0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling. Okay.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ആദ്യത്തെ ഷോ വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. നല്ലൊരു പ്രാർത്ഥനയോടെയാണ് പലരും ദിവസം തുടങ്ങുന്നത്. മിക്കവാറും 99% അങ്ങനെയാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ എണീക്കുന്ന മാത്രയിൽ മനസ്സിൽ നല്ലൊരു ചിന്ത വരട്ടെ, അത് തന്നെ ഒരു നല്ല പ്രാർത്ഥനയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ബെഡിൽ നിന്നും എണീക്കുന്നത് തന്നെ. ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണ്? ഏറ്റവും വലിയ ആരാധനാലയം എവിടെയാണ്? ഒരു സ്ഥലത്ത്, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പോയി നിന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലും സാരമില്ല. നമ്മൾ നിൽക്കുന്നിടത്ത് ഏറ്റവും നല്ല എനർജി കൊണ്ടുവരാൻ നമ്മുടെ മനസ്സിന് സാധിക്കുമെന്നാണ് പറയുന്നത്. ഒരു നല്ല വാചകം കണ്ടു. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആരാധനാലയം ആശുപത്രിയാണ്. ജാതിയോ മതമോ ഇതൊന്നും, ഒരു ഭേദവുമില്ലാതെ എല്ലാവരും മനസ്സറിഞ്ഞ് ദൈവത്തെ വിളിക്കുന്ന ഏക സ്ഥലം ആശുപത്രിയാണ്. വളരെ കറക്റ്റാണെന്ന് തോന്നിയല്ലേ? നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ രോഗബാധിതരായി കിടക്കുമ്പോൾ നമ്മൾ മറ്റൊന്നും ആലോചിക്കില്ല. ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഇനി ഡോക്ടേഴ്സ് പോലും പലപ്പോഴും മിറക്കിൾ എന്ന് തോന്നിപ്പോകുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അതാണ് ലൈഫ്. അഭിനയിക്കുന്നവർക്ക് മുന്നിൽ ജീവിതം തോറ്റുപോയേക്കാം, പക്ഷെ സത്യസന്ധമായി ജീവിക്കുന്നവർക്ക് മുന്നിൽ കാലം എപ്പോഴും ഒരിക്കലെങ്കിലും നീതി പുലർത്താതെ പോകില്ല. അളവറ്റ സ്നേഹം ഒരുപാട് വാരി കോരി നൽകുന്നതിനേക്കാൾ പ്രധാനം, നൽകുന്ന സ്നേഹം അതൊരു തുള്ളിയാണെങ്കിലും സത്യസന്ധത അതിൽ പുലർത്തുന്നതല്ലേ? ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: Welcome back to Wake Up Call with Jaya, brought to you by Green Farm Superfoods. ജീവിതത്തിലെ പല പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കും ഇതെന്തോ ഒരു പദ്ധതിയാണല്ലോ, ഇതെന്തോ ഒരു പ്ലാൻ ആണല്ലോ, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താ കാരണം എന്നൊക്കെ നമ്മൾ ഒന്ന് ഇങ്ങനെ ആശങ്കപ്പെട്ടു പോയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ പല കാര്യങ്ങളും ഒരു പദ്ധതിയല്ല, പല കാര്യങ്ങളും സംഭവിക്കുന്നത് അതിന് കോസസ് ആൻഡ് കണ്ടീഷൻസ്, കാരണങ്ങളും സാഹചര്യങ്ങളും കൊണ്ടാണത്രേ. അതാണ് ഒരു പുതിയ ഒരു ജേണൽ വായിക്കാനിടയായതാണ്. നമ്മുടെ തീരുമാനങ്ങൾ, മറ്റുള്ളവരുടെ പ്രവൃത്തികൾ, സമയത്തിന്റെ തിരിച്ചറിവുകൾ, ജീവിതം നൽകുന്ന ചില സർക്കംസ്റ്റൻസസ്, ചില സാഹചര്യങ്ങൾ, ഇതെല്ലാം ചേർത്ത് വായിക്കുക. ഇവയുടെ ഒരു കൂട്ടായ്മയാണ് നാം അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ലൈഫ്, ലൈഫ് സിറ്റുവേഷൻസ്. അത് നമ്മൾ വിധിയെ പഴിച്ചിട്ടൊന്നും കാര്യമില്ല. അതിന്റെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു അസംബ്ലി ആണ് അവിടെ നടക്കുന്നത്. ജീവിതത്തിലെ ഉയർച്ചകളും അതുപോലെ താഴ്ചകളും, നമ്മോടൊപ്പം നിൽക്കുന്നവരും വിട്ടുപോകുന്നവരും, ഇവയെല്ലാം നമ്മെ പഠിപ്പിക്കാൻ വന്ന അത്ഭുതങ്ങൾ ആകണമെന്നില്ല. പക്ഷെ ഓരോ അനുഭവങ്ങളും നമുക്ക് ഒരു പാഠമാക്കിയെടുക്കാൻ പലപ്പോഴും സാധിച്ചേക്കണം. കഴിഞ്ഞ ദിവസം പ്രിയ നടൻ സലീം കുമാർ നമ്മെ വിട്ടുപോയി. അദ്ദേഹം കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യം, നമ്മളെല്ലാം ഈ ഭൂമിയിൽ ടൂറ് വന്നിരിക്കുകയാണ്, ഒരു ഒരു സഞ്ചാരത്തിനിടയിൽ നമ്മൾ ഇവിടെ തങ്ങി നിൽക്കുകയാണ്, ഒരു നീണ്ട യാത്രയിൽ നാം ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു, ഒരു സ്റ്റോപ്പ് ഓവറാണ് നമ്മളിവിടെ. ഈ ടൂറ് കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും തിരിച്ച് എവിടെയോ പോകുന്നു. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ.
2: നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഉറുമ്പിനെ പോലും നമുക്ക് നോക്കാൻ പറ്റില്ല. അതാണ് ചിന്തിക്കാതിരിക്കുക, നന്മ ചെയ്യുക, ഒരാളും ദ്രോഹിക്കാതിരിക്കുക, ഇത്ര ഉള്ളൂ ജീവിതം. അപ്പൊ ഇതൊരു ടൂർ വന്നേക്കണേ നമ്മൾ.
1: എത്ര സിമ്പിളായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചു അല്ലേ. ഒരുപാട് ചിന്തിച്ച് ആദ്യ കയറ്റിയിട്ട് കാര്യമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല എന്നാ പറയുന്നത്. ഒരു ടൂർ വന്നിരിക്കുന്നു, ആ യാത്ര കഴിഞ്ഞ് നാം എല്ലാവരും പോകുന്നു. ഏകാഗ്രമായ മനസ്സോടെ നന്മകൾ ചെയ്യുക എന്നുള്ള കാര്യമാണ് എല്ലാവരും സ്ട്രെസ് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങൾക്ക് മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ. വികാരങ്ങൾക്കും അതുപോലെ നമ്മുടെ ചിന്തകൾക്കും അടിപ്പെടാതെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുള്ളൊരു നിശ്ചയദാർഢ്യം നമ്മേറെ സഹായിക്കും. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് സത്യത്തിലൊരു കുതിരയെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. കടിഞ്ഞാൻ ഇല്ലാത്തെന്ന് പറയേണ്ട, കടിഞ്ഞാൻ കുറച്ച് ലൂസായാലും ഒരു കുതിരയെ പോലെ. എങ്ങനെ? നിശ്ചയദാർഢ്യം എന്ന കടിഞ്ഞാൻ ഉപയോഗിച്ച് അതിനെ നമ്മൾ ശരിയായ ദിശയിലേക്ക് നയിച്ചാൽ മാത്രമേ അത് നമുക്കത് ഏത് മലയും കീഴടക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അചഞ്ചലമായൊരു മനക്കരുത്താണ് വേണ്ടത്. അത് മാത്രമേ ഉള്ളൂ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ. സമാധാനപൂർണമായ അചഞ്ചലമായ മനക്കരുത്തോടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ ഈ ഒരു നിശ്ചയദാർഢ്യം മാത്രം മതി.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: Welcome back to Wake Up Call with Jaya, brought to you by Green Farm Superfoods. സൂപ്പർഫുഡ്സിന്റെ കാര്യം എപ്പോഴും പറയാറുണ്ട്, ഹെൽത്തി റേഞ്ച് ഓഫ് ഫുഡ് സ്റ്റഫ്സ്. ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ പോയാൽ ഏറെ ലാഭത്തോടുകൂടി വാങ്ങാനും സാധിക്കും. കാരണം ഫുൾ റേഞ്ച് നിങ്ങൾക്കവിടെ സാധ്യമാണ്. ഏതൊക്കെ രീതിയിലുള്ള ഫുഡ്സ് ആണ് അവൈലബിൾ, നമ്മുടെ ഡെയിലി മെനുവിൽ ചേർക്കാൻ പറ്റുന്ന ഒരുപാടധികം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, രാവിലെ മൈ മോർണിംഗ് സ്റ്റാർട്സ് വിത്ത് എ ഗ്ലാസ് ഓഫ് വാം ഷിയ സീഡ്സ് വാട്ടർ. ആ വെള്ളത്തിൽ ഞാൻ ഷിയ സീഡ്സ് തലേ ദിവസം തന്നെ ഇട്ട് വെച്ചിട്ട് ഗ്രീൻ ഫാമിന്റെ ഒരു ബോട്ടിൽ തന്നെ ഇരിപ്പുണ്ട് എന്റെ കിച്ചണിൽ. അങ്ങനെയാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. പെട്ടെന്നൊരു ക്വിക്കായിട്ടുള്ളൊരു സൂപ്പർ ഫുഡായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ആ ഒരു www.greenfarmuae.com എന്ന സൈറ്റിൽ പോയാൽ ആ കംപ്ലീറ്റ് റേഞ്ച് ഓഫ് സൂപ്പർ ഫുഡ്സിനെ പറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ പറയുമല്ലോ, ഇപ്പം നമ്മൾ ഒരുപാട് സീരിയസ് കാര്യങ്ങൾ പറയാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചിരിക്കാനും മറന്നുപോകും. ചിരി എന്ന് പറയുന്നത് നമുക്ക് ഇൻഎവിറ്റബിൾ ആണ്. നമ്മുടെ ലൈഫിൽ അത് കൊണ്ടുതരുന്ന സമാധാനം ഏറെയാണ്. കാരണം ഒരു ചെറിയ പുഞ്ചിരി പലപ്പോഴും നമുക്കൊരു സിറ്റുവേഷനെ ഒന്ന് ലഘൂകരിക്കാൻ പറ്റും. നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞ് ഏതെങ്കിലും ഒരു കാര്യത്തിന് ചിരിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമ്മുടെ വിഷമം പോലും നമ്മൾ മറന്നുപോകും അല്ലേ. കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി അത്രയും നിഷ്കളങ്കമാണെന്ന് പറയാം. നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്ന വെച്ചാൽ, ഒരു സ്റ്റുഡിയോയിൽ പോകുകയാണെന്ന് വെച്ചോ, ആദ്യമായിട്ട് ഫോട്ടോഗ്രാഫർ പറയുന്നത് എന്തായിരിക്കും? നന്നായി ഒന്ന് സ്മൈൽ ചെയ്യൂ, നന്നായി ഒന്ന് ചിരിച്ചേ എന്ന് പറയും. ഒരു ചെറിയ പുഞ്ചിരി കൊണ്ട് നമ്മുടെ ആ ഫോട്ടോ മനോഹരമാക്കാൻ പറ്റും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. ഒരു ചെറിയ ചിരി കൊണ്ട് ആ ഫോട്ടോ നന്നാകുമെങ്കിൽ പിന്നെ ജീവിതം പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ എത്ര മനോഹരമായിരിക്കും. ഒരിക്കലും മറക്കാൻ പറ്റാത്ത സീനാണ് മാമുക്കേടത്. നമുക്കൊരു ചെറിയൊരു രസാവാം, നമുക്ക് ആ സീനൊന്ന് കേട്ടു നോക്കാം. ലെറ്റ്സ് ലിസൺ ടു ദാറ്റ് കോമഡി സീൻ.
2: ഒന്ന് ചിരിച്ചേ, ഒച്ച ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ, സ്മൈൽ സ്മൈൽ. ഷു, എന്നെ നോക്കൂ, ഇത് കിട്ടണം.
1: എന്നെ നോക്കൂ, ഇത് കിട്ടണം. എത്ര എത്ര വളരെ ലളിതമായിട്ടുള്ള ഡയലോഗ്സ് ആണ്. പക്ഷെ നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ചുണ്ടിലും ഒരു ചിരി തത്തിക്കളിക്കാൻ ഈ ഒരു ഡയലോഗ് മതിയാവും എന്ന് വിചാരിച്ചു. അതുകൊണ്ട് മാത്രം പ്ലേ ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചുറ്റും സാധ്യമല്ല, സമയമില്ല, സാഹചര്യമില്ല, പ്രയാസമാണ് എന്ന എല്ലാ മുൻവിധികളെയും മാറ്റി ഒരു ചെറിയ സ്മൈൽ കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു തുടക്കമാകട്ടെ ഇന്നത്തെ ദിവസം. എ സ്മൈൽ ഇസ് എ കർവ് ദാറ്റ് സെറ്റ്സ് എവ്രിതിങ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. With that note, it's me Jaya signing off from today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: You're tuned into Home 92.2 FM. Home is a feeling.
4: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
5: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ആക്രമണം പ്രത്യാക്രമണം, പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. ഇറാനിൽ ആക്രമണം നടത്തി യു എസ് ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിന് മറുപടിയായാണ് ആക്രമണമെന്നാണ് പറയുന്നത്. 20 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു യുഎസിന്റെ ആക്രമണം. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള പ്രത്യാക്രമണമാണ് നടക്കുന്നതെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെക്കൻ ഇറാൻ ഭാഗങ്ങളിലാണ് പ്രധാനമായും ആക്രമണം. ഇറാന്റെ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങൾ തകർത്തുവെന്ന് യുഎസ് സൈന്യം അവകാശപ്പെട്ടു. തീരദേശ നഗരമായ സിരിക്കിലും ഹോർമുസ് പരിസരത്തുള്ള ബന്ദറബാസിലും കഷാമിലും സ്ഫോടനം. അമേരിക്കയുടെ അപാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് ഇറാൻ തകർത്തതിന് മറുപടിയായാണ് ആക്രമണം എന്നാണ് പറയുന്നത്. അമേരിക്കൻ ആക്രമണത്തിന് മറുപടി നൽകിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. മേഖലയിലെ യുഎസ് ലക്ഷ്യങ്ങൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചുവെന്ന് IRGC. ആക്രമണത്തിന് ശക്തമായ മറുപടി ലഭിക്കാതെ പോകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. സുരക്ഷിതമായിരിക്കണമെങ്കിൽ ഇറാന്റെ മേഖല വിട്ടുപോകാനും അമേരിക്കയോട് അറഖ്ചി. ബഹ്റൈനിലും കുവൈറ്റിലും ജോർദാനിലും ഇറാന്റെ ആക്രമണം. യുഎസിന്റെ ബഹ്റൈനിലെ 5th കപ്പൽപ്പടി ആസ്ഥാനത്ത് ആക്രമണം നടത്തിയെന്ന് ഇറാൻ. 21 യുഎസ് കേന്ദ്രങ്ങളിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. സംവിധായകൻ ഭാരതിരാജ അന്തരിച്ചു. ചെന്നൈയിലായിരുന്നു അന്ത്യം. 84 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. നീണ്ട സിനിമാ ജീവിതത്തിൽ സൂപ്പർ ഹിറ്റുകളുടെ പരമ്പര തീർത്ത സംവിധായകനാണ് വിടവാങ്ങിയത്. 6 ദേശീയ പുരസ്കാരം നേടി. രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. 16 വയതിനില്ലേ എന്ന ചിത്രത്തിലൂടെയാണ് സംവിധായകനായി തമിഴ് സിനിമാ രംഗത്തേക്ക് അദ്ദേഹം കടന്നുവന്നത്. തെന്നിന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നിരവധി ഹിറ്റ് സിനിമകളൊരുക്കിയ സംവിധായകനാണ് വിടവാങ്ങിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി ഏറ്റവും അധികകാലം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നതിന്റെ റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് മോദി മറികടന്നത്. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്യാൻ വിശദമായ ചോദ്യാവലി തയ്യാറാക്കി ED. CMRL നിന്ന് ലഭിച്ച 2.78 കോടി വിനിയോഗിച്ചത് എങ്ങനെയെന്നതിൽ വ്യക്തത വരുത്തും. പണമുപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ അത് കണ്ടുകെട്ടാനും നീക്കം. കുറ്റപത്രത്തിനൊപ്പമുള്ള 134 രേഖകൾ വേഗത്തിൽ വേണമെന്ന് SFIയോട് ED ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച കൊച്ചി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് വീണയടക്കം 9 സമൻസ് അയച്ചിരിക്കുന്നത്. കണ്ണൂരിൽ സ്വർണം പൊട്ടിക്കൽ കേസിൽ പോലീസ് പിടിയിലായ ബ്രാഞ്ച് സെക്രട്ടറിയെ പുറത്താക്കി. CPM വട്ടപ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി ശരത്തിനെതിരെയാണ് നടപടി. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറിയതിനാണ് പുറത്താക്കിയതെന്ന് CPM ജില്ലാ കമ്മിറ്റി അറിയിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ മാനദണ്ഡങ്ങൾ ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കും. ആദ്യഘട്ടത്തിൽ സൌജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിലാണെന്നാണ് വിവരം. മറ്റ് ബസ്സുകളിലേക്ക് പദ്ധതി വ്യാപിക്കുന്നത് തീരുമാനം ലാഭനഷ്ട കണക്കുകൾ പഠിച്ച ശേഷമായിരിക്കുമെന്ന്. കപ്പക്കേസ് പ്രതി BJP കൌൺസിലർ R സുഗതനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ഇന്നലെ രാത്രി ജനറൽ ആശുപത്രിയിലെത്തിച്ച് വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു. വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിയത്. സുഗതന്റെ അനുയായികൾ വളഞ്ഞതോടെ ആകാശത്തേക്ക് വെടിവെച്ചാണ് വട്ടിയൂർക്കാവ് SHOയും സംഘവും പ്രതിയെ പിടികൂടിയത്. സംഘർഷത്തിൽ SHO വിപിനും SI അഭിജിത്തിനും പരിക്കുണ്ട്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. കേരളതീരത്ത് കരയിൽ നിന്ന് കടലിലേക്ക് 12 നോട്ടിക്കൽ മൈൽ ദൂരം മത്സ്യബന്ധനം പാടില്ല. 52 ദിവസങ്ങളിലായി നടപ്പിലാക്കുന്ന ട്രോളിംഗ് നിരോധനം July 31 വരെ നീളും. ഫുട്ബോൾ ലോകകപ്പിന് ഇനി ഒരുനാൾ. ഐസ്ലൻഡിനെതിരായ സന്നാഹ മത്സരത്തിൽ ഗോൾ നേടി ലിയണൽ മെസ്സി. അർജന്റീന എതിരില്ലാത്ത 2 ഐസ്ലൻഡിനെ തോൽപ്പിച്ചു. ഇന്ന് സന്നാഹ മത്സരത്തിൽ നൈജീരിയയുമായി പോർച്ചുഗലിന്റെ കളി. 8 മണിക്ക്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
2: Good morning. Studio clock ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ കൃത്യം 5 മിനിറ്റ്.
1: Time check.
3: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിലെ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 62%.
1: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: വെരി ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക്. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഹേ നമസ്കാരം അക്ഷയാണ്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ.
1: യെസ് വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ പതുക്കെ പതുക്കെ ശബ്ദങ്ങളൊക്കെ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ എത്ര മെസ്സേജ് അവിടെ വന്നതെന്നറിയാം. എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട്. ന്യൂസ് വായിക്കുമ്പോഴും രാവിലത്തെ ഷോയിലൊക്കെ ഒരുപാട് പേര് ശബ്ദം പോയിട്ടുണ്ടല്ലോ, ഒന്ന് റെസ്റ്റ് എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്, മരുന്നൊക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ്. വലിയ കുഴപ്പമില്ലാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് റിക്കവർ ആയതുപോലെ ഉണ്ട്. എന്തായാലും നല്ല ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ നമുക്ക് പശ്ചിമേഷ്യയിലെ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇറാനിൽ അമേരിക്ക വലിയൊരു ആക്രമണം നടത്തിയിരിക്കുന്നു. തിരിച്ച് ബഹ്റൈനിലും കുവൈറ്റിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തിരിച്ച് പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നു. US അഞ്ചാം കപ്പൽപ്പട ആസ്ഥാനം അത് ബഹ്റൈനിലാണുള്ളത്. അവിടേക്ക് ആക്രമണം, ജോർദനിൽ ആക്രമണം, കുവൈറ്റിൽ ആക്രമണം എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള സംഘർഷ വാർത്തകൾ രാവിലെ തുടങ്ങേണ്ടി വരുന്നു എന്ന് പറയുന്നത് എത്ര വിഷമാണ്. ഇത് എത്ര മാസമായി, 1, 2, 3. അപ്പൊ ട്രംപ് പറയുന്നത് ഇതൊരു കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായിട്ട് ഒരു കരാറിലെത്തിയിട്ട് യുദ്ധം അവസാനിക്കുന്ന കരാറുകളിലേക്ക് എത്താനുള്ള എല്ലാ ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള, അതായത് എസ്കലേഷൻ ഡി എസ്കലേഷന് മുമ്പുള്ള ആ സംഭവമായിട്ടാണ് ഇതിനെ നമുക്ക്
0: വിശേഷിപ്പിക്കേണ്ടത്.
1: നമുക്ക് അതാണ് തോന്നുന്നത്. എന്തായാലും വലിയ സങ്കടം ഉണ്ടാക്കിയ വാർത്തയാണ് വരുന്നത്. 20 കേന്ദ്രങ്ങളെ ഇറാൻ ആക്രമിച്ചു, 21 കേന്ദ്രങ്ങളെ ഇപ്പൊ US ആക്രമിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാക്രമണം. ഇറാന്റെ ആക്രമണം എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഗൾഫ് കൺട്രികളുടെ നേർക്കാണ്. അമേരിക്കയുടെ ആക്രമണം നേരിട്ട് ഇറാനെതിരെയുമാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഗൾഫ് രാജ്യങ്ങൾ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് തള്ളിവിടുന്ന ഒരു യുദ്ധമായിട്ട് അത് മാറുന്നു എന്നതാണ് രാവിലത്തെ സങ്കട വാർത്ത. അതായത് US ഒരു അപ്പാച്ചെ ഹെലികോപ്റ്ററിനെ ഇറാൻ വെടിവെച്ച് വീഴ്ത്തി, അതിന്റെ ഒരു പ്രത്യാക്രമണമാണ് തങ്ങൾ നടത്തുന്നതെന്നാണ് പറയുന്നത്. ഇറാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് നമ്മുടെ വ്യോമപരിധിയിൽ നിന്ന് നിങ്ങൾ പോകണം, ഇല്ലെങ്കിൽ ഇനിയും ആക്രമണം കടുപ്പിക്കുമെന്ന്. എന്തായാലും വളരെ അടിയന്തരമായിട്ട് ഒരു അന്താരാഷ്ട്ര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായില്ലെങ്കിൽ ഇനിയും യുദ്ധം ഒരു കുറച്ചുകൂടെ കലശലാകും എന്ന രീതിയിലുള്ള വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന്.
0: കഴിഞ്ഞ ദിവസം ട്രംപ് നമുക്ക് ഇസ്രായേലിനെ കൊടുത്തേക്കുന്ന ഒരു താക്കീത് ഉണ്ടായിരുന്നല്ലോ.
1: ഇസ്രായേലിനെ താക്കീത് ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത്, ഇറാന് ആക്രമണം നടത്തുന്ന ഒരു ഭാഗത്ത്. ഇത് ഒരു പിടികിട്ടാത്ത ഒരു സംഭവമായിട്ട് മാറുന്നുണ്ട്. പക്ഷെ ട്രംപ് പറയുന്നത് വെച്ചാൽ എല്ലാം ഒരു തീരുമാനത്തിലാക്കി വെച്ചിരിക്കുകയാണ് ഇറാനുമായിട്ട്. അതിനിടയിൽ ഇസ്രായേൽ നിങ്ങൾ പോയിട്ട് വീണ്ടും അവരെ അറ്റാക്ക് ചെയ്യരുത് എന്നാണ് ട്രംപ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ പറയുന്നതിനിടയിലാണ് US ഹെലികോപ്റ്റർ ഇവർ വെടിവെച്ചിട്ടത് ഇറാൻ. അപ്പൊ പിന്നെ പ്രത്യാക്രമണം നടത്താതെ എന്താണ് വഴിയെന്നാണ് US ചോദ്യം. അങ്ങനെ US ആക്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ബഹ്റൈനിലും കുവൈറ്റിലും ഗൾഫ് രാജ്യങ്ങളും മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തുകയല്ലാതെ വേറെ എന്ത് ചെയ്യുമെന്നാണ് ഇറാന്റെയും ചോദ്യം. ഓരോരുത്തർക്കും അവരുടെ ന്യായങ്ങളും അന്യായങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിന് ഇരയാകേണ്ടി വരുന്നത് പാവപ്പെട്ട നമ്മളാണ്, മധ്യപൂർവേഷ്യയിൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ളവർ. എന്തായാലും അങ്ങനെയുള്ള ആശങ്കപ്പെടുത്തുന്ന വാർത്തകളൊക്കെ മാറിയിട്ട്, കാർമേഘമൊക്കെ മാറിയിട്ട് നല്ല രീതിയിലുള്ള വാർത്തകൾ പറയാനുള്ള ദിവസം വരും എന്ന് പ്രത്യാശയിൽ കുറേ ദിവസമായിട്ട് നമ്മൾ നടക്കുന്നു. പ്രത്യാശയുള്ള ഒരു വാർത്ത നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. കല്യാണ മണ്ഡപം ജനകീയ അടുക്കളയായി. 5 വയസ്സുകാരനെ വൃക്ക മാറ്റിവെക്കാൻ നാട് വിറ്റത് 10,000 ബിരിയാണിയാണ്. കൂറ്റനാട് പാലക്കാട് നിന്നുള്ള ഒരു വാർത്തയാണ്. പെരിങ്ങോട് റോഡിലെ വിവാഹ മണ്ഡപം ചൊവ്വാഴ്ച ഒരു വലിയ ജനകീയ അടുക്കളയായിട്ടാണ് മാറിയത്. ബിരിയാണി വെക്കാൻ ആവശ്യമായ ചിക്കനും അരി ഉൾപ്പെടെ ഭൂരിഭാഗം സാധനങ്ങളും പലരും സൗജന്യമായിട്ട് അവിടെ എത്തിച്ചു. കൂറ്റനാട്ടെ 5 വയസ്സുകാരൻ അഭിഷേകിന്റെ ചികിത്സാ സഹായ ഫണ്ട് കണ്ടെത്താൻ ബിരിയാണി ചലഞ്ച് ഒരുക്കിയതാണ് നാട്ടുകാർ. നമ്മളിപ്പറമ്പ് കൂട്ടായ്മ നടത്തിയ മെഗാ ബിരിയാണി ചലഞ്ചിൽ ഒറ്റ ദിവസം കൊണ്ട് വിറ്റത് 10,000-ലേറെ ബിരിയാണി പൊതികളാണ്. എനിക്ക് ഒരുപാട് പിന്നെ ആത്മബന്ധമുള്ള ഒരു നാട് കൂടിയാണ് ഈ കൂറ്റനാട് എന്ന് പറയുന്ന സ്ഥലം. ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉള്ള നാടാണ്. അപ്പോൾ കൂറ്റനാട് നമ്മളിപ്പറമ്പ് സുരേഷിന്റെയും വിദ്യയുടെയും മകൻ അവരുടെ ഡയാലിസിസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നാടിലെ കല്യാണ മണ്ഡപം ജനകീയ അടുക്കളയായിട്ട് മാറിയിട്ട് ആ 5 വയസ്സുകാരന് വേണ്ടിയിട്ട് നാടൊന്നിക്കുന്ന കാഴ്ച. നമ്മുടെ നാട് അങ്ങനെയാണ്, നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് അങ്ങനെയാണ്. എപ്പോഴും നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ടി പത്മനാഭൻ എഴുത്തുകാരൻ പറയുന്നത് ഗസയിലെ കുട്ടികളോട് മാത്രമല്ല ലോകത്തിലെ എല്ലാ കുട്ടികളോടും തനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ഗസയിലെ കുട്ടികളുടെ പ്രകാശന ചടങ്ങിൽ, അദ്ദേഹത്തിന്റെ കഥാസമാഹാരമാണ്, അതിന്റെ പേരാണ് ഗസയിലെ കുട്ടികൾ, അതിന്റെ പ്രകാശന ചടങ്ങിലാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ അവരിൽ ഒരുത്തനാണ്. എന്റെ കഥകളിലെ കുട്ടികളെക്കുറിച്ച് പലരും പറഞ്ഞു. മലയാള ഭാഷയിലും ഇന്ത്യയിലെ മറ്റു ഭാഷകളിലും ലോകത്തിലെ ഭാഷകളിലും എന്നേക്കാൾ വലിയ എത്രയും കഥാകൃത്തുക്കൾ ഉണ്ട്. ഞാൻ മലയാളത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെയും എല്ലാ കഥാകൃത്തുക്കളുടെയും വലിയ ഒരാളാണ്. ഞാനത് തെളിവ് സഹിതം പറയുന്നു. കാരണം എന്റെ അത്ര കുട്ടികളെക്കുറിച്ച് കഥകൾ എഴുതിയ ഒരു കഥാകാരൻ ലോകത്തിൽ തന്നെ വേറെ ഇല്ല എന്നാണ് ടി പത്മനാഭൻ പറയുന്നത്. ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അത് ലോകത്തിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെക്കുറിച്ച് പറയുന്ന കഥയാണ്. അതിൽ തന്നെ ഗസയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു കഥാസമാഹാരം ഇറക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടി പത്മനാഭൻ പ്രകാശം പരത്തുന്ന പെൺകുട്ടി പടിയിറങ്ങിപ്പോയ പാർവതിയൊക്കെയാണ് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കഥകളായിട്ട് വരുന്നത്. നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ടി പത്മനാഭൻ്റെ പല കഥകളും, അദ്ദേഹത്തിന് പൂച്ചകളെ വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ. കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിറയെ പൂച്ചകളാണ്. പടിയിറങ്ങിപ്പോയ പാർവതിയൊക്കെ പറ്റെങ്കിൽ വായിക്കാത്തവരൊക്കെ വായിക്കണം കേട്ടോ. പ്രകാശം പരത്തുന്ന പെൺകുട്ടി, പെൺകുട്ടികളെക്കുറിച്ചും പൂച്ചകളെ കുറിച്ചും കുട്ടികളെ കുറിച്ചും ലോകത്തിന്റെ തത്വങ്ങളെ കുറിച്ചും പ്രണയത്തെ കുറിച്ചും എല്ലാം എഴുതി വെച്ച എം ടി വാസുദേവൻ നായർ, ടി പത്മനാഭൻ നായർ, പത്മനാഭൻ ആ ഒരു വാക്പോലെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും നല്ല എഴുത്തുകാരായിട്ട് തുടരുമ്പോഴും ഏറ്റവും നല്ല സുഹൃത്തുക്കളായിട്ട് തുടരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ദേഷ്യവും അകലും ഒക്കെ കാത്തു സൂക്ഷിച്ച രണ്ട് എഴുത്തുകാരായിരുന്നു. എന്തായാലും അത് ആ എഴുത്തിന്റെ ചില മേഖലകളിലുള്ള ദേഷ്യമേ ഉള്ളൂ. എന്തായാലും അദ്ദേഹത്തിന്റെ പുസ്തകത്തെ കുറിച്ചുള്ള വാർത്ത.
0: നമ്മുടെ തമിഴ്നാട്ടിലെ പ്രശസ്ത സംവിധായകൻ പി ഭാരതി രാജ അന്തരിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത കൂടെ വന്നിട്ടുണ്ട്.
1: രാവിലെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത. ഞാനിങ്ങനെ ടി വി നോക്കി രാവിലെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഭാരതി രാജ എന്ന് പറഞ്ഞ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പേര് 16 വയതിനില്ലേ എന്ന സിനിമ. ഒരു പക്ഷേ തമിഴ് മാത്രമല്ല തെന്നിന്ത്യൻ സിനിമകളെ തന്നെ ഇന്ത്യൻ സിനിമകളുടെ ഒരു മുഖമായിട്ട് തേനി കമ്പം ആ ഭാഗങ്ങളെയൊക്കെ നമ്മുടെ തമിഴ് സിനിമകൾ ഇത്ര മനോഹരമായിരുന്നു തേനി കമ്പം എന്നൊക്കെ അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെയാണ് നമ്മൾ കണ്ടു വളർന്നത്. അപ്പൊ ഭാരതി രാജ എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾ ഒടുവിൽ തുടരും എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ ഒപ്പം. ഓർമ്മയില്ല ആ സിനിമ. അദ്ദേഹത്തിന് 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മകൻ മനോജ് കഴിഞ്ഞ വർഷമാണ് മരിച്ചത്. അതിന് പിന്നാലെ തന്നെ അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ച് പറയുന്നത് അക്ഷയ് ഗ്രാമീണ കഥകൾക്ക് പുനർനിർവചനം നൽകുകയും നിരവധി പുതിയ പ്രതിഭകളെ സിനിമയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം. ഏറ്റവും ഒടുവിൽ ധനുഷിന്റെ കൂടെ ചെയ്ത വേഷമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. 16 വയതിനിലെ കിഴക്കേ പോകുമയിൽ, സിഗപ്പു റോജുകൾ, നിഴൽഗൻ, അലൈകൾ ഒഴിവതില്ലി, ഓ അതൊക്കെ വലിയ ഫേമസ് ആയിട്ടുള്ള സിനിമയാട്ടാ, മുതൽ മര്യാദ, കിഴക്ക് ചീമയിലെ എന്നൊക്കെ തുടങ്ങിയിട്ട് അടുത്തിടെ മോഹൻലാൽ നായകനായ തുടരും എന്ന ചിത്രത്തിൽ പഴയകാല സ്റ്റണ്ട് മാസ്റ്ററായിട്ട് വരുന്നില്ലേ ഓർമ്മയില്ല തുടരും, അതിൽ വരെ അദ്ദേഹം വേഷമിട്ടു എന്ന് പറയുമ്പോൾ ഭാരതി രാജ രാജ്യം ആദരിച്ച പത്മശ്രീ ഒക്കെ നൽകി ആദരിച്ച ഒരു വലിയ വ്യക്തിയാണ് പിന്നെ തമിഴ് സിനിമയിൽ നിന്ന്
0: വിടവാണ്.
1: ഏറ്റവും ചെറിയ പ്രായത്തിലാണ് ഈ 16 വയതിനിലേക്ക് അദ്ദേഹം സംവിധാനം ചെയ്യുന്നത്.
0: ഒരുപക്ഷെ 90s കാലഘട്ടത്തിലെ ആളുകളുടെയൊക്കെ കെ ടി വിയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് സിനിമകൾ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു പങ്ക് വഹിച്ചു.
1: അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് തേനിയിലെ അല്ലി നഗരം എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. പക്ഷേ ഭയങ്കര ദരിദ്രമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. നമുക്ക് ഈ തേനി കമ്പൊക്കെ നമുക്ക് കുറച്ചുകൂടെ അടുത്താണല്ലോ, അതുകൊണ്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു സ്ഥലത്ത് നിന്ന് മദ്രാശി പോലുള്ള മഹാനഗരത്തിലെത്തിയിട്ട് തമിഴ് സിനിമയുടെ മുഖം മാറ്റിയ ഒരു സംവിധായകനായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. തമിഴ് ബ്രാഹ്മണരുടെയും അഗ്രഹാരങ്ങളുടെയും കഥ പറഞ്ഞ എഴുത്തുകാരൻ കൂടിയായിരുന്നു. എന്ന് ഇനിയ തമിഴ് മക്കളെ എന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഏത് തിരക്കിലും തമിഴ്നാട്ടിൽ ആളുകളൊന്ന് തിരിഞ്ഞു നോക്കും, ചെവി കൊടുക്കും, കൈയടിക്കും. അത്രമേൽ പ്രിയപ്പെട്ടതാണ് അവർക്ക് അൻപിൽ പൊതിഞ്ഞ ഭാരതി രാജയുടെ ശബ്ദം എന്നാണ് പറയുന്നത്. തേനി അല്ലി നഗരത്തിൽ പെരിയമായ തേവരുടെയും മീനാക്ഷി അമ്മയുടെയും അമ്മാളിന്റെയും മകനായിട്ട് പിറന്ന ചിന്നസ്വാമിയിൽ നിന്ന് അദ്ദേഹം ഭാരതി രാജ എന്ന സംവിധായകനിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വെറുതെ നടന്നു കയറിയതല്ല. കഠിനാധ്വാനായിരുന്നു, തിക്ത അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. 52 തേനിയിലെ ഓലക്കുടിയിൽ തിയേറ്ററിൽ കണ്ട ശിവാജി ഗണേശന്റെ പരാശക്തി ആ സിനിമയാണ് ഇദ്ദേഹത്തെ സ്വാധീനിച്ചത്. അങ്ങനെയാണ് സിനിമാ രംഗത്ത് വരണമെന്നൊക്കെ ആഗ്രഹിച്ചത്. അങ്ങനെ പറഞ്ഞാലും തീരാത്ത വലിയൊരു സാഗരമാണ് ഭാരതി രാജ എന്ന സംവിധായകൻ. തമിഴ്നാട്ടുകാർക്കെല്ലാം നഷ്ടം, നമ്മൾ മലയാളികൾക്ക്, നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക്, തെന്നിന്ത്യൻ സിനിമയ്ക്ക് 6 തവണ ദേശീയ പുരസ്കാരം നേടിയ ഒരു സംവിധായകൻ കൂടിയാണ് വിട പറഞ്ഞു പോയിരിക്കുന്നത്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ നമ്മളെ കുറച്ചുകൂടെ പൊളിറ്റിക്കൽ വാർത്തയിലേക്ക് പോകാൻ തോന്നുന്നു.
0: നമുക്ക് ചോദ്യം ചെയ്യലിന് ED നോട്ടീസ് വീണ ജോർജി 12 ഹാജരാണോ എന്ന് പറയുന്ന വാർത്ത മനോരമയിലെ തലക്കെട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ചോദ്യം ചെയ്യൽ ഒരു സെവൻസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് നമ്മൾ പറഞ്ഞു ഒരു സംതിങ് ഫിഷി അല്ലേ, അങ്ങനെ തന്നെ എഴുതേണ്ട ഒരു കാര്യം തന്നെയാണ് അവിടെ.
1: ഇപ്പൊ SFIU റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്യുക എന്നാണ് പറയുന്നത്. ഈ വിഷയത്തിന്റെ രാഷ്ട്രീയമാനം എന്താണെന്ന് ഇപ്പോഴും ആളുകൾ ചോദിക്കും. ഇതിന്റെ രാഷ്ട്രീയമാനം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരാളുടെ മകളാണ് ഇതിൽ സമൻസ് ലഭിച്ചിരിക്കുന്നത്. അവർ മാത്രം MD ആയിരിക്കുന്ന ഒരു കമ്പനിക്ക്, കരിമണൽ കമ്പനി പോലെയുള്ള ഒരു കമ്പനിയിൽ നിന്ന് എന്തിനാണ് ചെയ്യാത്ത സേവനത്തിന് ഏതാണ്ട് 2 കോടിക്ക് മുകളിൽ കൊടുത്തത്? ആ സേവനം എന്തായിരുന്നു? എന്തിനാണ് കർത്തയുടെ ഏതോ ഒരു ലോണ് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് അത് അടച്ചു തീർക്കുന്നത്? ഇതിൽ എന്തൊക്കെയോ ഒരു നെക്സസ് ഇല്ലേ എന്ന ഒരു സ്വാഭാവിക ചോദ്യം. ED വെറുതെ കയറിയിട്ടൊന്നും ചെയ്യില്ല. ED അന്വേഷിക്കും, അറസ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം ശശിധരൻ കർത്തയ്ക്ക്, 9 പ്രതികൾക്ക്, വീണ തൈക്കണ്ടി എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ മകൾ എക്സാലോജിക്കിന്റെ ഉടമയ്ക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയുള്ളൊരു ദിവസമായിരിക്കും. ഏറ്റവും കാത്തിരിക്കുന്നത് വെള്ളിയാഴ്ചയിൽ ആ ചോദ്യം ചെയ്യലാണ്. ED ഉദ്യോഗസ്ഥരൊക്കെ എത്തി ചോദ്യാവലിയൊക്കെ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ ചോദ്യം എങ്ങനെ ചോദിക്കണം, ഏത് രീതിയിലായിരിക്കണമെന്ന് മണിക്കൂറുകളോളം നീളൂട്ടാണ്. ED ഒരു ശൈലി അതാണ്. ഒരു 10 മിനിറ്റ് ചോദ്യം ചെയ്തിട്ടൊന്നും വിടയില്ല. ഒരു ഉച്ച വരെ, അതിനിടയിൽ ഒരു ബ്രേക്ക് കൊടുത്ത് പിന്നെ വീണ്ടും രാത്രി വരെ. അങ്ങനെ ED എത്ര നേരം വേണമെങ്കിലും ചോദ്യം ചെയ്യാം, മുൻകൂർ ഇതില്ലാതെ അറസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസി, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ മകളെ ചോദ്യം ചെയ്യുന്നു എന്നത് തന്നെയാണ് ഈ കേസിന്റെ രാഷ്ട്രീയമാനം. ബാക്കിയെല്ലാം അവിടെ നിൽക്കട്ടെ.
0: ഞാൻ ഈ പേര് ആദ്യം കേൾക്കുന്നത് എവിടെന്നറിയോ, ജഗദീശനെ പിടിച്ചുകൊണ്ട് നിർത്തിയിട്ട് എൻഫോഴ്സ്മെന്റ് അന്നേരമാണ് ആദ്യം
1: കേൾക്കുന്നത്. ഖലീഫ സിനിമയിൽ കോഫെപോസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
0: കാപ്പി അറിയാമെങ്കിലും പൃഥ്വിരാജ് സിനിമയിലൂടെയാണ്
1: അല്ല സിനിമയുടെ ഒരു ജനകീയ സ്വഭാവം ആൾക്കാർ പറയും. എന്തിനാണ് സിനിമ? സിനിമയാണ് പുതിയ നൂറ്റാണ്ടിൽ ജനങ്ങൾ ഏറ്റവും അധികം സ്വാധീനിച്ച മാധ്യമം. കാരണം സിനിമയിലൂടെയാണ് നമ്മൾ അറിയാത്ത പല കഥകൾ അറിയുന്നത്. സിനിമയിലൂടെയാണ് നമ്മൾ സ്വാധീനിക്കപ്പെടുന്നത്. നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ സ്റ്റൈല്, നമ്മുടെ ജീവിത രീതികൾ, നമ്മൾക്ക് നിയമങ്ങളെ കുറിച്ചുള്ള അറിവുകൾ, ഇതെല്ലാം പത്രവാർത്തയിൽ നിന്ന് നമുക്ക് കുറച്ച് കിട്ടിയാലും അത് സിനിമയിൽ പത്രം വായിക്കാത്തവർ പോലും സിനിമ കാണും. ആ സിനിമയിൽ നിന്ന് കുറച്ച് കിട്ടുമ്പോൾ അത് അറിയാനുള്ള ഒരു ത്വര വരും. അങ്ങനെയാണ് ഈ വാർത്തകളുടെ പിന്നാലേക്ക് പോകുന്നത്.
0: അപ്പോൾ
1: സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല, സിനിമയാണ് ജീവിതം.
0: തീർച്ചയായിട്ടും. നമ്മുടെ കഴിഞ്ഞ ദിവസം ശാസ്താംകോട്ടയിൽ മദ്യപാനത്തിനിടെ തർക്കം ഒരു കുത്ത് ഏറ്റു വീണ്ടും നമ്മുടെ നാട്ടിൽ നിന്നാണ് ഈ ഒരു വാർത്ത കേൾക്കുന്നത്. വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. സുഹൃത്ത് പിടിയില്ലെന്നുള്ളൊരു വാർത്ത കൂടെ
1: ഇന്നലെ രാത്രിയിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ കാപ്പ കേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെ, ബി ജെ പി നേതാവ് വധശ്രമ കേസായിരുന്നു. ബി ജെ പി കൗൺസിലർ കൂടിയാണെന്ന് ആലോചിക്കണം. അദ്ദേഹത്തിനെ വീട് വളഞ്ഞിട്ടാണ് പിടികൂടിയത്. സുഗതൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. നാടകീയത ആകാശത്തേക്കൊക്കെ വെടിവെച്ചിട്ടാണ് പോലീസ് അദ്ദേഹത്തിനെ കൊണ്ടുപോയത്.
0: അദ്ദേഹം പോലീസ് പിടിച്ചോണ്ട് പോകുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, വെടിവെച്ചിട്ടാണ് എന്റെ ഭാര്യയുടെ മക്കളുടെ ഫ്രണ്ടിൽ നിന്ന് എന്നെ പിടിച്ചോണ്ട് പോകുന്നത്.
1: കാരണം കാപ്പ കേസ് പ്രതിയാണ് അദ്ദേഹം. പിന്നെ ഒളിവിലായിരുന്നു, തിരിച്ചു വന്നിട്ടുണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടി. തീർച്ചയായിട്ടും ഒരു കൊലപാതക കേസ്, വധശ്രമ കേസ് പ്രതിനെ പിന്നെ പിടിക്കണ്ടേ? അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഓടാൻ പോയി കഴിഞ്ഞാൽ ആകാശത്തേക്കല്ലേ വെടിവെച്ച്, നെഞ്ചത്തേക്കല്ലല്ലോ എന്നാണ് പോലീസിന്റെ ചോദ്യം, ന്യായമായിട്ടുള്ള ചോദ്യം. പോലീസ് നീതി നടപ്പാക്കണ്ടേ? നാളെ ഇത് നടപ്പാക്കാതെ അദ്ദേഹത്തിനെ രക്ഷപ്പെടാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഇതേ ആൾക്കാർ തന്നെ രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തരം പരാജയമാണ്, വിജിലൻസ് പരാജയമാണ്, ഒരു പ്രതിയെ പിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഇതേ പ്രശ്നം ഉണ്ടാക്കില്ലേ? സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമമാണ്. പക്ഷെ എന്തിനാണ് പോലീസിനെ അങ്ങനെ കബളിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഉണ്ടാക്കിയിട്ട് ഒരു പ്രതിയെ രക്ഷപ്പെടുത്താൻ പോകുന്നത്? ഒരു കുഞ്ഞു കേസിലെ പ്രതിയൊന്നും അല്ലല്ലോ. പിന്നെ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച വധശ്രമ കേസിലെ പ്രതിയല്ലേ? അപ്പൊ ആ രീതിയിൽ പോലീസ് ചെയ്യുന്നില്ലെന്നും നമുക്ക് ഇപ്പൊ ഓപ്പറേഷൻ തൂഫാൻ വന്നാൽ അത് ചെയ്യുന്നതിനൊന്നും നമുക്ക് എതിർക്കാൻ പറ്റില്ല. എല്ലാ സ്വാതന്ത്ര്യത്തെയും കൂടി എവിടെയും ഇടിച്ചു കയറിയിട്ട് മയക്കുമരുന്നിന്റെ അവസാന കവിതം വേരും നിങ്ങൾക്ക് അറക്കാൻ പറ്റുമെങ്കിൽ കേരളത്തിൽ എല്ലാവരും നിങ്ങൾക്കുണ്ട്, ഒപ്പം വിദേശ രാജ്യങ്ങളിലെ ഞങ്ങളെ പ്രവാസി മലയാളികളും ഇങ്ങനെ ഉറ്റുനോക്കുന്നു നല്ല രീതിയിൽ ചെയ്യും.
0: നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ ഇലക്ഷൻ കഴിയുന്നവിടം വരെയുള്ളൂ ഈ രാഷ്ട്രീയം. അത് കഴിഞ്ഞ കേരളമാണ്,
1: സർക്കാരാണ്, നമ്മുടെ സർക്കാരാണ്.
0: തീർച്ചയായിട്ടും അത് ആരാണെങ്കിലും നമ്മുടെ സർക്കാർ. ഞാൻ പറഞ്ഞ ഈ തൂഫാൻ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഈ കാപ്പയ്ക്ക് പോലെയുള്ള ഉടൻ തന്നെ നടപടികൾ നമ്മുടെ നാട്ടിൽ വരണം. ഒരു ക്ലീൻ സ്റ്റേറ്റ് ആക്കി മാറ്റേണ്ടത് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
1: യെസ്, എന്തായാലും ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും അതായത് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയിട്ട് ഏറ്റവും കൂടുതൽ തുടർന്ന ആ ഒരു റെക്കോർഡ് ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം ജൂൺ 10 എന്ന് പറയുന്ന ഒരു ദിവസം, ഇപ്പോഴും ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നതിന്റെ റെക്കോർഡ് പ്രധാനമന്ത്രി, മുൻ പ്രധാനമന്ത്രി, ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ പേരിൽ തന്നെയാണ്. പക്ഷെ അധികാരത്തിൽ തുടർച്ചയായിട്ട് ഒരു ബ്രേക്ക് ഇല്ലാതെ തുടർച്ചയായിട്ട് വന്നതിൽ ഇന്ദിരാഗാന്ധിക്ക് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത് കണക്കാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ ജവഹർലാൽ നെഹ്റു ആദ്യവും നരേന്ദ്രമോദി രണ്ടാമതുമായത്. ഇപ്പോൾ നരേന്ദ്രമോദി മുകളിലും ജവഹർലാൽ നെഹ്റു രണ്ടാമതുമായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും വലിയൊരു റെക്കോർഡാണ്.
0: ലോക നേതാക്കൾ മുഴുവൻ
1: ആശംസകളുടെ ഒരു പ്രളയം പ്രവാഹം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്.
0: എന്തായാലും
1: ഒരു ഇന്ത്യ പോലുള്ള ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് 13 വർഷം 3-ാമത്തെ ടേമിലേക്ക് പോകുന്നു. അതിൽ തന്നെ ഒരു റെക്കോർഡ് കൂടിയിട്ട് ഒരു പ്രധാനമന്ത്രി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് അത് ഒരു അഭിമാനമാണ്. ലോകരാജ്യങ്ങളിലെ നേതാക്കളൊക്കെ ആശംസകൾ കൊണ്ട് പൊതിയുന്നതും അദ്ദേഹമായിട്ടുള്ള ആ ഒരു നല്ല റാപ്പോ സൂക്ഷിക്കുന്നുണ്ടായിരിക്കും.
0: തീർച്ചയായിട്ടും. നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു 8 പറച്ചിൽ, സോറി തെറ്റുപറ്റിപ്പോയി സി പി എമ്മിന്റെ 8 പറച്ചിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു തോൽവി മുൻകൂട്ടി മനസ്സിലാക്കാനായില്ല. പാർട്ടിക്ക് തെറ്റുപറ്റി. പയ്യന്നൂരിലും തളിപ്പറമ്പിൽ മണ്ഡലത്തിലും ഒക്കെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചിൽ വീഴ്ച ഉണ്ടായെന്നുള്ള എം ഇ ഗോവിന്ദന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്.
1: ഇതിപ്പോ ആവർത്തിച്ചാവർത്തിച്ചിട്ട് ഓരോരോ കമ്മിറ്റികൾ ചേരാണ്. അപ്പൊ ആദ്യം ഇത് പറയുന്നില്ലായിരുന്നു, ആദ്യം ഇത് പറയാൻ പാടില്ല എന്ന രീതിയിലൊക്കെ ആയിരുന്നു. പിണറായി വിജയന് തെറ്റുപറ്റിയെന്നോ വെള്ളാപ്പള്ളി നടേശന് കാറിൽ കയറ്റിയത് തെറ്റായിരുന്നു, വെള്ളാപ്പള്ളിയെ പോലെ വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ഒരാളെ പിന്താങ്ങിയത് ശരിയായെന്ന് അന്ന് എല്ലാവരും പാർട്ടിക്കാർ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിഷേധിച്ചപ്പോഴും എം വി ഗോവിന്ദന് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. തോൽവി ഇങ്ങനെ വലുത് വന്നപ്പോൾ ഇപ്പം അവർക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെ പ്രശ്നം പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ മാറി നിന്ന് നോക്കുന്ന സാധാരണക്കാരായ നമുക്ക് വരെ ഇങ്ങനെ ചെയ്തത് ശരിയായിരുന്നോ? മലപ്പുറത്ത് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗായാലും മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാരെയൊക്കെ അങ്ങനെ ഒരു വർഗീയ പരാമർശം നടത്തിയ ഒരു വ്യക്തി എങ്ങനെയാണ് നടന്നിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത്? എന്തിനാണ് കാറിൽ കയറ്റിയത്? അതിന് പിന്നെ ന്യായീകരണം കൊടുക്കുക, വെള്ളാപ്പള്ളിയെ പോലുള്ള ആൾക്കാരെ പിന്നെ സംരക്ഷിക്കുന്ന രീതിയിലേക്കൊക്കെ പോയത് പാർട്ടിക്ക് തിരിച്ചടി ആയിട്ടുണ്ട് എന്നതൊരു സത്യമാണത്. മാറി നിൽക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് പണ്ടേ മനസ്സിലായിട്ടും പാർട്ടിക്കുള്ളിലിരുന്നിട്ട് അതിനെ നേതൃത്വം കൊടുക്കുന്നവർക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ മനഃപൂർവ്വം കണ്ണടച്ചതല്ലേ അവര്?
0: അതിന്റെ ഒരു കാർട്ടൂൺ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഈ കേരള കൗമുദിക്ക് അകത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് എം വി കൗമുദി സൈഡിൽ ഇരിക്കുകയാണ്. അപ്പം പിണറായി വിജയന്റെ കാലൊക്കെ തല്ലി പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന ഒരു രീതി, അപ്പൊ ഒരു ജനം വെളിയിലേക്ക് നടന്നു പോകുന്നൊരു പിക്ചറും ഉണ്ട്. അപ്പം ഈ തെറ്റ് തിരുത്തൽ എന്നാണ് എം വി ഗോവിന്ദന്റെ കയ്യിലിരിക്കുന്ന പേപ്പറിന്റെ പുറകെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പിണറായി വിജയൻ പറയുന്നത് ജനം ദാസനല്ല എന്ന് നമുക്ക് എന്തേ നേരത്തെ തോന്നാഞ്ഞത്. അപ്പൊ ഇപ്പോഴത്തെ എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള സമയമുണ്ട്.
1: എന്തായാലും ഒരു അഞ്ചു വർഷം ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് ആലോചിക്കും. രണ്ടര വർഷത്തിനുള്ളിൽ ആലോചന മതിയാക്കണം, കാരണം അടുത്ത രണ്ട് വർഷം എങ്ങനെയെങ്കിലും ഭരണത്തിൽ തിരിച്ചെത്താറുണ്ട്. ആദ്യം അണികളെ വിശ്വാസത്തിലെടുക്കുക, അവരെ ചേർത്ത് പിടിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക, പിന്നത്തെ രണ്ട് വർഷം പാർട്ടിയുടെ ജനകീയ അടിത്തറ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കെട്ടിപ്പടുക്കുക എന്നത് തന്നെയാണ്. എന്തായാലും LDF സർക്കാരിന്റെ കാലത്ത് അയ്യപ്പ സംഗമം മുതൽ ആ പേര് വരെ ഇടതുപക്ഷത്തിന് എതിരായി എന്നാണ് പറയുന്നത്. തളിപ്പറമ്പിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ മത്സരിപ്പിച്ചതിൽ വരെ തെറ്റുപറ്റിയെന്ന കുറ്റസമ്മതമാണ് CPM നടത്തിയിരിക്കുന്നത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനോ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോ തോൽവിയിൽ വ്യക്തിപരമായ ഉത്തരവാദിത്തമില്ല. താഴെത്തട്ട് മുതൽ മുകളിൽ വരെയുള്ള പാർട്ടി ഘടകങ്ങളിൽ സംഘടനാ ദൗർബല്യമുണ്ടായി. മോന്തായം വളഞ്ഞു കഴിഞ്ഞാൽ 64 വളയെന്ന് പറഞ്ഞിട്ടൊരു ചൊല്ലുണ്ട്. മേലെ ഇരിക്കുന്ന പാർട്ടിയുടെ PB അംഗത്തിനും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കും തെറ്റുപറ്റിയെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെയാണ് അവർ താഴെ ഏറ്റവും അടിസ്ഥാന ഘടകമായ ബ്രാഞ്ചിൽ ബ്രാഞ്ച് സെക്രട്ടറിക്കും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കും ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കും ജില്ലാ കമ്മിറ്റി സെക്രട്ടറിക്കും ഒക്കെ തെറ്റുപറ്റിയെന്ന് പറയുന്നത്. അത് പറയാൻ എന്ത് യോഗ്യതയും അർഹതയാണ് ഉള്ളത്. സഖാക്കളൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും, ദേഷ്യം വേണ്ട, വിഷമം വേണ്ട, ക്ഷമ വേണം. കാത്തിരിക്കുന്നത് ആ സിനിമയിൽ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ക്ഷമയോടെ കാത്തിരുന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഉള്ളൂ അല്ലെ. ഒന്ന് പൊട്ടിക്കരയണ്ട, ക്ഷമയോടെ ഇരുന്നാ മതി.
0: തീർച്ചയായിട്ടും വിസ നൽകാമെന്ന വാഗ്ദാനത്തിൽ തട്ടിയത് ലക്ഷങ്ങൾ. ഒളിവിലായ ട്രാവൽ ഏജൻസിയുടെ മേ പിടിയിലെ മുണ്ടക്കേത് എന്ന് വന്നേക്കുന്ന ഒരു വാർത്തയാണ്. ഇപ്പോഴും നാട്ടില് ആളുകൾക്ക് ഇത്രയും തട്ടിപ്പിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള ഓർക്കുമ്പോഴാണ് വളരെ അത്. കാരണം ഒരുപാട് ഇൻഫർമേഷൻ ടെക്നോളജീസ് ഒക്കെ ഉള്ള സമയത്ത് ഈ വിസ തട്ടിപ്പിൽ ഇനിയും അങ്ങോട്ട് പോയിരിക്കുക എന്നുള്ളത് നമ്മൾ എപ്പോഴും എടുത്തു പറയുന്ന ഒരു സംഭവം തന്നെയാണ്.
1: ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇങ്ങോട്ടേക്ക് പ്രവാസികളായിട്ട് കൂടുതൽ ആൾക്കാർ വരുമ്പോഴും ഇടുക്കി വയനാട് എന്ന ജില്ലകളിൽ നിന്നും അധികം ആൾക്കാർ പ്രവാസം സ്വീകരിക്കാറുണ്ട്, വളരെ കുറവാണ്. കുറച്ചുകാലം മുമ്പ് നമുക്ക് ഇവിടെ നമ്മുടെ പാരഗണിൽ ഒരു സുബീഷ് ഉണ്ടായിരുന്നു കേട്ടോ. സുബീഷിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ സംസാരിക്കുമ്പോൾ ചോദിക്കും, ഞാൻ 4 കൊല്ലം നിൽക്കൂട്ടോ, എനിക്ക് കുറച്ച് ഏലക്കാട് വാങ്ങണം ഇവിടെ, അതിന് പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ പോകും. ഇപ്പൊ 10 വർഷമായിട്ട് സുബീഷിനെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോയപ്പോഴും ഞാൻ കണ്ടു, സുബീഷ് നീ എവിടെ നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പക്ഷെ ആലോചിക്കുകയാണ്, ഞാൻ ചോദിച്ചു ഇടുക്കി അതുപോലെ സ്ഥലങ്ങളിൽ നിന്നും കൂടുതൽ വരും. ഇല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടാ ഇഷ്ടം, ഞങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അതൊന്ന് തീർക്കണം, കുറച്ച് സ്ഥലം വാങ്ങണം, ഏലക്കാട് ഉണ്ടാകണം, അവിടെ ഭാര്യയും കുഞ്ഞും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ആ ഒരു ഒരു ഗ്രാമത്തിൽ ജീവിക്കണം എന്നതാണ് ആഗ്രഹം. അങ്ങനത്തെ ആഗ്രഹമായിട്ടാണ് നമ്മളിൽ പലരും പ്രവാസം സ്വീകരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ 2 കൊല്ലം എന്ന് പറഞ്ഞ ഒരു വിസ പീരീഡ് എന്ന് പറഞ്ഞവര് പിന്നെ എത്ര വിസകളാണ് നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് വന്നിരിക്കുന്നല്ലേ.
0: അല്ല, അത് എല്ലാ പ്രവാസികളും ഇപ്പൊ കേൾക്കുന്ന സമയത്ത് ഒന്ന് ആലോചിക്കും, കേറുന്ന സമയത്ത് നമ്മുടെ എന്തായിരുന്നു ആ റെസൊല്യൂഷൻ എന്നുള്ളത്. പക്ഷെ പിന്നീട് അല്ല, പിന്നെ അതിന് പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ രാവിലെ ഇരുന്ന് കേൾക്കുന്ന പല വാർത്തകൾ തന്നെ പിന്നെ അങ്ങോട്ട് പോണോ, അതിന്റെ സുഖം ഇവിടെ അല്ലേ എന്ന് നമ്മളെ ചിന്തിപ്പിക്കും. അതാണ് എന്റെ ഏറ്റവും വലിയ ഒരു കാര്യം.
1: സേഫ് ഹാവൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ വാക്കാണ് UAE സംബന്ധിച്ചിട്ട്, ദുബായിയെ സംബന്ധിച്ച്. ഇപ്പൊ പശ്ചിമേഷ്യയിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മളിതൊന്നും കാര്യമായിട്ട് അറിയാതെ നമ്മൾ ഏറ്റവും സുരക്ഷിതമായിട്ട് നിൽക്കുന്നത് നമ്മൾ UAE ആയതുകൊണ്ട് കൂടിയാണ്. അപ്പൊ അതിന്റെ ആ ഒരു സുഖവും പിന്നെ സുരക്ഷിതത്വവും ഈ നാട് നൽകുന്ന ഒരു സന്തോഷമുണ്ട്. എല്ലാത്തിനുപരി നമുക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓഫീസിലേക്ക് വരുമ്പോഴോ പുറത്ത് ചങ്ങാതിമാരെ കാണുമ്പോൾ കാണുന്ന കാഴ്ചകളെല്ലാം നമുക്ക് സന്തോഷം നൽകുന്നതാണെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ അല്ലേ തുടരുക.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും ഈ രാജ്യം എന്നും നമുക്ക് കൂടെയുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്. എന്നാലും നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ തട്ടിപ്പിൽ പോകാതിരിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ എടുത്തു പറയുന്നത്.
1: ശരിക്കും നാട്ടിൽ നിന്ന് വന്നിട്ട് തട്ടിപ്പും പിന്നെ അതുപോലെ സെക്സ് റാക്കറ്റിൽ പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ വരുന്ന വിസ ഏതാണെന്ന് വളരെ ഈ രാജ്യം ഒരിക്കലും ഒന്നിനും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഇത്തരം പിന്നെ വിധ്വംസക പ്രവർത്തനങ്ങളെല്ലാം എതിർക്കുന്ന ഒരു രാജ്യമാണ്. നമ്മൾ മലയാളികൾ, നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ് നമ്മളെ ചതിക്കുന്ന ഇത്തരം പ്രവണതകളിലേക്ക് ഏർപ്പെടുന്നത്. അപ്പോൾ ഏർപ്പെടാതിരിക്കുക, പിടിച്ച അത്ര വലിയ ശിക്ഷാ നടപടികളും പിന്നെ ജയിലിനകത്ത് പോകും, ഡിപ്പോർട്ടേഷൻ, ആരുടെയും ജീവിതം കളഞ്ഞിട്ടോ ലൈംഗിക വൃത്തിയിലേക്ക് പിന്നെ തിരിഞ്ഞുകൊണ്ടോ ഒരു സമ്പാദ്യം ഉണ്ടാക്കാൻ താല്പര്യമില്ലാന്ന് നമ്മളൊരു തീരുമാനം എടുത്താൽ പോരെ അല്ലേ. വേറെ എന്തൊക്കെ മാർഗമുണ്ട്? ഈ രാജ്യം ആര് വന്നു കഴിഞ്ഞാലും കൈ നിറയെ അവസരങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു രാജ്യം, എന്തൊക്കെ വഴികളും സ്വീകരിക്കുക.
0: തീർച്ചയായിട്ടും. ശബരിമല വഴിപാടിൽ തട്ടിപ്പ് വീണ്ടും ഹൈക്കോടതി പിടിമുറുക്കുകയെന്ന് പറഞ്ഞു. ഈ തട്ടിപ്പ് കേസ് ഏതാണ്?
1: അപ്പം, അരവണ, നെയ്യ് എല്ലാം തുടങ്ങി, പിന്നെ സ്വർണ്ണക്കൊള്ള തുടങ്ങി. അവിടെ നടക്കാത്ത അഴിമതികളൊന്നുമില്ല. നമ്മളെ ഏറ്റവും അധികം അയ്യപ്പ ഭക്തർ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന്, നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന്, തെലങ്കാനയിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന് അടക്കം ആളുകൾ, കർണാടകയിൽ നിന്നൊക്കെ ഇങ്ങനെ വാരിക്കോരി കൊടുത്തിട്ട് അയ്യപ്പ എന്ന് പറഞ്ഞിട്ട് വ്രതം എടുത്തിട്ട് വന്നിട്ട് കൊടുക്കുന്ന ആ കാശും കാര്യങ്ങളും അവർക്ക് തിരികെ നൽകുന്ന സേവനങ്ങൾ, എന്തെങ്കിലും ഒരു അടിസ്ഥാന സൗകര്യ വികസനം ഇന്ന് വരെ ശബരിമലയിൽ കാര്യമായിട്ടുണ്ടായിട്ടുണ്ടോ? ഇത്രയും കോടികൾ ഒഴുകുന്ന ഒരു സ്ഥലമാണ്. വർഷത്തിൽ 1-2 തവണയാണ് പ്രധാന തീർത്ഥാടനം, എന്നാലും എല്ലാ വർഷവും എല്ലാ മാസവും പിന്നെ വിളക്കുണ്ടല്ലോ, ആ ദിവസത്തിൽ എത്തുന്നവരുണ്ട്. അടിസ്ഥാന സൗകര്യം കാര്യമാണ്, എവിടെയും വേണ്ടത്. അത് ദേവാലയങ്ങളായാലും സ്കൂളുകളായാലും പിന്നെ നമ്മുടെ ആശുപത്രികളായാലും ഓഫീസുകളായാലും അടിസ്ഥാന സൗകര്യം, നമ്മുടെ നല്ല ശൗചാലയം കൊടുക്കുക, നല്ല കുളിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം കൊടുക്കുക. ഇതിന് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ ജോലിക്ക് നിൽക്കുന്നത്? അഴിമതി നടത്താൻ ഒരു വിഭാഗം
0: ഈ ഒരാളെ പറ്റിക്കും എന്ന് പറയുമ്പോഴല്ലോ, പറ്റിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ, നമ്മൾ അവനെ പറ്റിച്ചു. അപ്പൊ നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? അയ്യപ്പന്മാരെയാണ് പറ്റിക്കുന്നത് അല്ലെ? ഇതൊക്കെ ചിന്തിക്കേണ്ടതല്ലേ? ഇത് ഏത് മതമായിക്കോട്ടെ, നമ്മൾ ഈ അവരവരുടെ വിശ്വാസത്തിൽ വരുന്നതിനകത്ത് അതിനകത്ത് കൈയിട്ട് വരാൻ പോകരുത്. അത് ഇതിപ്പോ വളരെ എത്ര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മലയാളികളെക്കാട്ടി കൂടുതൽ വരുന്ന അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആളുകളാണ്, ഭക്തരാണ്. അപ്പൊ ഇവരൊക്കെ എങ്ങനെയായിരിക്കും കേരളത്തിനെ കൂടി, ഒരു സൈഡ് ഇത്രയും നല്ലത് നമ്മൾ പറയുന്നത്, ഒരു സൈഡ് വരുമ്പോൾ കണ്ടില്ലേ കംപ്ലീറ്റ് അഴിമതിയുടെ കേസുകൾ,
1: ഒരു ഭാഗത്ത് അഴിമതി, ഒരു ഭാഗത്ത് വൃത്തിയില്ലായ്മ, എല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ ശബരിമല തീർത്ഥാടനം. എന്തായാലും ഈ അക്ഷയ് പറഞ്ഞ പോലെ തന്നെ വ്രതമെടുത്ത് 41 ദിവസത്തെ വ്രതം എടുത്തിട്ട് കഠിനമായ വഴികളിലൂടെ വരുന്നവർക്ക് ഒരു ബേസിക് കാര്യം നൽകുക, അഴിമതി കുറയ്ക്കുകയൊക്കെ ചെയ്യുക. എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ അതിനൊക്കെ ഇടപെടുമെന്നാണ് പറയുന്നത്, നോക്കാം അല്ലേ?
0: തീർച്ചയായിട്ടും.
1: എന്തായാലും നമ്മുടെ ഗൾഫ് മേഖലയിൽ നിന്ന് വരുന്ന വാർത്ത, എമിറേറ്റ്സ് ടു സ്റ്റേ ദ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു വാഗ്ദാനം. ഒപ്പം മധ്യപൂർവ്വ ദേശത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണമുള്ള സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടയിലും വിമാന സർവീസിന്റെ ശേഷി കുറയ്ക്കാൻ പദ്ധതിയില്ല എന്നാണ് എമിറേറ്റ്സ് പറഞ്ഞത്. കൂടുതൽ വിമാന ഇന്ധനം കരുതുന്നത് ഉൾപ്പെടെയുള്ള മുൻകരുതൽ സ്വീകരിച്ചിട്ട് ദുബായ് വഴി ഇന്ത്യ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് സർവീസുകൾ കമ്പനി സുഗമമായിട്ട് തുടരുകയാണെന്ന് എമിറേറ്റ്സ് പ്രസിഡന്റ് ടിം ക്ലാർക്ക് വ്യക്തമാക്കി. അതിന്റെ വാർത്തയാണ് ഇന്ന് ഖലീജ് ടൈംസ് ആദ്യ പേജിൽ കൊടുത്തിരിക്കുന്നത്. ഒപ്പം പീസ് ഡീൽ വിത്ത് ഇറാൻ ഇസ് ഇൻ ഫൈനൽ സ്റ്റേജസ് എന്ന് ട്രംപ് പറഞ്ഞൊരു വാർത്തയുണ്ട്. ഈ വാർത്ത നമ്മൾ പത്രങ്ങളിൽ വായിക്കുമ്പോൾ, പക്ഷേ ഇതല്ല യാഥാർത്ഥ്യം. യുദ്ധം പോലുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നു എന്നതാണ് മനസ്സിലാവുന്നത്.
0: തീർച്ചയായിട്ടും. ഖലീജ് ടൈംസിൽ ഓൺലൈനിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മാങ്ങയുടെ സീസൺ യു എയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള വെറൈറ്റീസ് ഓഫ് മാംഗോസ് നമ്മുടെ യു എയിൽ അവൈലബിൾ ആണെന്നുള്ള ഒരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ RTA ഡ്രൈവിംഗ് ടെസ്റ്റ് പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർമാർക്ക് ഇനിയിപ്പോ പുതിയതായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ആണ് വരുന്നത്. അവർ വണ്ടിയിലിരുന്ന് ഭക്ഷണം കഴിച്ചാലോ ഉറങ്ങിയാലോ ഇമ്മീഡിയറ്റ് ഇൻസ്ട്രക്ടർമാരെ പിടിക്കും എന്നുള്ള ഒരു കാര്യം കൂടിയാണ്.
1: അതിനായിട്ട് പ്രത്യേക സമയവും കാര്യങ്ങളും ഉണ്ടല്ലോ, ഭക്ഷണം കഴിക്കാനൊരു സമയമുണ്ട്, ഉറങ്ങാനൊരു സമയമുണ്ട്. പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്ട്രക്ടിംഗ് ടൈമിൽ ഇത് പാടില്ല അല്ലെ, പിടികൂടും എന്നാണ് പറയുന്നത്. ഒരു ആരോഗ്യ വാർത്ത വന്നിട്ടുണ്ട് അക്ഷയ്. ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്സ് മേക്കപ്പ് 41% ഓഫ് യു എ ഡെത്ത് ക്ലെയിംസ് എന്നാണ് പറയുന്നത്. ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെയാണ് 41% മരണത്തിന് കാരണമാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷുറൻസ് ക്ലെയിം റിപ്പോർട്ടിലെ യു എയിൽ കാണിക്കുന്നതാണ് ഈ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും കൂടുതൽ മരണ കാരണമാക്കുന്നു എന്ന്. അപ്പോൾ ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും ഇടയാക്കുന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും ജീവിതശൈലിയുമാണ്. അപ്പോൾ അത് മാറ്റുന്ന രീതിയിൽ കുറെ കൂടി നമ്മൾ ആരോഗ്യ രംഗത്ത് ചൂടായി കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ഇനി എങ്ങനെ നമ്മൾ ജിമ്മിൽ പോയി, ഇനി എങ്ങനെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തും, കുറച്ചുകൂടി മടി വരുന്നൊരു സമയം. കാരണം അത്രയും ചൂടുണ്ട്, 48-49 ഒമാനിൽ ഇന്നലെ 50 ഡിഗ്രിക്ക് മുകളിലാണ് ചൂട് വന്നത്. അപ്പോൾ അത് പാടില്ല. ചെറുതായിട്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടണം എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്.
0: തീർച്ചയായിട്ടും. നമ്മുടെ ഈ പല ഹാബിറ്റ്സ് ഉണ്ടല്ലോ, ഇപ്പം പുകവലി ആയിക്കോട്ടെ അല്ലെ മദ്യപാനം ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ ഈ ടെൻഷനും ഇതിൻ്റെ കൂടെ ഇതും എല്ലാം കൂടെ അങ്ങോട്ട് കയറി കഴിയുമ്പോഴല്ലോ, പിന്നെ നിങ്ങൾ ഒരു ജിമ്മിൽ കൂടെ പോകാതെ അല്ലെങ്കിൽ ഒരു നടക്കാനും കൂടെ പോകാതെ ഒരു വ്യായാമം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോൾ ജിമ്മിൽ പോകുന്നവരെ അഫക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ.
1: അതെ, ജിമ്മിൽ കുഴഞ്ഞു വീണിട്ടല്ല നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം ഈ ജിമ്മിൽ പോകുന്നതിന് മുമ്പും ഡോക്ടേഴ്സ് പറയുന്നത് ഒരു ഹെൽത്ത് ചെക്കപ്പ് എടുത്തിട്ട് വേണം നിങ്ങൾ പോകാൻ. കാരണം റിഗറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ ഒരു കഠിനമായിട്ടുള്ള ഇതിലേക്ക് നിങ്ങൾ പോകരുത്. പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ഒരു ബോഡി വെയിറ്റ് കുറയ്ക്കുക, ഒന്ന് സിക്സ് പാക്ക് വളരെ പെട്ടെന്ന് വരണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറെയൊക്കെ കൺസൾട്ട് ചെയ്ത് നമ്മുടെ ആരോഗ്യം, നമ്മുടെ രക്തപരിശോധന, നമ്മുടെ എല്ലിൻ്റെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഒരു ജിമ്മിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസിൽ, ഈവൻ ഓട്ടോ ആണെങ്കിലും ഷട്ടിൽ ആണെങ്കിലും ടെന്നീസ് ആണെങ്കിലും പോകുമ്പോൾ നമ്മളൊരു ഹെൽത്ത് ചെക്കപ്പ്.
0: നമുക്ക് എല്ലാ വർഷവും നമ്മളൊരു കംപ്ലീറ്റ് ബ്ലഡ് ചെക്ക് കാര്യങ്ങൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ തന്നെ നമ്മുടെ റേഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ന്യൂറൽ സമയത്ത് നോക്കിയിട്ട് 30 നിറത്തിനോ 25 നിറത്തിനോ ഒക്കെ നമുക്ക് ടെസ്റ്റുകൾ കിട്ടുകയാണ്. ഇത് നിങ്ങൾ ഒരു ഇൻഷുറൻസിന്റെ ഒരു ജസ്റ്റ് ഒരു 20% അടയ്ക്കുന്ന പോലും കോസ്റ്റ് ആണെന്നേ ഉള്ളൂ. അതിൽ പോയി നിങ്ങൾ ചെയ്യുക, കാരണം ഇതിന്റെയൊക്കെ കോസ്റ്റ് അത്ര ഭീകരമാണ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ കൊളസ്ട്രോൾ എന്താണ്, നിങ്ങളുടെ എങ്ങനെയാണ് ബോഡി പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അനാലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതിനനുസരിച്ച്
1: വലിയ രോഗം ഉണ്ടായിട്ട് ചികിത്സിക്കാൻ പോകുന്നതിനേക്കാളും ഈ ബ്ലഡ് ടെസ്റ്റ് നേരത്തെ മനസ്സിലാക്കിയാലല്ലേ.
0: അതെ അതെ, ഒരു ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, നിങ്ങൾക്ക് ഇത്രയും അഫോർഡബിൾ ആയിട്ടൊക്കെ കിട്ടുമ്പോൾ എവിടെ നിന്ന് ആയിക്കോട്ടെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ എന്നിട്ട് ഒരു ഡോക്ടറിനെ കാണുക, പലപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു GP കൂടെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാവും. അപ്പൊ കണ്ടു കഴിഞ്ഞിട്ട് ഇതാണ് ഇന്നതാണ് ബാക്കി നിങ്ങൾ തീരുമാനിക്കുക.
1: യെസ്, ഇനി കായിക ലോകത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇനി കാത്തിരിക്കുന്ന ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ, മണിക്കൂറുകൾ മാത്രം, അങ്ങനെ തന്നെ പറയാം. ലോകകപ്പ് ഫുട്ബോളിന് കിക്ക് ഓഫ് ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോഴാണ് നമുക്കൊരു സന്തോഷ വാർത്ത വരുന്നത്. ഐസ്ലൻഡുമായിട്ടൊരു സന്നാഹ മത്സരം ഇപ്പൊ അർജന്റീന കളിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ആ മത്സരം കുറച്ചു മുമ്പ് കഴിഞ്ഞു. 2 goals അർജന്റീന ഐസ്ലൻഡിനെ തോൽപ്പിച്ചു. അതിലൊരു ഗോള് നമ്മുടെ ലിയണൽ മെസ്സിയുടെ ആയിരുന്നു. മെസ്സിക്ക് പരിക്കുണ്ട്, മെസ്സിക്ക് പിന്നെ ഒരു ക്ഷമത, കായികക്ഷമത കുറഞ്ഞോ എന്ന് പലർക്കും സംശയം തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് ലിയണൽ മെസ്സി. വളരെ ശാന്തനായിട്ട് വന്നിട്ട് ഒന്നിങ്ങനെ പന്തിനെ തലോടി കൊടുത്തിട്ട് ആ ഗോള് പോകുന്നൊരു കാഴ്ച ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വീണ്ടും വീണ്ടും വീണ്ടും നമ്മൾ ചിലരുടെ ഗോളുകൾ കാണില്ലേ. പക്ഷേ ചില വാർത്തകൾ നമുക്ക് സങ്കടപ്പെടുത്തുന്നുണ്ട്. ലോകകപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തങ്ങളുടെ ആരാധകർക്കുള്ള ടിക്കറ്റ് വിഹിതം ഫിഫ പിൻവലിച്ചെന്ന ആരോപണവുമായിട്ട് ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ രംഗത്ത് വന്നിട്ടുണ്ട്. ദേശീയ ടീമിനെ പിന്തുണയ്ക്കാൻ വിമാന ടിക്കറ്റും താമസ സൗകര്യവും യാത്രാ പദ്ധതി എല്ലാം മുൻകൂട്ടി ചെയ്തിട്ടും ആരാധകർക്ക് അവിടെ കൃത്യം കോട്ട കൊടുത്തില്ല എന്നതിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട സുരക്ഷാ കാരണങ്ങളാൽ ചില റഫറിമാർക്ക് പോലും, അത് ഏറ്റവും പേര് കേട്ട റഫറിമാർക്ക് പോലും അവിടെ കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒരു സങ്കട വാർത്തയാണ്. ആദ്യ സൊമാലിയൻ റഫറിക്ക് US പ്രവേശനം വിലക്കി ഫിഫ പട്ടികയിൽ നിന്ന് ഒമർ അർത്താർ പുറത്ത് എന്ന് പറയുന്ന വാർത്തയൊക്കെ ഇപ്പോഴും നമ്മുടെ ഈ ഇത്തരം കാര്യങ്ങൾ, വംശീയതയും മറ്റു കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. നമ്മൾ പറയാറുണ്ട് കായിക ലോകത്തൊരിക്കലും വംശീയതയ്ക്ക് സ്ഥാനമില്ല, അല്ലാതെ ഒരു ലോകത്തും പാടില്ല. പക്ഷെ കായിക രംഗത്താണ് നമ്മളെല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്. അവിടെയാണ് ആദ്യ സൊമാലിയൻ റഫറിക്ക് US പ്രവേശന വിലക്ക് എന്നൊരു വാർത്ത വരുന്നത്. അതുപോലെ ഇറാഖി സ്ട്രൈക്കറെ US വിമാനത്താവളത്തിൽ തടഞ്ഞു എന്ന വാർത്ത, നെയ്മർ ഇല്ലാതെ ബ്രസീൽ ഇറങ്ങിയിട്ട് ഈജിപ്തിനെ മറികടന്നു എന്ന വാർത്ത, ഇതൊക്കെയാണ് കായിക രംഗത്ത് അല്ലെങ്കിൽ ഫുട്ബോൾ രംഗത്ത് ഉള്ളത്. ഇനി അങ്ങോട്ട് ഒരു മാസത്തിന്റെ മേലെ July 19 കപ്പ് ആരുടെ കയ്യിൽ എടുക്കുമെന്ന് എല്ലാവരും പറയുന്നു. പോർച്ചുഗൽ എടുക്കുന്നു. ഇന്നലെ എനിക്ക് മെസ്സേജ് ചിലർ അയച്ചിരുന്നു പേഴ്സണലി, നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞു, സാമ്പാർ മുന്നണിയാണോ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചു ചിലർ കളിയാക്കുന്നുണ്ട്. ചില വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ സജീവമായിട്ട് പ്രഡിക്ഷൻ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ചിലർ പോർച്ചുഗൽ അല്ല സ്പെയിനിന് വലിയ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞതുപോലെ പോർച്ചുഗലിനെ അട്ടിമറിച്ചുകൊണ്ട് നെതർലൻഡ്സ് ഹോളണ്ട് അല്ല കപ്പ് ഉയർത്താൻ വേണ്ടിയിട്ട് പോകുന്നത്, ഒരു പക്ഷേ സ്പെയിൻ ആയിരിക്കും. ഇതൊന്നും അല്ലാത്തൊരു പുതിയ രാജ്യം വരും എന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്റെ സങ്കടം ഇറ്റലി ഇല്ലാത്തൊരു വേൾഡ് കപ്പ് ഒക്കെ എനിക്ക് വലിയ സങ്കടമായിരുന്നു. അസൂരിപ്പടയുടെ ആ നീല താണ്ഡവം, അവരുടെ അങ്ങി ഭാഷയിൽ അവർ റഫറിയോട് ചിലപ്പോൾ അപ്പീൽ ചെയ്യുന്ന ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്, കാരണം ഈ ഭാഷയുടെ പ്രശ്നമുണ്ടല്ലോ. അപ്പൊ ഈ അസൂരിപ്പടകളില്ലാത്ത ലോകകപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. അർജന്റീനയും ബ്രസീലും ഇല്ലാത്തൊരു ലോകകപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഏതാണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കേണ്ട, കൊണ്ടു നടക്കേണ്ട ഒരു കായിക ലോകം കൂടിയാണ്, രാജ്യം കൂടിയാണ് ഇറ്റലി. അപ്പൊ ഇറ്റലി ഇല്ലാത്തൊരു ലോകകപ്പിന് കൂടിയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കാമറൂൺ ഇല്ല, നൈജീരിയ ഇല്ല, അങ്ങനെ കുറെ, കാമറൂൺ എന്ന് പറഞ്ഞ കറുത്ത കുതിരകൾ, ആഫ്രിക്കൻ വമ്പന്മാരെന്നൊക്കെയാണ് അറിയപ്പെടുന്നത്, അവരൊന്നും ഈ മത്സരത്തിന്, ഈ ലോകകപ്പിന് ക്വാളിഫൈ ചെയ്തില്ല എന്നതാണ് സങ്കടം.
0: അത് മാത്രമല്ല പിന്നെ ഇപ്പൊ 4 രാജ്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്.
1: കുഞ്ഞൻ രാജ്യങ്ങൾ
0: അവരുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നല്ല പവർഫുൾ ആണ്. ഇപ്പൊ ജോർഡാൻ, ഉസ്ബെക്കിസ്ഥാൻ, കേപ് വേർഡെ, കൊറാക്കോ ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം വളരെ ചിന്ന രാജ്യങ്ങളാണ്. പക്ഷെ അവര് നമുക്ക് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല
1: കേട്ടോ. ഒരു കുഞ്ഞൻ രാജ്യം ചിലപ്പോൾ ഒരു വലിയ രാജ്യത്തെ അട്ടിമറിച്ചേക്കാം. എന്താ പറയാ, പ്രതീക്ഷകളുടെ അമിത ഭാരം ഇല്ലാതെ വന്നിട്ട് ആരെങ്കിലും ഇത്തവണത്തെ കപ്പ് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ എന്ന് കൂടി എന്റെ മനസ്സിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പോകാൻ സാധ്യതയില്ല, കാരണം അർജന്റീന, ബ്രസീൽ, സ്പെയിൻ, പോർച്ചുഗൽ, ഫ്രാൻസ്, ജർമ്മനി, ഈ ഇംഗ്ലണ്ട്, ഈ രാജ്യങ്ങളൊക്കെ ശക്തമായിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പുതിയ രാജ്യം വന്നിട്ട് ഒരു അട്ടിമറി വിജയത്തിലേക്ക് പോവോ എന്നറിയില്ല. എന്നാലും ലൂക്ക മോഡ്രിച്ചിനൊക്കെ ഈ സമയത്ത് അല്ലാതെ ഓർമ്മിക്കുന്നു, തലയിലൊരു കെട്ടൊക്കെ ആയിട്ട് ക്രൊയേഷ്യയുടെ ആ ലൂക്ക മോഡ്രിച്ചിനൊക്കെ നിങ്ങൾ പലരും മിസ് ചെയ്യുന്നില്ലേ അല്ലേ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട, കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട, സ്നേഹിച്ച ഒരു വ്യക്തി ഇവിടെ ഒന്ന് ജയിച്ചിരുന്നെങ്കിൽ, ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നാറില്ലേ. ലൂക്ക മോഡ്രിച്ച് ഒരു ചെറിയ മനുഷ്യൻ ആ രാജ്യത്ത്.
0: ഒരിക്കലും നമുക്ക് ചെറിയ രാജ്യങ്ങൾ എന്ന് പറഞ്ഞ് തരാൻ പറ്റും, കാരണം ഉരുഗ്വേയൊക്കെ തന്നെ വേൾഡ് കപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ലെറ്റ്സ് സീ എന്താണ് ചരിത്രം എഴുതാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം അല്ലേ. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ തന്നെയാണ് പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. Home 92.2 ഓഫ് പ്രസ് ക്ലബ് ആണ് നിങ്ങൾ അക്ഷയും മിനി പത്മയിലൂടെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും ഒരു അടിപൊളി സോങ്ങിലേക്ക് തന്നെ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. Home 92.2 FM ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ. ട്രാഫിക് അപ്ഡേറ്റ്
1: brought to you by ABC Cargo and Courier, number 1 in GCC.
2: All right, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ട്രാഫിക്. ഞാൻ രാവിലെ വിചാരിച്ചു ഞാനും തന്നെ വിട്ടുപോയിരുന്നു. ഞാൻ നമ്മുടെ ഇതുണ്ടല്ലോ ഫിഷ് മാർക്കറ്റിന്റെ ഫ്രണ്ടിലൂടെയുള്ള ആ റോഡ് നമ്മൾ നേരെ എടുത്ത് ഇത് ഇൻഫിനിറ്റി ബ്രിഡ്ജ് കയറി വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു എന്താ പറയുക സിഗ്നൽ ഒന്നും മാറിയാലുണ്ടല്ലോ, വന്ന് കുമിയുന്ന വണ്ടികളുടെ കണക്ക് എന്താണ്, അതുപോലാണ് റോഡിൽ ട്രാഫിക് കൂടുതൽ. അപ്പം ഞാൻ വിചാരിച്ചത് ദൈവമേ ചിലപ്പോൾ ഞാൻ ഇന്ന് ലേറ്റ് ആവും, പക്ഷേ ഇല്ല, കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ ഓഫീസിലെത്തി. നമ്മൾ ഒരു കാരണവശാലും വീട്ടിൽ ഇറങ്ങാൻ നമ്മൾ ലേറ്റ് ആവരുത് കേട്ടോ, കാരണം നമ്മൾ കറക്റ്റ് സമയത്ത് ഇറങ്ങിയാലും റോഡിലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രാഫിക് ഭയങ്കരമാണ്. സോ അപ്പം നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ലേറ്റ് ആവും. അപ്പം എന്താണെങ്കിലും നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ രാവിലെ റോഡുകൾ കാണുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡിൽ നമുക്ക് ഏകദേശം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആവണമെങ്കിൽ നാദൽ ഷിബൊക്കെ കഴിഞ്ഞ് ദുബായ് സിൽക്കനൈസസ് എത്തുമ്പോൾ ഒരു ഫ്രീ ഫ്ലോയിങ് സിറ്റുവേഷൻ കാണുന്നു. സ്റ്റാർട്ടിംഗ് ഫ്രം അജ്മാൻ കയറി ഷാർജ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു കാര്യം. അതുപോലെ തന്നെ അജ്മാനിലെ നമ്മുടെ ഡേ ടു ഡേ ആ ഏരിയ ഉണ്ടല്ലോ ഇത്തിഹാദ് റോഡിൽ, അവിടെയൊക്കെ തന്നെ എനിക്കൊന്നും നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഫ്രണ്ടിൽ കൂടെ വരുന്ന ദുബായ് ഹോസ്പിറ്റലിലൊക്കെ ഫ്രണ്ടിൽ കൂടെ വരുന്ന ആ റോഡ് കണക്ട് ചെയ്ത് നമുക്ക് ദുബായിലേക്ക് വരാൻ പറ്റുന്ന ആ റോഡ് അവിടെ കുറച്ച് കഞ്ചഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലി തിയേറ്റ് ഓൾഡ് റോഡിൽ നല്ല രീതിയിലുള്ള കഞ്ചഷൻ, അവിടെ ഒരു ആക്സിഡൻറ്റും രാവിലെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സബ് റോഡ്സിലൊക്കെ കുറേയധികം തട്ടലും മുട്ടലും ഒക്കെ കാണുന്നുണ്ട്. എല്ലാവരും ഡ്രൈവ് സേഫ്. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ് ഈ തിരക്കെന്ന് പറഞ്ഞ കാര്യം, നമ്മൾ ലെയിൻ ചേഞ്ചിൻ്റെ സമയത്തായിരിക്കും പെട്ടെന്ന് നമുക്ക് ഒരു തട്ടലുണ്ടായ പിന്നെ അറിയാലോ, നമ്മൾ ഈ ഓടിപ്പായുന്നതിൻ്റെ കാര്യമെല്ലാം തീർന്നു, പിന്നെ അവിടെ നിർത്തി നമ്മൾ ആപ്പൊക്കെ ഓപ്പൺ ആക്കി എല്ലാം ചെയ്തിട്ട് വേണം പോകാൻ. എനിവേസ് അൽകേർ റോഡിലും കുറച്ചധികം ട്രാഫിക് സിറ്റുവേഷൻ രാവിലെ കാണുന്നുണ്ട്. ജെ ബി സിയിലും കാണുന്നുണ്ട്. ഷെയ്ഖ് സാ റോഡ് എന്തായാലും കമ്പാരിറ്റീവ്ലി അല്ല ഫുള്ളി ഫ്രീ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എമിറേറ്റ്സ് റോഡിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ എന്താണേലും ഓൾറൈറ്റ്, എല്ലാ ദേദ് റോഡും മലിഹ സ്ട്രീറ്റും ഒക്കെ ചെറിയ ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു സമയത്തെ ട്രാഫിക് സിറ്റുവേഷൻ. എന്താണേലും കഴിഞ്ഞ ദിവസം 10 മണി കഴിഞ്ഞു ഒന്ന് ശാന്തമാകാനായിട്ട്, കാരണം 9:30 വരെ നല്ല രീതിയിൽ ട്രാഫിക് ആയിരുന്നു എല്ലാ റോഡുകളും, ഇതിനെക്കാട്ടി കഞ്ചഷൻ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇച്ചിരി ആശ്വസിക്കുക, നിങ്ങൾ നേരത്തെ ഓഫീസിൽ കയറും. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് തരാനാണ് കേട്ടോ.
0: ട്രാഫിക് അപ്ഡേറ്റ്
1: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ, ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru. ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകോൽ, പർത്തുബായ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: തമിഴ് സിനിമയുടെ ജനകീയ മുഖം ഭാരതി രാജ വിടവാങ്ങി. ആക്രമണം പ്രത്യാക്രമണം, പശ്ചിമേഷ്യ വീണ്ടും അശാന്തി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പോലീസുകാർക്ക് ശാസനം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. ഇറാനിൽ ആക്രമണം നടത്തി US. US ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിന് മറുപടിയായാണ് ആക്രമണം. 20 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള പ്രത്യാക്രമണമാണ് നടക്കുന്നതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെക്കൻ ഇറാൻ ഭാഗങ്ങളിലാണ് പ്രധാനമായും ആക്രമണം. ഇറാന്റെ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങൾ തകർത്തുവെന്ന് അമേരിക്കൻ സൈന്യം അവകാശപ്പെട്ടു. തീരദേശ നഗരമായ സിരിക്കിലും ഹോർമൂസ് പരിസരത്തുള്ള ബന്ദറബാസിലും കശ്മിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. അമേരിക്കയുടെ അപാഷി അറ്റാക്ക് ഹെലികോപ്റ്റർ ഇറാൻ തകർത്തതിന് മറുപടിയായാണ് ആക്രമണം. ആക്രമണം US സെൻട്രൽ കമാൻഡർ സ്ഥിരീകരിച്ചു. ഹെലികോപ്റ്റർ തകർത്തതിന് US സൈന്യം മറുപടി നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടത് തങ്ങളല്ലെന്നാണ് ഇറാന്റെ വാദം. US ആക്രമണത്തിന് മറുപടി നൽകിയെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. മേഖലയിലെ US ലക്ഷ്യങ്ങൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചുവെന്ന് IRGC. US ആക്രമണത്തിന് ശക്തമായ മറുപടി ലഭിക്കാതെ പോകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. സുരക്ഷിതമായിരിക്കണമെങ്കിൽ ഇറാന്റെ മേഖല വിട്ടുപോകാൻ അമേരിക്കയോട് അറക്ചി. ബഹ്റൈനിലും കുവൈറ്റിലും ജോർദനിലും ഇറാന്റെ ആക്രമണം. യുഎസിന്റെ ബഹ്റൈനിലെ 5 കപ്പൽപ്പട ആസ്ഥാനത്ത് ആക്രമണം നടത്തിയെന്ന് ഇറാൻ. 21 US കേന്ദ്രങ്ങളിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. മറ്റു വാർത്തകളിലേക്ക്. സംവിധായകൻ ഭാരതി രാജ അന്തരിച്ചു. 84 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ചെന്നൈയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 4 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിൽ സൂപ്പർ ഹിറ്റുകളുടെ പരമ്പര തീർത്ത സംവിധായകനാണ് വിടവാങ്ങിയത്. 6 തവണ ദേശീയ പുരസ്കാരം നേടി. രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകിയ അദ്ദേഹത്തെ ആദരിച്ചു. 16 വയതിനില്ലേ എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി തമിഴ് സിനിമാ രംഗത്തേക്ക്. തെന്നിന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നിരവധി ഹിറ്റ് സിനിമകളൊരുക്കിയ സംവിധായകനാണ് ഭാരതി രാജ. തമിഴ് സിനിമയുടെ ഗതി മാറ്റിക്കുറച്ച മാന്ത്രികൻ കൂടിയായാണ് ഭാരതി രാജ അറിയപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി. ഏറ്റവും അധികകാലം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നതിന്റെ റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് മോദി മറികടന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിശദമായ ചോദ്യാവലി തയ്യാറാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL നിന്ന് ലഭിച്ച 2.78 കോടി രൂപ വിനിയോഗിച്ചതെങ്ങനെയെന്നതിൽ വ്യക്തത വരുത്തും. പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ അത് കണ്ടുകെട്ടാൻ നീക്കം. കുറ്റപത്രത്തിനൊപ്പമുള്ള 134 രേഖകൾ വേഗത്തിൽ വേണമെന്ന് SFIയോട് ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച കൊച്ചി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് വീണയടക്കം 9 പേർക്ക് സമൻസ്. വീണാട്ടി, CMRL MD ശശിധരൻ കർത്ത, മകൻ ശരണസ് കർത്ത, CMRL പ്രധാന ഉദ്യോഗസ്ഥർ തുടങ്ങി 9 പേർക്കാണ് വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED സമൻസ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ 2.78 കോടി രൂപ CMRL നിന്ന് കൈപ്പറ്റിയത് ഏത് സേവനത്തിന്, ഈ തുക എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നീ കാര്യങ്ങളിലാണ് പ്രധാനമായും അന്വേഷണം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് ശാസന. കമ്മീഷണർ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ശാസന. എന്തുകൊണ്ട് പ്രതിഷേധക്കാർക്കെതിരെ ലാത്തിചാർജ് ചെയ്തില്ലെന്ന് കമ്മീഷണർ കാർത്തിക്കിന്റെ ചോദ്യം. ഉന്നത ഉദ്യോഗസ്ഥരൊന്നും നിർദ്ദേശം നൽകിയില്ലെന്നായിരുന്നു പോലീസുകാരുടെ മറുപടി. അപ്രതീക്ഷിത ആക്രമണമായിരുന്നുവെന്ന് കന്റോൺമെന്റ് AC കമ്മീഷണറെ അറിയിച്ചു. കാപ്പാക്കേസ് പ്രതിയായ BJP കൌൺസിലർ R സുഗതനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ഇന്നലെ രാത്രി ജനറൽ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം സുഗതനെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിയത്. സുഗതന്റെ അനുയായികൾ വളഞ്ഞതോടെ ആകാശത്തേക്ക് വെടിവെച്ചാണ് വട്ടിയൂർക്കാവ് SHO സംഘവും പ്രതിയെ പിടികൂടിയത്. സംഘർഷത്തിൽ SHO വിപിനും SI അഭിജിത്തിനും പരുക്കുണ്ട്. കാപ്പാക്കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ സുഗതനെതിരെ വീണ്ടും കേസ്. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ്. കണ്ണൂരിൽ സ്വർണം പൊട്ടിക്കൽ കേസിൽ പോലീസ് പിടിയിലായ ബ്രാഞ്ച് സെക്രട്ടറിയെ പുറത്താക്കി CPM. വട്ടപ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി ശരത്തിനെതിരെ നടപടി പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറിയതിന് പുറത്താക്കിയെന്ന് CPM ജില്ലാ കമ്മിറ്റി അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് കരിപ്പൂരിൽ വെച്ച് ശരത്തിനെ പോലീസ് പിടിച്ചത്. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ മാനദണ്ഡങ്ങൾ ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കും. ആദ്യഘട്ടത്തിൽ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിലാണെന്നാണ് റിപ്പോർട്ട്. മറ്റു ബസ്സുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുന്നതിൽ തീരുമാനം ലാഭനഷ്ട കണക്കുകൾ പഠിച്ച ശേഷമായിരിക്കും. ക്യാബിനറ്റ് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തും. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. കേരളതീരത്ത് കരയിൽ നിന്ന് കടലിലേക്ക് 12 നോട്ടിക്കൽ മൈൽ ദൂരം മത്സ്യബന്ധനം പാടില്ല. 52 ദിവസങ്ങളിലായി നടപ്പിലാക്കുന്ന ട്രോളിംഗ് നിരോധനം July 31 വരെയാണ്. പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങളെ നിയന്ത്രണം ബാധിക്കില്ല. 52 ദിവസങ്ങളിലായി നടപ്പിലാക്കുന്ന ട്രോളിംഗ് നിരോധനം July 31 അവസാനിക്കുക. മധ്യപ്രദേശിൽ നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളി. കേസ് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന് BJP പരാതിയിൽ നടപടി. ഏകപക്ഷീയ നടപടിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോടതിയെ സമീപിച്ചേക്കുമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ. KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. പത്രിക തള്ളിയതോടെ 3 സീറ്റിലും BJPക്ക് ജയിക്കാനാകും. മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയതിനെ തുടർന്ന് ഡൽഹിയിൽ നാടകീയ രംഗങ്ങളുണ്ടായി. പരാതിയുമായി എത്തിയ കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ ഗേറ്റിൽ തടഞ്ഞു. ജയറാം രമേശിനെ പോലീസ് തടഞ്ഞു നിർത്തി. KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ സച്ചിൻ പൈലറ്റ് ഉൾപ്പെട്ട സംഘം എത്തുകയും കുത്തിയിരിക്കുകയും ചെയ്തു. ആരെയും അകത്തേക്ക് കടത്തിവിടില്ലെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു. NDA മുന്നണി ഭരണത്തിൽ 12 വർഷം പൂർത്തിയാക്കുന്നത് പ്രമാണിച്ച് മുന്നണിയിലെ മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗം നാളെ ഡൽഹിയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. NDA സർക്കാരിന്റെ പദ്ധതികളുടെ നിർവഹണം, വികസിത ഭാരതം പദ്ധതിയുടെ പുരോഗതി, പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ നിന്ന് ഉയർന്നുവന്ന വെല്ലുവിളികൾ എന്നിവ പ്രധാന ചർച്ചയാകും. ആർട്ടിമസ് 3 ദൌത്യത്തിന്റെ ക്രൂ അംഗങ്ങളുടെ പേര് പ്രഖ്യാപിച്ച നാസ. ആൻഡ്രെ ഡഗ്ലസ്, ഫ്രാങ്ക് റൂബിയോ എന്നിവരാണ് ആർട്ടിമസ് 3 ദൌത്യത്തിലെ മിഷൻ സ്പെഷ്യലിസ്റ്റുമാർ. നാസ ആസ്ട്രോനോട്ട് റാൻഡി ബ്രസ്നിക്, മിഷൻ കമാൻഡർ. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ലൂക്ക പൊമിറ്റാനോ മിഷൻ പൈലറ്റ്. ഇറ്റാലിയൻ ബഹിരാകാശ ഏജൻസി അംഗമാണ് പൈലറ്റായ ലൂക്ക. ഭ്രമണപഥത്തിൽ വെച്ച് മറ്റ് പേടകങ്ങളുമായി ഡോക്ക് ചെയ്യുന്നതടക്കമുള്ള നിർണായക പരീക്ഷണങ്ങളാണ് ആർട്ടിമസ് 3 ലക്ഷ്യമിടുന്നത്. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്ന ആർട്ടിമസ് 4 മുന്നോടിയായ ദൌത്യം നടക്കുക 2027. ഫുട്ബോൾ ലോകകപ്പിന് ഇനി ഒരുനാൾ. ഫിഫ ലോകകപ്പിന് മുന്നോടിയായി നടന്ന സൗഹൃദ മത്സരത്തിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. അലബാമയിൽ നടന്ന മത്സരത്തിൽ ഐസ്ലൻഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. സൂപ്പർ താരം ലിയണൽ മെസ്സിയും തിയാഗോ അൽമാഡ്രയും വാലന്റിൻ ബാർക്കോയുമാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. ബാർക്കോ 8th മിനിറ്റിലും മെസ്സി 72th മിനിറ്റിലും അൽമാഡ 86th മിനിറ്റിലുമാണ് ഗോളുകൾ നേടിയത്. ലോകകപ്പിൽ ഗ്രൂപ്പ് ജെയിലാണ് അർജന്റീന. 16 അൾജീരിയക്കെതിരെയാണ് ലോകകപ്പിൽ അർജന്റീനയുടെ ആദ്യ മത്സരം. ലോകകപ്പ് ഫുട്ബോളിന് ടീമുകളും ആരാധകരും ഫുട്ബോൾ ആവേശത്തിലേക്കെത്തി. US, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പിൽ 48 ടീമുകളാണ് പങ്കെടുക്കുന്നത്. 104 മത്സരങ്ങളിലായി 1248 കളിക്കാർ കളത്തിലിറങ്ങും. അടുത്ത വാർത്ത 9 മണിക്ക്.
4: FM News was brought to you by Dhanya Group of Companies since 1982.
1: Time check.
3: Good morning, studio clock. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 8 മിനിറ്റ്.
1: Time check. Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 59%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.ac.

0: You are listening to Sand Tunes with Akshay and Vidya.
1: Good morning, welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. സുപ്രഭാതം. ജൂൺ 10 ബുധനാഴ്ച. നമ്മളങ്ങനെ ഒരു വിൻ വീക്കിലേക്കൂടെ ആയി കാണാൻ, രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് 3 ഡേയ്സ് ലോങ് വീക്കെൻഡിലേക്കാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. 8 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയി കാണാം കേട്ടോ. നമ്മൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഈ ലോങ് വീക്കെൻഡിൻ്റെ കാര്യം പറഞ്ഞപ്പോലെ, ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ല അമേരിക്കൻ രാജ്യം, പല രാജ്യങ്ങളിലും അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. പക്ഷേ മിക്കയിടത്തും മാസത്തിൽ ഒരു ലോങ് വീക്കെൻഡ് ഉണ്ടാവും. അത് ഗവൺമെൻറ് തന്നെ കൊടുക്കുന്നതാണ്. അതൊരു ഫാമിലി വീക്കെൻഡ് എന്നാണ് പറയണത്. ആ സമയത്ത് സ്ട്രിക്ട്ലി ശനിയും ഞായറും തിങ്കളും ആരും തന്നെ ജോലി എടുക്കാൻ പാടില്ല. അത് ജോലി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കോമ്പൻസേഷനും അതുപോലെ തന്നെ എന്താ പറയുന്നത് ഹൈ പേയും കാര്യങ്ങളും ഒക്കെ തന്നെ കമ്പനി കൊടുക്കണം. അപ്പോൾ കമ്പനി തന്നെ വേണ്ടാന്ന് നോക്കും. ഓക്കെ, അടച്ചിട്ടേക്ക്, അതാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഗ്യാദർ ചെയ്ത് ഔട്ടിങ്ങിന് പോയി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഇവിടുത്തെ പോലെ നമ്മളിപ്പം ഒരു ബാർബിക്യൂന് പോകുന്ന സമയത്ത് പോകുന്ന വഴിക്ക് നമുക്ക് മേടിച്ചിട്ട് അതൊന്നും കിട്ടത്തില്ല. നിങ്ങൾ നേരത്തെ വ്യാഴാഴ്ച ബുധനാഴ്ചയോ വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ വെച്ച് അതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്താണ്. ഒരു രസമാണ്. ഞാൻ ഇവിടെ കാനഡയിൽ ഉണ്ടായിരുന്ന സമയത്തും ഭയങ്കരമായിട്ട് ഈ ഒരു സംഭവം എനിക്ക് ഒരു കൗതുകമാണ്. നമുക്ക് പുതിയതായിട്ട് ചെല്ലുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു സംഭവം ഭയങ്കര രസമാണ്. നമ്മളെല്ലാവരുമായിട്ട് ഗ്യാദർ ചെയ്ത് എവിടെയെങ്കിലും പോകും. ഒറ്റ പ്രശ്നമുള്ളൂ, സാധനം പോകുന്ന വഴിക്കൊന്നും മേടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന റേറ്റും കൊടുക്കണം. അപ്പം എന്താണേലും നമ്മുടെ ലോങ് വീക്കെൻഡാണ്, നമുക്ക് എന്തായാലും ഇവിടെ സാധനങ്ങളൊക്കെ കിട്ടും. എല്ലാം അടിപൊളിയാണ്. എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ എൻജോയ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞാൽ, നല്ല ചൂടാണ്. വെളിയിലൊക്കെ പോകുമ്പോൾ രണ്ട് വട്ടം കൂടെ ചിന്തിക്കുക. അപ്പോൾ വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്, ഹേയ്, നമസ്കാരം. അക്ഷയ്യാണ്. നമ്മുടെ മാങ്ങ സീസൺ തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാംഗോ സീസൺ ആ ബാക്ക്. നമ്മുടെ അൽഫോൻസ, സിന്ദ്രി തുടങ്ങിയേക്കുന്ന മാങ്ങകളൊക്കെ ഒരുപാട് വലിയ ക്വാണ്ടിറ്റിയിലാണ് ഇപ്പം യു എയിലേക്ക് തിരിച്ചു വന്നേക്കുന്നത്. ഇതിൻ്റെ കോസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ, നമുക്കിപ്പം അവീറുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബൾക്കായിട്ട് എമൗണ്ട് കിട്ടും. പക്ഷേ അതിലും നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോൾ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലെ നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാർക്കറ്റ് കേട്ടോ. അവിടെ ഒരു റെഗുലേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസുകൾ അധികം കൂടത്തില്ല. പിന്നെ മറ്റടുത്ത് ഇങ്ങും കാണാത്ത കുറേയധികം, അവീറിലെ അല്ല ഞാൻ പറയുന്നത്, മറ്റ് റീറ്റെയിൽ ഷോപ്പിൽ കാണാത്ത ഹ്യൂജ് വെറൈറ്റീസാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ക്വാണ്ടിറ്റി മാറ്റേഴ്സ്. അത് നമ്മളൊരു അരക്കിലോയിട്ടൊന്നും മേടിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു മിനിമം ഒരു 2-2.5 kilo, മീൻസ് ഒരു കാർട്ടൂൺ, ആ ഒരു ഒരു ബോക്സിൻ്റെ കണക്കാണ്. പക്ഷേ വില നിങ്ങൾ കേട്ടാൽ ഞെട്ടും കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഈ വന്നേക്കുന്ന അൽഫോൻസയ്ക്കും അതുപോലെ തന്നെ സിന്ദ്രിക്കും ഒക്കെ, സിന്ദ്രിക്ക് ഇവിടുത്തെ കൊടുത്തേക്കുന്ന മാങ്ങയുടെ വില എന്ന് പറയുന്നത് 40 ദിർഹംസാണ്. കിലോയ്ക്കല്ല, 3 കിലോയുടെ ബോക്സിനാണ് 40 ദിർഹംസ് വരുന്നത്. അതുപോലെ തന്നെ അൽഫോൻസയ്ക്ക് കൊടുത്തേക്കുന്നത് 50 ദിർഹമാണ് പെർ ബോക്സാണ്. അത് തന്നെ ഒരു 2.8 kg, 3 kg ഒക്കെ വില വരും. ഇനിയിപ്പം നോർമലി വരുന്ന നമ്മുടെ പാകിസ്ഥാനി മാങ്ങകളുണ്ടല്ലോ, ആ മാങ്ങകളൊക്കെ ആണെങ്കിലും 40 ദിർഹംസാണ് അതിന് കോസ്റ്റ് വരുന്നത്. പിന്നെ 35-40 ഇങ്ങനെ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് എല്ലാ മാങ്ങകളും. 2.8 അല്ലെങ്കിൽ 3 kg വരുന്ന പ്രൈസാണ്. പക്ഷെ ഞാൻ കമ്പയർ ചെയ്യാൻ റീറ്റെയിൽ ഷോപ്പിലേക്ക് വരുമ്പോൾ ഇത് 19 kg ആണ് പെർ കെജി, അല്ല 19 ദിർഹംസാണ് പെർ kg കോസ്റ്റ് വരുന്നത്. അത്രയും വില വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ബൾക്കായിട്ടൊക്കെ പർച്ചേസ് ചെയ്യാവുന്നവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിലും കുറച്ചുകൂടെ കുറയും. അവീറിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 5-10 ദിർഹംസിൻ്റെ ഒരു ബാർഗെയിനിങ് ഒക്കെ വേണമെങ്കിൽ നടക്കും. 10 ഇല്ല, ഒരു 5 മാക്സിമം, അത്രയൊക്കെ നടക്കുള്ളൂ. കാരണം അതുപോലെ ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് എടുക്കാനും പറ്റുന്നത്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഇതിനകത്ത് എത്രയൊക്കെ നല്ലതാണ് ചീത്തയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ പൊതുവേ ഞാനങ്ങനെ ഈ അൽഫോൺസയ്ക്കും അല്ലെങ്കിൽ പാകിസ്ഥാനി മാങ്ങകൾക്കും ഒന്നും അങ്ങനെ ചീത്തയാവുന്നത് കണ്ടിട്ടില്ല. എല്ലാം നല്ല പെർഫെക്റ്റായിട്ട്, നമ്മളിപ്പോൾ നാട്ടിൽ നിന്നൊരു മാവിന്ന് എല്ലാം നല്ലതാണെന്നില്ലല്ലോ. അതുപോലെ അപ്പോൾ എന്താണേലും ആ ഒരു സീസൺ തിരികെ വന്നിട്ടുണ്ട്. എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ചൂടുകാലത്തൊക്കെ നല്ല റിഫ്രഷിംഗ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക, മാങ്ങ ചൂടാണെന്നാണ് കുറച്ചുകൂടെ പറയുന്നത്. മാങ്ങ തണുപ്പുള്ളൊരു വസ്തു അല്ല മാങ്ങ, ഇറ്റ്സ് എ ഹോട്ട് ഫുഡ് അല്ലേ എന്നാണ് പറയുന്നത്. പക്ഷേ വാട്ടർമെലൻ തുടങ്ങിയതൊക്കെയാണ് നമ്മളെ ബോഡിയെ തണുപ്പിക്കുന്ന സാധനമെന്ന് പറയുന്നുണ്ട്. എന്താണേലും അങ്ങനത്തെ സാധനങ്ങളും കൂടെ കഴിക്കുക, അമ്മ അതിരി ചൂടാണ്. കഴിഞ്ഞ ദിവസം 50 കഴിഞ്ഞെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഒമാനല്ലോ 50 കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മിനിമത് ഒമാനി കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. അതങ്ങനത്തൊക്കെ കഴിഞ്ഞ സമയത്ത് ഭയങ്കരധികം ടെമ്പറേച്ചറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹ്യൂമിഡിറ്റി വേറെ രീതി, പക്ഷെ ചൂട് എന്ന് പറയുന്നത് ഭയങ്കര രീതിയിൽ. എന്തായാലും ഒരു 5 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബിഡ് ബ്രേക്കിലേക്ക് തന്നെ തുടങ്ങും. അപ്പം വെളിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, എല്ലാ മേഖലയിലുള്ളവർക്കും ഒരു ആശ്വാസം തന്നെയായിരിക്കും. എന്നാലും ഒരു ബ്യൂട്ടിഫുൾ സോങ് ലൈനപ്പ് ചെയ്യുന്നു. സിറ്റ് ബാക്ക് എൻജോയ് ചെയ്യുന്ന നല്ല അടിപൊളി പ്രഭാതമാക്കട്ടെ. ചൂടൊക്കെ ഉണ്ട്, അതൊക്കെ അറിയാം. ഇത് മാറി ഒരു വിന്ററും വരും. കയ്യിലൊരു നല്ലൊരു കോഫിയൊക്കെ എടുത്ത്, നല്ല പാട്ടും നല്ല വാർത്തകളൊക്കെ കേട്ട് നമുക്ക് ഇങ്ങനെ ഇപ്പോൾ നല്ല സ്റ്റോറീസ് ഞാൻ പറയാൻ വരുന്നുണ്ട് കേട്ടോ. സിറ്റ് ബാക്ക് എൻജോയ്. ഹോം 92.2 FM-ൽ അക്ഷയാണ് നിങ്ങളെ കേട്ടോണ്ടിരിക്കുന്നത്. ചിന്നമ്മ അടിക്കുഞ്ഞി പെണ്ണമ്മ, ബ്യൂട്ടിഫുൾ സോങ് ഫ്രം എം ജി ശ്രീകുമാർ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: ഓൾറൈറ്റ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ് എമ്മിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് ആൻഡ് മിനി പത്മയും ജോയിൻ ചെയ്യുന്ന ഒരു സമയമാണ് ഫോർ എന്താ സംഭവം. എന്താണ് മിനി പത്മ ഇന്നത്തെ എന്താ സംഭവം?
1: യെസ്, എന്താ സംഭവത്തിൽ നമ്മൾ കുറേ ദിവസമായിട്ട് ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുന്നു, ഇനി വരുന്ന മാസങ്ങളിലും ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഈ ഫുട്ബോളിൽ ഇതുവരെ എത്ര മത്സരങ്ങൾ നടന്നിരുന്നു, ലോകകപ്പുകളുടെ ഒരു ചരിത്രത്തിലൂടെ നമുക്കൊന്ന് കടന്നുപോയി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? നല്ല രസകരമായിരിക്കും. പലർക്കും പല ലോകകപ്പുകളെക്കുറിച്ചും ഇങ്ങനെ അരച്ച് കലക്കി കുടിച്ച ഒരു അനുഭവമൊക്കെ ഉണ്ടാകും. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഫിഫ ലോകകപ്പിന്റെ 23rd പതിപ്പിനാണ് നാളെ മെക്സിക്കോ സിറ്റിയിലെ ബനാട്ടോ സ്റ്റേഡിയത്തിൽ തുടക്കമാകുന്നത്. ആതിഥേയരായിട്ടുള്ള മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയുമാണ് ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുക. June 11 to July 19 ലോകകപ്പ് മത്സരങ്ങൾ നടക്കും. അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായിട്ടാണ് ഇത്തവണ ലോകകപ്പിന് വേദിയാകുന്നത്. 3 രാജ്യങ്ങളിലെ 16 നഗരങ്ങളിൽ മത്സരം നടക്കുന്നു. US 11 മെക്സിക്കോയിലെ 3 നഗരങ്ങൾ, കാനഡയിൽ 2 ഇടത്തുമായിട്ടാണ് മത്സരങ്ങൾ. 48 ടീമുകൾ പങ്കെടുക്കുന്ന ആദ്യ ലോകകപ്പ് കൂടിയാണിത്. കെഫർദ, ക്യൊറോസോവ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ രാജ്യങ്ങളുടെ കന്നി ലോകകപ്പ് കിരീടം അല്ലെങ്കിൽ ആ ഒരു മത്സരം കൂടിയാണിത്. ഇതുവരെ നടന്ന 22 ലോകകപ്പുകളുടെ ഒന്ന് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ലോകകപ്പ് നടന്നത് 1930 യുറുഗ്വയിലാണ്. ഫിഫ ലോകകപ്പിന്റെ ആദ്യ പതിപ്പിന് വേദിയായത് 1930 July 13 to July 30 18 ദിവസമായിരുന്നു അന്ന് ലോകകപ്പ് മത്സരങ്ങൾ നടന്നത്. യുറുഗ്വയുടെ തലസ്ഥാനമായിട്ടുള്ള മോണ്ടിവിഡിയോയിലായിരുന്നു മത്സരങ്ങൾ മുഴുവൻ അന്ന് നടന്നത്. അന്ന് അവർ തന്നെ ചാമ്പ്യന്മാരായി. അർജന്റീനയെ 4-2 തോൽപ്പിച്ചിട്ടാണ് ആതിഥേയരായിട്ടുള്ള യുറുഗ്വായ് ചാമ്പ്യന്മാരായത്. 70 goals അന്നത്തെ ഒരു മത്സരത്തിൽ പിറന്നത്. ലോകകപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യ ഗോൾ കുറിക്കപ്പെട്ടത് ഫ്രാൻസിന്റെ ലൂസിയൻ ലോറന്റിന്റെ പേരിൽ ആയിരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. യോഗ്യതാ റൗണ്ട് മത്സരങ്ങളൊന്നുമില്ലാതെയായിരുന്നു അന്ന് ലോകകപ്പ് നടന്നത്. അംഗരാജ്യങ്ങളെയും ഫിഫ ഔദ്യോഗികമായി ക്ഷണിച്ചുകൊണ്ടായിരുന്നു അങ്ങനെ മത്സരം ആരംഭിച്ചത്. പിന്നെ വന്നത് 1934 ഇറ്റലിയിൽ വെച്ച് നടന്ന ലോകകപ്പാണ്. ഫിഫ ലോകകപ്പിന്റെ 2nd രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തു. യോഗ്യതാ റൗണ്ട് മത്സരങ്ങൾക്ക് ശേഷം 16 ഫൈനൽ റൗണ്ടിന് യോഗ്യത നേടുകയും ചെയ്തു. ചെക്കോസ്ലോവിയെ 1-2 തകർത്ത് ഇറ്റലി, അതായത് ആതിഥേയ രാജ്യം തന്നെ അന്ന് കപ്പുയർത്തി. ഒരു കായിക ഇനത്തെ പ്രത്യക്ഷ രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് കൂടിയാണ് ഇറ്റലി ലോകകപ്പിനെ കാണുന്നത്. കാരണം തങ്ങളുടെ നാട്ടിൽ നടന്ന ലോകകപ്പ് ഫാസിസത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് മുസോളിനി ഉപയോഗപ്പെടുത്തി എന്നാണ് ആ ലോകകപ്പിനെ ലോകം കൊണ്ടാടുന്നത്, അല്ലെങ്കിൽ ലോകം അങ്ങനെ ആക്ഷേപിക്കുന്നതും ആ രീതിയിലാണ്. 1938 ആയപ്പോൾ ഫ്രാൻസിൽ വെച്ചിട്ടാണ് ലോകകപ്പ് നടന്നത്. ഫ്രാൻസാണ് ലോകകപ്പിന്റെ 3rd വേദിയായത്. അത് നടന്നത് June 4 to June 19 ലോകകപ്പിൽ നിലവിലെ ജേതാക്കളായിരുന്ന ഇറ്റലി കിരീടം നിലനിർത്തിയ ഒരു മത്സരം കൂടിയായിരുന്നു ഫ്രാൻസിൽ നടന്നത്. ഒരേ പരിശീലകന് കീഴിൽ 2 ലോകകപ്പുകൾ ജയിക്കുന്ന ഏക ഫുട്ബോൾ ടീം എന്ന നേട്ടം അതോടുകൂടിയിട്ട് ഇറ്റലി സ്വന്തമാക്കുകയും ചെയ്തു. വിറ്റോറിയ പോസയായിരുന്നു 34-38 ഇറ്റലി കിരീടമുയർത്തുമ്പോൾ അതിന്റെ പരിശീലകനായിട്ട് ഉണ്ടായിരുന്നത്. 1950 ബ്രസീലിൽ വെച്ചിട്ടാണ് നടന്നത്. കാരണം 2nd കാരണം 42 and 46 ലോകകപ്പ് ഉണ്ടായില്ല, അത് റദ്ദാക്കി. പിന്നീട് നടന്നത് 1950 June 24 to July 16 നടന്ന ലോകകപ്പിന്റെ 4th അങ്ങനെ ബ്രസീലിൽ നടന്നു. 2 ലോകകപ്പ് ടൂർണമെന്റുകൾ ബഹിഷ്കരിച്ച ശേഷം പങ്കെടുത്ത ലോകകപ്പിൽ യുറുഗ്വയാണ് കിരീടം ഉയർത്തിയത് എന്ന ഒരു പ്രത്യേകതയോടെ ഉണ്ടായിരുന്നു. 22 ബ്രസീൽ ലോകകപ്പിൽ ഉടനീളം ഉണ്ടായത്. 13 ടീമുകളെ 4 groups തിരിച്ചു. ബ്രസീലിനെ 2-1 പരാജയപ്പെടുത്തിയിട്ടാണ് യുറുഗ്വായ് അന്ന് കിരീടം ഉയർത്തിയത്. പിന്നീട് വന്നത് 1954 സ്വിറ്റ്സർലൻഡിൽ നടന്ന ലോകകപ്പ് മത്സരമാണ്. 5th വേദിയായത്. ഫൈനലിൽ ഹംഗറിയെ 3-2 തകർത്ത് പശ്ചിമ ജർമ്മനിയാണ് അന്ന് കിരീടം നേടിയത്. അന്ന് ജർമ്മൻ താരങ്ങൾ മരുന്നടിച്ചെന്നും റഫറി ജർമ്മനിക്ക് അനുകൂലമായി തീരുമാനങ്ങൾ എടുത്തു എന്ന ഒരുപാട് വിവാദമുണ്ടായ ഒരു ലോകകപ്പ് കൂടിയായിരുന്നു അത്. പിന്നീട് വന്നത് 1958 സ്വീഡൻ ലോകകപ്പായിരുന്നു. June 8 to 29 അന്ന് സ്വീഡനെ 5-2 തകർത്തിട്ട് ബ്രസീൽ മഞ്ഞപ്പടയാണ് കിരീടം ഉയർത്തിയത്. 35 മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത്. അരാൻഡോ നാസിമെന്റോ, ആ ഒരു പേര് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ പെലെ എന്ന് പറഞ്ഞ ഒരു പേര് നമുക്കറിയാം. പെലെ പങ്കെടുത്ത അല്ലെങ്കിൽ ആദ്യമായിട്ട് അരങ്ങേറിയ മത്സരമായിരുന്നു അത്. 1962 ചിലിയിലാണ് ലോകകപ്പ് നടന്നത്. ലോകകപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ സ്ഥാനം നിർണ്ണയിക്കാൻ ഗോൾ ശരാശരി കണക്കാക്കി തുടങ്ങിയതും അന്ന് മുതലാണ്. അന്ന് ചെക്കോസ്ലോവാക്കിയെ ഫൈനലിൽ 3-1 തോൽപ്പിച്ച് നിലവിലെ ജേതാക്കളായ ബ്രസീൽ കിരീടം നിലനിർത്തിയ ആദ്യ ഒരു ലോകകപ്പ് കൂടിയായിരുന്നു. 32 89 goals പിറന്ന ഒരു ലോകകപ്പ്. 66 ഇംഗ്ലണ്ടിലേക്ക് പോയി. ഫിഫ ലോകകപ്പിന്റെ 8th വേദിയായത് ഇംഗ്ലണ്ട്. July 11 to 30 മത്സരങ്ങൾ. ഫൈനലിൽ പശ്ചിമ ജർമ്മനിയെ 4-2 തകർത്ത് ആതിഥേയരായിട്ടുള്ള ഇംഗ്ലണ്ട് അങ്ങനെ ലോകകപ്പിൽ കിരീടം നേടുകയായിരുന്നു. ഈ ലോകകപ്പിന് മുമ്പ് ജൂൾസ് റൈമറ്റ് ട്രോഫി എന്ന ലോകകപ്പ് ട്രോഫി മോഷണം പോയി. പിന്നെ ഇത് പിക്കിൾസ് എന്നൊരു നായാണ് ലോകകപ്പ് കണ്ടെത്തുകയും ചെയ്തത്, മോഷണം പോയതൊക്കെ. 70 മെക്സിക്കോയിൽ വെച്ചിട്ടാണ് നടന്നത് കേട്ടോ. 9 പതിപ്പ് അവിടെയാണ്. 31 മുതൽ June 22 വരെയായിരുന്നു ആ ടൂർണമെന്റ്. ഫൈനലിൽ ഇറ്റലിയെ 4-1 തകർത്ത് ബ്രസീൽ അങ്ങനെ 3rd ലോക കിരീടം സ്വന്തമാക്കുകയാണ്. ഇപ്പോഴും ബ്രസീലിന്റെ മഞ്ഞപ്പട ആരാധകർ പറയുന്നത് ഞങ്ങൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ കപ്പുള്ളത്, ഈ അടുത്ത കാലത്തൊന്നും ഒരു കപ്പും കിട്ടിയിട്ടില്ല എങ്കിലും ആവേശത്തിന് ഒരു കുറവുമില്ല. 74 പശ്ചിമ ജർമ്മനിയിലാണ് മത്സരം നടന്നത്. 10 പതിപ്പ് അവിടെ June 13 മുതൽ July 7 വരെയായിരുന്നു മത്സരങ്ങൾ നടന്നത്. ഈ ജൂൾസ് റിമേറ്റ് ട്രോഫിക്ക് ശേഷം ഇന്ന് കാണുന്ന ലോകകപ്പ് ട്രോഫി ആദ്യമായിട്ട് സമ്മാനിക്കുന്നതും ഈ ലോകകപ്പോട് കൂടിയാണ്. 1974 പശ്ചിമ ജർമ്മനിയിൽ നടന്ന ആ ഒരു മത്സരത്തിൽ 1977 ജേതാക്കളായ ബ്രസീൽ എന്നേക്കുമായിട്ട് സ്വന്തമാക്കുകയായിരുന്നു. അങ്ങനെ അന്ന് നെതർലൻഡ്സിനെ 2-1 പരാജയപ്പെടുത്തിട്ട് ആതിഥേയരായ പശ്ചിമ ജർമ്മനിയാണ് കിരീടം സ്വന്തമാക്കിയത്. അങ്ങനെയാണ് 10 പതിപ്പ് കഴിയുന്നത്. പിന്നെ വരുന്നത് 1978. ഇനി പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ഒരു 50s എത്തിയവർക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കളികൾ തുടങ്ങുന്നത് അവിടെയാണ്.
0: ശരി.
1: ഫിഫ ലോകകപ്പിന്റെ 11 പതിപ്പിന് ആതിഥേയത്വം വഹിച്ചത് അന്ന് അർജന്റീനയായിരുന്നു. June 1 മുതൽ 25 വരെ ലോകകപ്പ് മത്സരങ്ങൾ നടന്നു. ഫൈനലിൽ നെതർലൻഡ്സിനെ 3-1 തകർത്ത് ആതിഥേയരായ അർജന്റീന, ആ വെള്ളയും നീലയും കുപ്പായക്കാർ, അങ്ങനെ അവർ കിരീടമുയർത്തിയ ഒരു ലോകകപ്പ് കൂടിയായിരുന്നു അത്. പിന്നെ വന്നത് 82 സ്പെയിനിൽ നടന്ന ലോകകപ്പാണ്. 12 പതിപ്പ് അവിടെയായിരുന്നു. പശ്ചിമ ജർമ്മനിയെ 3-1 തകർത്ത് ഇറ്റലി കിരീടവുമായിട്ട് മടങ്ങുന്ന ഒരു നല്ലൊരു ലോകകപ്പ് നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ലോകകപ്പാണ് പിന്നെ വന്നത്. 1986 മെക്സിക്കോ ലോകകപ്പ്, ദൈവത്തിന്റെ ഗോൾ പിറന്ന, ഡീഗോ മറഡോണയുടെ ഗോൾ പിറന്ന അർജന്റീന ചാമ്പ്യന്മാരായ ഒരു
0: ലോകകപ്പ്,
1: അതാണ് മെക്സിക്കോ. ഫിഫയുടെ 13rd മെക്സിക്കോ ലോകകപ്പ് ആയിരുന്നു. 31 മുതൽ June 29 വരെ. അന്ന് മറഡോണ ഏതാണ്ട് ഒറ്റയ്ക്കാണ് അർജന്റീനയെ കിരീടത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെ വലിയൊരു ആവേശം നിറഞ്ഞ മത്സരം. പിന്നെ 90s ഇറ്റലി, അല്ലോ ഇറ്റലിയിൽ വെച്ച് നടന്ന ലോകകപ്പാണ്. ഫിഫ ലോകകപ്പിന്റെ 14th പതിപ്പായിരുന്നു അന്ന് നടന്നത്. അർജന്റീനയെ 1-0 പരാജയപ്പെടുത്തി പശ്ചിമ ജർമ്മനിയാണ് കിരീടം അന്ന് ഉയർത്തിയത്. ശരിക്കും അന്ന് അർജന്റീന ജയിക്കുമെന്ന് കരുതിയിരുന്ന ഒരു കാലമായിരുന്നു. 94 USA അമേരിക്കയിൽ വെച്ചാണ് നടന്നത്. 15th പതിപ്പ് June 17 മുതൽ July 17 വരെ. രാജ്യത്ത് 9 വേദികളായിട്ട് മത്സരം. ഫുട്ബോളിന് അത്ര പ്രചാരം ഇല്ലാത്തൊരു രാജ്യമായിരുന്നിട്ട് കൂടി സാമ്പത്തികമായിട്ട് മികച്ച വിജയമായിട്ടുള്ള ഒരു ലോകകപ്പാണ് US നടന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇറ്റാലിയൻ താരം റോബർട്ടോ ബാജിയ പെനാൾട്ടി നഷ്ടപ്പെടുത്തിയതായിരുന്നു ഫൈനലിലെ ശ്രദ്ധേയമായിട്ടുള്ള കാഴ്ച. പശ്ചിമ ജർമ്മനിയും കിഴക്കൻ ജർമ്മനിയും ഒന്നായിട്ട് മത്സരിച്ച് ലോകകപ്പ് കൂടിയ ഒരു മത്സരം കൂടിയായിരുന്നു. അർജന്റീനയുടെ ഇതിഹാസ താരം ഡീഗോ മറഡോണയുടെ അവസാന ലോകകപ്പായിരുന്നു. ഉത്തേജക മരുന്നത് ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനെ പുറത്താക്കിയ ഒരു ടൂർണമെന്റ് കൂടിയായിരുന്നു. പിന്നെ വരുന്നത് 98 ഫ്രാൻസ്. 16th ഫിഫ ലോകകപ്പിന് വേദിയായത് ഫ്രാൻസ്. June 10 മുതൽ July 12 വരെയാണ് കേട്ടോ ആ ഒരു മത്സരം നടന്നത്. എന്തായാലും 16th ഫിഫ ലോകകപ്പിന് ഫ്രാൻസ് വേദിയായപ്പോൾ അന്ന് ചാമ്പ്യന്മാരായത് ക്രൊയേഷ്യ, ജമൈക്ക, ജപ്പാൻ, ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകൾ ആദ്യമായിട്ട് പങ്കെടുത്തതായിരുന്നു. ഫൈനലിന് മുൻപ് ഫുട്ബോൾ ലോകം ഏറെ ചർച്ച ചെയ്തത് ബ്രസീൽ സൂപ്പർ താരം റൊണാൾഡോ ഫൈനലിൽ കളിക്കില്ല എന്ന ഒരു വാർത്തയായിരുന്നു. റൊണാൾഡോ തന്നെ ആ ലോകകപ്പിന്റെ താരമായിട്ട് മാറുന്നതൊക്കെ നമ്മൾ കണ്ടു. ബ്രസീലിനെ 3-0 തകർത്ത ആതിഥേയരായ ഫ്രാൻസ് ആയിരുന്നു അന്ന് കിരീടം ചൂടിയത്. 2002 ദക്ഷിണ കൊറിയ, ജപ്പാൻ സംയുക്തമായിട്ടാണ് അങ്ങനെ ഒരു ഏഷ്യൻ കൺട്രിയിലേക്ക് അത് വരികയാണ്. ദക്ഷിണ കൊറിയയിലും ജപ്പാനിലുമായിട്ട് നടന്ന ഫിഫയുടെ 17th ലോകകപ്പ് ഒരുപാട് പ്രത്യേകത. 31 മുതൽ June 30 വരെ ഈ ടൂർണമെന്റ് ഏഷ്യ വൻകരയിൽ നടന്ന ആദ്യ ഫുട്ബോൾ ലോകകപ്പ് എന്നൊരു പ്രത്യേകത കൂടിയായിരുന്നു. ഒരു ഗോൾ പോലും നേടാനാകാതെ ഫ്രഞ്ച് ടീമിന്റെ പുറത്താകൽ കണ്ടതും നമ്മൾ അവിടെയായിരുന്നു. ലോകകപ്പിൽ തകർത്ത് കളിച്ച ബ്രസീലിന് തന്നെയാണ് അന്ന് കിരീടം നേടിയത്. ഫൈനലിൽ ജർമ്മനി 2-0 പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഏഷ്യ വൻകരയിൽ അങ്ങനെ ബ്രസീൽ ഒരു കപ്പ് വീണ്ടും നേടുന്നത്. 2006 ജർമ്മനിയിലാണ് നടന്നത് 18th ഫിഫ ലോകകപ്പ്. അവിടെയാണ് ഫ്രാൻസിനെ 5-3 പരാജയപ്പെടുത്തിയിട്ട് ഇറ്റലി 2006 അങ്ങനെ കിരീടം സ്വന്തമാക്കുകയാണ്. 2010 ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് നടന്നത്. June 11 മുതൽ July 11 വരെ ഒരു മാസക്കാലം നടന്ന ഒരു വലിയ ടൂർണമെന്റ് ആയിരുന്നു. ലോകകപ്പ് ചരിത്രത്തിൽ ആതിഥേയ രാജ്യം, ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാത്ത ആദ്യ ലോകകപ്പും ഇതായിരുന്നു. യുറുഗ്വേയുടെ ഡിയാഗോ ഫോർലാൻ ആയിരുന്നു ലോകകപ്പിലെ മികച്ച താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് നെതർലാൻഡ്സിനെ ഫൈനലിൽ 1-0 പരാജയപ്പെടുത്തിയത് സ്പെയിൻ ടിക്കിട്ടാക്കിയുടെ സൗന്ദര്യമായിട്ട് സ്പെയിൻ ആ ലോകകപ്പ്. അതെനിക്കൊന്നും ഒരുപാട് പേർക്കൊക്കെ കണ്ടിട്ടുണ്ടാവും, ഓർമ്മയുണ്ട്. ഇപ്പോഴത്തെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് കാൽപന്ത് ആരാധകർ മിസ് ചെയ്യാത്തൊരു കളിയായിരിക്കും. 2014 ബ്രസീലിൽ വെച്ചിട്ടാണ് ലോകകപ്പ് നടന്നത്. June 12 മുതൽ July 13 വരെ 12 വേദികളിലായിട്ട് നടന്നു. അന്ന് അർജന്റീനയെ 1-0 പരാജയപ്പെടുത്തിയിട്ട് ജർമ്മനി 4 കിരീടം സ്വന്തമാക്കുകയാണ്. പിന്നീട് വന്നത് 2018 റഷ്യ. അതൊക്കെ എല്ലാവരുടെ മെമ്മറിയിൽ ഇപ്പോൾ വളരെ സജീവമായിരിക്കും. അതെ, 21st ഫീഫ ലോകകപ്പിന് വേദിയായത് റഷ്യ. June 14 മുതൽ July 15 വരെയായിരുന്നു അത് നടന്നത്. July 15 മോസ്കോയിലെ ലുഷ്നിക്കി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ക്രൊയേഷ്യ 4-2 അന്നാണ് ലൂക്ക മോഡ്രിച്ചിന്റെ ഒക്കെ ആ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്ൻ ആയിരുന്നു ലോകകപ്പിലെ ടോപ്പ് സ്കോറർ. ലൂക്ക മോഡ്രിച്ച് ആയിരുന്നു ലോകകപ്പിന്റെ മികച്ച താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നെ വന്നതാണ് നമുക്കൊക്കെ സന്തോഷിക്കാവുന്ന ഖത്തർ വേൾഡ് കപ്പ്. ഫിഫ ലോകകപ്പിന്റെ 22nd പതിപ്പിന് വേദിയായത് നമുക്ക് ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ സന്തോഷിക്കാൻ പറ്റി. പ്രവാസി മലയാളികൾ ഏറ്റവും അധികം കണ്ട ഒരു ലോകകപ്പ്
0: ശരിക്കും
1: രാവിലെ പോയി മത്സരമൊക്കെ കണ്ടിട്ട് അടുത്ത ദിവസം തിരിച്ചു വരാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. എന്തായാലും അവിടെ വെച്ചിട്ടാണ് നമ്മുടെ മെസ്സിക്ക് ഒരു ലോകകപ്പ് എന്ന ആ ഒരു സന്തോഷം യാഥാർത്ഥ്യമായത്. അങ്ങനെ മെസ്സി ജയിക്കുന്നു, കിരീടം നേടുന്നു എന്നൊരു സന്തോഷത്തോടുകൂടി പിരിഞ്ഞ ഒരു ലോകകപ്പ് കൂടിയായിരുന്നു. എന്തായാലും വലിയ സന്തോഷത്തോടുകൂടി പുതിയൊരു ലോകകപ്പിലേക്ക് നമ്മൾ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആരായിരിക്കും ചാമ്പ്യന്മാർ? അർജന്റീന പറയുന്നു ബ്രസീല് ചില്ലറക്കാരല്ല, ഫ്രാൻസ് ചില്ലറക്കാരല്ല, സ്പെയിൻ ചില്ലറക്കാരല്ല എന്ന് ആരാണ് പറയുന്നത്? മെസ്സിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ സംസാരിക്കുമ്പോണ്ടല്ലോ, പക്ഷേ മെസ്സി ഒരു ഗോൾ അടിച്ചിട്ട് അർജന്റീന സന്നാഹ മത്സരത്തിൽ ജയിച്ചിട്ടിരിക്കുന്ന ഒരു ദിവസത്തിൽ അർജന്റീന ആ കിരീടം നിലനിർത്തുമോ? ഒരുപാട് കാലത്ത് പിന്നെ കാത്തിരിപ്പിന് ശേഷം ബ്രസീൽ തിരിച്ചു വന്ന് ആ കപ്പിൽ മുത്തമിടുമോ? അതോ പ്രവചനങ്ങൾ പോലെ നെതർലാൻഡ്സ് ഹോളണ്ട് ആയിരിക്കുമോ കപ്പിൽ മുത്തമിടുക? സ്പെയിനിന് വലിയ സാധ്യതയുണ്ടോ? മറ്റു ടീമുകളുടെയൊക്കെ ഒരു കുഞ്ഞൻ ടീം പിന്നെ കിരീടം കൊണ്ട് ആരും അറിയാതെ അങ്ങ് പോവോ? ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞം പന്തിന്റെ പിന്നിൽ ഈ ലോകം മുഴുവൻ ഇനി ഒരു മണിക്കൂറുകൾക്കുള്ളിൽ ഉരുളാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ പോവുക.
0: തീർച്ചയായിട്ടും ഞാൻ കിക്ക് ഓഫ് ടൈം നോക്കുകയായിരുന്നു. നമ്മുടെ എനിക്ക്
1: പുലർച്ചയാണ്
0: ഏകദേശം യു എ ലോക്കൽ ടൈം 11 തുടങ്ങും, രാത്രിയിൽ ഇത് തുടങ്ങാം. അപ്പൊ എനിക്കൊന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരുന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമുണ്ട് കേട്ടോ. അപ്പൊ അത് തന്നെയാണ് എനിക്കൊന്ന്
1: മിക്ക മത്സരങ്ങളും 2.5-3 ആ ഒരു മാർജിനിൽ വരുന്നു. രാവിലെ 6 അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണെന്നറിയോ, നമ്മുടെ ഒന്ന് എല്ലാവർക്കും ജോലിക്ക് പോകണ്ടാണ്, പിന്നെ നമ്മുടെ ഉറക്കത്തിന്റെ പാറ്റേൺ, കളി കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ട് എണീക്കുന്നത് കുഴപ്പമില്ല, ഈ നേരത്തെ കിടന്ന് ഉറങ്ങി കളിക്ക് വേണ്ടിയിട്ട് എണീച്ചിട്ട് പിന്നെ മുഴുവൻ നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കണം, അങ്ങനെ പോകുന്നുണ്ട്. ആ ഈ സമയമാറ്റം ശരിക്കും
0: 8
1: ആയിക്കോട്ടെ, വേണ്ട പെട്ടെന്ന് തീരുമല്ലോ ഇത്. 10 ആയാൽ നല്ലൊരു മത്സരം എന്താണെന്നറിയാം, അതിന്റെ ഒരു പ്രത്യേകത. പക്ഷേ നമ്മളൊരു മത്സരം കാണുമ്പോഴല്ലോ, ആ മത്സരം കണ്ടിട്ട് ഉറങ്ങുമ്പോൾ അത് നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും. അതിനെ കുറിച്ച് ആലോചിച്ച് അതിന്റെ നഷ്ടങ്ങളിലോ അതിന്റെ സന്തോഷങ്ങളിലാണ് നമ്മുടെ ബ്രെയിൻ മുഴുവനുള്ളത്. അപ്പൊ നമ്മൾ അടുത്ത ദിവസം രാവിലെ എണീക്കുന്നത് ആ ഒരു സന്തോഷത്തിലും ആ കളി കണ്ടതിന്റെ സുഖത്തിലായിരിക്കും. ഇതിപ്പോ എന്ത് ചെയ്യാ, കുറച്ച് ഉറങ്ങണം, വീണ്ടും കളി കാണണം, രാവിലെ ഓഫീസിൽ പോകണല്ലോ എന്ന് ആലോചിച്ചിട്ട് വീണ്ടും ഉറങ്ങണം.
0: ഇന്നലെ പറഞ്ഞത് ഈ റിപ്ലൈ കാണുന്നതിന്റെ ഒരു സുഖം
1: ശരിക്കും, അത് സുഖം ലൈവ് ആയിട്ട് കാണുമ്പോഴും അതിന്റെ ഒരു സുഖം. പണ്ടൊക്കെ ഈ മഴയത്തൊക്കെ ക്ലബിലും അവിടെ ഇവിടെ ഒക്കെ പോയി വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഓരോ ഗോളിന്റെ ഇത് കാണുന്ന ഒരു സുഖം ഉണ്ടായിരുന്നു. അത് ഇക്കുറി ഉണ്ടാവില്ല എന്നൊരു സങ്കടമുണ്ട്. കാരണം എത്രയൊക്കെ പറഞ്ഞാലും മനുഷ്യൻ ഓഫീസിൽ പോകണം, ജീവിത കാര്യങ്ങളൊക്കെ ചെയ്യണം, കാൽപ്പന്ത് ഇന്ന് 4 കൂടുമ്പോഴൊക്കെ വരും, നമുക്ക് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ട്. എല്ലാം നമ്മൾ വെടിയും. കാൽപ്പന്ത് ആരാധകർ ഇനിയിപ്പോ നട്ടുച്ചൊക്കെ കൊണ്ടുവച്ചാലും ഓഫീസിലിരുന്ന് ആരും കാണാതൊക്കെ
0: കാണും. മണിക്കൂറുകൾ മാത്രം തുടങ്ങാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇനി ഒരുമിച്ച് കുറേയധികം വാർത്തകൾ, അതായത് യുദ്ധത്തിന്റെ വാർത്തകൾ, കാൽപ്പന്തിന്റെ യുദ്ധത്തിന്റെ വാർത്തകളൊക്കെ കേൾക്കാൻ വേണ്ടി പോകുന്ന ഒരു നിമിഷം കൂടെയാണ്. എന്നാലും അപ്പോൾ എന്താ ഫിഫ വേൾഡ് കപ്പിന്റെ ഒരു ചരിത്രമാണ് ഇന്ന് നമ്മൾ Home 92.2 FM-ൽ എന്താ സംഭവത്തിലൂടെ നമ്മൾ കേട്ടത്.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ. ട്രാഫിക് അപ്ഡേറ്റ്
1: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 ഇൻ GCC.
2: ട്രാഫിക്കിന്റെ സ്ഥിതി വിശേഷം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡിൽ തന്നെ അല്ലറ ചില്ലറ ട്രാഫിക് ഉണ്ട്. അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ. ഷെയ് ആലിത്തിയ ടോൾ റോഡിൽ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എനിക്കൊരു മെസ്സേജ് ഇവിടെ വന്നേക്കുന്നത് നമ്മുടെ ഉമ്മൽ കുവൈൻ കൺജഷൻ ഇൻ ഉമ്മൽ കുവൈൻ എക്സിറ്റ് ടുവേഴ്സ് ദുബായ് അറ്റ് എമിറേറ്റ്സ് റോഡ് ആണ് പറഞ്ഞത്. ഡ്യൂ ടു ആക്സിഡന്റ്, യെസ് ആക്സിഡന്റ് തന്നെയാണ് അവിടെ പറഞ്ഞത്. താങ്ക് യു എ ബി കോശി, നന്ദി ഒരുപാട്. കാരണം ഇതുപോലെയുള്ള മെസ്സേജുകളാണ് നമുക്കറിയാം. ഉമ്മൽ കുവൈനിലെ എക്സിറ്റ് ആണ് ദുബായ് ഷെയ്ഖ് നമ്മുടെ എമിറേറ്റ്സ് റോഡിലാണ് ഈ ഒരു ആക്സിഡന്റ്. കാരണം അവിടെ ഒരു കഞ്ചഷൻ കാണുന്നത് ഞാൻ നമ്മുടെ ഇതിലേക്ക് നോക്കുമ്പോൾ മാപ്പിലേക്ക് നോക്കുന്ന സമയത്ത് യെസ് ഉണ്ട് ഉമ്മൽകുവൈനിൽ അവിടെ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പണിയും നടക്കുന്ന, റോഡിന്റെ ഒരു ചെറിയ പണിയും നടക്കുന്ന കാണിക്കുന്നുണ്ട്. പക്ഷേ കഞ്ചഷൻ കുഴപ്പമില്ല കേട്ടോ, അത് കുറച്ചങ്ങോട്ട് കഴിയുന്ന സമയത്ത് മാറും. പിന്നെ താങ്കളെ കാത്തിരിക്കുന്നത് ചാർജയിലെ ഒരു ചെറിയൊരു ട്രാഫിക്കില്ല, ഒരു വലിയൊരു ട്രാഫിക്കാണ്. അപ്പോൾ എന്താണേലും അത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്കൊക്കെ വരുന്നവർക്ക് അത്യാവശ്യം ചാർജ് എത്തുന്ന അജ്മാനും കുഴപ്പമില്ല, അജ്മാനും ഇച്ചിരി ഓക്കെ ആയിട്ടുണ്ട്. ദുബായ് റോഡ്സുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഷെയ്ഖ് സായിദ് റോഡ് ഫ്രീ ഫ്ലോയിങ് ആണ്, അലൈൻ റോഡ് ഫ്രീ ഫ്ലോയിങ് ആണ്, അൽഖേൽ റോഡ് കുറച്ച് സ്ലോ മൂവിംഗ് ഉണ്ട്, JVC ഔട്ടർ സർക്കിൾസ് നല്ല രീതിയിലുള്ള കഞ്ചഷനുമാണ് അവിടെ കാണുന്നത് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് ഈ സമയത്തെ പ്രധാനമായിട്ടുള്ള കഞ്ചഷൻ. ഇന്നർ റോഡ്സൊക്കെ സി ട്രാഫിക് സിഗ്നൽസിൻ്റെ അനുസരിച്ചിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസ് ബാക്കി എല്ലായിടത്തും ഉണ്ട്. എന്താണേലും എബി കോശി താങ്ക് യു സോ മച്ച്. ഇതുപോലെ മറ്റേ ഏതെങ്കിലും ഒക്കെ നമുക്ക് അപ്ഡേറ്റ് തരാൻ പറ്റുമെന്നുള്ളവരാണെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നമുക്ക് ഒരു മെസ്സേജ് ഇടാവുന്നതാണ്. നമുക്ക് പലരെയും ട്രാഫിക്കിൽ നിന്ന് സേവ് ചെയ്യാവുന്നതുമാണ്.
0: Traffic update.
1: Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ആക്രമണം പ്രത്യാക്രമണം, പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയിൽ. ലോകകപ്പിന് ഇനി ഒരു നാൾ. സന്നാഹ മത്സരത്തിൽ മെസ്സിക്ക് ഗോൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. ഇറാനിൽ ആക്രമണം നടത്തി US. US ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിന് മറുപടിയായാണ് ആക്രമണം. 20 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് US ആക്രമണം നടത്തിയത്. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള പ്രത്യാക്രമണമാണ് നടക്കുന്നതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെക്കൻ ഇറാൻ ഭാഗങ്ങളിലാണ് പ്രധാനമായും ആക്രമണം. ഇറാന്റെ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങൾ തകർത്തെന്ന് അമേരിക്കൻ സൈന്യം. തീരദേശ നഗരമായ സിരിക്കിലും ഹോർമുസ് പരിസരത്തുള്ള ബന്ദർബാസിലും കെഷമിലും സ്ഫോടനമുണ്ടായി. അമേരിക്കയുടെ ഹെലികോപ്റ്റർ നില ഇറാൻ തകർത്തതിന് മറുപടിയായാണ് ആക്രമണം. ആക്രമണം US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഹെലികോപ്റ്റർ തകർത്തതിന് US സൈന്യം മറുപടി നൽകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടത് തങ്ങളല്ലെന്നാണ് ഇറാന്റെ വാദം. അമേരിക്കൻ ആക്രമണത്തിന് മറുപടി നൽകിയെന്ന ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. മേഖലയിലെ US ലക്ഷ്യങ്ങൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചുവെന്ന് IRGC. US ആക്രമണത്തിന് ശക്തമായ മറുപടി ലഭിക്കാതെ പോകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. സുരക്ഷിതമായിരിക്കണമെങ്കിൽ ഇറാന്റെ മേഖല വിട്ടുപോകാൻ അമേരിക്കയോട് അറഖ്ചി. ബഹ്റൈനിലും കുവൈറ്റിലും ജോർദാനിലും ഇറാന്റെ ആക്രമണം. US ബഹ്റൈന്റെ 5th കപ്പൽപ്പട ആസ്ഥാനത്ത് ആക്രമണം നടത്തിയെന്ന് ഇറാൻ പറയുന്നു. 21 US കേന്ദ്രങ്ങളിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത്. സംവിധായകൻ ഭാരതി രാജ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ചെന്നൈയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. 4 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിൽ സൂപ്പർഹിറ്റുകളുടെ പരമ്പര തീർത്ത സംവിധായകനാണ് വിടവാങ്ങിയത്. 6 തവണ ദേശീയ പുരസ്കാരം നേടി. രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. 16 വയതിനില്ലേ എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി തമിഴ് സിനിമാ രംഗത്ത്. തെന്നിന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നിരവധി ഹിറ്റ് സിനിമകൾ ഒരുക്കിയ സംവിധായകനാണ്. തമിഴ് സിനിമയുടെ ഗതി മാറ്റിക്കുറച്ച മാന്ത്രികനായിരുന്നു ഭാരതി രാജ. CMR എലക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്യാൻ വിശദമായ ചോദ്യാവലി തയ്യാറാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRൽ നിന്ന് ലഭിച്ച 2.78 കോടി രൂപ വിനിയോഗിച്ചത് എങ്ങനെയെന്നതിൽ വ്യക്തത വരുത്തും. പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ അത് കണ്ടുകെട്ടാൻ നീക്കം. കുറ്റപത്രത്തിനൊപ്പമുള്ള 134 രേഖകൾ വേഗത്തിൽ വേണമെന്ന് SFIയോട് ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച കൊച്ചി ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യലിന് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് വീണയടക്കം 9 പേർക്ക് ED സമ്മൻസ്. വീണാട്ടി, CMRLMD ശശിധരൻ, കർത്ത മകൻ ശരൺ, CMRലെ പ്രധാന ഉദ്യോഗസ്ഥർ തുടങ്ങി 9 പേർക്കാണ് സമൻസ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ 2.78 കോടി രൂപ CMRൽ നിന്ന് കൈപ്പറ്റിയത് ഏത് സേവനത്തിന്, ഈ തുക എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന കാര്യങ്ങൾ പ്രധാനമായും അന്വേഷിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് ശാസന. കമ്മീഷണർ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ശാസന. എന്തുകൊണ്ട് പ്രതിഷേധക്കാർക്കെതിരെ ലാത്തിചാർജ് ചെയ്തില്ലെന്ന് കമ്മീഷണർ കാർത്തിക്കിന്റെ ചോദ്യം. ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയില്ലെന്നായിരുന്നു പോലീസുകാരുടെ മറുപടി. അപ്രതീക്ഷിത ആക്രമണമായിരുന്നുവെന്ന് കന്റോൺമെന്റ് AC കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ട്. കാപ്പ കേസ് പ്രതി BJP കൌൺസിലർ R സുഗതനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ഇന്നലെ രാത്രി ജനറൽ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു. വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിയത്. സുഗതന്റെ അനുയായികൾ വളഞ്ഞതോടെ ആകാശത്തേക്ക് വെടിവെച്ചാണ് വട്ടിയൂർക്കാവ് SHO സംഘവും പ്രതിയെ പിടികൂടിയത്. അതിനിടെ കാപ്പ കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലർ സുഗതനെതിരെ വീണ്ടും കേസ്. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം. കേരളതീരത്ത് കരയിൽ നിന്ന് കടലിലേക്ക് 12 നോട്ടിക്കൽ മൈൽ ദൂരം മത്സ്യബന്ധനം പാടില്ല. 52 ദിവസങ്ങളിലായി നടപ്പാക്കുന്ന ട്രോളിംഗ് നിരോധനം July 31 വരെ. ആർട്ടിമസ് 3 ദൌത്യത്തിന്റെ ക്രൂ അംഗങ്ങളുടെ പേര് പ്രഖ്യാപിച്ച് നാസ. ആൻഡ്രി ഡഗ്ലസ്, ഫ്രാങ്ക് റൂബിയോ എന്നിവരാണ് ആർട്ടിമസ് 3 ദൌത്യത്തിലെ മിഷൻ സ്പെഷ്യലിസ്റ്റുമാർ. നാസ ആസ്ട്രോനോട്ട് റാൻഡി ബ്രസ്നിക് ആണ് മിഷൻ കമാൻഡർ. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ലൂക്ക പെർമിറ്റാനോ മിഷൻ പൈലറ്റ്. ഇറ്റാലിയൻ ബഹിരാകാശ ഏജൻസി അംഗമാണ് പൈലറ്റായ ലൂക്ക. ഭ്രമണപഥത്തിൽ വെച്ച് മറ്റ് പേടകങ്ങളുമായി ഡോക്ക് ചെയ്യുന്നതടക്കമുള്ള നിർണായക പരീക്ഷണങ്ങളാണ് ആർട്ടിമസ് 3 ലക്ഷ്യമിടുന്നത്. ഫുട്ബോൾ ലോകകപ്പിന് ഇനി ഒരുനാൾ. ഫിഫ ലോകകപ്പിന് മുന്നോടിയായി നടന്ന സൗഹൃദ മത്സരത്തിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. അലബാമയിൽ നടന്ന മത്സരത്തിൽ ഐസ്ലൻഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. സൂപ്പർതാരൻ ലിയണൽ മെസ്സി, തിയാഗോ അൽമാഡ, വലന്റിൻ ബർക്കോയുമാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിയത്. ബർക്കോ 8-ാം മിനിറ്റിലും മെസ്സി 72-ാം മിനിറ്റിലും അൽമാഡ 86-ാം മിനിറ്റിലുമാണ് ഗോൾ നേടിയത്. ലോകകപ്പിൽ ഗ്രൂപ്പ് ജെയിലാണ് അർജന്റീന. 16-ന് അൾജീരിയക്കെതിരെയാണ് ലോകകപ്പിലെ അർജന്റീനയുടെ ആദ്യ മത്സരം. അടുത്ത വാർത്ത 10 മണിക്ക്.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
2: Good morning. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ കൃത്യം 5 മിനിറ്റ്.
1: Time check.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 56%.
1: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: Good morning, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. സമയം 9:13, June 10 ബുധനാഴ്ച. ഇങ്ങനെ എത്തി നിൽക്കുന്നു. എന്താണ് വിശേഷങ്ങൾ? റോഡിൽ നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ജിൽ ജില്ലായിട്ട് നമ്മൾ അങ്ങോട്ട് പോകണമെന്നേ. നമ്മൾ മിഡ്വീക്കായി, നമ്മൾ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ആ ഒരു മോട്ടിവേഷൻ നമുക്കറിയില്ല. എല്ലാം പ്രതീക്ഷകളാണല്ലോ. എല്ലാ ദിവസവും നമുക്ക് പ്രതീക്ഷിക്കാൻ ഓരോ വക ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്ന പോലെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മനോഹരമായിട്ടുള്ളൊരു സ്റ്റോറി ഞാൻ ഇങ്ങനെ കേട്ടെ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഇവെല്ലാം അടിച്ചിറക്കിയാണ്. പക്ഷേ അതല്ല, പിന്നീട് ഞാൻ ആ സ്റ്റോറി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ പിന്നെ മനസ്സിലായെന്നുള്ളൊരു കാര്യം. ഇത് ഇതിൻ്റെ അവസാനം ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ച് ഞാൻ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് ആരെയും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. സിമ്പിളി ഞാനൊരു കരിക്ക് കുടിക്കാൻ വന്ന ആളുടെ കഥയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത്. നമ്മൾ പലപ്പോഴും ഈ എന്താ പറയുന്നത്, യാത്ര ചെയ്ത് ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ് പൊതുവെ മലയാളികളെന്ന് പറയുന്നത്. 5000 കിലോമീറ്റർ താണ്ടി ഇത് ഇളനീര് കുടിക്കാൻ വന്ന ഒരാളുടെ കഥയാണിത്. ആക്ച്വലി വർഷങ്ങളായിട്ട് ഓസ്ട്രേലിയയിൽ ഇളനീർ കച്ചവടം ചെയ്യുന്ന ക്രിസ്റ്റൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം പറയുന്നത് ഓസ്ട്രേലിയയിൽ അദ്ദേഹം മാത്രമാണ് ഈ ഇളനീരിൻ്റെ കച്ചവടം ചെയ്യുന്നത്, വർഷങ്ങളായിട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് നമ്മുടെ ഓസ്ട്രേലിയൻ മലയാളികൾ വീക്കെൻഡൊക്കെ ആകുമ്പോൾ കിലോമീറ്ററുകൾ താണ്ടി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കരിക്ക് കുടിക്കാനൊക്കെ ചെല്ലാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിന് മലയാളികളോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമാണ്. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം ഇത്രയും സ്നേഹിക്കുന്ന മലയാളികൾ, ഇത്രയും ബിസിനസ് തരുന്ന മലയാളികളുടെ നാട് കാണാനായിട്ട് ഇദ്ദേഹം കേരളത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഇദ്ദേഹം കേരളത്തിലേക്ക് വന്നു. നമ്മുടെ കേരളത്തിലെ പ്രകൃതി ഭംഗിയും തെങ്ങും തോപ്പുകളും കരിക്കും ഒക്കെ കണ്ട് ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കേരളത്തിൽ വന്നിട്ട് ഒരു തെങ്ങിൽ കയറി കരിക്കിടണം എന്നുള്ളൊരാഗ്രഹമായി ക്രിസ്ത്യൻ കേരളത്തിലെ തെങ്ങിൽ വലിഞ്ഞു കയറി. അങ്ങനെ കയറുന്നതിൻ്റെ ഇടയ്ക്ക് ക്രിസ്ത്യൻ തെങ്ങിൽ നിന്ന് താഴെ വീണു. അങ്ങനെ കാലിന് പരുക്കായി, അതിൻ്റെ നീക്ക് പ്രശ്നമായി. അങ്ങനെ ഒരു നമ്മുടെ ഇത് സ്റ്റീല്, നമ്മുടെ നമ്മൾ കാലിഞ്ചോടാകുമ്പോൾ ഒക്കെ ഇടുമല്ലോ പ്ലേറ്റ്, സോറി സ്റ്റീലല്ല പ്ലേറ്റ്, അത് തന്നെ പ്ലേറ്റ് അങ്ങനെ ഇട്ടു. അങ്ങനെ പ്ലേറ്റ് ഇട്ടതിന് ശേഷം തിരിച്ച് ക്രിസ്ത്യൻ തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ ഈ ക്രിസ്ത്യന് പണ്ട് തൊട്ട് ഒരു ഈ കിഡ്നിയുടെ ഒരു പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാരണം ഈ പ്ലേറ്റ് റിമൂവ് ചെയ്യാൻ ഓസ്ട്രേലിയയിലുള്ള ഈ ഡോക്ടർമാരോ കാര്യങ്ങളോ ഒന്നും അവരത്ര വലിയ താല്പര്യം കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. കാരണം അത് റിസ്ക് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ക്രിസ്ത്യൻ ഒരു സെക്കൻഡ് കോള് വരുന്നത്. അത് മറ്റേ ഇവിടെ നിന്നല്ല, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയാണ്. ഞങ്ങൾ ശരിയാക്കാം എന്ന് പറഞ്ഞ് ആ ഹോസ്പിറ്റൽ അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ ആ ഒരു ടെസ്റ്റിമോണിയിൽ കേട്ടപ്പോഴാണ് ഞാൻ ഈ ഒരു സ്റ്റോറി റിയൽ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് മറ്റെങ്ങോന്നല്ല, നമ്മുടെ കൊച്ചിയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു ഇദ്ദേഹത്തിന് കോള് വന്നത്. അപ്പോൾ ഡോക്ടർമാർ പറയുന്നുണ്ട് ഇത് എന്താണ് ഇതിനകത്ത് ഈ പ്ലേറ്റിലിട്ടേക്കുന്ന സ്ക്രൂവും കാര്യങ്ങളും ഒക്കെ എന്ന് തിരിച്ചറിയണം. അത് സ്കാനിങ്ങിലൂടെ മാത്രമേ അറിയുള്ളൂ. എന്നാൽ മാത്രം ഇത് പോസിബിൾ ആണോ അല്ലയെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വിദഗ്ധരായ ഡോക്ടേഴ്സ് ആ ക്രിസ്റ്റിൻ്റെ കംപ്ലീറ്റ് പ്രശ്നങ്ങളും മാറ്റി, ആ സർജറിയും മാറ്റി പ്ലേറ്റ് റിമൂവ് ചെയ്തു. അങ്ങനെ ക്രിസ്റ്റ്യൻ പറയുകയാണ് കേരളം എനിക്ക് എന്ന ഒരു സെക്കൻഡ് ലൈഫാണ്. ഭയങ്കര സന്തുഷ്ടവാനായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ തിരിച്ചു പോയ ക്രിസ്ത്യൻ ഉണ്ടല്ലോ ഓസ്ട്രേലിയയിൽ ഒരു 12 ഏക്കർ സ്ഥലം വാങ്ങി. ആ 12 ഏക്കറും ക്രിസ്ത്യൻ നല്ല മനോഹരമായിട്ടുള്ള തെങ്ങും തോപ്പ് വെച്ച് പിടിപ്പിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്ന പോലെ, നമ്മുടെ വീണ്ട പറമ്പിലും കണ്ടത്തിലൊക്കെ കാണുന്ന പോലെ ചെറിയ ചെറിയ ചാലുകൾ ഒക്കെ വെള്ളം നിറച്ച് മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആക്കി മാറ്റി. എന്നിട്ട് അദ്ദേഹം അതിന് പേരുവിട്ടു ദ ലിറ്റിൽ കേരള എന്നുള്ളത്. അത്ര മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അല്ലേ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ കേൾക്കുന്ന സമയത്ത് നമുക്ക് വല്ലാതെ ഒരു ഇൻസ്പിറേഷനാണ്. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പോസിബിൾ ആകുമെന്നുള്ള പല ചിന്തകളും നമുക്ക് വരും ഇത്തരത്തിലുള്ള മോട്ടിവേഷണൽ സോങ് സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ കേൾക്കുന്ന സമയത്ത്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് എന്നും ക്രിസ്ത്യൻ പറയുകയുണ്ട്. അപ്പോൾ എന്താണല്ലോ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി, 5000 കിലോമീറ്റേഴ്സ് താണ്ടി കരിക്ക് ഓടിക്കാൻ വന്ന ഒരു ഓസ്ട്രേലിയക്കാരൻ്റെ ജീവിത കഥയാണ് നമ്മളിന്ന് കേട്ടത്. വാട്ട് എ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സ്റ്റോറി. അങ്ങനെ നമ്മൾ മലയാളികൾ എവിടെ പോയാലും പൊളിയാന്ന് പറഞ്ഞ പോലെ ഇനി കേരളത്തിൽ വന്നവർക്ക് പോലും മലയാളികൾ മനസ്സിൽ മായാതെ നിൽക്കുന്ന എപ്പോഴും നല്ല നല്ല ഓർമ്മകളാണ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ എന്താണല്ലോ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി ആയിരുന്നു കേട്ടത് അങ്ങ് ഓസ്ട്രേലിയയിലെ ക്രിസ്റ്റിനെ. ഇനി നിങ്ങളാരും മറക്കില്ലല്ലോ. അപ്പോൾ എന്താണേലും അവിടെ ഇനി ആരെങ്കിലും ഒക്കെ ഓസ്ട്രേലിയ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയയിലെ നിങ്ങളുടെ സുഹൃത്തിനോട് ചോദിക്കുക അവിടെ ഇതുപോലെ എന്താ പറയണേ ഒരു കരിക്ക് കച്ചവടം ചെയ്യുന്ന ക്രിസ്റ്റിൻ്റെ അറിയാം, ഞങ്ങളിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി കേട്ടല്ലോ എന്നുള്ളൊരു കാര്യം ഒന്നേ പറയാനുള്ളൂ, മലയാളികൾ പൊളിയല്ലേ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ട്രാഫിക് സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്. ട്രാഫിക് കുറയുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ മണിക്കൂറത്തെ പോലൊക്കെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഇനിയും ചില ഏരിയകളിൽ മാത്രമേ ഇച്ചിരി സ്ലോ മൂവിങ് ട്രാഫിക് കുറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. എമിറേറ്റ്സ് റോഡിലും ഒരു കഞ്ചക്ഷൻ കാണുന്നുണ്ട്. അലി തിയേറ്റ് ഓൾഡ് റോഡും കഞ്ചക്ഷൻ ഉണ്ട്. ഇതാണ് ഇപ്പോൾ അൽഖേൽ റോഡിലും ചെറിയതായിട്ട് റാസൽഖോർ റോഡിൽ നിന്ന് നമ്മുടെ അൽഖേൽ റോഡിലേക്ക് കയറുന്ന മെർജിങ് സ്ഥലങ്ങളിൽ ചെറിയൊരു കഞ്ചക്ഷനും അവിടെയും കാണുന്നുണ്ട്. ഇനിയും ജെ വി സിയിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മണിക്കൂറിനകത്തേക്കാട്ടി കൂടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫാൽക്കൺ സിറ്റി ഓഫ് വണ്ടേഴ്സ് ഇല്ലേ, നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, അതുവഴി പോകുന്ന ആ ഒരു ഏരിയയിൽ രണ്ട് ആക്സിഡൻറ്റ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വിച്ച് മീൻസ് എനിക്കൊന്ന് കഞ്ചക്ഷൻ തന്നെയാണ്. എല്ലാ റോഡുകളിലും എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 ട്രാഫിക്കിന് കുറവില്ല, കൂടിയിട്ട് മാത്രമേ ഉള്ളൂ. അറിയില്ല, കഴിഞ്ഞ മൂന്ന് ദിവസത്തിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സമയത്ത് 9:30 ആ ഒരു സമയമാകുമ്പോൾ ട്രാഫിക് കുറയേണ്ടതാണ്. പക്ഷേ ഇന്ന് കൂടിയൊരു സിറ്റുവേഷൻ ആണ് കാണുന്നത്.
1: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
4: You are listening to Sand Dunes with Akshay and with

0: നമ്മളീ നാട്ടിൽ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്ന ഒരാളുണ്ടാവില്ല. നമ്മളൊക്കെ എന്താണേലും വീട്ടിൽ നമ്മുടെ അച്ഛനോ അമ്മയോ ഒക്കെ നമ്മളെ ഡ്രൈവിംഗ് പഠിപ്പിക്കും. അതിനുശേഷം നമ്മളെ ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ടുവിടുമ്പോൾ ഒരാൾ ഉണ്ട്. നമ്മളൊക്കെ നാട്ടിൽ ആളെ ആശാന എന്നാണ് വിളിക്കുന്നത്. ആശാനെ എന്താ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പുള്ളി നമ്മുടെ ആശാന. അപ്പോൾ നമ്മളെ പടി പഠിപ്പിച്ച് തരുന്ന ഒരാളാണല്ലോ. അപ്പം അങ്ങനെ ആശാനെ എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച പുള്ളിയുടെ പേരിനെക്കാട്ടിൽ എനിക്ക് കൂടുതൽ ആശാന എന്നാണ് പറയുന്നത് കേട്ടോ. എനിവേസ് നമ്മുടെ ദുബായിലും അങ്ങനെ നിങ്ങൾക്ക് ഓരോ ആശാന്മാർ കാണത്തില്ലേ? എനിക്കുണ്ട് അങ്ങനെ ഒരാൾ. അപ്പോൾ ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന കാലഘട്ടം നമുക്ക് നല്ല രസമാണ്. കാരണം നമുക്ക് ഒന്നാമത് ഫണ്ണാണ്. മലയാളി ഡ്രൈവർ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറെ ആണ് കിട്ടുന്നതെങ്കിൽ പിന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചും രസമായിട്ട് നമുക്ക് നമ്മൾ ഡ്രൈവിംഗ് ക്ലാസ്സൊക്കെ ഇങ്ങോട്ട് തീരും. ഈ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വേണം. ഞാൻ പഠിച്ചത് എൻ്റെ വീടിൻ്റെ താഴെ വന്ന് പിക്ക് ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് വലിയ സ്ട്രെസ് ഇല്ലായിരുന്നു. പിന്നെ നല്ല തമാശയൊക്കെ പറഞ്ഞ് നമുക്ക് തമാശ എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിലും ഇതൊക്കെ. പക്ഷെ ഇതെല്ലാം ഇനി അവസാനിക്കും എന്നുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത്. കേട്ടോ, ഈ RTA നമ്മൾ രാവിലെ പറഞ്ഞായിരുന്നല്ലോ, IMS എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് ഇപ്പം എല്ലാ വാഹനത്തിലും RTA ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മളീ പഠിപ്പിക്കുന്ന വാഹനങ്ങളിൽ ഇൻ്റലിജൻറ്റ് മോണിറ്ററിംഗ് സിസ്റ്റം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം RTA ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കണ്ടിന്യൂസ്ലി ഇൻസ്ട്രക്ടറിനെ മോണിറ്റർ ചെയ്യാനാണ്. ഇൻസ്ട്രക്ടറിനെ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് മോണിറ്റർ ചെയ്യാനാണ്. അപ്പോൾ അവിടെ അൺവാണ്ടഡ് ആയിട്ടുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ സംസാരത്തിൻ്റെ കുഴപ്പമില്ല, പക്ഷേ ഈ നമ്മൾ ഓവറായിട്ടുള്ള കളിയും ചിരിയും കാര്യങ്ങളും ഒന്നും പാടില്ല. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ചായ കുടിക്കാൻ പാടില്ല പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഉറക്കം, ഈ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർ ഉറങ്ങും. അതെനിക്ക് ഞാൻ ആദ്യം ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. മേ ബി ഉറങ്ങിയിട്ടായിരിക്കുമല്ലോ അവരങ്ങനൊരു പ്രസ്താവന പറഞ്ഞത്. ഉറക്കം, ഈ പറഞ്ഞിട്ടുള്ള ഈ കെയർലെസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും തന്നെ പാടില്ല. അവർ പറയുന്നുണ്ട് നമുക്കിപ്പം ട്രെയിനീസിൻ്റെയും അതുപോലെ തന്നെ ബെറ്റർ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് ലെസൻസ് നമുക്ക് പറഞ്ഞു തരാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ വാഹനത്തിലും ഇതുണ്ട്. അപ്പോൾ ഇനി തൊട്ട് RTA ഡയറക്റ്റ് ഇൻസ്പെക്ഷൻസ് കുറയ്ക്കും. അത് അവർ പറയുന്ന ഒരുപാട് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. RTA ഡയറക്റ്റ്ലി ഇൻ പേഴ്സൺ ടു പേഴ്സൺ വന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടി നല്ലതാണല്ലോ. കംപ്ലീറ്റ് കാര്യം നമുക്ക് അവിടെ ഒറ്റ സ്ക്രീനിലിരുന്ന് എല്ലാം കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ AI തന്നെ ആയിരിക്കും മോണിറ്റർ ചെയ്യുന്നത്, കറക്റ്റായിട്ട് ഫീഡും കൊടുക്കുന്നത്. അപ്പോൾ എന്താണേലും ദുബായിലുള്ള എന്നെ ആരെങ്കിലുമൊക്കെ ദുബായിലുള്ള എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർമാർ ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ റേഡിയോ വെക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. പണ്ട് ഞാൻ അല്ല അത് ടാക്സിയിലായിരുന്നു. ടാക്സിയിൽ പോകുന്ന സമയത്താണ് റേഡിയോ കേൾക്കുന്നത്. മലയാളം റേഡിയോ, മലയാളി ടാക്സി ഡ്രൈവേഴ്സായിട്ടുമാരൊക്കെ ഒരുപാട് നമുക്ക് റേഡിയോ വെക്കുന്നവരുമുണ്ട്. അപ്പോൾ എന്താണേലും ഇത് എന്താ പറയുന്നത്, ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിക്കകത്ത് ഈ സംഭവങ്ങളൊന്നും വെക്കാറില്ല, അതും ശരിയാണ് കേട്ടോ. അപ്പോൾ അതല്ലാതെ ഇനി നിങ്ങൾ ഇന്ന് ഒഫീഷ്യലി നിങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല, അല്ലാതെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയുക, ഞാൻ വിളിക്കാം. എന്താണ് നിങ്ങളുടെ അവസ്ഥ, അല്ലെ എന്താണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ? ഈ മാറ്റങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? എനിക്കൊന്ന് എല്ലാവരും ഡ്യൂട്ടി തന്നെ ആയിരിക്കും. എന്താണെങ്കിലും നമ്മുടെ 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ, ഇതറിയാമെന്നോ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ എന്താണേലും ഇനിയിപ്പം സൂൺ തന്നെ ഈ ദുബായ് RTA ഈ പുതിയ നിയമങ്ങളൊക്കെ തന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാറുകളിലും വന്നു തുടങ്ങും തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ എന്നാലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകാം, എവർഗ്രീൻ സോങ് ഓഫ് ദ അവറിലേക്കാണ് പോകുന്നത്.
1: ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹവ്

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: നമ്മൾ ശരിക്കും ഈ നാട്ടിൽ വെച്ച് രാത്രി യാത്രകളൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ വായിക്കായിരുന്നു. ആർട്ടിക്കിൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത്, ആക്ച്വലി പതിഞ്ഞ താളത്തിൽ പാട്ടൊഴുകി വരുന്നു. സമയം രാത്രി 1 മണി. മുൻ സീറ്റിൽ വർത്തമാനം പറഞ്ഞിരുന്ന കൂട്ടുകാരനും മയക്കത്തിലായി. രാത്രി എയർപോർട്ടിലേക്കുള്ള ഓട്ടമാണ്. വിദേശത്തു നിന്ന് വരുന്ന കൂട്ടുകാരനെ കൂട്ടുവാൻ പോകുന്നതാണ് ആ സുഹൃത്തുക്കൾ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 5:30 കഴിഞ്ഞിട്ടുണ്ട്. രാത്രിയാണേ. എയർപോർട്ടിലേക്ക് ഇനിയും 1 മണിക്കൂർ യാത്രയുണ്ട്. റോഡ് തീർത്തും വിജനം, അജ്ഞാനം ഗിയർ തീർത്തും വിജനവും അജ്ഞാനവുമായിട്ട് നിലനിൽക്കുന്നു. 5-ാം ഗിയറിൽ കാർ പറക്കുകയാണ്. നേരിയ മയക്കവും വരുന്നുണ്ട്. എന്തെങ്കിലും നൈറ്റിലെ ഒരു കട കണ്ടു കഴിഞ്ഞാൽ അവിടെ നിർത്തി ഒരു കട്ടൻ അടിക്കണം. ഒന്ന് കണ്ണടഞ്ഞു, കാത്തടപ്പിക്കുന്ന ശബ്ദം, ലോകം കീഴ്മേൽ മറിഞ്ഞു, നിലവിളികൾ കണ്ണിൽ ഇരുട്ട് കയറി, ഒന്നും ഓർമ്മയില്ല, എല്ലാം ഒന്ന് മിന്നി മറിഞ്ഞ സ്ഥിതി. ഒന്ന് ആലോചിച്ച് നോക്കി, വണ്ടി എവിടെ പോയി ഇടിച്ച അപകടമായിട്ടുള്ളൊരു കഥയാണ് പറഞ്ഞത്. ഇത് സംഭവിച്ച ഒരു കഥയാണ് പറയുന്നത്. ആക്ച്വലി രാത്രിയിലുള്ള ഡ്രൈവിംഗ് ഇത് പല രീതിയിലുള്ള അപകടങ്ങളിലേക്ക് കൊണ്ടുപോകും. സത്യത്തിൽ ഒരു സയൻറ്റിഫിക് ഫാക്ട് പറയുന്നത്, നമ്മൾ ഡെയിലി ഉറങ്ങുന്ന സമയമുണ്ടല്ലോ, ആ ഉറങ്ങുന്ന സമയത്തിന് 2 മണിക്കൂറിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് മാത്രമാണ് അനുവദിക്കുന്ന സമയം. അതായത് രാത്രി യാത്രകൾ പതിവായി ഒഴിവാക്കുക. വേണമെന്നുണ്ടെങ്കിൽ 10 മണിക്കാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ 12 മണിക്കുള്ളിൽ തിരിച്ച് ഡ്രൈവിംഗ് നിർത്തിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഒരുപാട് ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഉറക്കം വരുമ്പോൾ കുറച്ചുകൂടെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പലരും നേരിടുന്ന ഒരുപാട് വിഷയങ്ങളും ആക്സിഡൻറ്റ്സും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ രാത്രിയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിലൊന്ന് തന്നെയാണ് ഈ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ പോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അത് ശരിക്കും നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം ഉറങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ സമയം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, നല്ല പാട്ട് പ്രേമികളാണെങ്കിൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഒരിക്കലും രാത്രിയിൽ വെക്കരുത്. അത് നമ്മളെ മയക്കിക്കളയും. വളരെ സത്യമായിട്ടുള്ളൊരു കാര്യം. നമ്മൾ പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട മെലഡിയോ ഈ കാര്യങ്ങളോ ഒക്കെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ സീറ്റ് നമ്മളും ഒരേപോലെ അങ്ങ് ലയിച്ച് പോകുന്നൊരു സിറ്റുവേഷനിലേക്ക് വരും. അതും വരുത്തരുത്. രാത്രിയിലെ പ്രകാശ സ്രോതസ് എന്ന് പറയുന്ന മറ്റ് വാഹനങ്ങളുടെ ലൈറ്റും സ്ട്രീറ്റ് ലൈറ്റുകളും ഒക്കെ നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാവും. നമുക്കധികം കാണത്തില്ല. മറ്റുള്ള വാഹനത്തിൻ്റെ ലൈറ്റ് ഹൈയും സ്ട്രീറ്റ് ലൈറ്റ്സ് ലോയും ആയിരിക്കും. അപ്പം നമുക്ക് മുൻകൂട്ടി നമുക്ക് പല കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കുറവായിരിക്കും. അപ്പം സ്പീഡ് കുറച്ച് പോകേണ്ട ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് നമ്മൾ പോകണം, ഇല്ലെങ്കിൽ അപകടം വരുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് സത്യം. അതുപോലെ തന്നെ പ്രായമേറി കഴിയുമ്പോൾ, അതായത് ഒരു എന്താ പറയുന്നത്, 40-50 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു സഡൻ ഡിസിഷനോ കാര്യങ്ങളോ ഒക്കെ എടുക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഫ്റ്റർ 50s ഒക്കെ കഴിയുന്നവരാണെങ്കിൽ കഴിവതും വേഗത കുറച്ച് പോവുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു. ഉറക്കം കുറയുന്തോറും ഡ്രൈവിങ്ങിൻ്റെ ആക്യുറസിയും സ്കില്ലും കാര്യങ്ങളും ഒക്കെ കുറയും എന്നുള്ളത് ഒരു അടുത്തൊരു പോയിന്റായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജലദോഷം, തുമ്മൽ, ചുമ ഇതിനൊക്കെ തുടർന്ന മരുന്നോ കഫ്സർപ്പോ ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ നമുക്കറിയാം ചെറിയ സെഡേഷൻസ് ഒക്കെ വരാൻ സാധ്യത. അങ്ങനെയുള്ള ഒരു കാരണവശാലും രാത്രി വണ്ടി ഓടിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. രാത്രിയിൽ പിൻ സീറ്റിലിരിക്കുന്ന കുട്ടികൾക്ക് സീറ്റ് ബെൽറ്റ് നിർബന്ധമായി ധരിക്കണം. 12 വയസ്സ് താഴെയുള്ളവർക്ക് ചൈൽഡ് സീറ്റും വേണം. രാത്രി സഞ്ചരിക്കുമ്പോൾ മസ്റ്റാണ് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. പിന്നെ വേറൊരു ആൾക്കാരുടെ ഒരു തെറ്റായിട്ടുള്ള ചിന്താഗതിയാണ് പുകവലി. നമുക്കൊന്ന് പഫ് എടുത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, പുക വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് കുറച്ചുകൂടെ ഉറങ്ങാതിരിക്കും. എനിക്ക് അത് കൂടുതൽ എന്നെ ഉറങ്ങാതിരിക്കാനുള്ള പവറും കാര്യങ്ങളൊക്കെ എനിക്ക് തരുമെന്ന് പറയുന്നത്. പക്ഷേ സയൻറ്റിഫിക്കലി പറയുന്നത് ശരിയാണ്. സത്യത്തിൽ പുക വലിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഉറങ്ങാതിരിക്കുക എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരുമെങ്കിലും ആ ഒരു മൊമെൻ്റ് കഴിയുമ്പോഴത്തേക്ക് ആ എടുത്തേക്കുന്ന പുകവലി കാരണം നിങ്ങളുടെ ശരീരം ഏറ്റവും കൂടുതൽ ടയർഡ് ആവുകയും നിങ്ങളെ ഏറ്റവും കൂടുതൽ സയന്റിഫിക്കലി പറയുന്നത് ശരിയാണ്. സത്യത്തിൽ പുക വലിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഉറങ്ങാതിരിക്കുക എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരുമെങ്കിലും ആ ഒരു മൊമെന്റ് കഴിയുമ്പോഴത്തേക്ക് ആ എടുത്തേക്കുന്ന പുകവലി കാരണം നിങ്ങളുടെ ശരീരം

നമുക്ക് വാഹനത്തിന്റെ വെട്ടം വെച്ച് നമുക്ക് പെട്ടെന്ന് കാണുന്ന ഒരു കുഴിയെ നമുക്ക് ഒരു ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ അങ്ങ് ദൂരെ വേണം വരുന്ന റോഡും നമുക്ക് ഇങ്ങനെ കാണാം, കണ്ണാടി പോലെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ്റെ ടൈമൊക്കെ ഭയങ്കരമായിട്ട് വേരിയും. അപ്പോൾ വളരെ ശ്രദ്ധയോടെ പല കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞത് കേട്ട് സ്പീഡ് കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും ഒരു കൺട്രോളബിളായിട്ട് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ എന്തായാലും നാട്ടിൽ ഇനി വണ്ടി ഓടിക്കുന്ന നാട്ടിൽ ഇരുന്ന് കേൾക്കുന്നവർക്കൊക്കെ തന്നെ ഇപ്പോൾ പറഞ്ഞ പോയിൻസൊക്കെ കേട്ടല്ലോ, ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കുക.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഇറാനെ ആക്രമിച്ച യു എസ് ആർ തിരിച്ചടിച്ച ഇറാൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാലാ നഗരസഭയിൽ ഭരണപക്ഷത്ത് തർക്കം രൂക്ഷം. കോൺഗ്രസ് കൌൺസിലർക്കെതിരെ മോഷണ ആരോപണവുമായി ചെയർപേഴ്സൺ ദിയ പുളിക്കണ്ടം. ഓഫീസിൽ നിന്ന് വാച്ചും ഫയലും മോഷ്ടിച്ചുവെന്ന് പരാതി. കോൺഗ്രസ് കൌൺസിലർമാരായ ബിജു മാത്യൂസിനെതിരെയാണ് പരാതി. കഴിഞ്ഞ ദിവസം ദിയയുടെ പിതാവ് ബിനു പുളിക്കണ്ടം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് കൌൺസിലർ ബിജു പോലീസിൽ പരാതി നൽകിയിരുന്നു. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാണ്. ഇറാനിൽ ആക്രമണം നടത്തി യുഎസ്. യുഎസ് ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിന് മറുപടിയായാണ് ആക്രമണം. 20 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കൻ ആക്രമണം. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള പ്രത്യാക്രമണമാണ് നടക്കുന്നതെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെക്കൻ ഇറാൻ ഭാഗങ്ങളിലാണ് പ്രധാനമായും ആക്രമണം. ഇറാന്റെ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങൾ തകർത്തുമെന്ന് അമേരിക്കൻ സൈന്യം അവകാശപ്പെട്ടു. അമേരിക്കൻ ആക്രമണത്തിന് മറുപടി നൽകിയെന്ന ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. മേഖലയിലെ യു എസ് ലക്ഷ്യങ്ങൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി IRGC. യു എസ് ആക്രമണത്തിന് ശക്തമായ മറുപടി ലഭിക്കാതെ പോകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. സുരക്ഷിതമായിരിക്കണമെങ്കിൽ ഇറാന്റെ മേഖല വിട്ടുപോകാനും അമേരിക്കയോട് അറഖ്ചി. ബഹ്റൈനിലും കുവൈറ്റിലും ജോർദാനിലും ഇറാന്റെ ആക്രമണം. യു എസിന്റെ ബഹ്റൈനിലെ 5th കപ്പൽപ്പട ആസ്ഥാനത്ത് ആക്രമണം നടത്തിയെന്ന് ഇറാൻ. 21 യു എസ് കേന്ദ്രങ്ങളിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത്. സംവിധായകൻ ഭാരതി രാജ വിടവാങ്ങി. 4 നീണ്ട സിനിമാ ജീവിതത്തിൽ സൂപ്പർ ഹിറ്റുകളുടെ പരമ്പര തീർത്ത സംവിധായകനാണ് അന്തരിച്ചത്. 6 ദേശീയ പുരസ്കാരം നേടി. രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകിയ അതിഥി ആദരിച്ചിരുന്നു. 16 വയതിനിലെ എന്ന ചിത്രത്തിലൂടെയാണ് സംവിധായകനായി തമിഴ് സിനിമാ രംഗത്തേക്ക് അദ്ദേഹം കടന്നുവന്നത്. തെന്നിന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നിരവധി ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ. തമിഴ് സിനിമയുടെ ഗതി മാറ്റിക്കുറച്ച മാന്ത്രികനായിരുന്നു ഭാരതി രാജ. CMR അലക്സ് അലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിശദമായ ചോദ്യാവലി തയ്യാറാക്കി ED. CMRൽ നിന്ന് ലഭിച്ച 2.78 crore എങ്ങനെ വിനിയോഗിച്ചു എന്നതിൽ വ്യക്തത വരുത്തും. പണം ഉപയോഗിച്ച സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ അത് കണ്ടുകെട്ടാൻ നീക്കമുണ്ടാകും. വെള്ളിയാഴ്ച കൊച്ചി ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട വീണയടക്കം 9 സമൻസ് അയച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ 2.78 crore CMRൽ നിന്ന് കൈപ്പറ്റിയത് ഏത് സേവനത്തിന് ഈ തുക എന്തിനുവേണ്ടി ചെലവഴിച്ചു എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് ശാസന. കമ്മീഷണർ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ശാസന. എന്തുകൊണ്ട് പ്രതിഷേധക്കാർക്കെതിരെ ലാത്തിചാർജ് ചെയ്തില്ലെന്ന് കമ്മീഷണർ കാർത്തിക്കിന്റെ ചോദ്യം. ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയില്ലെന്ന് പോലീസുകാരുടെ മറുപടി. അപ്രതീക്ഷിത ആക്രമണമായിരുന്നുവെന്ന് കന്റോൺമെന്റ് AC കമ്മീഷണറെ അറിയിച്ചു. കപ്പക്കിസ് പ്രതി BJP കൌൺസിലർ ആർ സുഗതനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ഇന്നലെ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. സുഗതന്റെ അനുയായികൾ വളഞ്ഞതോടെ ആകാശത്ത് വെടിവെച്ചാണ് വട്ടിയൂർക്കാവ് SHO സംഘവും പ്രതിയെ പിടികൂടിയത്. സംഘർഷത്തിൽ SHO വിപിനും SI അഭിജിത്തിനും പരിക്കുണ്ട്. കപ്പക്കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലർ സുഗതനെതിരെ വീണ്ടും കേസ്. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ്. കണ്ണൂരിൽ സ്വർണം പൊട്ടിക്കൽ കേസിൽ പോലീസ് പിടിയിലായ ബ്രാഞ്ച് സെക്രട്ടറിയെ പുറത്താക്കി CPM. വട്ടപ്പോയിൽ ബ്രാഞ്ച് സെക്രട്ടറി ശരത്തിനെതിരെ നടപടി. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറിയതെന്നാണ് പുറത്താക്കിയതെന്ന് CPM ജില്ലാ കമ്മിറ്റി അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ മാനദണ്ഡങ്ങൾ ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കും. ആദ്യഘട്ടത്തിൽ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിലാണെന്നാണ് വിവരം. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. തീരത്ത് കരയിൽ നിന്ന് കടലിലേക്ക് 12 NM ദൂരം മത്സ്യബന്ധനം പാടില്ല. 52 ദിവസമാണ് ട്രോൾ. മധ്യപ്രദേശിൽ നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളി. കേസ് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന് BJP പരാതിയിൽ നടപടി. ഏകപക്ഷീയ നടപടിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ്. KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. പത്രിക തള്ളിയതോടെ 3 BJP ജയിക്കാനാകും. മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയതിനെ തുടർന്ന് ഡൽഹിയിൽ നാടകീയ രംഗങ്ങളുണ്ടായി. പരാതിയുമായി എത്തിയ കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ ഗേറ്റിൽ തടഞ്ഞു. ജയറാം രമേശിനെയും KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. ഫുട്ബോൾ ലോകകപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഫിഫ ലോകകപ്പിന് മുന്നോടിയായി നടന്ന സന്നാഹ മത്സരത്തിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. അലബാമയിൽ നടന്ന മത്സരത്തിൽ ഐസ്ലൻഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. സൂപ്പർ താരം ലിയോണൽ മെസ്സിയും തിയാഗോ അൽമാഡയും വലന്റീൻ ബർക്കോയും അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടി. ലോകകപ്പ് ഗ്രൂപ്പിൽ ജയിലാണ് അർജന്റീന. ഈ മാസം 16 അൾജീരിയക്കെതിരെയാണ് അർജന്റീനയുടെ ഈ ലോകകപ്പിലെ ആദ്യ മത്സരം. അടുത്ത വാർത്ത 11 മണിക്ക്.
4: Home FM News was brought to you by Dhanwar Group of Companies since 1982.
1: Time check.
3: Good morning, studio clock. ഇപ്പോൾ സമയം 10:06.
1: Time check. Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 54%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: are listening to Sand Tunes with Akshay and Vidya.
1: Good morning, welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. ബ്യൂട്ടിഫുൾ മോർണിംഗ്. പക്ഷേ നല്ല ട്രാഫിക് ഉള്ള മോർണിംഗ് ആണ്. രാവിലെ നല്ല രീതിയിലുള്ള ട്രാഫിക് കുറയാതെ തന്നെ പല സ്ഥലങ്ങളിലും. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ, ഞാൻ ട്രാഫിക് അപ്ഡേറ്റ് പറയുന്ന സമയത്ത് നിങ്ങളോടെല്ലാം പറയാതാണ്. ഈ COVID-19 കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എല്ലാ 5 വർഷത്തിലും ഓരോ എന്തെങ്കിലും സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് വരും. അപ്പോൾ ഈ COVID-19 കഴിഞ്ഞ പിന്നെ നമുക്കിപ്പോൾ ഈ എയർ മേഖലയിൽ അല്ലെങ്കിൽ ട്രാവൽ മേഖലയിൽ നമുക്ക് വൻ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിച്ച സമയത്ത് അതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ, പല കമ്പനിയുടെ മീറ്റിംഗ്സ് ഇപ്പം സി നമ്മൾ പണ്ട് ഫ്രീക്വൻ്റ് ട്രാവൽ ചെയ്യുന്ന ഓരോ ആളുകളുണ്ടായിരുന്നു, കമ്പനി മാനേജേഴ്സ് ഉണ്ടായിരിക്കാം, ഇവരൊക്കെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നവരുടെ ഒക്കെ ആ ട്രാവൽ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ വെട്ടിക്കുറച്ചേക്കാണ്. കൂടുതലും ഓൺലൈൻ മീറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ആയി മാറ്റി. ഇപ്പോൾ എല്ലാവരും അവരവരുടെ ഓഫീസിലിരുന്ന് അല്ലെങ്കിൽ അവർ നിൽക്കുന്ന കൺട്രിയിലിരുന്ന് വേണമെങ്കിൽ മാത്രം എന്നുള്ളൊരു രീതിയിലേക്കായി എന്താ പറയുന്നത് ട്രാവൽ ചെയ്യുന്നത്. ഏകദേശം കണക്ക് പറയാം 35-55% മീറ്റിങ്ങുകൾ ഓൺലൈനാക്കി മാറ്റി, അല്ലെങ്കിൽ ഇതെല്ലാം ട്രാവൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു ട്രാവൽ മേഖലയെ തന്നെ ഇത് എന്താ പറയണേ വരേണ്ടതായിരിക്കാമല്ലോ. ആ ഒരു ഒരു എന്താ പറയുന്നത് അവർ ഈ ഇത്രയും ബിസിനസ്സും ട്രാവലും കാര്യങ്ങളും ഒക്കെ തന്നെ ആ ഈ മേഖലയിലും വൻ രീതിയിലായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണേലും കൂടുതലും ആളുകൾ ഇപ്പോൾ അവരുടെ കൺട്രിയിൽ ഒന്നെങ്കിൽ UAE അല്ലെങ്കിൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇരുന്ന് തന്നെയാണ്, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലേക്ക് കൂടുതലും ഇപ്പോൾ ഈ സംഘർഷം നടക്കുമ്പോൾ ആരും തന്നെ ട്രാവൽ ചെയ്യാനായിട്ട് മടിക്കും. പിന്നെയും UAE ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് സേഫായിട്ട് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ എന്താണേലും ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു 85% ആളുകൾ ഇപ്പോൾ അവരവരുടെ കൺട്രിയിലിരുന്ന് അവരവരുടെ കമ്പനിയിലിരുന്ന് തന്നെയാണ് അവരുടെ വിദേശ ഫോറിൻ ടൂറുകളും അല്ലെങ്കിൽ എന്താ പറയുന്നത് ഫോറിൻ മീറ്റിങ്സ് കാര്യങ്ങളും ഒക്കെ തന്നെ നടത്തുന്നത്. പക്ഷേ എനിക്കിപ്പോൾ സ്റ്റില്ലുണ്ടല്ലോ, നമുക്കൊരു കാര്യം നമ്മളൊരു കോൺട്രാക്ട് ചെയ്യണമെങ്കിലോ ഡീൽ സൈൻ ചെയ്യണമെങ്കിലോ ഒരു സംതിങ് പ്രൊക്യൂർ ചെയ്യണമെങ്കിലോ നമ്മൾ കണ്ട് മനസ്സിലാക്കി പ്രൊക്യൂർ ചെയ്യുന്നതിൻ്റെക്കാട്ടിൽ അതിൽ ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്ത് നമ്മളത് മനസ്സിലാക്കുന്നതിൻ്റെ എത്ര വന്നാലും അത് ഏതൊക്കെ AI വന്നാലും VR വന്നുകഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് വരത്തില്ല. പക്ഷെ അത് അങ്ങനെ തന്നെ വേണം. എന്താണെങ്കിലും ഈ സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാക്ക് ടു നോർമലിലേക്ക് തന്നെ പോകും. പക്ഷേ റിപ്പോർട്ട് പ്രകാരം അങ്ങനെ തന്നെയാണ് പറയുന്നത്. നേരത്തെ ഒരു 85% ട്രാവൽ ഇപ്പോൾ ഒന്നും എങ്ങും തന്നെയും കാണാനില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: ഓൾറൈറ്റ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഷീബ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം?
1: അക്ഷയ്, നല്ല വിശേഷം.
0: രാവിലത്തെ ട്രാഫിക് എങ്ങനെയുണ്ട്?
1: കുറച്ച് കൂടുതലായിരുന്നു എന്ന് പറഞ്ഞല്ലേ, പക്ഷെ ഞാൻ വേഗം എത്തി.
0: ഭയങ്കര ട്രാഫിക് ആയിരുന്നു, കാരണം പല റോഡുകളിലും ഈ 9:30 ആകുമ്പോഴത്തേക്ക് ട്രാഫിക് പൊതുവെ നിൽക്കുന്നതാണ്. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ലായിരുന്നു, നല്ല കീഡിലൻ ട്രാഫിക് എന്ന് വേണമെങ്കിൽ തന്നെ പറയായിരുന്നു കേട്ടോ. അപ്പൊ എന്താണേലും ഞാൻ ഷീബ, ഞങ്ങൾ ഇങ്ങനെ ഒരു നമ്മുടെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഷീബയോട് ചോദിക്കായിരുന്നു, അതായത് ഈ കേരളം ഇത്രയും നാളും ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിമാരല്ലേ, ഷീബയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആരാണ്?
1: എനിക്കെപ്പോഴും ഞാൻ എന്റെ മനസ്സിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഓരോ വ്യക്തികളെ ഇഷ്ടപ്പെടുന്ന അവരുടെ പൊളിറ്റിക്സ് നോക്കിയിട്ടല്ല, അല്ലാതെയാണ്. ഇപ്പൊ നമ്മൾ കുട്ടിക്കാലം മുതൽ ഏറ്റവും കൂടുതൽ ആദ്യം കേട്ട് വളർന്നിരിക്കുന്ന നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രി EMSനെ കുറിച്ചാണ്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അദ്ദേഹമുണ്ട്, EMS നമ്പൂതിരിപ്പാട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കെ കരുണാകരൻ, അദ്ദേഹത്തെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് എനിക്ക് തോന്നുന്നു EK നായന്, അദ്ദേഹത്തെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് VS അച്യുതാനന്ദൻ, ഇവരെ നാലുപേരുമാണ് എന്റെ ഏറ്റവും നല്ല ഒരു
0: ഫേവറേറ്റ് ലിസ്റ്റിലുള്ളത്. ഞാൻ ഇപ്പം ഷീബയും ഞാനും ഇതിലേക്ക് ഞങ്ങൾ സംസാരിക്കാൻ മുന്നേ ഇതിനെ ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ കുറെ പേരുകൾ ഇങ്ങനെ ഓടി വന്നു. ഞാൻ എനിക്കൊന്നും ഞാൻ ജനിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേര് കരുണാകരന്റെ പേരാണ്. ആ സമയത്ത് അദ്ദേഹം മിനിസ്റ്ററാണ്, അപ്പോ ഐ മീൻ CM ആണ്. അതുപോലെ തന്നെ പക്ഷെ എന്റെ അപ്പനൊക്കെ പറഞ്ഞ് കേട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു പേരാണ് EK നായനാർ എന്ന് പറഞ്ഞ, അദ്ദേഹത്തിന്റെ ശൈലിയും അദ്ദേഹം ഇടപെടുന്ന രീതിയും ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് എന്നെ അതും ഭയങ്കര നമ്മുടെ മനസ്സിലുണ്ട്. പിന്നുള്ള രണ്ടുപേരാണ് ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ. ഈ രണ്ടുപേരും കാരണം ഈ പറഞ്ഞ പേരുകളൊക്കെ തന്നെ നമുക്ക് കുറച്ചുകൂടെ മനസ്സിൽ ഇഷ്ടം തോന്നുന്നത്, ബാക്കിയുള്ളവരെ ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ നമുക്ക് എന്തോ ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ്. ഒരു പാർട്ടിയുടെ ഒരു ഇത് നോക്കിയിട്ടല്ല, കൊടിയുടെ കളർ നോക്കിയിട്ടുമല്ല, പക്ഷെ പേഴ്സണാലിറ്റി വെച്ച് ഒരു എന്തോ ഒരു
1: ഇഷ്ടം.
0: ആക്ച്വലി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവും, ഓരോ നേതാക്കന്മാരുണ്ടാവും, നിങ്ങൾക്ക് പറയാം ആരൊക്കെയാണ്. പക്ഷെ നമുക്ക് ആ ലിസ്റ്റ് ഷീബ പറഞ്ഞു, ആ ലിസ്റ്റ്
1: ശരിക്കും നമ്മുടെ 24-ാമത്തെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ EMS ആണ്. അതിനുശേഷം പട്ടം താണുപിള്ള, പിന്നെ ആർ ശങ്കറാണ് 3-ാമത്തെ മുഖ്യമന്ത്രി. ആർ ശങ്കറാണ്, അത് കഴിഞ്ഞ് പിന്നെയും EMS തന്നെയാണ്. അത് കഴിഞ്ഞ C അച്യുതമേനോനാണ്. അത് കഴിഞ്ഞ പിന്നെയും C അച്യുതമേനോൻ തന്നെ 1970 മുതൽ 1977 വരെ എന്നാണ് പറയുന്നത്. പിന്നെ K കരുണാകരൻ, അതിനുശേഷം AK ആന്റണി, പിന്നെ
0: AK ആന്റണി ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ആയിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടെയാണ്.
1: അതിനുശേഷം PK വാസുദേവൻ നായർ, പിന്നെ CH മുഹമ്മദ് കോയ, അതിനുശേഷം EK നായനാർ. അദ്ദേഹത്തിന്റെ ആ ഒരു സംസാര ശൈലി എല്ലാവർക്കും ഇഷ്ടം.
0: ആ കാലഘട്ടത്തിലാണോ
1: EK നായനാർ ആദ്യം 1980 മുതൽ 1981 വരെ കുറച്ച് കാലം, അതിനുശേഷം 81-ൽ കരുണാകരൻ, 82-ൽ ഇതിന്റെ ഇടയിലൊക്കെ ഉള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നും നമുക്ക് അതിനെ പറ്റി കൂടുതൽ അറിയില്ല. പിന്നെ K കരുണാകരൻ 82 മുതൽ 87 വരെ, അതിനുശേഷം വീണ്ടും EK നായനാർ 87 മുതൽ 91 വരെ. പിന്നെ K കരുണാകരൻ 91 മുതൽ 95 വരെ. പിന്നെ അക്ഷുവിന്റെ ഇഷ്ടപ്പെട്ട ആള് AK ആന്റണി, അതിനുശേഷം വീണ്ടും EK നായനാർ, അത് കഴിഞ്ഞ AK ആന്റണി, പിന്നെ ഉമ്മൻചാണ്ടി സാറ്, പിന്നെ VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, പിന്നെയും പിന്നെ നമുക്ക് രണ്ട് പ്രാവശ്യം പിണറായി വിജയൻ.
0: VD സതീശനും ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ മുഖ്യമന്ത്രിമാരിലൊക്കെ ഒരു യങ് മുഖ്യമന്ത്രിയാണ്, കുറച്ചുകൂടെ ന്യൂ ജനറേഷൻ ആളുകളെ മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് കൂടെ നമുക്ക് തോന്നിയിട്ടുണ്ട്. പിണറായി വിജയനും അദ്ദേഹത്തിന്റേതായിട്ടുള്ള ശൈലി ഉണ്ടായിരുന്നു, ആ ശൈലിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. അതൊരു കുറച്ചുകൂടെ എന്താ പറയുന്നത്, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിന്റെ ഒരു വേ ഓഫ് ഇതാ. ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അല്ലേ. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിലെ ഫേവറേറ്റ് ആരായിരുന്നു എന്നാണ് നമ്മൾ ചോദിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ അല്ലേ.
1: തീർച്ചയായിട്ടും, കാരണം നമ്മൾ പറഞ്ഞതുപോലെ പൊളിറ്റിക്സ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുതലുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള
0: എത്ര പേരെ കണ്ടിട്ടുണ്ട്? ഇതിൽ ഇഷ്ടമുള്ള ആൾക്കാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ?
1: എനിക്ക് ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്നു K കരുണാകരനെ കണ്ടിട്ടുണ്ടോ ഓർമ്മയില്ല.
0: ഉമ്മൻചാണ്ടി സാറിനെ കണ്ടിട്ടുണ്ട്, VS അച്യുതാനന്ദനെ കണ്ടിട്ടുണ്ട്,
1: VS നെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ശരിയാ ശരിയാ ശരിയാ, ബാക്കി ആരും കണ്ടിട്ടില്ല, VS നെ മാത്രം കണ്ടിട്ടുണ്ട്.
0: പിന്നെ ഈ നമ്മുടെ നാട്ടിലെ ഓരോ പരിപാടിക്കൊക്കെ വരുന്ന സമയത്ത് പ്രൈസ് ഒക്കെ തരാനൊക്കെ ഇവര് വരില്ല, അങ്ങനെ രമേശ് ചെന്നിത്തല കണ്ടിട്ടുണ്ട്, മുഖ്യമന്ത്രി ആയിട്ടില്ല. പക്ഷെ ഞാൻ പറയാം, മന്ത്രിമാരുടെ കൂട്ടത്തില് അങ്ങനെ പലരെയും, പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരി ഒരുപാട് പേര്, ഞാൻ മുഖ്യമന്ത്രിമാരുടെ പേര് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്കും പറയാം ആരൊക്കെയാണ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇത്രയും കാലം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി ആരാണെന്ന് പറയാം, പക്ഷെ അത് എന്തുകൊണ്ടാണെന്നും കൂടെ നിങ്ങൾക്ക് പറയാവുന്നതാണ്.
2: Brought to you by ABC Cargo and Courier, number one in GCC.
0: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ അല്ലീത്തിയ ടോൾ റോഡിൽ അത്യാവശ്യം ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലെ ട്രാഫിക് സിറ്റുവേഷൻ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നാലും സ്ലോ മൂവിംഗ് ട്രാഫിക്കും കാണിക്കുന്നുണ്ട്. ഷെയ്ഖ് സയ്യിദ് റോഡും അൽഖേൽ റോഡും ഒക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. എമിറേറ്റ്സ് റോഡിൽ ചെറിയൊരു കഞ്ചക്ഷൻ, പക്ഷേ സാരമില്ല. എന്തായാലും പൊതുവെ ശാന്തമായിട്ടുള്ള ഒരു റോഡ് സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഡ്രൈവ് സേഫ്. മറ്റെവിടെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് തരാവുന്നതാണ്.
2: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: അല്ലു അർജുന്റെ ഹാപ്പി എന്ന് പറയുന്ന ഈ സിനിമ നമ്മൾ പലരും തിയേറ്ററിലായിരിക്കും കണ്ടേക്കുന്നത്. പക്ഷെ ആ ഒരു സിനിമ ശിവ എത്ര വട്ടം കണ്ടിട്ടുണ്ട് ഈ സിനിമ?
1: അയ്യോ സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല,
0: ഹാപ്പി കണ്ടിട്ടില്ല. എന്റെ ദൈവമേ,
1: അക്ഷയുടെ ഹാപ്പിനെസ് ഒക്കെ പോയി.
0: ഇത് സത്യം പറഞ്ഞാല് ഭയങ്കര, ഞങ്ങള് ഈ സ്ഥിരം സൂര്യ ടിവിയിലോ ഏതിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എല്ലാ ശനിയാഴ്ചയും നമുക്ക് വേണമെങ്കിൽ ഇത് കാണാൻ പറ്റും. എന്നാൽ അല്ലു അർജുന്റെ ഒരുപാട് സിനിമകൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ക്രേസ് അടിക്കുന്ന, അപ്പൊ ഈ ഹാപ്പി എന്ന് പറയുന്ന ഈ സിനിമ വീണ്ടും റീറിലീസിലേക്ക് പോവാണ്. മറ്റന്നാളാണ് റീറിലീസ് വരുന്നത്. കാരണം 90s കിഡ്സിന്റെ ഭയങ്കരമായിട്ടൊരു കളറാക്കിയ ഒരു മൂവിയാണ്. അതിന് കാണാത്ത ജെൻസുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റുന്ന ഒരു മൂവിയുടെയാണ്. ഭയങ്കര രസമാണ് ഇതിനകത്തെ പാട്ടുകൾ. ഈ ഹേറ്റ് യു സോങ്, ഭയങ്കര രസമാണ്. ആക്ച്വലി ഇവര് എന്താ പറയുന്നത്, ഈ ഇവര് രണ്ടുപേരും കൂടെ കല്യാണം കഴിക്കാൻ ഇവർക്ക് ലവേഴ്സ് ആണ്. അപ്പൊ ഇവരിങ്ങനെ വീട് ഷെയർ ചെയ്യാൻ എടുക്കും. ഷെയർ ചെയ്യാൻ എടുത്തിട്ട് ഇവര് പിരിഞ്ഞു പോകും. അതായത് ഇവര് തെറ്റും ഇവരെന്താ പറയുക, ഈ വീട് രണ്ടായിട്ട് ഭാഗ്യം ലൈനൊക്കെ ഇടും.
1: ആ
0: ലൈൻ ഇട്ടിട്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ആ മൂവി. അത് മൂവി കാണാൻ അവര് നമ്മുടെയൊക്കെ ആ ഒരു സ്കൂൾ ടൈം കോളേജ് ടൈം ഒക്കെ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഹാപ്പി ഒക്കെ ആകത്തുണ്ട്. അപ്പൊ എന്തായാലും June 12 റീ റിലീസിലേക്ക് വരികയാണ് ഈ സിനിമ.
1: ഇനി എന്തായാലും റീ റിലീസ് വരുന്ന സമയത്തെങ്കിലും എനിക്ക്
0: ഭയങ്കര രസം. അല്ലു അർജുന്റെ ആ ഒരു ചെറുപ്പകാലത്തെ ആ ഒരു താരപദവിയിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ അദ്ദേഹം ചെയ്തേക്കുന്ന നല്ലൊരു സിനിമയാണ്. എന്തായാലും രസമാണ്, കാണാൻ പറ്റുമെങ്കിൽ കാണുക, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക കേട്ടോ. You are listening to Sand Dunes with Akshay and Vidya.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് കാറിന്റെ ഡോർ തുറക്കുന്നു. കാറിനകത്ത് നിന്നും

0: ബെസ്റ്റ്. ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
1: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
0: ആ അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
3: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: FM, home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയിൽ. ഇറാനെ ആക്രമിച്ച US പ്രത്യാക്രമണം നടത്തി ഇറാൻ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. ഇറാനിൽ ആക്രമണം നടത്തി US. US ഹെലികോപ്റ്റർ വെടിവച്ചിട്ടതിന് മറുപടിയായാണ് ആക്രമണം. 20 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള പ്രത്യാക്രമണമാണ് നടന്നതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെക്കൻ ഇറാൻ ഭാഗങ്ങളിലാണ് പ്രധാനമായും ആക്രമണം ഉണ്ടായത്. ഇറാന്റെ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങൾ തകർത്തുവെന്ന് അമേരിക്കൻ സൈന്യം അവകാശപ്പെട്ടു. തീരദേശ നഗരമായ സിരിക്കിലും ഹോർമുസ് പരിസരമുള്ള ബന്ദറബാസിലും കശമിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. അമേരിക്കയുടെ അപാച്ചെ ഹെലികോപ്റ്റർ ഇന്നലെ ഇറാൻ തകർത്തതിന് മറുപടിയായാണ് ആക്രമണം. ആക്രമണം US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ തകർത്തതിന് US സൈന്യം മറുപടി നൽകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഹെലികോപ്റ്റർ വെടിവച്ചിട്ടത് തങ്ങളല്ലെന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്കൻ ആക്രമണത്തിന് മറുപടി നൽകിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. മേഖലയിലെ US ലക്ഷ്യങ്ങൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചുവെന്ന് IRGC. US ആക്രമണത്തിന് ശക്തമായി മറുപടി ലഭിക്കാതെ പോകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. സുരക്ഷിതമായിരിക്കണമെങ്കിൽ ഇറാന്റെ മേഖല വിട്ടുപോകണമെന്നും അമേരിക്കയോട് അറഖ്ചി ആവശ്യപ്പെട്ടു. ബഹ്റൈനിലും കുവൈത്തിലും ജോർദാനിലും ഇറാന്റെ ആക്രമണം. USന്റെ ബഹ്റൈനിലെ 5 കപ്പൽപ്പടയ ആസ്ഥാനത്ത് ആക്രമണം നടത്തിയെന്ന് ഇറാൻ. 21 US കേന്ദ്രങ്ങളിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. സംവിധായകൻ ഭാരതി രാജ വിടവാങ്ങി. 4 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിൽ സൂപ്പർ ഹിറ്റുകളുടെ പരമ്പര തീർത്ത സംവിധായകനാണ് വിടവാങ്ങിയത്. 6 തവണ ദേശീയ പുരസ്കാരം നേടി. രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. 16 വയതിനിലെ എന്ന ചിത്രത്തിലൂടെയാണ് സംവിധായകനായി തമിഴ് സിനിമാ രംഗത്തേക്ക് അദ്ദേഹം കടന്നുവന്നത്. തെന്നിന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നിരവധി ഹിറ്റ് സിനിമകളൊരുക്കിയ സംവിധായകനാണ് വിടവാങ്ങിയത്. തമിഴ് സിനിമയുടെ ഗതി മാറ്റിക്കുറിച്ച മാന്ത്രികനായിരുന്നു ഭാരതി രാജ. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി. ഏറ്റവും അധികകാലം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നതിന്റെ റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് മോദി മറികടന്നത്. മധ്യപ്രദേശിൽ നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളി. കേസ് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന് BJP പരാതിയിലാണ് നടപടി. ഏകപക്ഷീയമായ നടപടിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ്. KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. പത്രിക തള്ളിയതോടെ 3 സീറ്റിലും BJPക്ക് വിജയിക്കാൻ കഴിയും. മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയതിനെ തുടർന്ന് ഡൽഹിയിൽ നാടകീയ രംഗങ്ങൾ ഉണ്ടായി. പരാതിയുമായി എത്തിയ കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ ഗേറ്റിൽ തടഞ്ഞു. ജയറാം രമേശിനെയും KC വേണുഗോപാലിനെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു. NDA മുന്നണി ഭരണത്തിൽ 12 വർഷം പൂർത്തിയാക്കുന്നത് പ്രമാണിച്ച് മുന്നണിയിലെ മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗം നാളെ ഡൽഹിയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. NDA സർക്കാരിന്റെ പദ്ധതികളുടെ നിർവഹണം, വികസിത ഭാരതം പദ്ധതിയുടെ പുരോഗതി, പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ നിന്നുയർന്ന വെല്ലുവിളികൾ എന്നിവ ചർച്ചയാകും. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിശദമായ ചോദ്യാവലി തയ്യാറാക്കി ED. CMRൽ നിന്ന് ലഭിച്ച 2,78,00,000 വിനിയോഗിച്ചത് എങ്ങനെയെന്നതിൽ വ്യക്തത വരുത്തും. പണമുപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ അത് കണ്ടുകെട്ടാൻ നീക്കം. കുറ്റപത്രത്തിനൊപ്പമുള്ള 134 രേഖകൾ വേഗത്തിൽ വേണമെന്നും SFIയോട് ED ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച കൊച്ചി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് വീണയടക്കം 9 പേർക്ക് സമൻസ് അയച്ചത്. വീണാട്ടി, CMRൽ MD ശശിധരൻ കർത്ത, മകൻ ശരൺ എസ് കർത്ത, CMRലെ പ്രധാന ഉദ്യോഗസ്ഥർ തുടങ്ങി 9 പേർക്കാണ് വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED സമൻസ് അയച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ 2,78,00,000 രൂപ CMRൽ നിന്ന് കൈപ്പറ്റിയത് ഏത് സേവനത്തിനാണ്, ഈ തുക എന്തിനുവേണ്ടി ചെലവഴിച്ചു എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് ശാസന. കമ്മീഷണർ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ശാസന. എന്തുകൊണ്ട് പ്രതിഷേധക്കാർക്കെതിരെ ലാത്തിചാർജ് ചെയ്തില്ലെന്ന് കമ്മീഷണർ കാർത്തിക് ചോദിച്ചു. ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയില്ലെന്ന് പോലീസുകാരുടെ മറുപടി. അപ്രതീക്ഷിത ആക്രമണമായിരുന്നുവെന്ന് കന്റോൺമെന്റ് AC കമ്മീഷണറെ അറിയിച്ചു. കാപ്പാക്കിയ സ്മൃതിയായ ബി ജെ പി കൌൺസിലർ ആർ സുഗതനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ജനറൽ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം സുഗതനെ ആദ്യം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. സുഗതന്റെ അനുയായികൾ വളഞ്ഞതോടെ ആകാശത്തേക്ക് വെടിവെച്ചാണ് വട്ടിയൂർക്കാവ് എസ് എച്ച് ഒയും സംഘവും പ്രതിയെ പിടികൂടിയത്. സംഘർഷത്തിൽ എസ് എച്ച് ഒ വിപിനും എസ് ഐ അഭിജിത്തിനും പരുക്കുണ്ട്. കാപ്പാക്കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലർ സുഗതനെതിരെ വീണ്ടും കേസ്. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ്. കണ്ണൂരിൽ സ്വർണം പൊട്ടിക്കൽ കേസിൽ പോലീസ് പിടിയിലായ ബ്രാഞ്ച് സെക്രട്ടറിയെ പുറത്താക്കി സിപിഎം. വട്ടപ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി ശരത്തിനെതിരെയാണ് നടപടി. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറിയതിനാണ് പുറത്താക്കിയതെന്ന് സിപിഎം ജില്ലാ കമ്മിറ്റി അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് കരിപ്പൂരിൽ വെച്ച് ശരത്തിനെ പോലീസ് പിടികൂടിയത്. കേരളത്തിൽ ഇന്നു മുതൽ ട്രോളിംഗ് നിരോധനം. കേരളതീരത്ത് കരയിൽ നിന്ന് കടലിലേക്ക് 12 നോട്ടിക്കൽ മൈൽ ദൂരം മത്സ്യബന്ധനം പാടില്ല. 52 ദിവസങ്ങളിലായി നടപ്പിലാക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31 വരെ നീളും. ആർട്ടിമസ് 3 ദൌത്യത്തിന്റെ ക്രൂ അംഗങ്ങളുടെ പേര് പ്രഖ്യാപിച്ച നാസ. ആൻഡ്രൂ ഡഗ്ലസ്, ഫ്രാങ്ക് റൂബിയോ എന്നിവരാണ് ആർട്ടിമസ് 3 ദൌത്യത്തിലെ മിഷൻ സ്പെഷ്യലിസ്റ്റുമാർ. ഭ്രമണപഥത്തിൽ വെച്ച് മറ്റ് പേടകങ്ങളുമായി ഡോക്ക് ചെയ്യുന്നതടക്കമുള്ള നിർണായക പരീക്ഷണങ്ങളാണ് ആർട്ടിമസ് 3 ലക്ഷ്യമിടുന്നത്. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്ന ആർട്ടിമസ് 4 മുന്നോടിയായ ദൌത്യം നടക്കുക 2027. ഫുട്ബോൾ ലോകകപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഫിഫ ലോകകപ്പിന് മുന്നോടിയായി നടന്ന സന്നാഹ മത്സരത്തിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. അലബാമയിൽ നടന്ന മത്സരത്തിൽ ഐസ്ലൻഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. സൂപ്പർതാരം ലിയണൽ മെസ്സിയും തിയാഗോ അൽമാഡയും വലന്റിൻ ബാർക്കോയും അർജന്റീനയ്ക്ക് വേണ്ടി വലകുലുക്കി. 16 അൾജീരിയക്കെതിരെയാണ് ലോകകപ്പിലെ അർജന്റീനയുടെ ആദ്യ മത്സരം. അടുത്ത വാർത്ത 12 മണിക്ക്.
2: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
4: Good morning. Station clock il ippol samayam 11 mani kazhinju 7 minute.
1: Time check. Weather update.
2: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി
2: 37%.
5: ധാധിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്നാകാത്തിന്ന

ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു വണ്ടർഫുൾ വെനസ്ഡേ മോർണിംഗ്. ഒപ്പം നിങ്ങളുടെ സ്വന്തം ഹോം 92.2 FM-ലേക്ക് വലിയൊരു സ്വാഗതം. ദിസ് ഇസ് നിത്യ ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞ ഒരു 11 മണിയോടെ ഒരു കപ്പ് ചൂട് കാപ്പിയോ അല്ലെങ്കിൽ ചായയോ ഒക്കെ കുടിച്ച് റിലാക്സ് ചെയ്യാൻ റെഡിയായിരിക്കുകയാണ് നിങ്ങളെങ്കിൽ. ഇതിപ്പോൾ വീട്ടിലിരിക്കുന്നവരോടാണ് ചോദ്യം. പുറത്തേക്ക് ഇപ്പോൾ സെയിൽസിനൊക്കെ വേണ്ടി ഇറങ്ങിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഇനി ഒരു 2 മണിവരെ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. ഒപ്പം നല്ല പാട്ടുകളും ലേറ്റസ്റ്റ് മൂവി അപ്ഡേറ്റ്സും മറ്റ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യാം. സോ ഡോണ്ട് ഗോ എനിവേ, സ്റ്റേ ട്യൂൺഡ്. ഇന്ന് ജൂൺ 10-ാം തീയതിയാണ്, 10-ാം തീയതി ബുധനാഴ്ച. അപ്പൊ കലണ്ടറിൽ വെറൊരു ബുധനാഴ്ച മാത്രമല്ല കേട്ടോ, മലയാള സിനിമയെ സ്നേഹിക്കുന്ന നമ്മൾ പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് സിനിമാ പ്രേമികൾക്ക് ഒട്ടും മറക്കാൻ പറ്റാത്തൊരു വലിയ വ്യക്തിത്വത്തിന്റെ ജന്മവാർഷികമാണിന്ന്. മലയാളത്തിന്റെ പ്രിയ നടനെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സുകുമാരൻ, അദ്ദേഹത്തിന്റെ ജന്മവാർഷികമാണിന്ന്. ആ ഒരു ഗാംഭീര്യമുള്ള ശബ്ദവും ഡയലോഗ് ഡെലിവറിയിലെ ആ ഒരു എന്താ പറയുക, ഒരു തനത് ശൈലിയും സ്ക്രീനിലെ ആ ഒരു റൌഡിഷ് ലുക്കും ഇന്ന് മലയാളികൾക്ക് പകരക്കാരനില്ലാത്ത ഓർമ്മകളാണ് അല്ലെ. സിംഹാസനം എന്ന സിനിമയിലെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പഴയ ക്ലാസിക് പോലീസ് വേഷങ്ങളിലെയോ ഡയലോഗ്സ് ഒക്കെ ഇന്ന് നമ്മുടെ കാതുകളിലും മുഴങ്ങുന്നുണ്ടാവും. അഭിനയത്തിൽ മാത്രമല്ല, വ്യക്തമായ നിലപാടുകൾ കൊണ്ടും മലയാള സിനിമയിൽ സ്വന്തമായൊരു സിംഹാസനം തീർത്ത വ്യക്തിയാണ് സുകുമാരൻ. ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ മക്കളായ പൃഥ്വിരാജിലൂടെയും ഇന്ദ്രജിത്തിലൂടെയും ആ ഒരു സിനിമാ പാരമ്പര്യം ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു. ഈ ബ്യൂട്ടിഫുൾ മിഡ് മോർണിംഗിൽ നമുക്ക് ആ വലിയ കലാകാരനെ ഓർത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ. ആദ്യം നമ്മുടെ ട്രെൻഡിംഗ് സോങ്.

0: listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
1: Mid-morning. With Nithya.
4: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: இப்போ டிராஃபிக் அப்டேட் நோக்கும்போ, ஃப்ரம் ஷார்ஜா டு ஷார்ஜா இண்டஸ்ட்ரியல் ஏரியா 15 ஆன் S102 ஷார்ஜா ரிங் ரோட் ஆ ഭാഗത്ത് ஹெவி ட்ராஃபிக் ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ D62 ബെയ്റൂട്ട് സ്ട്രീറ്റ് ഇൻ അൽഗിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4 ആ ഭാഗത്തും ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ്. ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഫ്രം ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്ട് ടു ബിസിനസ് ബേ ഓൺ E44 റാസൽഖോർ റോഡ്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC സപ്ലൈ.
3: യു ആർ ലിസണിംഗ് ടു മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
4: നിത്യ, നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
4: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
6: Mid Morning with Nitya.

0: യെസ് വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. കഴിഞ്ഞ ഒരു 5 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നമ്മൾ പരിസ്ഥിതി ദിനം ആചരിച്ചത് അല്ലേ, June 5th. യെസ്, അപ്പോ നമ്മളിൽ പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇട്ടും ചെടികളൊക്കെ നട്ടും അത് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. പരിസ്ഥിതി ദിനം കഴിഞ്ഞു, ഇനി അടുത്ത വർഷം കാണാന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാധാരണ ലൈഫിലേക്ക് മടങ്ങിയപ്പോ ദാ നമ്മുടെ ഷാർജയിൽ നിന്ന് കേൾക്കാൻ സുഖമുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണം വെറും ഒരു ദിവസത്തിൽ ഒതുക്കേണ്ടതല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് അവിടെ ഒരു കൂട്ടം പ്രവാസി അധ്യാപകർ. യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജയിലെയും ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെയും ഒരു കൂട്ടം പ്രൊഫസേഴ്സും സ്റ്റാഫും ചേർന്നാണ് ഷാർജയിലെ ഒരു തരിശു ഭൂമിയെ പച്ചപ്പണിയിച്ച വിശേഷം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജയിലെ പ്രൊഫസർ ഡോക്ടർ അനു രണ്ടടയുടെ വില്ലയ്ക്ക് പിറകിലായിട്ട് കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ് ഒന്നിനും കൊള്ളില്ല എന്ന് കരുതി കിടന്നൊരു തരിശു ഭൂമി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയാണ് ഇവരെല്ലാവരും കൂടി ഒത്തുകൂടിയത്. അപ്പോ ഈ മണ്ണിലെ മാലിന്യങ്ങളൊക്കെ അവർ സ്വന്തം കൈകൊണ്ട് തന്നെ വൃത്തിയാക്കി കല്ലും മണ്ണും ഒക്കെ മാറ്റി അതിനെ നല്ല ഒന്നാം തരം കൃഷിയിടമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഒരു ടീം എല്ലാവരും ചേർന്ന്. അപ്പൊ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തുടങ്ങിയ ഈ ഒരു സംരംഭം വെറും ഒരു ക്ലീനിങ് മാത്രമല്ല ഭക്ഷ്യ സ്വയം പര്യാപ്തത കൂടി ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ നാട്ടിലൊക്കെ കാണുന്ന മരച്ചീനി അല്ലെങ്കിൽ കപ്പ മധുരക്കിഴങ്ങ് മുരിങ്ങയ്ക്കില്ലേ, അങ്ങനെ എത്ര എത്ര വിളകളാണെന്നോ ഈ ഗൾഫിന്റെ മണ്ണിൽ അവർ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഗ്രേറ്റ് ഇൻഫർമേഷന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള അധ്യാപകർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേരുകളും ഈ വാർത്തയോടൊപ്പം സുനി, സുജ, ഡോക്ടർ വിദ്യ, അനീഷ്, ജാസ്മിൻ, ഷമീർ, ജാവേദ് ബേസിൽ, ഇവരുടെയൊക്കെ പേരുകൾ നമ്മൾ തീർച്ചയായിട്ടും പറയണ്ടേ. യെസ്, അപ്പൊ ഇന്നലെ തിരക്ക് പിടിച്ച നമ്മുടെ ഈ ഒരു സിറ്റി ലൈഫിനിടയിലും പ്രൊഫഷണൽ ലൈഫിന്റെ തിരക്കുകൾക്കിടയിലും മണ്ണിലേക്ക് ഇറങ്ങാൻ കാണിച്ച അവരുടെ ആ ഒരു മനസ്സ്, അതാണ് അതിനാണ് നമ്മൾ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. ശരിക്കും ഗ്രേറ്റ് ആണ്. ഗൾഫിലെ ഈ മണ്ണിലും വിചാരിച്ച പച്ചപ്പ് വിരിയിക്കാന്ന് ഇവര് നമ്മളെ ഓർപ്പിക്കുകയാണ്. ഇതുപോലെ നിങ്ങളുടെ വില്ലയുടെ ബാക്ക് യാർഡിലോ അല്ലെങ്കിൽ ബാൽക്കണിയിലോ ഒക്കെ കൊച്ചു കൊച്ചു പരീക്ഷണങ്ങൾ നടത്തുന്നവര് നമ്മുടെ കൂട്ടത്തിലും കാണില്ലേ, ഉണ്ടെങ്കിൽ ആ വിശേഷങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വോയിസ് നോട്ടൊക്കെ അയക്കുക അല്ലെങ്കിൽ വിശേഷങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക. പിന്നെ ഓഫ് എയറിലാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ, 800-9220 നമ്പറിലേക്ക് വിളിക്കാം, അതല്ലെങ്കിൽ 0585829220 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ടോളൂ. അപ്പൊ അടുത്ത പാട്ട് കേൾക്കാനുള്ള സമയമായി പോയി. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Mid-morning with Nitya.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പോലീസുകാർക്ക് ശാസനം. ലോകകപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. സന്നാഹ മത്സരത്തിൽ മെസ്സിക്ക് ഗോൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. ഇറാനിൽ ആക്രമണം നടത്തി യുഎസ്. യുഎസ് ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിന് മറുപടിയായാണ് ആക്രമണം. 20 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ്

0: അമേരിക്ക ആക്രമണം നടത്തിയത്. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള പ്രത്യാക്രമണമാണ് നടന്നതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെക്കൻ ഇറാൻ ഭാഗങ്ങളിലാണ് പ്രധാനമായും ആക്രമണം ഉണ്ടായത്. ഇറാന്റെ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങൾ തകർത്തുവെന്ന് അമേരിക്കൻ സൈന്യം അവകാശപ്പെട്ടു. തീരദേശ നഗരമായ സിരിക്കിലും ഹോർമുസ് പരിസരമുള്ള ബന്ദറബാസിലും കശ്മിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇന്നലെ ഇറാൻ തകർത്തതിന് മറുപടിയായാണ് ആക്രമണം. ആക്രമണം US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ തകർത്തതിന് US സൈന്യം മറുപടി നൽകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടത് തങ്ങളല്ലെന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്കൻ ആക്രമണത്തിന് മറുപടി നൽകിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. മേഖലയിലെ US ലക്ഷ്യങ്ങൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചുവെന്ന് IRGC. US ആക്രമണത്തിന് ശക്തമായി മറുപടി ലഭിക്കാതെ പോകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. സുരക്ഷിതമായിരിക്കണമെങ്കിൽ ഇറാന്റെ മേഖല വിട്ടുപോകണമെന്നും അമേരിക്കയോട് അറഖ്ചി ആവശ്യപ്പെട്ടു. ബഹ്റൈനിലും കുവൈറ്റിലും ജോർദാനിലും ഇറാന്റെ ആക്രമണം. USന്റെ ബഹ്റൈനിലെ 5th കപ്പൽപ്പടെ ആസ്ഥാനത്ത് ആക്രമണം നടത്തിയെന്ന് ഇറാൻ. 21 US കേന്ദ്രങ്ങളിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. സംവിധായകൻ ഭാരതി രാജ വിടവാങ്ങി. 4 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിൽ സൂപ്പർ ഹിറ്റുകളുടെ പരമ്പര തീർത്ത സംവിധായകനാണ് വിടവാങ്ങിയത്. 6 തവണ ദേശീയ പുരസ്കാരം നേടി. രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. 16 വയതിനിലെ എന്ന ചിത്രത്തിലൂടെയാണ് സംവിധായകനായി തമിഴ് സിനിമാ രംഗത്തേക്ക് അദ്ദേഹം കടന്നുവന്നത്. തെന്നിന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നിരവധി ഹിറ്റ് സിനിമകളൊരുക്കിയ സംവിധായകനാണ് വിടവാങ്ങിയത്. തമിഴ് സിനിമയുടെ ഗതി മാറ്റിക്കുറിച്ച മാന്ത്രികനായിരുന്നു ഭാരതി രാജ. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി ഏറ്റവും അധികകാലം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നതിന്റെ റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് മോദി മറികടന്നത്. മധ്യപ്രദേശിൽ നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളി. കേസ് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന് BJP പരാതിയിലാണ് നടപടി. ഏകപക്ഷീയമായ നടപടിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ്. KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. പത്രിക തള്ളിയതോടെ 3 സീറ്റിലും BJPക്ക് വിജയിക്കാൻ കഴിയും. മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയതിനെ തുടർന്ന് ഡൽഹിയിൽ നാടകീയ രംഗങ്ങൾ ഉണ്ടായി. പരാതിയുമായി എത്തിയ കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ ഗേറ്റിൽ തടഞ്ഞു. ജയറാം രമേശിനെയും KC വേണുഗോപാലിനെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു. NDA മുന്നണി ഭരണത്തിൽ 12 വർഷം പൂർത്തിയാക്കുന്നത് പ്രമാണിച്ച് മുന്നണിയിലെ മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗം നാളെ ഡൽഹിയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. NDA സർക്കാരിന്റെ പദ്ധതികളുടെ നിർവഹണം, വികസിത ഭാരതം പദ്ധതിയുടെ പുരോഗതി, പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ നിന്നുയർന്ന വെല്ലുവിളികൾ എന്നിവ ചർച്ചയാകും. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ TA ചോദ്യം ചെയ്യാൻ വിശദമായ ചോദ്യാവലി തയ്യാറാക്കി ED. CMRൽ നിന്ന് ലഭിച്ച 2,78,00,000 വിനിയോഗിച്ചത് എങ്ങനെയെന്നതിൽ വ്യക്തത വരുത്തും. പണമുപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ അത് കണ്ടുകെട്ടാൻ നീക്കം. കുറ്റപത്രത്തിനൊപ്പമുള്ള 134 രേഖകൾ വേഗത്തിൽ വേണമെന്നും SFIയോട് ED ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച കൊച്ചി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് വീണയടക്കം 9 പേർക്ക് സമൻസ് അയച്ചത്. വീണ TA, CMRL MD ശശിധരൻ കർത്ത, മകൻ ശരൺ S കർത്ത, CMRലെ പ്രധാന ഉദ്യോഗസ്ഥർ തുടങ്ങി 9 പേർക്കാണ് വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED സമൻസ് അയച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ 2,78,00,000 രൂപ CMRൽ നിന്ന് കൈപ്പറ്റിയത് ഏത് സേവനത്തിനാണ്, ഈ തുക എന്തിനുവേണ്ടി ചെലവഴിച്ചു എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് ശാസന. കമ്മീഷണർ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ശാസന. എന്തുകൊണ്ട് പ്രതിഷേധക്കാർക്കെതിരെ ലാത്തിചാർജ് ചെയ്തില്ലെന്ന് കമ്മീഷണർ കാർത്തിക് ചോദിച്ചു. ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയില്ലെന്ന് പോലീസുകാരുടെ മറുപടി. അപ്രതീക്ഷിത ആക്രമണമായിരുന്നുവെന്ന് കന്റോൺമെന്റ് AC കമ്മീഷണറെ അറിയിച്ചു. കാപ്പാക്കേസ് പ്രതിയായ BJP കൌൺസിലർ R സുഗതനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ജനറൽ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം സുഗതനെ ആദ്യം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. സുഗതന്റെ അനുയായികൾ വളഞ്ഞതോടെ ആകാശത്തേക്ക് വെടിവെച്ചാണ് വട്ടിയൂർക്കാവ് SHO സംഘവും പ്രതിയെ പിടികൂടിയത്. സംഘർഷത്തിൽ SHO വിപിനും SI അഭിജിത്തിനും പരുക്കുണ്ട്. കാപ്പാക്കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ സുഗതനെതിരെ വീണ്ടും കേസ്. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ്. കണ്ണൂരിൽ സ്വർണം പൊട്ടിക്കൽ കേസിൽ പോലീസ് പിടിയിലായ ബ്രാഞ്ച് സെക്രട്ടറിയെ പുറത്താക്കി CPM. വട്ടപ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി ശരത്തിനെതിരെയാണ് നടപടി. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറിയതിനാണ് പുറത്താക്കിയതെന്ന് CPM ജില്ലാ കമ്മിറ്റി അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് കരിപ്പൂരിൽ വെച്ച് ശരത്തിനെ പോലീസ് പിടികൂടിയത്. കേരളത്തിൽ ഇന്നു മുതൽ ട്രോളിംഗ് നിരോധനം. കേരളത്തീരത്ത് കരയിൽ നിന്ന് കടലിലേക്ക് 12 നോട്ടിക്കൽ മൈൽ ദൂരം മത്സ്യബന്ധനം പാടില്ല. 52 ദിവസങ്ങളിലായി നടപ്പിലാക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31 വരെ നീളും. ആർട്ടിമസ് സ്ത്രീ ദൌത്യത്തിന്റെ ക്രൂ അംഗങ്ങളുടെ പേര് പ്രഖ്യാപിച്ച നാസ. ആൻഡ്രൂ ഡഗ്ലസ്, ഫ്രാങ്ക് റൂബിയോ എന്നിവരാണ് ആർട്ടിമസ് സ്ത്രീ ദൌത്യത്തിലെ മിഷൻ സ്പെഷ്യലിസ്റ്റുമാർ. ഭ്രമണപഥത്തിൽ വെച്ച് മറ്റ് പേടകങ്ങളുമായി ഡോക്ക് ചെയ്യുന്നതടക്കമുള്ള നിർണായക പരീക്ഷണങ്ങളാണ് ആർട്ടിമസ് സ്ത്രീ ലക്ഷ്യമിടുന്നത്. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്ന ആർട്ടിമസ് 4 മുന്നോടിയായ ദൌത്യം നടക്കുക 2027. ഫുട്ബോൾ ലോകകപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഫിഫ ലോകകപ്പിന് മുന്നോടിയായി നടന്ന സന്നാഹ മത്സരത്തിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. അലബാമയിൽ നടന്ന മത്സരത്തിൽ ഐസ്ലൻഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. സൂപ്പർതാരം ലിയണൽ മെസ്സിയും തിയാഗോ അൽമാഡയും വലന്റിൻ ബാർക്കോയും അർജന്റീനയ്ക്കു വേണ്ടി വലകുലുക്കി. 16 അൾജീരിയക്കെതിരെയാണ് ലോകകപ്പിലെ അർജന്റീനയുടെ ആദ്യ മത്സരം. വിശദവാർത്ത 1 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check. Good morning Dubai. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ 7 മിനിറ്റ്.
3: Time check. Weather update.
4: Brought to you by Alras Auto AC Parts, number 1 auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 39%.
3: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
3: Mid morning with Nitya.

വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അതായത് നമ്മൾ ദിവസവും കാണുന്ന നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ കാണുമേ, പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ഒരു പക്ഷേ ചില കാര്യങ്ങളൊന്നും നമ്മൾ ആരോടും ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ പബ്ലിക്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചിന്തിച്ചോ ഒന്നും കാണില്ല. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെയൊക്കെ അടുക്കളയിൽ ഇരിക്കുന്ന LPG ഗ്യാസ് സിലിണ്ടർ കണ്ടിട്ടില്ലേ, ഇവിടെ ഇവയിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഗ്യാസ് സിലിണ്ടേഴ്സൊക്കെ. പക്ഷെ ഞാനിവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ബ്ലൂ കളറാണ്. ഇതിപ്പോൾ നമുക്ക് നാട്ടിലേക്ക് പോവാം, ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഇന്ത്യയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ഡൊമസ്റ്റിക് ഗ്യാസ് സിലിണ്ടറുകൾക്ക് എപ്പോഴും ഒരു റെഡ് കളർ ആയിരിക്കും അല്ലേ. എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വൈ ഈസ് ദ ഗ്യാസ് സിലിണ്ടർ കളർ റെഡ്? എന്തുകൊണ്ടായിരിക്കും ഈ ചുവപ്പ് നിറം? ഇതിന് പിന്നിൽ കൃത്യമായ ചില സയന്റിഫിക് ആൻഡ് സേഫ്റ്റി റീസൺസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് റീസൺ, ചുവപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം ഡേഞ്ചർ അല്ലെങ്കിൽ അലേർട്ടിനെ സൂചിപ്പിക്കുന്ന ഒരു കളറാണ് അല്ലേ. LPG അഥവാ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്നത് ഹൈലി ഫ്ലെയിമബിൾ ആണ്, അതായത് എളുപ്പത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള ഒന്നെന്ന് സാരം. അതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ആളുകൾക്ക് എപ്പോഴും ഒരു കെയർ വേണം. അതൊരു വില്ലനാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ റെഡ് അലേർട്ട് കളർ കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം ഇതിന്റെ വേവ് ലെങ്ത് ആണ്. സയൻസ് ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഈ, അതായത് ഈ ചുവപ്പ് നിറത്തിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് നോക്കിയാൽ പോലും അല്ലെങ്കിൽ പുകയോ മൂടൽമഞ്ഞോ ഉള്ളൊരു സിറ്റുവേഷനിൽ പോലും നമ്മുടെ കണ്ണ് ആദ്യം എടുക്കുന്നത് ഏത് കളറിലായിരിക്കും? ഈ ചുവപ്പ് നിറത്തിലായിരിക്കും. അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ സിലിണ്ടർ ഐഡന്റിഫൈ ചെയ്യാനും ഇത് സഹായിക്കും. ഇനി മറ്റൊരു രസകരമായിട്ടുള്ള ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഫറെന്റ് ഗ്യാസുകളെ തിരിച്ചറിയാൻ കെമിക്കൽ ഇൻഡസ്ട്രികളിൽ സ്പെസിഫിക് കളർ കോഡിംഗ് ഉണ്ട് കേട്ടോ. അത് എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ സിലിണ്ടറുകൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനും നൈട്രസ് ഓക്സൈഡിന് ബ്ലൂ കളറും ഒക്കെയാണ് നൽകാറുള്ളത്. അതുപോലെ ഈ LPG തിരിച്ചറിയാൻ ഇന്റർനാഷണൽ ലെവലിൽ ഫോളോ ചെയ്യുന്ന ഒരു കോഡാണ് ഈ റെഡ് കളർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ റെഡ് സിലിണ്ടർ അടുക്കളയിൽ വെക്കുമ്പോൾ നമ്മളും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പ്രോപ്പർ വെന്റിലേഷൻ ഉറപ്പാക്കണം, റെഗുലേറ്ററും ട്യൂബും കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. സോ ബി സേഫ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള ടൈം ആയി കഴിഞ്ഞു. എൻജോയ് ദി സോങ്, അടുത്ത മണിക്കൂറിലും ഞാനെത്തും.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ഡി 86 ഫസ്റ്റ് അൽഖേൽ സ്ട്രീറ്റ് ഇൻ അൽകോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 3 ആ ഭാഗത്ത് ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡി 89 അൽമുസല്ല സ്ട്രീറ്റ് ഇൻ നൈഫ് ആ ഭാഗത്തും ഹെവി ട്രാഫിക് കാണാം. ഫ്രം ഷാജ ഇൻഡസ്ട്രിയൽ ഏരിയ 17 ടു മൂവൈല കമേഴ്ഷ്യൽ ഓൺ S112 മലീഹ റോഡ് ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC സപ്ലൈ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: നമസ്കാരം. അപ്പോൾ നമ്മൾ വീണ്ടും തുടങ്ങുകയാണ് മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അടുത്ത മണിക്കൂറിലേക്ക് ആദ്യം പറയുമ്പോൾ നമ്മുടെ യു എ ഇപ്പം ഇങ്ങനെ ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ചൂടാണ്. എനിക്ക് തോന്നുന്നു ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വരെ ഒരു ഈവനിങ് ടൈമിലൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഒന്ന് ചെറിയൊരു ബ്രീസൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. 4 മണി എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണിയുടെ ചൂടാണ്, അല്ലെങ്കിൽ ആ ഒരു തരം കാലാവസ്ഥയാണ്, അല്ലെങ്കിൽ വെയിലൊക്കെ അങ്ങനെയാണ്. അങ്ങനെയാട്ടോ എനിക്ക് തോന്നിയത്. എന്തായാലും ശരി, നമ്മുടെ കൂട്ടത്തിൽ ഈ ടൂ വീലർ റൈഡേഴ്സ് ഒരുപാട് പേരുണ്ടാവും. ഞാനിത് യു എ ബേസ് ചെയ്തല്ല പറയുന്നത്. യു എയിൽ ഇപ്പോൾ സീസൺ സമ്മർ സീസണാണ്, അത്യാവശ്യം നല്ല ചൂട് കൂടിയ സമയമാണ്. അതിപ്പോൾ ഇവിടെ സമ്മർ ആണെങ്കിലും വിന്റർ ആണെങ്കിലും ഏത് കാലാവസ്ഥയാണെങ്കിലും ശരി, ബൈക്ക് റൈഡേഴ്സൊക്കെ ഒരുപാട് പേരുണ്ടാവും. എങ്കിലും ഇപ്പോൾ അറ്റ് പ്രസന്റ് നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ കേട്ടിട്ട് നമ്മുടെ നാട്ടിലുള്ള ഫ്രണ്ട്സിനോ ബ്രദേഴ്സിനോ അല്ലെങ്കിൽ മക്കൾക്കോ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ ഈ ടൂ വീലേഴ്സിൻ്റെ കാര്യം എടുത്തു പറയാനുള്ള കാരണം വെച്ചാൽ, ബൈക്ക് റൈഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒറ്റ വാക്കിൽ പറയാം, അത് ഹെൽമെറ്റ് ആണെന്നല്ലേ. അപ്പോൾ ഈ ഹെൽമെറ്റ് ഇല്ലാതെ നമ്മൾ ആരും വണ്ടി എടുക്കാറുമില്ല, അത് എവിടെയാണെങ്കിലും. പക്ഷെ നമ്മൾ പലരും വരുത്തി വെക്കുന്ന വലിയൊരു മിസ്റ്റേക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നാട്ടിലിപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്ന സമയമാണ്, മൺസൂൺ സീസണാണ്. ഇവിടെ ഗൾഫിലാണെങ്കിൽ കനത്ത ചൂടൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് വെക്കുമ്പോൾ ഇവിടുത്തെ കാര്യം എടുത്താൽ പോലും നന്നായിട്ട് വേർക്കാറുണ്ട് അല്ലേ. ഫലത്തിൽ മഴ കൊണ്ടാണെങ്കിലും വേർപ്പ് കൊണ്ടാണെങ്കിലും നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഉൾഭാഗം നല്ലതുപോലെ നനയാറുണ്ട്. അപ്പം ഇങ്ങനെ നനഞ്ഞ ഹെൽമെറ്റ് അങ്ങനെ തന്നെ ഉണക്കാതെ വീണ്ടും ഉപയോഗിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തായാലും ഇത് നിങ്ങൾ കേൾക്കണം. കാരണം അത് ഒരിക്കലും ചെയ്യരുത്, ഈ തെറ്റുകൾ ഇനി ആവർത്തിക്കരുത്. വൈ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഹെൽമെറ്റിൻ്റെ ഉൾഭാഗം എപ്പോഴും നനഞ്ഞിരിക്കുമ്പോൾ അവിടെ ഫംഗൽ ആൻഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പം ഇത് നമ്മുടെ തലയോട്ടിയിൽ കടുത്ത ചൊറിച്ചിലും അല്ലെങ്കിൽ ഡാൻഡ്രഫിനും ഒടുവിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മുടികൊഴിച്ചിലിനും വരെ കാരണമായേക്കാം. അപ്പം അൺഹൈജീനിക് ആയിട്ടുള്ള ഹെൽമെറ്റ് സ്ഥിരമായിട്ട് വെച്ചാൽ അത് നമ്മുടെ സ്കിന്നിന് അലർജി ഉണ്ടാക്കുന്ന കാര്യം 100% ഉറപ്പാണ്. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഈ നനഞ്ഞ ഹെൽമെറ്റ് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ഉണങ്ങിക്കോട്ടെ എന്ന് കരുതി പലരും ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ചൂട് വായു എടുപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ നേരിട്ട് കടുത്ത വെയിലത്ത് കൊണ്ടുപോയി വെക്കാറുണ്ട്. അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത് എന്നാണ് പറയാൻ വരുന്നത്. ഹെൽമെറ്റിൻ്റെ ഉള്ളിലുള്ള EPS ലൈനർ അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്റ്റീവ് ഫോം കടുത്ത ചൂട് അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കടുത്ത ചൂട് ഏൽക്കുമ്പോൾ ഉരുകാനോ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചാൽ ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായാൽ ഹെൽമെറ്റിന് നിങ്ങളുടെ തലയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. സോ എന്താണ് ഇതിനിപ്പോൾ ഒരു സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ സിമ്പിളാണ്. ഹെൽമെറ്റിൻ്റെ ഉള്ളിലെ ആ പാഡിങ് അഴിച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ, റിമൂവബിൾ പാഡിങ് ആണെങ്കിൽ, അത് കൃത്യമായ ഇടവേളകളിൽ ഊരിയെടുത്ത് മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഫാനിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ചെറിയ തണലുള്ള സ്ഥലത്തോ വെച്ച് നാച്ചുറലായിട്ട് ഡ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്, എയർ ഡ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ റൈഡിങ് കഴിഞ്ഞ് വരുമ്പോൾ ഹെൽമെറ്റ് ഒരിക്കലും ബൈക്കിൻ്റെ മിററിലോ അല്ലെങ്കിൽ ലോക്കറിലോ ഒന്നും തല കീഴായിട്ട് വെക്കരുതെന്ന് പറയുകയാണ്. ഉള്ളിലേക്ക് കാറ്റ് കയറുന്ന രീതിയിൽ അത് തുറന്നു വെക്കണം. അപ്പോൾ ജീവൻ രക്ഷിക്കുന്ന ഹെൽമെറ്റിൻ്റെ ആരോഗ്യം നമ്മുടെ കൂടെ ആരോഗ്യമല്ലേ. അതുകൊണ്ടാണ് റൈഡേഴ്സ് എല്ലാവരും ഈ കാര്യങ്ങളൊന്നും മൈൻഡിൽ വെക്കണേന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ബൈക്ക് റൈഡേഴ്സിന് വേണ്ടിയിട്ട് നാട്ടിലിവിടെയുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് നല്ല പാട്ട് കേട്ടാലോ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിൽ. ഇറാനെ ആക്രമിച്ച യു എസ്, തിരിച്ചടിച്ച ഇറാൻ. ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യം വിധി പരിശോധിച്ച് മറുപടിയെന്ന് മുഖ്യമന്ത്രി. ബജറ്റ് രഹസ്യം പോലെയല്ല ട്രഷറി ബാലൻസ് എന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്ര എഐ വിവാദത്തിലും മുഖ്യമന്ത്രിയുടെ മറുപടി. ഭാരതി രാജ വിടവാങ്ങി. കാൽപ്പന്ത് താരവത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. സന്നാഹ മത്സരത്തിൽ മെസ്സിക്ക് ഗോൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഈ മാസം 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്രാ സൌകര്യം ഉറപ്പെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌജന്യ യാത്രയ്ക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ദിരാ ഗ്യാരന്റിയുടെ ഭാഗമായുള്ള പദ്ധതി പ്രിയദർശിനി എന്ന പേരിലാവും അറിയപ്പെടുക. വരുമാനം, പ്രായം എന്നീ ഉപാധികളൊന്നുമില്ലാതെ ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലായിരിക്കും സൌജന്യ യാത്ര നടപ്പിലാക്കുകയെന്ന് മുഖ്യമന്ത്രി. KSRTCക്ക് പ്രതിമാസ നഷ്ടം 65 മുതൽ 70 കോടി രൂപയാണ് വരിക. ഒരു വർഷത്തിൽ KSRTCക്ക് നഷ്ടം

0: നഷ്ടം വരുന്നത് 800 കോടിയോളം രൂപ. ഈ തുക സർക്കാർ വഹിക്കും. നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1500 കോടിക്ക് പുറമെ ഈ നഷ്ടം സംഭവിക്കുന്ന തുകയും സർക്കാർ KSRTC നൽകുമെന്ന് മുഖ്യമന്ത്രി. ട്രഷറിയിലെ ബാലൻസ് പുറത്തുവിട്ടതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി VD സതീശൻ, ട്രഷറി രഹസ്യങ്ങൾ ഒരിക്കലും പുറത്തറിയാൻ പാടില്ലെന്ന വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ട്രഷറിയിൽ 6000 കോടി രൂപ ബാക്കിയുണ്ടെന്ന് ആദ്യം വെളിപ്പെടുത്തിയത് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ തന്നെയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബജറ്റ് രഹസ്യം പോലെ സൂക്ഷിക്കേണ്ട ഒന്നല്ല ട്രഷറി ബാലൻസെന്നും ഇതിൽ യാതൊരുവിധ രഹസ്യവുമില്ലെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ 172 പേജുള്ള ധവളപത്രം തയ്യാറാക്കാൻ AI ഉപയോഗിച്ചെന്ന ആരോപണങ്ങൾക്കും മറുപടി നൽകി മുഖ്യമന്ത്രി. വെറും 10 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കില്ലെന്നും ഇതിനു പിന്നിൽ AI ടൂളുകളാണെന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ പോലുള്ളവർ തമാശ രൂപേണ വിമർശിച്ചിരുന്നു. എന്നാൽ ഇത്രയും പേജുള്ള റിപ്പോർട്ട് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാക്കാൻ സർക്കാരിന് ആവശ്യമായ ശേഷിയുണ്ടെന്നും ഇതിനായി AI ഉപയോഗിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ. PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻ സർക്കാർ സ്വീകരിച്ച ഇരട്ടത്താപ്പിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി VD സതീശൻ, പദ്ധതിയിൽ ഒരിക്കലും പങ്കുചേരില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്ന സർക്കാർ മന്ത്രിസഭയിലെ മറ്റംഗങ്ങളെ പോലും അറിയിക്കാതെ രഹസ്യമായി കരാറിൽ ഒപ്പിട്ടതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് VD സതീശൻ ആരോപിച്ചു. ആലപ്പുഴയിൽ ഗൺമാൻമാർ നടത്തിയ അതിക്രമവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച വിധിക്ക് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കുമെന്നും കോടതിയുടെ ദൈനംദിന നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുന്നതെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കോടതി വിധിയിൽ പരസ്യമായി പ്രതിഷേധിക്കാനോ അഭിപ്രായം പറയാനോ സർക്കാരിന് സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. കേരളത്തിലെ IAS കേഡറിലുള്ള ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിച്ചല്ല അവർക്ക് നിയമനങ്ങൾ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഗവർണറുടെ നടപടികളെ പിന്തുണച്ച B. അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കിയത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന വിമർശനത്തോട് പ്രതികരിക്കവെ ഉദ്യോഗസ്ഥർക്കെതിരായ അച്ചടക്ക നടപടികൾ നിലനിർത്തിക്കൊണ്ടുതന്നെയാണ് സസ്പെൻഷൻ പിൻവലിച്ചതെന്ന് VD സതീശൻ. ഗവർണർ സർവകലാശാലകളിൽ ഏകപക്ഷീയമായി ഇടപെടുന്നത് പുതിയ കാര്യമല്ലെന്നും മുൻ സർക്കാരുകളുടെ കാലത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. സിൻഡിക്കേറ്റുകളുടെ നിയമനങ്ങളും വൈസ് ചാൻസലർമാരുടെ പ്രശ്നങ്ങളും പണ്ടേ ഉള്ളതാണെന്നും പാനൽ നൽകേണ്ടിയിരുന്നത് മുൻ സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തുടങ്ങിയ ഒന്നല്ല ഗവർണറുടെ ഈ നീക്കങ്ങളെന്നും സർവകലാശാലയുമായി ബന്ധപ്പെട്ട നിലവിലെ നടപടിക്രമങ്ങളെല്ലാം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്നും VD സതീശൻ. കാപ്പാ കേസ് പ്രതിയായ BJP കൌൺസിലർ R. സുഗതനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ജനറൽ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം സുഗതനെ ആദ്യം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. സുഗതന്റെ അനുയായികൾ വളഞ്ഞതോടെ ആകാശത്തേക്ക് വെടിവെച്ചാണ് വട്ടിയൂർക്കാവ് SHO സംഘവും പ്രതിയെ പിടികൂടിയത്. സംഘർഷത്തിൽ SHO വിപിനും SI അഭിജിത്തിനും പരുക്കുണ്ട്. കാപ്പാ കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ സുഗതനെതിരെ വീണ്ടും കേസ്. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ്. BJP കൌൺസിലറുടെ അറസ്റ്റ് പോലീസിനെ അഭിനന്ദിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഗുണ്ടാവിളയാട്ടം സർക്കാർ അനുവദിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. കാപ്പാ കേസിൽ അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R. സുഗതനെ പിന്തുണച്ച് മേയർ VV രാജേഷ്. സുഗതന് രാഷ്ട്രീയ നിയമ പിന്തുണ നൽകും. സുഗതനെ വേട്ടയാടുകയാണെന്ന് മേയർ. സുഗതനെ കാപ്പാ കേസിൽ പിടുത്തിയതാണ്. സുഗതൻ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചിട്ടില്ല. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കൌൺസിലറെ പിടികൂടേണ്ട സാഹചര്യം തലസ്ഥാനത്തില്ലെന്നും മേയർ. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ TA ചോദ്യം ചെയ്യാൻ വിശദമായ ചോദ്യാവലി തയ്യാറാക്കി ED. CMRൽ നിന്ന് ലഭിച്ച 2,78,00,000 വിനിയോഗിച്ചത് എങ്ങനെയെന്നതിൽ വ്യക്തത വരുത്തും. പണമുപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ അത് കണ്ടുകെട്ടാൻ നീക്കം. കുറ്റപത്രത്തിനൊപ്പമുള്ള 134 രേഖകൾ വേഗത്തിൽ വേണമെന്നും SFIയോട് ED ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച കൊച്ചി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് വീണയടക്കം 9 പേർക്ക് സമൻസ് അയച്ചത്. വീണാട്ടി, CMRL MD ശശിധരൻ കർത്ത, മകൻ ശരൺ എസ് കർത്ത, CMRലെ പ്രധാന ഉദ്യോഗസ്ഥർ തുടങ്ങി 9 പേർക്കാണ് വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED സമൻസ് അയച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ 2,78,00,000 രൂപ CMRൽ നിന്ന് കൈപ്പറ്റിയത് ഏത് സേവനത്തിനാണ്, ഈ തുക എന്തിനുവേണ്ടി ചെലവഴിച്ചു എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് ശാസന. കമ്മീഷണർ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ശാസന. എന്തുകൊണ്ട് പ്രതിഷേധക്കാർക്കെതിരെ ലാത്തിചാർജ് ചെയ്തില്ലെന്ന് കമ്മീഷണർ കാർത്തിക് ചോദിച്ചു. ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയില്ലെന്ന് പോലീസുകാരുടെ മറുപടി. അപ്രതീക്ഷിത ആക്രമണമായിരുന്നുവെന്ന് കന്റോൺമെന്റ് AC കമ്മീഷണറെ അറിയിച്ചു. നടി ലക്ഷ്മി പ്രിയയ്ക്കും ഹിൽപാല സ്റ്റേഷനിലെ വനിതാ എസ് ഐ രേഷ്മിക്കുമെതിരെ അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. വനിതാ എസ് ഐ അൻസിബയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും വിവരങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പരാതിയിൽ കേസെടുക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി തൃക്കാക്കര എ സി പി കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി. വ്യാജ പരാതിയുടെ മറവിൽ ലക്ഷ്മിപ്രിയയും വനിതാ എസ് ഐയും ചേർന്ന് തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു അൻസിബയുടെ പരാതി. അതിനിടെ അൻസിബ ഹസനെതിരെ 10 കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മാനനഷ്ടക്കേസ് നൽകുമെന്ന് നടി ലക്ഷ്മിപ്രിയ. അൻസിബയുടെ പരാതിക്ക് പിന്നിൽ വർഗീയ ശക്തികൾ ഉണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും ലക്ഷ്മിപ്രിയ. മധ്യപ്രദേശിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് കോൺഗ്രസ് നേതാക്കൾ. പത്രിക തള്ളിയ നടപടി തെറ്റ്, മീനാക്ഷി നടരാജനെതിരെ നിലവിൽ കേസുകളില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് കോൺഗ്രസ് നേതാക്കൾ. വിശദമായ ചർച്ച നടത്തിയെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു. ഹിറ്റ്ലർ പരാമർശ വിവാദത്തിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ തള്ളി കോൺഗ്രസ് ദേശീയ നേതൃത്വം. പാർട്ടിയുടെ തത്വങ്ങൾക്കും ആശയങ്ങൾക്കും പുറത്താണ് രേവന്തിന്റെ പരാമർശമെന്ന് കോൺഗ്രസ് നേതൃത്വം. പരാമർശം അംഗീകരിക്കാനാകില്ലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. ഇറാനിൽ ആക്രമണം നടത്തി യു എസ്. യു എസ് ഹെലികോപ്റ്റർ വെടിവച്ചിട്ടതിന് മറുപടിയായാണ് ആക്രമണം. 20 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള പ്രത്യാക്രമണമാണ് നടന്നതെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെക്കൻ ഇറാൻ ഭാഗങ്ങളിലാണ് പ്രധാനമായും ആക്രമണം ഉണ്ടായത്. ഇറാന്റെ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങൾ തകർത്തുവെന്ന് അമേരിക്കൻ സൈന്യം അവകാശപ്പെട്ടു. തീരദേശ നഗരമായ സിരിക്കിലും ഹോർമുസ് പരിസരമുള്ള ബന്ദറബാസിലും കശമിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇന്നലെ ഇറാൻ തകർത്തതിന് മറുപടിയായാണ് ആക്രമണം. ആക്രമണം യു എസ് സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ തകർത്തതിന് യു എസ് സൈന്യം മറുപടി നൽകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഹെലികോപ്റ്റർ വെടിവച്ചിട്ടത് തങ്ങളല്ലെന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്കൻ ആക്രമണത്തിന് മറുപടി നൽകിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. മേഖലയിലെ യു എസ് ലക്ഷ്യങ്ങൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചുവെന്ന് ഐ ആർ ജി സി. യു എസ് ആക്രമണത്തിന് ശക്തമായി മറുപടി ലഭിക്കാതെ പോകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. സുരക്ഷിതമായി ഇരിക്കണമെങ്കിൽ ഇറാന്റെ മേഖല വിട്ടുപോകണമെന്നും അമേരിക്കയോട് അറഖ്ചി ആവശ്യപ്പെട്ടു. ബഹ്റൈനിലും കുവൈറ്റിലും ജോർദാനിലും ഇറാന്റെ ആക്രമണം. യു എസിന്റെ ബഹ്റൈനിലെ 5ാം കപ്പൽപ്പടയ ആസ്ഥാനത്ത് ആക്രമണം നടത്തിയെന്ന് ഇറാൻ. 21 യു എസ് കേന്ദ്രങ്ങളിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾ തടയാൻ ഗൾഫ് മേഖലയിലെ അയൽരാജ്യങ്ങൾക്ക് നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തമുണ്ടെന്ന് ഇറാൻ. യു എസും ഇറാനും തമ്മിൽ പരസ്പര ആക്രമണങ്ങൾ ശക്തമാക്കുകയും പശ്ചിമേഷ്യയിലും ഗൾഫ് മേഖലയിലും സുരക്ഷാ സാഹചര്യം അതിവേഗം വഷളാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ മുന്നറിയിപ്പ്. സംവിധായകൻ ഭാരതി രാജ വിടവാങ്ങി. 4 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിൽ സൂപ്പർ ഹിറ്റുകളുടെ പരമ്പര തീർത്ത സംവിധായകനാണ് വിടവാങ്ങിയത്. 6 തവണ ദേശീയ പുരസ്കാരം നേടി. രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. 16 വയതിനിലെ എന്ന ചിത്രത്തിലൂടെയാണ് സംവിധായകനായി തമിഴ് സിനിമാ രംഗത്തേക്ക് അദ്ദേഹം കടന്നുവന്നത്. തെന്നിന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നിരവധി ഹിറ്റ് സിനിമകൾ ഒരുക്കിയ സംവിധായകനാണ് വിടവാങ്ങിയത്. തമിഴ് സിനിമയുടെ ഗതി മാറ്റിക്കുറിച്ച മാന്ത്രികനായിരുന്നു ഭാരതി രാജ. NDA മുന്നണി ഭരണത്തിൽ 12 വർഷം പൂർത്തിയാക്കുന്നത് പ്രമാണിച്ച് മുന്നണിയിലെ മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗം നാളെ ഡൽഹിയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. NDA സർക്കാരിന്റെ പദ്ധതികളുടെ നിർവഹണം, വികസിത ഭാരതം പദ്ധതിയുടെ പുരോഗതി, പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ നിന്നുയർന്ന വെല്ലുവിളികൾ എന്നിവ ചർച്ചയാകും. ആർട്ടിമസ്ത്രി ദൌത്യത്തിന്റെ ക്രൂ അംഗങ്ങളുടെ പേര് പ്രഖ്യാപിച്ച നാസ. ആൻഡ്രൂ ഡഗ്ലസ്, ഫ്രാങ്ക് റൂബിയോ എന്നിവരാണ് ആർട്ടിമസ്ത്രി ദൌത്യത്തിലെ മിഷൻ സ്പെഷ്യലിസ്റ്റുമാർ. ഭ്രമണപഥത്തിൽ വെച്ച് മറ്റ് പേടകങ്ങളുമായി ഡോക്ക് ചെയ്യുന്നതടക്കമുള്ള നിർണായക പരീക്ഷണങ്ങളാണ് ആർട്ടിമസ്ത്രി ലക്ഷ്യമിടുന്നത്. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്ന ആർട്ടിമസ് 4 മുന്നോടിയായ ദൌത്യം നടക്കുക 2027. ദുബായിൽ എമിറേറ്റ്സ് റോഡിലുണ്ടായ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് 2.6 കോടി രൂപയുടെ പുനരധിവാസ പാക്കേജുമായി പ്രവാസി സംരംഭകനും ജീവകാരുണ്യ പ്രവർത്തകനും ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാനും സിഇഒയുമായ ഡോക്ടർ ഷംഷീർ വൈലിൽ. അപകടത്തിൽ ജീവൻ നഷ്ടമായ 7 പേരുടെ കുടുംബങ്ങൾക്ക് 26 ലക്ഷം രൂപ വീതവും 2 മലയാളികൾ ഉൾപ്പെടെ പരിക്കേറ്റ 9 പേരുടെ അടിയന്തര ചികിത്സ പുനരധിവാസ ആവശ്യങ്ങൾക്കായി 47 ലക്ഷം രൂപയും നൽകും. ഇതിനു പുറമെ അപകടത്തിന് ഇരയായവരുടെ കുടുംബാംഗങ്ങളുടെ അടിയന്തര യാത്രാ താമസ സൌകര്യങ്ങൾക്കായി 18 ലക്ഷം രൂപയും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി 13 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട ഇന്ത്യൻ കുടുംബങ്ങൾക്ക് സഹായം ഉറപ്പാക്കാൻ ദുബായിലെ ഇന്ത്യൻ കൌൺസുലേറ്റുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരികയാണെന്ന് ഡോക്ടർ ഷംഷീർ വയലിൽ അറിയിച്ചു. ഫുട്ബോൾ ലോകകപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഫിഫ ലോകകപ്പിന് മുന്നോടിയായി നടന്ന സന്നാഹ മത്സരത്തിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. അലബാമയിൽ നടന്ന മത്സരത്തിൽ ഐസ്ലൻഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. സൂപ്പർ താരം ലിയണൽ മെസ്സിയും തിയാഗോ അൽമാഡയും വലന്റിൻ ബാർക്കോയും അർജന്റീനയ്ക്ക് വേണ്ടി വലകുലുക്കി. 16-ന് അൾജീരിയക്കെതിരെയാണ് ലോകകപ്പിലെ അർജന്റീനയുടെ ആദ്യ മത്സരം. അടുത്ത വാർത്ത 2 മണിക്ക്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check. Good afternoon. Station clock ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 12 മിനിറ്റ്.
3: Time check.
4: Weather update.
1: Brought to you by Alras Auto AC Parts, #1 Auto AC Spare Parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39°C, ഹ്യൂമിഡിറ്റി 33%.
4: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
5: Mid morning with Nitya.

0: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്. ഈ ഫുഡ് എന്ന് പറയുന്നത് നമ്മളിൽ പലർക്കും ഒരു ഇമോഷനാണല്ലേ. നല്ല അടിപൊളി ബിരിയാണിയോ നല്ല ക്രിസ്പി ദോശയൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ വായിലിങ്ങനെ കപ്പലോടും. പക്ഷേ ഈ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ ചില വിചിത്രമായിട്ടുള്ള ഫുഡ് കോമ്പിനേഷൻസ് വരാറുണ്ട്. ചോക്ലേറ്റ് ദോശ, മാംഗോ മാഗി, ഗുലാബ് ജാമുൻ, ബർഗർ എന്നൊക്കെ പറഞ്ഞ് ഫുഡ് ലവേഴ്സിന്റെ ഹാർട്ടിനെ ഇങ്ങനെ ഇടിച്ചു തകർക്കുന്ന ഐറ്റങ്ങളാണ്. ഇപ്പോൾ ഇന്റർനെറ്റിനെ മൊത്തം ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു ഫുഡ് ഫ്യൂഷൻ വൈറലായിരിക്കുകയാണ്. അതാണ് ചോലെ ഭട്ടൂര പിസ്സ. എന്തൊക്കെ പേരുകള്, കുറെ ഏതൊക്കെയോ ഫുഡ് എടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ചാക്കുന്ന ഒരു രീതി. ഇതൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ടാവാം, പക്ഷെ ഇതാദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇതൊരു അത്ഭുതം തന്നെയായിരിക്കും. നിങ്ങൾ കേട്ടത് ശരിയാണ്, നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കൊതിയോടെ കഴിക്കുന്ന നല്ല ചൂടുള്ള വലിയ ഭട്ടൂരയും അതിൻ്റെ ചോലെ മസാലയൊക്കെ ഇല്ലേ, ഒപ്പം ഇറ്റാലിയൻ സ്റ്റൈൽ പിസ്സയും കൂടി മിക്സ് ചെയ്ത് ഒരു വിചിത്ര രുചിക്കൂട്ടാണ് ഇത്. സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ വീഡിയോ കണ്ട് നെറ്റിസൺസ് ഒക്കെ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ഈ സാധാരണ പിസ്സ ബേസിന് പകരം നല്ല വലിയൊരു ഭട്ടൂര എടുക്കും കേട്ടോ, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പിസ്സ സോസിന് പകരം നമ്മുടെ ചോലെ മസാല നല്ലതുപോലെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഉള്ളിയും പച്ചമുളകും ഒക്കെ വിതറിയിട്ട് ലാസ്റ്റ് ടച്ചായിട്ട് ഒരു പിടി മോസറല്ല ചീസും കൂടി ഇട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ്. കേൾക്കുമ്പോൾ തന്നെ വിചിത്രമായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും തോന്നുക അല്ലേ. ഇപ്പോൾ ഈ വീഡിയോ പക്ഷെ വൈറലായി, അതോടുകൂടി സോഷ്യൽ മീഡിയയിൽ വലിയൊരു യുദ്ധം തന്നെ നടക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ചോല ഭട്ടൂരയും പിസ്സയും ഒരുപോലെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് ഇവർക്കെതിരെ കേസെടുക്കണം എന്നൊക്കെയാണ് ചില ഫുഡ് ലവേഴ്സൊക്കെ പറയുന്നത്. ചിലർ ചോദിക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ അച്ചാറാണോ അതോ ടൊമാറ്റോ കെച്ചപ്പ് ആണോ തരിക എന്നുള്ളതാണ്. എന്തിനാണ് നിലവിലുള്ള നല്ല നല്ല ഫുഡ് ഐറ്റങ്ങളെ ഇങ്ങനെ പരീക്ഷിച്ച് നശിപ്പിക്കുന്നതെന്നാണ് ചിലരുടെയൊക്കെ ചോദ്യം. പക്ഷെ ഇതേ സമയം ചില ഫുഡ് എക്സ്പ്ലോറേഴ്സ് ഉണ്ടല്ലോ, അവര് ഈ രുചികൾ പുതിയ രുചികൾ പരീക്ഷിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാര്, അവരൊക്കെ പറയുന്നത് ഇത് കാണാൻ നല്ല ലുക്കാണെന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലെന്നുമാണ്. എന്തായാലും ഈ ചോല ഭട്ടൂര പിസ്സ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ഡിബേറ്റായി മാറിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ലൈഫിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും വിചിത്രമായ ഫുഡ് കോമ്പിനേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയാമോ? നിങ്ങളുടെ മെസ്സേജസിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഫുഡ് വിശേഷത്തിന് ശേഷം നമുക്ക് നല്ലൊരു സൂപ്പർ ഹിറ്റ് സോങ്ങിലേക്ക് പോവാം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM. Trending song of the hour.
1: Yada gumbare. Vada. Vada.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
7: ഈ സമയം ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ D97 അമ്മാൻ സ്ട്രീറ്റ് ഇൻ അൽഗിസൈസ് ഇൻഡസ്ട്രിയൽ 5 ആ സ്ഥലത്ത് അവിടെ ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. D65 അൽമറേബ്യ സ്ട്രീറ്റ് ഇൻ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ തേർഡ് ആ ഭാഗത്തും ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണാം. അതുപോലെ തന്നെ 21A സ്ട്രീറ്റ് ഇൻ റാസൽ ഖോർ ഇൻഡസ്ട്രിയൽ 2 ആ ഭാഗത്തും ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
6: Mid morning with Nitya.

0: യെസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. നമ്മള് ഈ ഗൾഫിലുള്ള നമ്മൾ പ്രവാസികൾ എപ്പോഴും കാത്തിരിക്കുന്നത് നാട്ടിലേക്കൊരു യാത്ര പോകാൻ വേണ്ടിയാണ് അല്ലേ. പ്രത്യേകിച്ച് ഈ ജൂൺ മാസം എന്നൊക്കെ പറയുമ്പോൾ ഈ സ്കൂൾ വെക്കേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നാട്ടിലേക്ക് പോകുന്നവരുടെ തിരക്ക് കൂടുന്ന സമയമാണ്. അങ്ങനെയുള്ള ട്രാവലേഴ്സ് ഒക്കെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട എയർപോർട്ടുകളിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് പങ്കുവയ്ക്കാനാണ് ഈ ഒരു സമയം ഞാൻ നിങ്ങളുടെ കൂടെ ചേരുന്നത്. ഇന്ത്യയിലെ 4 പ്രധാന വിമാനത്താവളങ്ങളിൽ ഇപ്പോൾ DG യാത്രാ സൗകര്യം നിർബന്ധമാക്കിയിരിക്കുകയാണ് ഏവിയേഷൻ മന്ത്രാലയം. ബംഗളൂരു, വാരണാസി, കൊൽക്കത്ത, പൂനെ എന്നീ 4 എയർപോർട്ടുകളിലാണ് ഇപ്പോൾ DG യാത്ര വഴിയുള്ള ബോർഡിംഗ് 100% മാൻഡേറ്ററി ആക്കിയിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലും മറ്റ് പ്രധാന എയർപോർട്ടുകളിലേക്കും ഇത് പൂർണ്ണമായിട്ട് വ്യാപിപ്പിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് ഇനി ഈ DG യാത്ര എന്ന് ഇനിയും അറിയാത്തവർക്കായിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഈ ID കാർഡും ബോർഡിംഗ് പാസും ഒക്കെ കാണിച്ച് ക്യൂ നിൽക്കില്ലേ, അതിന് പകരം ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി അഥവാ നമ്മുടെ ഫേസ് സ്കാൻ ചെയ്തുകൊണ്ട് ഡിജിറ്റലായിട്ട് വെരിഫിക്കേഷൻ നടത്തുന്ന സിസ്റ്റമാണ്. ഇത് എല്ലാവർക്കും യാത്ര ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതുവഴി എയർപോർട്ടിലെ വലിയ ക്യൂവിലും ചെക്കിംഗ് പോയിന്റ്സിലും ഒക്കെ നമ്മുടെ ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഈ 4 എയർപോർട്ടുകൾ വഴി യാത്ര ചെയ്യുന്നവർ എങ്ങനെയാണ് ഈ മുൻകൂട്ടി തയ്യാറെടുക്കേണ്ടതെന്നുള്ളതാണ് അടുത്ത ചോദ്യം. വളരെ സിമ്പിളാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ഡിജി യാത്ര ഒഫീഷ്യൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് ഡിജിറ്റൽ ID ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ മാത്രമല്ല ഒരു സെൽഫി കൂടി എടുത്ത് ഈ ആപ്പിൽ അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഇനി ഇതിന്റെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യാത്രയ്ക്ക് തൊട്ട് മുമ്പ് നിങ്ങളുടെ ബോർഡിംഗ് പാസ് ഈ ഒരു ആപ്പിലേക്ക് സ്കാൻ ചെയ്ത് ആഡ് ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എയർപോർട്ടിൽ എത്തുമ്പോൾ ഡിജി യാത്ര ഗേറ്റിൽ നിങ്ങളുടെ ഫേസ് സ്കാൻ ചെയ്യുന്നതോട് വാതിൽ തുറന്നോളും. അപ്പോൾ വളരെ സ്മാർട്ടായിട്ട് ടെൻഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ബോർഡിംഗ് ഏരിയയിലേക്ക് കടക്കാം. എയർപോർട്ടുകളിലെ ഈ തിക്കും തിരക്കുമൊക്കെ കുറയ്ക്കാനും യാത്ര കുറച്ചുകൂടെ ഒന്ന് ഈസി ആക്കാനും ഈ ഒരു പുതിയ മാറ്റം ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നാട്ടിലേക്ക് തിരിക്കുന്നവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മുൻകൂട്ടി ഒന്ന് ചെയ്തു വെക്കുക, അല്ലെങ്കിൽ ഓർമ്മയിൽ വെക്കുക, ആപ്പൊക്കെ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രാവൽ ഇൻഫർമേഷനോട് കൂടി നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇനിയും നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടേ ഇരിക്കുക. And stay tuned to Home 92.2 FM.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

Home 92.2 FM. Home is a feeling. Mid morning with Nitya. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ബജറ്റ് രഹസ്യം പോലെയല്ല ട്രഷറി ബാലൻസ് എന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്ര AI വിവാദത്തിലും മുഖ്യമന്ത്രിയുടെ മറുപടി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഈ മാസം 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്രാ സൌകര്യം ഉറപ്പെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌജന്യ യാത്രയ്ക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ദിരാ ഗ്യാരന്റിയുടെ ഭാഗമായുള്ള പദ്ധതി പ്രിയദർശിനി എന്ന പേരിലാവും അറിയപ്പെടുക. വരുമാനം, പ്രായം എന്നീ ഉപാധികളൊന്നുമില്ലാതെ ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലായിരിക്കും സൌജന്യ യാത്ര നടപ്പിലാക്കുകയെന്ന് മുഖ്യമന്ത്രി. ട്രഷറിയിലെ ബാലൻസ് പുറത്തുവിട്ടതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ, ട്രഷറി രഹസ്യങ്ങൾ ഒരിക്കലും പുറത്തറിയാൻ പാടില്ലെന്ന വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ട്രഷറിയിൽ 6,000 കോടി രൂപ ബാക്കിയുണ്ടെന്ന് ആദ്യം വെളിപ്പെടുത്തിയത് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ തന്നെയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബജറ്റ് രഹസ്യം പോലെ സൂക്ഷിക്കേണ്ട ഒന്നല്ല ട്രഷറി ബാലൻസ് എന്നും ഇതിൽ യാതൊരുവിധ രഹസ്യവുമില്ലെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ 172 പേജുള്ള ധവളപത്രം തയ്യാറാക്കാൻ AI ഉപയോഗിച്ചെന്ന ആരോപണങ്ങൾക്കും മറുപടി നൽകി മുഖ്യമന്ത്രി. വെറും 10 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കില്ലെന്നും ഇതിനു പിന്നിൽ AI ടൂളുകളാണെന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ പോലുള്ളവർ തമാശ രൂപേണ വിമർശിച്ചിരുന്നു. എന്നാൽ ഇത്രയും പേജുള്ള റിപ്പോർട്ട് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാക്കാൻ സർക്കാരിന് ആവശ്യമായ ശേഷിയുണ്ടെന്നും ഇതിനായി AI ഉപയോഗിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻ സർക്കാർ സ്വീകരിച്ച ഇരട്ടത്താപ്പിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിയിൽ ഒരിക്കലും പങ്കുചേരില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്ന സർക്കാർ മന്ത്രിസഭയിലെ മറ്റംഗങ്ങളെ പോലും അറിയിക്കാതെ രഹസ്യമായി കരാറിൽ ഒപ്പിട്ടതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. ആലപ്പുഴയിൽ ഗൺമാൻമാർ നടത്തിയ അതിക്രമവുമായി ബന്ധപ്പെട്ട കേസിൽ

0: പ്രതികൾക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച വിധിക്ക് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കുമെന്നും കോടതിയുടെ ദൈനംദിന നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുന്നതെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോടതി വിധിയിൽ പരസ്യമായി പ്രതിഷേധിക്കാനോ അഭിപ്രായം പറയാനോ സർക്കാരിന് സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. കേരളത്തിലെ IAS കേഡറിലുള്ള ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിച്ചല്ല അവർക്ക് നിയമനങ്ങൾ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഗവർണറുടെ നടപടികളെ പിന്തുണച്ച ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കിയത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന വിമർശനത്തോട് പ്രതികരിക്കവേ ഉദ്യോഗസ്ഥർക്കെതിരായ അച്ചടക്ക നടപടികൾ നിലനിർത്തിക്കൊണ്ടുതന്നെയാണ് സസ്പെൻഷൻ പിൻവലിച്ചതെന്ന് വി ഡി സതീശൻ. ഗവർണർ സർവകലാശാലകളിൽ ഏകപക്ഷീയമായി ഇടപെടുന്നത് പുതിയ കാര്യമല്ലെന്നും മുൻ സർക്കാരുകളുടെ കാലത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. സിൻഡിക്കേറ്റുകളിലെ നിയമനങ്ങളും വൈസ് ചാൻസലർമാരുടെ പ്രശ്നങ്ങളും പണ്ടേ ഉള്ളതാണെന്നും പാനൽ നൽകേണ്ടിയിരുന്നത് മുൻ സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തുടങ്ങിയ ഒന്നല്ല ഗവർണറുടെ ഈ നീക്കങ്ങളെന്നും സർവകലാശാലയുമായി ബന്ധപ്പെട്ട നിലവിലെ നടപടിക്രമങ്ങളെല്ലാം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്നും വി ഡി സതീശൻ. കാപ്പാക്കേസ് പ്രതിയായ BJP കൌൺസിലർ ആർ സുഗതനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. സുഗതന്റെ അനുയായികൾ വളഞ്ഞതോടെ ആകാശത്തേക്ക് വെടിവെച്ചാണ് വട്ടിയൂർക്കാവ് SHO സംഘവും പ്രതിയെ പിടികൂടിയത്. സംഘർഷത്തിൽ SHO വിപിനും SI അഭിജിത്തിനും പരുക്കുണ്ട്. കാപ്പാക്കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ സുഗതനെതിരെ വീണ്ടും കേസ്. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ്. BJP കൌൺസിലറുടെ അറസ്റ്റ് പോലീസിനെ അഭിനന്ദിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഗുണ്ടാവിളയാട്ടം സർക്കാർ അനുവദിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. കാപ്പാക്കേസിൽ അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതനെ പിന്തുണച്ച് മേയർ VV രാജേഷ്. സുഗതന് രാഷ്ട്രീയ നിയമ പിന്തുണ നൽകും. സുഗതനെ വേട്ടയാടുകയാണെന്ന് മേയർ. സുഗതനെ കാപ്പാക്കേസിൽ പെടുത്തിയതാണ്. സുഗതൻ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചിട്ടില്ല. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കൌൺസിലറെ പിടികൂടേണ്ട സാഹചര്യം തലസ്ഥാനത്തില്ലെന്നും മേയർ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് ശാസന. കമ്മീഷണർ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ശാസന. എന്തുകൊണ്ട് പ്രതിഷേധക്കാർക്കെതിരെ ലാത്തിചാർജ് ചെയ്തില്ലെന്ന് കമ്മീഷണർ കാർത്തിക് ചോദിച്ചു. ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയില്ലെന്ന് പോലീസുകാരുടെ മറുപടി. അപ്രതീക്ഷിത ആക്രമണമായിരുന്നുവെന്ന് കന്റോൺമെന്റ് AC കമ്മീഷണറെ അറിയിച്ചു. മധ്യപ്രദേശിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് കോൺഗ്രസ് നേതാക്കൾ. പത്രിക തള്ളിയ നടപടി തെറ്റ്. മീനാക്ഷി നടരാജനെതിരെ നിലവിൽ കേസുകളില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് കോൺഗ്രസ് നേതാക്കൾ. വിശദമായ ചർച്ച നടത്തിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. ഹിറ്റ്ലർ പരാമർശ വിവാദത്തിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ തള്ളി കോൺഗ്രസ് ദേശീയ നേതൃത്വം. പാർട്ടിയുടെ തത്വങ്ങൾക്കും ആശയങ്ങൾക്കും പുറത്താണ് രേവന്തിന്റെ പരാമർശമെന്ന് കോൺഗ്രസ് നേതൃത്വം. പരാമർശം അംഗീകരിക്കാനാകില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. ഇറാനിൽ ആക്രമണം നടത്തി US. US ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിന് മറുപടിയായാണ് ആക്രമണം. 20 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള പ്രത്യാക്രമണമാണ് നടന്നതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെക്കൻ ഇറാൻ ഭാഗങ്ങളിലാണ് പ്രധാനമായും ആക്രമണം ഉണ്ടായത്. ഇറാന്റെ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങൾ തകർത്തുവെന്ന് അമേരിക്കൻ സൈന്യം അവകാശപ്പെട്ടു. തീരദേശ നഗരമായ സിരിക്കിലും ഹോർമുസ് പരിസരമുള്ള ബന്ദറബാസിലും കശമിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. അമേരിക്കയുടെ അപാച്ചെ ഹെലികോപ്റ്റർ ഇന്നലെ ഇറാൻ തകർത്തതിന് മറുപടിയായാണ് ആക്രമണം. ആക്രമണം US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ തകർത്തതിന് US സൈന്യം മറുപടി നൽകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടത് തങ്ങളല്ലെന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്കൻ ആക്രമണത്തിന് മറുപടി നൽകിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. മേഖലയിലെ US ലക്ഷ്യങ്ങൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചുവെന്ന് IRGC. US ആക്രമണത്തിന് ശക്തമായി മറുപടി ലഭിക്കാതെ പോകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. സുരക്ഷിതമായിരിക്കണമെങ്കിൽ ഇറാന്റെ മേഖല വിട്ടുപോകണമെന്നും അമേരിക്കയോട് അറഖ്ചി ആവശ്യപ്പെട്ടു. ബഹ്റൈനിലും കുവൈറ്റിലും ജോർദാനിലും ഇറാന്റെ ആക്രമണം. USന്റെ ബഹ്റൈനിലെ 5 കപ്പൽപ്പടെ ആസ്ഥാനത്ത് ആക്രമണം നടത്തിയെന്ന് ഇറാൻ. 21 US കേന്ദ്രങ്ങളിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. സംവിധായകൻ ഭാരതി രാജ വിടവാങ്ങി. 4 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിൽ സൂപ്പർ ഹിറ്റുകളുടെ പരമ്പര തീർത്ത സംവിധായകനാണ് വിടവാങ്ങിയത്. 6 തവണ ദേശീയ പുരസ്കാരം നേടി. രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. ദുബായിൽ എമിറേറ്റ്സ് റോഡിലുണ്ടായ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് 2.6 കോടി രൂപയുടെ പുനരധിവാസ പാക്കേജുമായി പ്രവാസി സംരംഭകനും ജീവകാരുണ്യ പ്രവർത്തകനും ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാനും CEO യുമായ ഡോ ഷംഷീർ വൈലി. അപകടത്തിൽ ജീവൻ നഷ്ടമായ ഏഴുപേരുടെ കുടുംബങ്ങൾക്ക് 26 ലക്ഷം രൂപ വീതവും രണ്ട് മലയാളികൾ ഉൾപ്പെടെ പരിക്കേറ്റ 9 പേരുടെ അടിയന്തര ചികിത്സ പുനരധിവാസ ആവശ്യങ്ങൾക്കായി 47 ലക്ഷം രൂപയും നൽകും. അടുത്ത വാർത്ത 3 മണിക്ക്.
1: FM News was brought to you by Danya Group of Companies since 1982.
2: Time check. Good afternoon, Dubai. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
3: Time check. Weather update.
1: Brought to you by Alras Auto AC Parts, #1 Auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 33%.
3: Weather update.
1: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

നല്ല ഒരു ചക്രപ്പാട്ടല്ലേ. സുമതി വളവ് എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ചക്രപ്പാട്ട് എന്ന് പറഞ്ഞപ്പോ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. പിന്നെ ഓരോ കാര്യമുണ്ട്, ചക്രകളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് എന്നും കൂടി തന്നെയാണ് ഉദ്ദേശിച്ചത്. നല്ല വരികളുമാണ്. നിന്നോട് പറയുവാൻ നീ മാത്രം അറിയുവാൻ, നമുക്കും അങ്ങനെ ഒരു ആള് നമ്മുടെ എല്ലാവരുടെയും ലൈഫിലുണ്ടാവും അല്ലെ. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത്, ചിലപ്പോൾ ചിലരത് അമ്മയോടായിരിക്കും പറയുക, ചിലർ അച്ഛനോടായിരിക്കും പറയുക, ചിലപ്പോൾ വൈഫിനോടായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡിനോടായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഫ്രണ്ടിനോടായിരിക്കും അല്ലേ. എല്ലാ കാര്യങ്ങളും എന്തുണ്ടെങ്കിലും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ നമുക്കങ്ങനെ പറയാൻ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരുപാട് നല്ലതാണ് അല്ലേ. അല്ലേ, തലയാട്ടണം അവിടെ ഇരുന്നു. അവിടെ നിന്ന് തലയാട്ടിയാൽ ഞാൻ എങ്ങനെ കാണും? ആ കണ്ടു കണ്ടു കണ്ടു, കുറച്ചൊക്കെ എനിക്ക് കാണാൻ പറ്റും. പക്ഷെ എല്ലാവരും ഒരേ സമയം തലയാട്ടിയതുകൊണ്ട് ആരുടെ അപ്പോൾ ആരൊക്കെയാടപ്പോൾ തലയാട്ടുന്നത് എന്നിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ തലയാട്ടിക്കൊണ്ടിരിക്കാതെ ഒരു മെസ്സേജിലൂടെ അറിയിക്കുകയാണെങ്കിൽ അതിവിടെ കിട്ടുമല്ലോ. അതിവിടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനങ്ങ് പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ കയറി വാടാ മക്കളെ, കയറി വാ. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബയാണുള്ളത്. അപ്പോൾ വരുമല്ലോ അല്ലേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും വിവാഹ വാർഷിക ആശംസകളും ഒക്കെ അറിയിക്കുകയാണ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? ഇനിയിപ്പോൾ കുറേ ദിവസത്തേക്ക് എല്ലാവർക്കും വർത്തമാനം പറയാനായിട്ട് ഫുട്ബോൾ വിശേഷങ്ങളായിരിക്കും എന്ന് എനിക്ക് അറിയാം. എവിടെ തിരിഞ്ഞാലും നിങ്ങൾ അങ്ങനെ ആയിരിക്കും വർത്തമാനം പറയുന്നത്. എന്ത് പറഞ്ഞാലും അവസാനം അറിയാം അറിയാം അറിയാം. ഓക്കെ, എങ്കിലും ഇടയ്ക്ക് ഇതുപോലെ ഇച്ചിരി പാട്ടൊക്കെ കേൾക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ വേഗം വരിക. 2 മണി മുതൽ 4 മണി വരെ നിങ്ങളുടെ കൂടെ മലയാളി ഡയൽ ഞാനുണ്ടാവും. അപ്പോൾ വേഗം മെസ്സേജൊക്കെ അയച്ചോളൂ. ഇനിയിപ്പോൾ ഞാൻ ട്രെൻഡിങ് സോങ്ങാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. മധുവിധു എന്ന ചിത്രത്തിലെ പാട്ടാണ്. കേട്ടാലോ, നമുക്ക് കേട്ടിട്ട് വരാം കേട്ടോ. ദാ പ്ലേ ചെയ്യാൻ പോകുന്നു.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഇനി ലോകകപ്പ് ആരവം. കിക്കോഫിന് മണിക്കൂറുകൾ മാത്രം. 48 രാജ്യങ്ങൾ, ചാമ്പ്യൻ ഒന്ന്. ഫിഫ വേൾഡ് കപ്പ് ഇത്തവണ 6 തോക്കു.
2: Let's talk with Mini Padma. Vilikam, toll free number 800-9220. Monday to Friday, 4 to 5 p.m. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. Malayalita!
6: Malayalita! Kerala! Kerala!

0: ഈ നല്ല പൊരി വെയിലത്ത് മഴപ്പാട്ടെന്ന് പേരുള്ള പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ പാട്ടിൻ്റെ പേര് അങ്ങനെയാണ്, മഴപ്പാട്ട്. പടവെട്ട് എന്ന ചിത്രത്തിലെ പാട്ടാണ്. ശരിക്കും ഒരു മഴ നനഞ്ഞ് ഫീൽ കിട്ടും ഈ പാട്ടിലൂടെ. എനിക്കൊരുപാട് ഇഷ്ടമാണ് ഗോവിന്ദ് വസന്തയുടെ സംഗീതത്തിലുള്ള പാട്ടാണ് നമ്മൾ കേട്ടത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഗോവിന്ദ് വസന്ത പാട്ടുകളോട് എനിക്ക് പ്രണയമാണ് എന്ന്. ഇപ്പോൾ ഒരു ചിന്ന ചിന്ന ആസൈ എന്ന് പറഞ്ഞ മൂവിയിൽ കര കവിയാതെ എന്ന് പറഞ്ഞൊരു സോങ് വന്നിട്ടുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള പാട്ടാണ്, അതും ഇതേപോലെ ഭയങ്കര ഒരു നല്ല സുഖമാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് ഇഷ്ടമുള്ള വേറൊരു പാട്ടുമുണ്ട്, നമ്മുടെ ക്രിസ്റ്റിയിലെ പാൽമണം എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും പാട്ടിലേക്ക് ഞാൻ പോവും. അതിനു മുമ്പ് എനിക്ക് ഈ മണിക്കൂറിൽ ഒരു പാട്ട് കൂടെ പ്ലേ ചെയ്യാനുണ്ട്. ആ പാട്ടിനെ പറ്റി പറയാം. അതിന് മുമ്പ് കുറച്ച് സന്ദേശങ്ങളിലേക്ക് പോയിക്കോട്ടെ. സുധീറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, സുഖാലേന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഗണേഷ് കയറി വന്നു മക്കളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമസ്കാരം ഷിബേച്ചി, സുഖാലേ ആബിദാണ്. ഞാനൊരു അർജൻറ്റീന ഫാനാണ്. ചേച്ചി ഏത് ടീമാണെന്ന് ഓണെയറിൽ പറയണം. പിന്നെ ഒരു പാട്ടും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, ഞാൻ ഏത് ടീമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ പണ്ട് മുതലേ പോർച്ചുഗലാണ്, റൊണാൾഡോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് എപ്പോൾ കപ്പ് കിട്ടിയാലും കപ്പ് കിട്ടിയില്ലെങ്കിലും എനിക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ റൊണാൾഡോ ആണ്. അതെനിക്ക് ലൈവിൽ പറയാനൊന്നും ഒരു വിഷമവും ഇല്ല കേട്ടോ. പിന്നെ സന്തോഷ് കുമാർ പച്ചാട്ടൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, യോഗീഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മുഹമ്മദ് ഹാരിസ് ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട്, കഴിച്ചു. പിന്നെ ചക്രപാട്ട് നൈസാണെന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്നത്തെ ആദ്യത്തെ പാട്ട് സുമതി വളവിലെ പാട്ടാണ്, അത് നൈസാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അഖിലാണേ, എന്നാ ഉണ്ടേ വിശേഷം എന്ന് ചോദിച്ചിട്ടുണ്ട്. നല്ല വിശേഷമാണ്, എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ രാജേഷ് മങ്കുമ്പ്, അദ്ദേഹം ഹാജറുണ്ടേ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു പാട്ടും ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിൻസൺ സൈമൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം 47-ാമത്തെ തവണ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രക്തദാനം മഹാദാനമാണ്, അതുകൊണ്ട് തന്നെ പറ്റുന്ന എല്ലാവരും രക്തദാനം ചെയ്യണേ എന്നും നമ്മുടെ റിൻസൺ സൈമൺ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ റിൻസൺ, എനിക്ക് വലിയ ആഗ്രഹമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെന്ന്. ഞാനൊരു 2-3 പ്രാവശ്യം ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ട് പോയിട്ട് പരാജയപ്പെട്ട് മടങ്ങിയ ഒരാളാണ്. എച്ച് പി കുറവാണെന്നാണ് പറയുന്നത്, അതുകൊണ്ട് കുട്ടിയുടെ ചോര ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. 2-3 പ്രാവശ്യം ഭയങ്കര ആഗ്രഹത്തോടെ പോയതായിരുന്നു, പറ്റിയില്ല. പിന്നെ വിനോദിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഹരീഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, മെഹബൂബ മെസ്സേജ് അയച്ചിരിക്കുന്നു, അലക്സിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഷഹീർ കോട്ടായിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, മുക്താറിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വിനോദ് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, മുസ്തഫയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നിർമ്മല, എവിടെയായിരുന്നു നിർമ്മലെ, കാണാനേ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും നിർമ്മലിനും ഹായ്. ഇനിയിപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ മണിക്കൂറിലെ തമിഴ് സോങ് ആണ്. ഇന്ന് തമിഴ് സോങ്ങിൽ ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത് 16 വയതിനിലെ എന്ന ചിത്രത്തിലെ പാട്ടാണ്, നമ്മുടെ ജാനകി അമ്മ പാടിയിരിക്കുന്ന പാട്ടാണ്. ഇന്ന് ഈ പാട്ട് പ്ലേ ചെയ്യാനായിട്ടുള്ള കാരണവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകനായ ഭാരതി രാജ, അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. പത്മശ്രീ പുരസ്കാരം, അതുപോലെ തന്നെ എത്ര നാഷണൽ അവാർഡുകൾ, അങ്ങനെ ഒരുപാട് നിരവധി പുരസ്കാരങ്ങളൊക്കെ സ്വന്തമാക്കി ഒരുപാട് സിനിമകൾ 1977 16 വയതിനിലെ അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ. നമ്മുടെ ശ്രീദേവിയും കമൽഹാസനും രജനീകാന്തും ഒക്കെ അഭിനയിച്ച, നമ്മൾ പലരും ജനിക്കുന്നതിന് മുമ്പേ അദ്ദേഹം ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു പ്രിയപ്പെട്ട ഡയറക്ടറാണ് ഭാരതി രാജ. ഇപ്പം നമുക്ക് ഈ ഒരു ഇടക്കാലത്ത് നമ്മൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതലായിട്ട് സ്ക്രീനിൽ കണ്ടത് അതൊരു ഭാഗ്യമാണെന്ന് ഇന്ന് ലാലേട്ടനും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന ലാലേട്ടൻ്റെ സിനിമയിൽ ഭാരതി രാജ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഓർക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരും, ഒരു സ്റ്റണ്ട് മാസ്റ്ററുടെ വേഷത്തിൽ. നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്, പണ്ട് മദ്രാസിലായിരുന്ന കാലത്ത് ഞാൻ ഒരുപാട് സിനിമകൾക്ക് വേണ്ടി ഡൂപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഭാരതി രാജ സാറിനെയാണ് കാണിക്കുന്നത് മാസ്റ്ററായിട്ട്, മാസ്റ്റർ തന്ന കാറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണെന്ന് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നു, കൂടെ അഭിനയിക്കാൻ സാധിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു തമിഴ് സോങ് ഓഫ് ദി അവറിൽ 16 വയതിലെ എന്ന ചിത്രത്തിലെ പാട്ട് പ്ലേ ചെയ്യാമെന്ന്. കേൾക്കാം.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേൾക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: അതാണ് ചംചം. മല്ലു സിംഗിലെ പാട്ട് കേൾക്കാനായിട്ട് ഇന്ന് മെസ്സേജ് അയച്ചത് കിഷോറാണ്. അപ്പൊ കിഷോറിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ആരുടെ പാട്ടായിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത്? ആ പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് മെസ്സേജ്. നമ്മുടെ നിർമ്മൽ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഹോട്ട് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഷീബ ഹാപ്പി എന്ന് പറയുന്ന അല്ലു അർജുന്റെ മൂവി കണ്ടിട്ടില്ല. ഇന്ന് രാവിലെ നമ്മുടെ അക്ഷയുടെ കൂടെ സാൻഡ്യൂൺസിലിരുന്ന സമയത്ത് അക്ഷയ് ഇങ്ങനെ പറഞ്ഞു, ഹാപ്പി എന്നുള്ള മൂവിയെ പറ്റി പറഞ്ഞു, അത് റിലീസ് ചെയ്യുവാണ് എന്ന്. ഷീബ കണ്ടിട്ടില്ലേ ആ മൂവി? അക്ഷയ് കുറേ തവണ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അതാണ് പിന്നെന്താണ് നിത്യ ഇന്ന് ഗാർഡനിങ്ങിനെ പറ്റിയും ഹെൽമെറ്റിനെ പറ്റിയും എന്ത് പറഞ്ഞോ, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നിത്യയുടെ വാർത്ത അതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മുക്താറിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് ഷീബ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് മുക്താർ, എന്തൊക്കെയാണ് വിശേഷം? ബോറടിച്ചിരിക്കുകയാണെന്ന് തോന്നല്ലോ. എന്നൊക്കെ നിനക്ക്? ചാടി നിന്നേക്ക്, അവിടെ നിന്ന് നിനക്ക്. ആ ഇനി ഇരുന്നോ, കുഴപ്പമില്ല. എന്താ എഴുന്നേക്ക്, എഴുന്നേക്ക്, ഒന്നുകൂടെ എഴുന്നേക്ക്. ആ ഇരുന്നോ, കുഴപ്പമില്ല. ഇല്ല ഇനി ഒന്നുകൂടെ ഒന്നുകൂടെ എഴുന്നേക്ക്. നമുക്ക് ബോറടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് എഴുന്നേക്കുക, ഒന്ന് നടക്കുക. വണ്ടി ഓടിക്കുകയാണെങ്കിൽ നടക്കാനൊന്നും പറ്റില്ല. വണ്ടി ഓടിക്കുകയാണെങ്കിൽ റേഡിയോയുടെ വോളിയൊക്കെ കൂട്ടി വെച്ചിട്ട് വരുന്ന പാട്ടിൻ്റെ രണ്ടുപേരെയും അങ്ങ് കൂടെ പാടുക. അത്ര തന്നെ, അപ്പോഴേക്കും നമ്മുടെ ബോറടിയൊക്കെ മാറും. പിന്നെ ഇതാരാണ് വരുന്നുണ്ടല്ലോ അല്ലേ, ആര്, ഇവിടെ എപ്പോ? റഹിമീസ. ഞാൻ, എനിക്ക് റൊണാൾഡോയാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര്, ഞാൻ മാത്രമല്ലല്ലോ, ഒരുപാട് പേര് ഇന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ റൊണാൾഡോ ആണ് ഞാൻ റൊണാൾഡോ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ റഹിമീസ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നമ്മുടെ റഹിമീസയാണ് മലയാളി ഡായിലെ കവി എന്ന് തന്നെ പറയാം. കാരണം എന്ത് കാര്യം നമ്മൾ പറഞ്ഞാലും നിമിഷ നേരം കൊണ്ട് ഒരു പേജ് ഇങ്ങനെ, ഒരു വാക്കിൽ കവിയാതല്ല, ഒരു പേജിൽ കവിയാതെ ഉത്തരം എഴുതുക എന്ന് പറയില്ലേ, അതുപോലെ കുറേ ഇങ്ങനെ മെസ്സേജ് അയക്കും. അതായത് ഉത്തമ, ഫുട്ബോൾ ലോകത്തെ ജീവിക്കുന്ന ഇതിഹാസമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ, അഥവാ നമ്മുടെ സ്വന്തം CR7. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ കഠിനാധ്വാനത്തിൻ്റെ പ്രതീകമാണ്. കളിയിലെ സ്വാഭാവികമായ കഴിവിനേക്കാൾ ഉപരി കഠിനമായ പരിശ്രമത്തിലൂടെയും പരിശീലനത്തിലൂടെയും അച്ചടക്കത്തിലൂടെയുമാണ് റൊണാൾഡോ ഇന്ന് ഈ നിലയിലെത്തിയത്. റഹിമീസ് പ്രാസംഗികനായിരുന്നു എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. ഒരു സഹലകലാ വല്ലഭനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. റഹിം ലോകത്തിലെ ഏറ്റവും മികച്ച ഫിറ്റ്നസ്സുള്ള കായിക താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. പിന്നെ കുറേ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ക്രിക്കറ്റാണ് ഇഷ്ടമെങ്കിലും CR7 എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി. പിന്നെ നമ്മുടെ വിഷ്ണുവും പോർച്ചുഗൽ ഫാനാണ്, നമ്മുടെ റൊണാൾഡോ ഫാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോൺ ബോസ്കോ എന്നല്ലേ പേര്? യെസ്, ജോൺ ബോസ്കോയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് ജോൺ ബോസ്കോ, എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മുസ്തഫ CR7, പിന്നെ സുധീർ, ഷഹീർ, കോട്ടയിൽ, ടണ്ടടണ്ടടണ്ടടങ്, ഒറ്റ വാക്യത്തിൽ ഉത്തരം എഴുതുക. സന്തോഷ് കുമാർ ഒരു ഫോട്ടോ മാത്രം അയച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. പിന്നെ ഗണേഷ്, ഷീബയ്ക്ക് സുഖമല്ലേ? ആര് പറഞ്ഞു അപ്പോൾ മെസ്സിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? അയ്യോ, മെസ്സിയും നെയ്മറും എല്ലാവരും നല്ലത് തന്നെയാണ്, ആരും മോശമൊന്നുമല്ല. എല്ലാവരും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ എങ്കിലും നമ്മുടേതെന്ന് സ്വന്തം ഏറ്റവും കൂടുതൽ ഒരു പൊടിക്ക് മേലെ ഇതുപോലെ ആലോചനയാണോ മമ്മൂക്കയാണോ ഇഷ്ടമെന്ന് ചോദിക്കുന്നത് പോലെയല്ലേ. ഒരു പൊടിക്ക് എല്ലാവർക്കും ഓരോരുത്തരും ഇഷ്ടം കൂടുതലുണ്ടായിരിക്കുമല്ലോ. പിന്നെ ഹർഷാദിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മളെ പാട്ട് ഏത് ഹർഷാദേ? മറന്നുപോയി ഏത് പാട്ടാണ് ഓർമ്മിപ്പിക്കുക? ആ കണ്ണു കണ്ണിൽ കണ്ട, ഇന്നലെ മുതൽ തുടങ്ങിയതാണ് കണ്ണു കണ്ണിൽ കണ്ട നിമിഷം മുതൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്ന് ഞാൻ വിഷമിപ്പിക്കത്തില്ല കേട്ടോ, ഇന്ന് ഞാൻ ആ പാട്ട് പ്ലേ ചെയ്യും. ഹർഷാദേ ഹർഷാദേ, ഞാൻ വിചാരിച്ച ഹർഷാദ് മറന്നുപോയി കാണും. ഇന്നലെ ഞാൻ അമ്മച്ചിയാണ് എന്നൊക്കെ പറഞ്ഞില്ലേ? ശരിയാണ്, എനിക്ക് ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. കണ്ണു കണ്ണിൽ കണ്ട നിമിഷം മുതൽ. ഇപ്പം ശരിയാക്കി തരാം. അടുത്ത പാട്ട് അത് തന്നെ, അത് കഴിഞ്ഞിട്ടേ ഞാൻ നിലാവിൻ്റെ നീലഭസ്മം പ്ലേ ചെയ്യുന്നുള്ളൂ. എന്തേ, കേട്ടിട്ട് വരാമേ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: ഇനി ലോകകപ്പ് ആരവം. കിക്കോഫിന് മണിക്കൂറുകൾ മാത്രം. 48 രാജ്യങ്ങൾ, ചാമ്പ്യൻ ഒന്ന്. ഫിഫ വേൾഡ് കപ്പ് ഇത്തവണ 6 തോക്കൂ.
2: Let's talk with Mini Padma. Vilikam, toll free number 800-9220. Monday to Friday, 4-5 PM. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling. Malayalita!
5: Malayalita! Kerala! Kerala!

പ്രത്യേകിച്ച് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഈ പാട്ടിങ്ങനെ ആസ്വദിച്ച് റേഡിയോയിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡർ ഓൺ ആക്കിയിട്ടോ സി ഡി ഒക്കെ പ്ലേ ചെയ്തിട്ടോ ഇങ്ങനെ നിലാവിൻ്റെ നീല ഭസ്മക്കുറി അണിഞ്ഞവളെ എന്നൊക്കെ ഇങ്ങനെ നീട്ടി പാടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ വന്നിട്ട് ആരടാ അവള് ഏടാ എന്ന് പറയുന്നത് ഇല്ലേ. അല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ പറയും നിലാവിൻ്റെ നീലഭസ്മക്കുറി അണിഞ്ഞവളെ ഏത് തവള എന്നൊക്കെ ചോദിക്കൂല്ലേ. പലതരത്തിലാണ് നമ്മുടെ കൂട്ടുകാരാണെങ്കിലും പാരൻസ് ആണെങ്കിലും, പാരൻസ് പിന്നെ ഭയങ്കര രസമാണ്. ഒരു ഹൈസ്കൂളൊക്കെ എത്തിക്കഴിഞ്ഞ് അല്ലെങ്കിൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞ് ഇതുപോലെ എന്തെങ്കിലും റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകൾ കേട്ടാലോ അല്ലെങ്കിൽ കുറേ നേരം ചിന്തിച്ചിരുന്നാലോ, പ്രത്യേകിച്ച് ഇപ്പം എന്നെ പാരൻസ് മാത്രമല്ല നമ്മുടെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ വന്നിട്ട് എന്താണ് ഒരു എരിപ്പ് ഒരു ആലോചന എന്നൊക്കെ ചോദിക്കും അല്ലേ. അന്തകാലം ഇന്ന കാലത്തിലും നിങ്ങൾ അതുപോലെ ആലോചിക്കാറുണ്ടോ കൂട്ടുകാരെ? ചിരിക്കുന്ന എന്താണ് പറഞ്ഞൂടെ, ഞാൻ നോക്കട്ടെ. ഇതുപോലെ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ആർക്കൊക്കെ വഴക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആരാണ് എന്നുള്ള ചോദ്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തായാലും ചുമ്മാ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഒരുപാട് പേരുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ പ്ലേ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ കേട്ടത് രാജേഷിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല, വാട്സാപ്പിലേക്ക് നോക്കുന്നില്ല. എൻ്റെ പാട്ട് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. ഓരോരുത്തരുടെ പാട്ടുകളും പറ്റുന്ന അത്രയും പാട്ടുകൾ ഞാൻ പ്ലേ ചെയ്തിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഈ മണിക്കൂർ ഇങ്ങനെ കഴിയാറാവുന്നു. അടുത്ത മണിക്കൂറിൽ കൂടുതൽ സന്ദേശങ്ങളൊക്കെ വായിക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM-ൽ മലയാളീട. നിങ്ങൾക്ക് മെസ്സേജും അയക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ടും വിശേഷങ്ങളൊക്കെ പറയാനും ഒക്കെ വേണ്ടിയിട്ട്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിൽ. ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യം വിധി പരിശോധിച്ച് മറുപടിയെന്ന് മുഖ്യമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഈ മാസം 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്രാ സൌകര്യം ഉറപ്പെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സൌജന്യ യാത്രയ്ക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ദിരാ ഗ്യാരന്റിയുടെ ഭാഗമായുള്ള പദ്ധതി പ്രിയദർശിനി എന്ന പേരിലാവും അറിയപ്പെടുക. വരുമാനം, പ്രായം എന്നീ ഉപാധികളൊന്നുമില്ലാതെ ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലായിരിക്കും സൌജന്യ യാത്ര നടപ്പിലാക്കുകയെന്ന് മുഖ്യമന്ത്രി. ട്രഷറിയിലെ ബാലൻസ് പുറത്തുവിട്ടതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ട്രഷറി രഹസ്യങ്ങൾ ഒരിക്കലും പുറത്തറിയാൻ പാടില്ലെന്ന വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ട്രഷറിയിൽ 6,000 കോടി രൂപ ബാക്കിയുണ്ടെന്ന് ആദ്യം വെളിപ്പെടുത്തിയത് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ തന്നെയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബജറ്റ് രഹസ്യം പോലെ സൂക്ഷിക്കേണ്ട ഒന്നല്ല ട്രഷറി ബാലൻസ് എന്നും ഇതിൽ യാതൊരുവിധ രഹസ്യവുമില്ലെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ 172 പേജുള്ള ധവളപത്രം തയ്യാറാക്കാൻ AI ഉപയോഗിച്ചെന്ന ആരോപണങ്ങൾക്കും മറുപടി നൽകി മുഖ്യമന്ത്രി. വെറും 10 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കില്ലെന്നും ഇതിനു പിന്നിൽ AI ടൂളുകളാണെന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ പോലുള്ളവർ തമാശ രൂപേണ വിമർശിച്ചിരുന്നു. എന്നാൽ ഇത്രയും പേജുള്ള റിപ്പോർട്ട് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാക്കാൻ സർക്കാരിന് ആവശ്യമായ ശേഷിയുണ്ടെന്നും ഇതിനായി AI ഉപയോഗിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ. PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻ സർക്കാർ സ്വീകരിച്ച ഇരട്ടത്താപ്പിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയിൽ ഒരിക്കലും പങ്കുചേരില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്ന സർക്കാർ മന്ത്രിസഭയിലെ മറ്റംഗങ്ങളെ പോലും അറിയിക്കാതെ രഹസ്യമായി കരാറിൽ ഒപ്പിട്ടതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് VD സതീശൻ ആരോപിച്ചു. ആലപ്പുഴയിൽ ഗൺമാൻമാർ നടത്തിയ അതിക്രമവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച വിധിക്ക് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കുമെന്നും കോടതിയുടെ ദൈനംദിന നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുന്നതെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കോടതി വിധിയിൽ പരസ്യമായി പ്രതിഷേധിക്കാനോ അഭിപ്രായം പറയാനോ സർക്കാരിന് സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. കേരളത്തിലെ IAS കേഡറിലുള്ള ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിച്ചല്ല നിയമനങ്ങൾ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഗവർണറുടെ നടപടികളെ പിന്തുണച്ച B. അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കിയത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന വിമർശനത്തോട് പ്രതികരിക്കവെ ഉദ്യോഗസ്ഥർക്കെതിരായ അച്ചടക്ക നടപടികൾ നിലനിർത്തിക്കൊണ്ടുതന്നെയാണ് സസ്പെൻഷൻ പിൻവലിച്ചതെന്ന് VD സതീശൻ.

0: ഗവർണർ സർവകലാശാലകളിൽ ഏകപക്ഷീയമായി ഇടപെടുന്നത് പുതിയ കാര്യമല്ലെന്നും മുൻ സർക്കാരുകളുടെ കാലത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. സിൻഡിക്കേറ്റുകളുടെ നിയമനങ്ങളും വൈസ് ചാൻസലർമാരുടെ പ്രശ്നങ്ങളും പണ്ടേ ഉള്ളതാണെന്നും പാനൽ നൽകേണ്ടിയിരുന്നത് മുൻ സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപി കൌൺസിലറുടെ അറസ്റ്റ് പോലീസിനെ അഭിനന്ദിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഗുണ്ടാവിളയാട്ടം സർക്കാർ അനുവദിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. കാപ്പാക്കേസിൽ അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി കൌൺസിലർ ആർ സുഗതനെ പിന്തുണച്ച് മേയർ വി വി രാജേഷ്. സുഗതന് രാഷ്ട്രീയ നിയമ പിന്തുണ നൽകും. സുഗതന് വേട്ടയാടുകയാണെന്ന് മേയർ. സുഗതനെ കാപ്പാക്കേസിൽ പെടുത്തിയതാണ്. സുഗതൻ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചിട്ടില്ല. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കൌൺസിലറെ പിടികൂടേണ്ട സാഹചര്യം തലസ്ഥാനത്തില്ലെന്നും മേയർ. നടി ലക്ഷ്മിപ്രിയയ്ക്കും ഹിൽപാല സ്റ്റേഷനിലെ വനിതാ എസ് ഐ രേഷ്മയ്ക്കുമെതിരെ അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. വനിതാ എസ് ഐ അൻസിബയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും വിവരങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പരാതിയിൽ കേസെടുക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി തൃക്കാക്കര എ സി പി കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി. വ്യാജ പരാതിയുടെ മറവിൽ ലക്ഷ്മിപ്രിയയും വനിതാ എസ് ഐയും ചേർന്ന് തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു അൻസിബയുടെ പരാതി. അതിനിടെ അൻസിബ ഹസനെതിരെ 10 കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മാനനഷ്ട കേസ് നൽകുമെന്ന് നടി ലക്ഷ്മിപ്രിയ. അൻസിബയുടെ പരാതിക്ക് പിന്നിൽ വർഗീയ ശക്തികളുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും ലക്ഷ്മിപ്രിയ. മധ്യപ്രദേശിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് കോൺഗ്രസ് നേതാക്കൾ. പത്രിക തള്ളിയ നടപടി തെറ്റ്. മീനാക്ഷി നടരാജനെതിരെ നിലവിൽ കേസുകളില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് കോൺഗ്രസ് നേതാക്കൾ. വിശദമായ ചർച്ച നടത്തിയെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. ഇറാനിൽ ആക്രമണം നടത്തി യുഎസ്. യുഎസ് ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിന് മറുപടിയായാണ് ആക്രമണം. 20 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള പ്രത്യാക്രമണമാണ് നടന്നതെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെക്കൻ ഇറാൻ ഭാഗങ്ങളിലാണ് പ്രധാനമായും ആക്രമണം ഉണ്ടായത്. ഇറാന്റെ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങൾ തകർത്തുവെന്ന് അമേരിക്കൻ സൈന്യം അവകാശപ്പെട്ടു. തീരദേശ നഗരമായ സിറിക്കിലും ഹോർമുസ് പരിസരമുള്ള ബന്ദറബാസിലും കശ്മിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇന്നലെ ഇറാൻ തകർത്തതിന് മറുപടിയായാണ് ആക്രമണം. ആക്രമണം യുഎസ് സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ തകർത്തതിന് യുഎസ് സൈന്യം മറുപടി നൽകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടത് തങ്ങളല്ലെന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്കൻ ആക്രമണത്തിന് മറുപടി നൽകിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. മേഖലയിലെ യുഎസ് ലക്ഷ്യങ്ങൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചുവെന്ന് IRGC. യുഎസ് ആക്രമണത്തിന് ശക്തമായി മറുപടി ലഭിക്കാതെ പോകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. സുരക്ഷിതമായിരിക്കണമെങ്കിൽ ഇറാന്റെ മേഖല വിട്ടുപോകണമെന്നും അമേരിക്കയോട് അറഖ്ചി ആവശ്യപ്പെട്ടു. ബഹ്റൈനിലും കുവൈറ്റിലും ജോർദാനിലും ഇറാന്റെ ആക്രമണം. യുഎസിന്റെ ബഹ്റൈനിലെ 5ാം കപ്പൽപ്പടയ ആസ്ഥാനത്ത് ആക്രമണം നടത്തിയെന്ന് ഇറാൻ. 21 യുഎസ് കേന്ദ്രങ്ങളിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾ തടയാൻ ഗൾഫ് മേഖലയിലെ അയൽരാജ്യങ്ങൾക്ക് നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തമുണ്ടെന്ന് ഇറാൻ. യുഎസും ഇറാനും തമ്മിൽ പരസ്പര ആക്രമണങ്ങൾ ശക്തമാക്കുകയും പശ്ചിമേഷ്യയിലും ഗൾഫ് മേഖലയിലും സുരക്ഷാ സാഹചര്യം അതിവേഗം വഷളാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ മുന്നറിയിപ്പ്. സംവിധായകൻ ഭാരതി രാജ വിടവാങ്ങി. 4 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിൽ സൂപ്പർ ഹിറ്റുകളുടെ പരമ്പര തീർത്ത സംവിധായകനാണ് വിടവാങ്ങിയത്. 6 തവണ ദേശീയ പുരസ്കാരം നേടി. രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. ഫുട്ബോൾ ലോകകപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഫിഫ ലോകകപ്പിന് മുന്നോടിയായി നടന്ന സന്നാഹ മത്സരത്തിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. അലബാമയിൽ നടന്ന മത്സരത്തിൽ ഐസ്ലൻഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. സൂപ്പർതാരം ലിയണൽ മെസ്സിയും തിയാഗോ അൽമാഡയും വലന്റിൻ ബാർക്കോയും അർജന്റീനയ്ക്ക് വേണ്ടി വലകുലുക്കി. 16-ന് അൾജീരിയക്കെതിരെയാണ് ലോകകപ്പിലെ അർജന്റീനയുടെ ആദ്യ മത്സരം. അടുത്ത വാർത്ത 4 മണിക്ക്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check. Good afternoon, Dubai. ഇപ്പോൾ സമയം 3:07.
3: Time check.
4: Weather update.
1: Brought to you by Alras Auto AC Parts, No. 1 Auto AC Spare Parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 39%.
4: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ഓള് പാട്ട് കേൾക്കണമെന്ന് ഇന്ന് പറഞ്ഞത് നമ്മുടെ നിയാസാണ്. നിയാസ് ഈ ഓള് പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞതിന് ഒരു കാരണം കൂടെ ഉണ്ട്. അതായത് നമ്മുടെ രാജേഷ് കുറച്ചു മുമ്പേ നിലാവിന്റെ നീല ഭസ്മക്കുറി എന്നുള്ള പാട്ട് ചോദിച്ചില്ലേ, അപ്പൊ ഞാനത് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതിന്റെ ആ പാട്ടിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ പാട്ടൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും വന്ന് ചോദിക്കും, എന്താടാ ഏതാടാ അവള്, അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ നമ്മളോട് ചോദിക്കും, സിബ്ലിങ്സും ഒക്കെ ചോദിക്കും, അപ്പം നിങ്ങളുടെ ഓർമ്മകളിലേക്ക് വരുന്ന പാട്ടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനത്തെ കാര്യമൊക്കെ പറയാൻ പറഞ്ഞപ്പോഴാണ് നിയാസ് ഈ മെസ്സേജ് അയച്ചത്. അത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഓളെ ഓർത്ത് പോയി, ഷീബ അത് ഒരു കാലം എന്നാണ്. ഈ പാട്ടിറങ്ങിയിട്ട് അധിക കാലം ആയില്ലല്ലോ, അപ്പം അത് അന്ധകാലമല്ല, അത് ഇന്ന കാലമല്ലേ. മണിയറയിൽ അശോകനുള്ള പാട്ടാണ് നമ്മൾ കേട്ടത്. എന്തായാലും നിയാസിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഒരു പാട്ട് വേറൊരു പാട്ടിലേക്ക് കൊണ്ടുപോകും. അതങ്ങനെയാണ് ചില പാട്ടുകളിൽ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അറിയാതെ നമ്മൾ അതിൽ കൂടെ സഞ്ചരിച്ച് ഇത്രയും സഞ്ചരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരു ചുവടെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കും. കുറച്ചൊക്കെ സഞ്ചരിച്ച് ഇങ്ങനെ ഓർമ്മകളിലൂടെയൊക്കെ ഇങ്ങനെ ഓടിപ്പോയിട്ട് ചാടി ഇവിടെ തന്നെ വരും, എവിടെ പോയാലും ഇവിടെ തന്നെ വരണം അല്ലേ. അതാണ് അപ്പോൾ ഇപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്, മലയാളിടാ എന്തൊരു ചൂടടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വി ജി എസ് നായർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ് വി ജി എസ് നായർ, അറിയാം ഭയങ്കര ചൂടാണ്, പക്ഷേ ഈ പുറത്ത് ഇത്രയും അധികം ചൂടൊക്കെ അടിച്ച് നമ്മൾ ചൂടാവരുത്. വെയിലിൻ്റെ പണിയിൽ ഇത്രയും ചൂടൊക്കെ വന്നോട്ടെ, പക്ഷെ നമ്മൾ ചൂടാവാനേ പാടില്ല. ചൂടാവാനേ പാടില്ല എന്ന് പറയുന്നില്ല, വല്ലപ്പോഴും ഒരിക്കൽ ഏറ്റവും ഇഷ്ടമുള്ളവരടുത്ത് ഇച്ചിരി ചൂടായിക്കോ, ഒരുപാട് ചൂടാവേണ്ട കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ റഹിമീസ എല്ലാവർക്കും വേണ്ടിയിട്ട് ആര് മെസ്സേജ് അയച്ചാലും നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട്, ഒരുപാട് നല്ല വാക്കുകളൊക്കെ പറയാറുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചട്ടിയിൽ കുറേ ചോറും ഒക്കെ ഇട്ടിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നൊക്കെയാണ്, നല്ല രസമുണ്ട് കേട്ടോ. അതിനകത്താണെങ്കിൽ കപ്പയുണ്ട്, പിന്നെ ബീട്രൂട്ട് കറി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നടുവിൽ ഇച്ചിരി ചോറ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ സൈഡിൽ കപ്പയാണെന്ന് തോന്നുന്നു, പിന്നെ എന്തത് മാമ്പഴ പുളിശ്ശേരി ആണെന്ന് തോന്നുന്നു ഒരു സൈഡിൽ, പിന്നെ നല്ല പച്ച കളറിൽ മുരിങ്ങയില, പിന്നെ നല്ല പിങ്ക് കളറിൽ ബീട്രൂട്ട് കറി എല്ലാം, പിന്നെ പപ്പടം, പിന്നെ ഫിഷാണെന്ന് തോന്നുന്നു, എല്ലാം കൂടെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ച് തന്നിട്ടുണ്ട്. കൊള്ളാം. പിന്നെ എന്തായാലും താങ്ക് യു. എന്നോടൊരു പാട്ടും ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു പാട്ട് കേൾക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഞാൻ പ്ലേ ചെയ്ത് തരും റഹീം. ഓക്കെ, സരോജ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ഞാനത് പ്ലേ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഓ, കൊതിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദേവി, സത്യം ദേവി, എനിക്ക് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ, എനിക്ക് ഒരു ദിവസം ചോറ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. ചോറില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാനേ വയ്യ. സത്യം പറഞ്ഞാൽ ഇന്നലെയും ചോറ് കഴിച്ചിട്ട് വൈകുന്നേരം വീട്ടിൽ പോയിട്ട് ഒരു ഏഴ് മണി കഴിഞ്ഞ് ഒരു ഏഴരയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ചോറ് കഴിക്കുന്നത്. എൻ്റെ അമ്മ പാവം, എല്ലാം ചോറും കറിയും ഒക്കെ മിക്കവാറും സാമ്പാർ, അവിയൽ, തോരൻ, ഇതുപോലെ മുരിങ്ങയില തോരൻ. ഞാൻ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ എവിടെ മുരിങ്ങയില കണ്ടാലും വാങ്ങി, കാരണം വീട്ടിലെല്ലാവർക്കും മുരിങ്ങയില, ചീര ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം നല്ല ചെറിയ ഉള്ളിയും വെണ്ടയ്ക്കൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള വറുത്തരച്ച തീയലുണ്ടല്ലോ, എൻ്റെ ജീവനാണോ. അപ്പം ഞാൻ ഇന്നലെ ഇങ്ങനെ ചോറ് കഴുകി പാത്രം കഴുകിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആലോചിച്ച ഒരു കാര്യമാണ്, എന്നായിരിക്കും ഇനി എൻ്റെ ഈ ചോറിനോടും കറിയോടും ഉള്ള ഈ കൊതി ഒന്ന് തീരാണ്. എന്തൊക്കെ കഴിച്ചാലുണ്ടല്ലോ, എനിക്ക് ചോറ് കഴിക്കേണ്ട ഒരു ദിവസം പറ്റൂല. അതും അമ്മ ഉണ്ടാക്കി തരുമ്പോൾ പറയാൻ വേണ്ടല്ലോ. ഞാൻ ചില ദിവസം ശനിയാഴ്ച ഇത് ഞായറാഴ്ചയൊക്കെ വീട്ടിൽ നിന്നാലും ഞാനിങ്ങനെ മടി പോലെയൊക്കെ നിൽക്കും. ചില ദിവസം ഞാൻ വിചാരിക്കും, അയ്യോ പാവമല്ലേ അമ്മ എന്നുണ്ടാക്കുന്നതിലേ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഞാൻ അടുക്കള കയറിയാൽ തന്നെ ഞാൻ അതിൻ്റെ തലേ ദിവസം അമ്മ ഉണ്ടാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനെടുത്ത് കഴിക്കും. അയ്യോ, എവിടെ തുടങ്ങി എവിടെ പോയി. എന്തായാലും അടുത്ത പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം. നമ്മുടെ റഹീം സരോജ പാട്ട് കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. റഹീം ഏതാ വരുന്നത്? ഇഷ്ടപ്പെട്ട പാട്ട് എടുത്തോട്ടാ.

0: യു ആർ ലിസണിംഗ് ടു മലയാളി ഡാബ് വിത്ത് ഷീബ.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Malayalita!
7: Malayalita! Kerala! Kerala!

0: അപ്പോൾ ഈ പാട്ട് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് നിഷയാണ്. നിഷയുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, ഷീബക്കുട്ടി എന്ന് വിളിച്ചിട്ടുണ്ട് നിഷ നീട്ടി. നിഷക്കുട്ടിയുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനിലെ പാട്ടൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നിഷ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഷീബ ഭക്ഷണം കഴിച്ചില്ലേ? എനിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ചോറ് കഴിക്കാത്ത ഒരു ദിവസത്തെ പറ്റി ആലോചിക്കാൻ പറ്റില്ല എന്ന്. അതുതന്നെയാണ് നിഷയും പറഞ്ഞിരിക്കുന്നത്, എനിക്കും അങ്ങനെ തന്നെ ഷീബ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ റോഷ്നിയുടെ മെസ്സേജും കിട്ടിയിട്ടുണ്ട്. റോഷ്നി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ അഖില് ഇന്ന് പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് ഒരു പാട്ട് ചോദിച്ചതാണ്, അഖിലെ ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ മെഹബൂബ, അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ മെസ്സേജ്, അജ്മാൻ ഫാൻസിൻ്റെ ഒരു പോസ്റ്ററൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, പോർച്ചുഗൽ ഫാൻസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, യോഗേഷ് മുഹമ്മദ് ഹാരിസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ദിനേഷ് ഹലോ പറഞ്ഞിട്ടുണ്ട്, മുസ്തഫയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, എൻ്റെ പാട്ട് പ്ലേ ചെയ്യുമല്ലോ അല്ലല്ലേ ഹരീഷ്, ഹരീഷിൻ്റെ പാട്ട് ഞാൻ പ്ലേ ചെയ്യും. അയ്യോ, ഈ പാട്ട് എൻ്റെ കയ്യിൽ ഇല്ല ഹരീഷ്, ഇത് പഴയ ആൽബം സോങ് ആണോ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഇതാരാ പേരെ വീടെ പേരില്ലാത്ത കുറെ മെസ്സേജുകൾ. ഇത് രാഹുലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, എനിക്ക് ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് രാഹുലെ, എന്തൊക്കെയാണ് വിശേഷം? പിന്നെ ജിതിൻ ഹലോ പറഞ്ഞിട്ടുണ്ട്, ഹബീബിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, സുഖമല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സീമ ഷാജി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് സീമ. മുസമ്മിൽ, ഇവിടെ കുറച്ച് നേരമായിട്ട് ഒരു ശാന്തനും സുന്ദരനും സമാധാനവും ഉള്ളതുമായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പേരാണ് മുസമ്മിൽ, ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും മുസമ്മിൽ ഹായ് കേട്ടോ, എപ്പോഴും ഇതുപോലെ തന്നെ ശാന്തനായിട്ടും സുന്ദരനായിട്ടും സമാധാനത്തോടെയും ഇരിക്കാൻ കഴിയട്ടെ എന്നുള്ള ആശംസകൾ സ്വന്തമായിട്ട് അങ്ങ് എഴുതിയിരിക്കുകയാണ്. ശാന്തം സുന്ദരം സമാധാനം, ആഹാ, അതിന് അതിനൊരു പേരാണ് മുസമ്മിൽ എന്ന്. ഓക്കെ, കൊള്ളാം. പിന്നെ വിജിത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്, മാത്യു ഇന്നലെ ഞാൻ പാട്ട് പ്ലേ ചെയ്തിരുന്നു, മാത്യു കേട്ടില്ല എന്ന് ചിന്ന എന്നോട് അത് ആ പാട്ട് ചോദിച്ചിരിക്കുകയാണ്. ശരി, അപ്പം ഇനിയും നമുക്ക് ഈ മണിക്കൂറിലെ തമിഴ് സോങ് കേൾക്കേണ്ട സമയമാണ്. ഈ മണിക്കൂറിൽ ഞാൻ ഗാട്ടാ ഗുസ്തി 2 പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. ഗാട്ടാ ഗുസ്തി സിനിമ നല്ല രസമുള്ള സിനിമയാണ്, വിഷ്ണു വിശാൽ പിന്നെ നമ്മുടെ ഐശ്വര്യ ലക്ഷ്മിയുമാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2 വന്നിട്ടുണ്ട്, അതിലെ പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്, നമുക്ക് കേട്ടിട്ട് വരാം.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ സ്ട്രീറ്റ് 19A ഇൻ ഉമുൽ ഷെയ്ഫ് ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. D65 അൽ മറേബിയ സ്ട്രീറ്റ് ഇൻ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4 ആ ഭാഗത്തും ഹെവി ട്രാഫിക് കാണാം. ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 11 അറൌണ്ട് S102 ഷാർജ റിംഗ് റോഡ് ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC സപ്ലൈ.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: ഇനി ലോകകപ്പ് ആരവം. കിക്കോഫിന് മണിക്കൂറുകൾ മാത്രം. 48 രാജ്യങ്ങൾ, ചാമ്പ്യൻ ഒന്ന്. ഫിഫ വേൾഡ് കപ്പ് ഇത്തവണ 6 തോക്കും.
3: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday, 4 to 5 p.m. Only on Home 92.2 FM.

0: അഖിലാണ് ഇന്ന് ഈ പാട്ട് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത്. കിളിച്ചുട്ട മാമ്പഴത്തിലെ ഒരു പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പാട്ട് കേൾപ്പിക്കാന്ന്. അങ്ങനെ അഖിലിന് വേണ്ടിയിട്ട് ഈ പാട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വിപിൻ ഉമൽഖൈനിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചി സുഖല്ലേ ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് വിപിനെ, അവിടെ വിപിനും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇന്ന് 14-ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തായ ജിനീഷേട്ടനും സഹധർമ്മിണിക്കും 1000 ആശംസകൾ നേരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടും ചോദിച്ചിട്ടുണ്ട്. പാട്ടിന്റെ കാര്യം എന്താണെന്നറിയാവോ വിപിനെ? അപ്പോൾ ഇപ്പോൾ 3:31 മെസ്സേജ് അയച്ചത്. അതിന് മുമ്പേ പാട്ട് ചോദിച്ചു, അവരുടെ പാട്ടുകൾ ഞാനിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവർക്ക് രണ്ടുപേർക്ക് എല്ലാവിധ വിവാഹ വാർഷിക ആശംസകളും അറിയിക്കുന്നു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടുകളെല്ലാം അവർക്കെല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ജിനീഷേട്ടനും. ജിനീഷേട്ടൻ്റെ വൈഫിൻ്റെ പേരെന്ത് പറയാതെ അത് മറന്നുപോയാ? ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. ജിനീഷിനും ജിനീഷിൻ്റെ വൈഫിനും എല്ലാവിധ വിവാഹ വാർഷിക ആശംസകളും അറിയിക്കുകയാണ്. 14-ാമത്തെ വിവാഹ വാർഷികം എന്നാണ് നമ്മുടെ വിപിൻ പറഞ്ഞിരുന്നത്. പിന്നെ സനോജ് ഹലോ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു പാട്ട് പ്ലേ ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത പാട്ട് വരുമ്പോൾ സനോജിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നത്. ഷിനോദ്, അതുപോലെ തന്നെ സുധീർ, ഹംസ, റിജിൻ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇനി വരുന്ന പാട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ സമർപ്പിക്കുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പറയട്ടെ, നിങ്ങൾക്ക് എപ്പോഴാണോ സമയമുള്ളത് അപ്പോഴൊക്കെ നമ്മുടെ ഹോം 92.2 FM കേൾക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ വരുന്നു നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

നമ്മുടെ ജിതിനാണിന്ന് ഈ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരുന്നത്. പിന്നെ കല്യാണി പാട്ടിന് വേണ്ടിയിട്ടുള്ള മെസ്സേജ്, ഞാൻ 3 മണിക്ക് കല്യാണി പാട്ട് ചോദിച്ചതാണ്, ഇതുവരെ എന്റെ പാട്ട് പ്ലേ ചെയ്യാറായില്ലേ എന്നാണ് പ്രമോദ് ചോദിച്ചിരിക്കുന്നത്. ഹായ് പ്രമോദേ, ഹായ്. ഒരുപാട് പാട്ടുകൾ പ്ലേ ചെയ്യാനും പറ്റിയിട്ടില്ല, ക്ഷമിക്കണം. എപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ നമുക്ക് സമയം തികയില്ല, നമുക്കൊരു സമയം കൂടെ കൂട്ടാം അല്ലേ. ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ശരി, ഇനി വരുന്ന പാട്ടുകൾ ഒന്ന് കല്യാണി പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. ലോകയിലെ പാട്ടും കൂടെ പ്ലേ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇഷ്ടം. അപ്പോൾ അതുകൂടെ പ്ലേ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പ്ലേ ചെയ്യാം. നമ്മുടെ ബിനു ശശിധരൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, സുധീർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, വിപിൻ താങ്ക് യു പറഞ്ഞിട്ടുണ്ട്, രഞ്ജിത്ത് ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് രഞ്ജിത്ത്, രഞ്ജിത്തിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടിന്ന് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല, സമയം തികയാത്തത് കൊണ്ടാണ്. എന്തായാലും ഇനി വരുന്ന പാട്ടുകൾ താങ്കൾക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. 2 മണി മുതൽ 4 മണി വരെ ഇത് മലയാളിയുടെയാണ് ഷീബയാണ് നിങ്ങളുടെ കൂടെ വർത്തമാനം പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയാണ്. അത് കഴിഞ്ഞാൽ ബാക്ക് ടു ഹോമുമായിട്ട് നമ്മുടെ ആസിഫ് നിങ്ങളുടെ കൂടെ ചേരും. രാവിലെ മുതൽ എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് സമയമുള്ളത്, 6 മണിയാകുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പങ്കുവെച്ച് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. രാവിലെ 6 മണിക്ക് നമ്മുടെ ഹോം 92.2 FM പ്രോഗ്രാം ഹെഡായിട്ടുള്ള ജയലക്ഷ്മിയാണ് നിങ്ങളുടെ കൂടെ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 7 മണി മുതൽ 11 മണി വരെ സാൻഡ്യൂൺസുമായിട്ട് അക്ഷയ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. നിത്യ 11 മണി മുതൽ 2 മണി വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ ഞാനാണ്, 2 മണി മുതൽ 4 മണി വരെ ശിവയായിരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യം വിധി പരിശോധിച്ച് മറുപടിയെന്ന് മുഖ്യമന്ത്രി. ബജറ്റ് രഹസ്യം പോലെയല്ല ട്രഷറി ബാലൻസ് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഈ മാസം 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്രാ സൌകര്യം ഉറപ്പെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌജന്യ യാത്രയ്ക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ദിരാ ഗ്യാരന്റിയുടെ ഭാഗമായുള്ള പദ്ധതി പ്രിയദർശിനി എന്ന പേരിലാവും അറിയപ്പെടുക. വരുമാനം, പ്രായം എന്നീ ഉപാധികളൊന്നുമില്ലാതെ ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലായിരിക്കും സൌജന്യ യാത്ര നടപ്പിലാക്കുകയെന്ന് മുഖ്യമന്ത്രി. ട്രഷറിയിലെ ബാലൻസ് പുറത്തുവിട്ടതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ, ട്രഷറി രഹസ്യങ്ങൾ ഒരിക്കലും പുറത്തറിയാൻ പാടില്ലെന്ന വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ട്രഷറിയിൽ 6,000 കോടി രൂപ ബാക്കിയുണ്ടെന്ന് ആദ്യം വെളിപ്പെടുത്തിയത് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബജറ്റ് രഹസ്യം പോലെ സൂക്ഷിക്കേണ്ട ഒന്നല്ല ട്രഷറി ബാലൻസ് എന്നും ഇതിൽ യാതൊരുവിധ രഹസ്യവുമില്ലെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ 172 പേജുള്ള ധവളപത്രം തയ്യാറാക്കാൻ AI ഉപയോഗിച്ചെന്ന ആരോപണങ്ങൾക്കും മറുപടി നൽകി മുഖ്യമന്ത്രി. വെറും 10 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കില്ലെന്നും ഇതിനു പിന്നിൽ AI ടൂളുകളാണെന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ പോലുള്ളവർ തമാശ രൂപേണ വിമർശിച്ചിരുന്നു. എന്നാൽ ഇത്രയും പേജുള്ള റിപ്പോർട്ട് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാക്കാൻ സർക്കാരിന് ആവശ്യമായ ശേഷിയുണ്ടെന്നും ഇതിനായി AI ഉപയോഗിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻ സർക്കാർ സ്വീകരിച്ച ഇരട്ടത്താപ്പിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിയിൽ ഒരിക്കലും പങ്കുചേരില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്ന സർക്കാർ മന്ത്രിസഭയിലെ മറ്റംഗങ്ങളെ പോലും അറിയിക്കാതെ രഹസ്യമായി കരാറിൽ ഒപ്പിട്ടതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. ആലപ്പുഴയിൽ ഗൺമാൻമാർ നടത്തിയ അതിക്രമവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച വിധിക്ക് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കുമെന്നും കോടതിയുടെ ദൈനംദിന നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുന്നതെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോടതി വിധിയിൽ പരസ്യമായി പ്രതിഷേധിക്കാനോ അഭിപ്രായം പറയാനോ സർക്കാരിന് സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. കേരളത്തിലെ IAS കേഡറിലുള്ള ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിച്ചല്ല അവർക്ക് നിയമനങ്ങൾ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഗവർണറുടെ നടപടികളെ പിന്തുണച്ച ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കിയത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന വിമർശനത്തോട് പ്രതികരിക്കവേ ഉദ്യോഗസ്ഥർക്കെതിരായ അച്ചടക്ക നടപടികൾ നിലനിർത്തിക്കൊണ്ടുതന്നെയാണ് സസ്പെൻഷൻ പിൻവലിച്ചതെന്ന് വി ഡി സതീശൻ. ഗവർണർ സർവകലാശാലകളിൽ ഏകപക്ഷീയമായി ഇടപെടുന്നത് പുതിയ കാര്യമല്ലെന്നും മുൻ സർക്കാരുകളുടെ കാലത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. സിൻഡിക്കേറ്റുകളിലെ നിയമനങ്ങളും വൈസ് ചാൻസലർമാരുടെ പ്രശ്നങ്ങളും പണ്ടേ ഉള്ളതാണെന്നും പാനൽ നൽകേണ്ടിയിരുന്നത് മുൻ സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തുടങ്ങിയ ഒന്നല്ല ഗവർണറുടെ ഈ നീക്കങ്ങളെന്നും സർവകലാശാലയുമായി ബന്ധപ്പെട്ട നിലവിലെ നടപടിക്രമങ്ങളെല്ലാം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്നും വി ഡി സതീശൻ. BJP കൌൺസിലറുടെ അറസ്റ്റ്, പോലീസിനെ അഭിനന്ദിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഗുണ്ടാ

0: വെള്ളയാട്ടം സർക്കാർ അനുവദിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതനെ പിന്തുണച്ച് മേയർ VV രാജേഷ്. സുഗതന് രാഷ്ട്രീയ നിയമ പിന്തുണ നൽകും. സുഗതന് വേട്ടയാടുകയാണെന്ന് മേയർ. സുഗതനെ കാപ്പ കേസിൽ പിടുത്തിയതാണ്. സുഗതൻ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചിട്ടില്ല. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കൌൺസിലറെ പിടികൂടേണ്ട സാഹചര്യം തലസ്ഥാനത്തില്ലെന്നും മേയർ. CMR ൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ TA ചോദ്യം ചെയ്യാൻ വിശദമായ ചോദ്യാവലി തയ്യാറാക്കി ED. CMR ൽ നിന്ന് ലഭിച്ച 2,78,00,000 വിനിയോഗിച്ചത് എങ്ങനെയെന്നതിൽ വ്യക്തത വരുത്തും. പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ അത് കണ്ടുകെട്ടാൻ നീക്കം. കുറ്റപത്രത്തിനൊപ്പമുള്ള 134 രേഖകൾ വേഗത്തിൽ വേണമെന്നും SFIയോട് ED ആവശ്യപ്പെട്ടു. മധ്യപ്രദേശിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് കോൺഗ്രസ് നേതാക്കൾ. പത്രിക തള്ളിയ നടപടി തെറ്റ്. മീനാക്ഷി നടരാജനെതിരെ നിലവിൽ കേസുകളില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് കോൺഗ്രസ് നേതാക്കൾ. വിശദമായ ചർച്ച നടത്തിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. ഇറാനിൽ ആക്രമണം നടത്തി US. US ഹെലികോപ്റ്റർ വെടിവച്ചിട്ടതിന് മറുപടിയായാണ് ആക്രമണം. 20 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള പ്രത്യാക്രമണമാണ് നടന്നതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെക്കൻ ഇറാൻ ഭാഗങ്ങളിലാണ് പ്രധാനമായും ആക്രമണം ഉണ്ടായത്. ഇറാന്റെ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങൾ തകർത്തുവെന്ന് അമേരിക്കൻ സൈന്യം അവകാശപ്പെട്ടു. തീരദേശ നഗരമായ സിരിക്കിലും ഹോർമുസ് പരിസരമുള്ള ബന്ദറബാസിലും കശമിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇന്നലെ ഇറാൻ തകർത്തതിന് മറുപടിയായാണ് ആക്രമണം. ആക്രമണം US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ തകർത്തതിന് US സൈന്യം മറുപടി നൽകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഹെലികോപ്റ്റർ വെടിവച്ചിട്ടത് തങ്ങളല്ലെന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്കൻ ആക്രമണത്തിന് മറുപടി നൽകിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. മേഖലയിലെ US ലക്ഷ്യങ്ങൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചുവെന്ന് IRGC. US ആക്രമണത്തിന് ശക്തമായി മറുപടി ലഭിക്കാതെ പോകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. സുരക്ഷിതമായിരിക്കണമെങ്കിൽ ഇറാന്റെ മേഖല വിട്ടുപോകണമെന്നും അമേരിക്കയോട് അറഖ്ചി ആവശ്യപ്പെട്ടു. ബഹ്റൈനിലും കുവൈറ്റിലും ജോർദാനിലും ഇറാന്റെ ആക്രമണം. USന്റെ ബഹ്റൈനിലെ 5 കപ്പൽപ്പട ആസ്ഥാനത്ത് ആക്രമണം നടത്തിയെന്ന് ഇറാൻ. 21 US കേന്ദ്രങ്ങളിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾ തടയാൻ ഗൾഫ് മേഖലയിലെ അയൽരാജ്യങ്ങൾക്ക് നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തമുണ്ടെന്ന് ഇറാൻ. USഉം ഇറാനും തമ്മിൽ പരസ്പര ആക്രമണങ്ങൾ ശക്തമാക്കുകയും പശ്ചിമേഷ്യയിലും ഗൾഫ് മേഖലയിലും സുരക്ഷാ സാഹചര്യം അതിവേഗം വഷളാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ മുന്നറിയിപ്പ്. ദുബായിൽ എമിറേറ്റ്സ് റോഡിലുണ്ടായ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് 2.6 കോടി രൂപയുടെ പുനരധിവാസ പാക്കേജുമായി പ്രവാസി സംരംഭകനും ജീവകാരുണ്യ പ്രവർത്തകനും ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാനും CEOയുമായ ഡോക്ടർ ഷംഷീർ വൈലി. അപകടത്തിൽ ജീവൻ നഷ്ടമായ 7 പേരുടെ കുടുംബങ്ങൾക്ക് 26 ലക്ഷം രൂപ വീതവും 2 മലയാളികൾ ഉൾപ്പെടെ പരിക്കേറ്റ 9 പേരുടെ അടിയന്തര ചികിത്സ പുനരധിവാസ ആവശ്യങ്ങൾക്കായി 47 ലക്ഷം രൂപയും നൽകും. ഇതിനു പുറമെ അപകടത്തിന് ഇരയായവരുടെ കുടുംബാംഗങ്ങളുടെ അടിയന്തര യാത്രാ താമസ സൌകര്യങ്ങൾക്കായി 18 ലക്ഷം രൂപയും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി 13 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട ഇന്ത്യൻ കുടുംബങ്ങൾക്ക് സഹായം ഉറപ്പാക്കാൻ ദുബായിലെ ഇന്ത്യൻ കൌൺസുലേറ്റുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരികയാണെന്ന് ഡോക്ടർ ഷംഷീർ വയലിൽ അറിയിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: Chuttu pullunna maribhoomi. ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
2: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യം വിധി പരിശോധിച്ച് മറുപടിയെന്ന് മുഖ്യമന്ത്രി. ബജറ്റ് രഹസ്യം പോലെയല്ല ട്രഷറി ബാലൻസ് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഈ മാസം 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്രാ സൌകര്യം ഉറപ്പെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌജന്യ യാത്രയ്ക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ദിരാ ഗ്യാരന്റിയുടെ ഭാഗമായുള്ള പദ്ധതി പ്രിയദർശിനി എന്ന പേരിലാവും അറിയപ്പെടുക. വരുമാനം, പ്രായം എന്നീ ഉപാധികളൊന്നുമില്ലാതെ ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലായിരിക്കും സൌജന്യ യാത്ര നടപ്പിലാക്കുകയെന്ന് മുഖ്യമന്ത്രി. ട്രഷറിയിലെ ബാലൻസ് പുറത്തുവിട്ടതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ, ട്രഷറി രഹസ്യങ്ങൾ ഒരിക്കലും പുറത്തറിയാൻ പാടില്ലെന്ന വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ട്രഷറിയിൽ 6,000 കോടി രൂപ ബാക്കിയുണ്ടെന്ന് ആദ്യം വെളിപ്പെടുത്തിയത് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബജറ്റ് രഹസ്യം പോലെ സൂക്ഷിക്കേണ്ട ഒന്നല്ല ട്രഷറി ബാലൻസ് എന്നും ഇതിൽ യാതൊരുവിധ രഹസ്യവുമില്ലെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ 172 പേജുള്ള ധവളപത്രം തയ്യാറാക്കാൻ AI ഉപയോഗിച്ചെന്ന ആരോപണങ്ങൾക്കും മറുപടി നൽകി മുഖ്യമന്ത്രി. വെറും 10 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കില്ലെന്നും ഇതിനു പിന്നിൽ AI ടൂളുകളാണെന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ പോലുള്ളവർ തമാശ രൂപേണ വിമർശിച്ചിരുന്നു. എന്നാൽ ഇത്രയും പേജുള്ള റിപ്പോർട്ട് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാക്കാൻ സർക്കാരിന് ആവശ്യമായ ശേഷിയുണ്ടെന്നും ഇതിനായി AI ഉപയോഗിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻ സർക്കാർ സ്വീകരിച്ച ഇരട്ടത്താപ്പിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ, പദ്ധതിയിൽ ഒരിക്കലും പങ്കുചേരില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്ന സർക്കാർ മന്ത്രിസഭയിലെ മറ്റംഗങ്ങളെ പോലും അറിയിക്കാതെ രഹസ്യമായി കരാറിൽ ഒപ്പിട്ടതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. ആലപ്പുഴയിൽ ഗൺമാൻമാർ നടത്തിയ അതിക്രമവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച വിധിക്ക് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കുമെന്നും കോടതിയുടെ ദൈനംദിന നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുന്നതെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോടതി വിധിയിൽ പരസ്യമായി പ്രതിഷേധിക്കാനോ അഭിപ്രായം പറയാനോ സർക്കാരിന് സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. കേരളത്തിലെ IAS കേഡറിലുള്ള ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിച്ചല്ല അവർക്ക് നിയമനങ്ങൾ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഗവർണറുടെ നടപടികളെ പിന്തുണച്ച ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കിയത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന വിമർശനത്തോട് പ്രതികരിക്കവേ ഉദ്യോഗസ്ഥർക്കെതിരായ അച്ചടക്ക നടപടികൾ നിലനിർത്തിക്കൊണ്ടുതന്നെയാണ് സസ്പെൻഷൻ പിൻവലിച്ചതെന്ന് വി ഡി സതീശൻ. ഗവർണർ സർവകലാശാലകളിൽ ഏകപക്ഷീയമായി ഇടപെടുന്നത് പുതിയ കാര്യമല്ലെന്നും മുൻ സർക്കാരുകളുടെ കാലത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. സിൻഡിക്കേറ്റുകളിലെ നിയമനങ്ങളും വൈസ് ചാൻസലർമാരുടെ പ്രശ്നങ്ങളും പണ്ടേ ഉള്ളതാണെന്നും പാനൽ നൽകേണ്ടിയിരുന്നത് മുൻ സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തുടങ്ങിയ ഒന്നല്ല ഗവർണറുടെ ഈ നീക്കങ്ങളെന്നും സർവകലാശാലയുമായി ബന്ധപ്പെട്ട നിലവിലെ നടപടിക്രമങ്ങളെല്ലാം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്നും വി ഡി സതീശൻ. BJP കൌൺസിലറുടെ അറസ്റ്റ് പോലീസിനെ അഭിനന്ദിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഗുണ്ടാവിളയാട്ടം സർക്കാർ അനുവദിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. കാപ്പാക്കേസിൽ അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതനെ പിന്തുണച്ച് മേയർ VV രാജേഷ്. സുഗതന് രാഷ്ട്രീയ നിയമ പിന്തുണ നൽകും. സുഗതനെ വേട്ടയാടുകയാണെന്ന് മേയർ. സുഗതനെ കാപ്പാക്കേസിൽ പെടുത്തിയതാണ്. സുഗതൻ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചിട്ടില്ല. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കൌൺസിലറെ പിടികൂടേണ്ട സാഹചര്യം തലസ്ഥാനത്തില്ലെന്നും മേയർ. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിശദമായ ചോദ്യാവലി തയ്യാറാക്കി ED. CMRൽ നിന്ന് ലഭിച്ച 2,78,00,000 വിനിയോഗിച്ചത് എങ്ങനെയെന്നതിൽ വ്യക്തത വരുത്തും. പണമുപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ അത് കണ്ടുകെട്ടാൻ നീക്കം. കുറ്റപത്രത്തിനൊപ്പമുള്ള 134 രേഖകൾ

0: വേഗത്തിൽ വേണമെന്നും SFIയോട് ED ആവശ്യപ്പെട്ടു. മധ്യപ്രദേശിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് കോൺഗ്രസ് നേതാക്കൾ. പത്രിക തള്ളിയ നടപടി തെറ്റ്. മീനാക്ഷി നടരാജനെതിരെ നിലവിൽ കേസുകളില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് കോൺഗ്രസ് നേതാക്കൾ. വിശദമായ ചർച്ച നടത്തിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. ഇറാനിൽ ആക്രമണം നടത്തി US. US ഹെലികോപ്റ്റർ വെടിവച്ചിട്ടതിന് മറുപടിയായാണ് ആക്രമണം. 20 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള പ്രത്യാക്രമണമാണ് നടന്നതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെക്കൻ ഇറാൻ ഭാഗങ്ങളിലാണ് പ്രധാനമായും ആക്രമണം ഉണ്ടായത്. ഇറാന്റെ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങൾ തകർത്തുവെന്ന് അമേരിക്കൻ സൈന്യം അവകാശപ്പെട്ടു. തീരദേശ നഗരമായ സിരിക്കിലും ഹോർമുസ് പരിസരമുള്ള ബന്ദറബാസിലും കശമിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇന്നലെ ഇറാൻ തകർത്തതിന് മറുപടിയായാണ് ആക്രമണം. ആക്രമണം US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ തകർത്തതിന് US സൈന്യം മറുപടി നൽകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഹെലികോപ്റ്റർ വെടിവച്ചിട്ടത് തങ്ങളല്ലെന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്കൻ ആക്രമണത്തിന് മറുപടി നൽകിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. മേഖലയിലെ US ലക്ഷ്യങ്ങൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചുവെന്ന് IRGC. US ആക്രമണത്തിന് ശക്തമായി മറുപടി ലഭിക്കാതെ പോകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. സുരക്ഷിതമായിരിക്കണമെങ്കിൽ ഇറാന്റെ മേഖല വിട്ടുപോകണമെന്നും അമേരിക്കയോട് അറഖ്ചി ആവശ്യപ്പെട്ടു. ബഹ്റൈനിലും കുവൈറ്റിലും ജോർദാനിലും ഇറാന്റെ ആക്രമണം. USന്റെ ബഹ്റൈനിലെ 5 കപ്പൽപ്പടയ ആസ്ഥാനത്ത് ആക്രമണം നടത്തിയെന്ന് ഇറാൻ. 21 US കേന്ദ്രങ്ങളിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾ തടയാൻ ഗൾഫ് മേഖലയിലെ അയൽരാജ്യങ്ങൾക്ക് നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തമുണ്ടെന്ന് ഇറാൻ. USും ഇറാനും തമ്മിൽ പരസ്പര ആക്രമണങ്ങൾ ശക്തമാക്കുകയും പശ്ചിമേഷ്യയിലും ഗൾഫ് മേഖലയിലും സുരക്ഷാ സാഹചര്യം അതിവേഗം വഷളാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ മുന്നറിയിപ്പ്. ദുബായിൽ എമിറേറ്റ്സ് റോഡിലുണ്ടായ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് 2.6 കോടി രൂപയുടെ പുനരധിവാസ പാക്കേജുമായി പ്രവാസി സംരംഭകനും ജീവകാരുണ്യ പ്രവർത്തകനും ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാനും CEOയുമായ ഡോക്ടർ ഷംഷീർ വയലിൽ. അപകടത്തിൽ ജീവൻ നഷ്ടമായ 7 കുടുംബങ്ങൾക്ക് 26 ലക്ഷം രൂപ വീതവും 2 മലയാളികൾ ഉൾപ്പെടെ പരിക്കേറ്റ 9 പേരുടെ അടിയന്തര ചികിത്സ പുനരധിവാസ ആവശ്യങ്ങൾക്കായി 47 ലക്ഷം രൂപയും നൽകും. ഇതിനു പുറമെ അപകടത്തിന് ഇരയായവരുടെ കുടുംബാംഗങ്ങളുടെ അടിയന്തര യാത്രാ താമസ സൌകര്യങ്ങൾക്കായി 18 ലക്ഷം രൂപയും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി 13 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട ഇന്ത്യൻ കുടുംബങ്ങൾക്ക് സഹായം ഉറപ്പാക്കാൻ ദുബായിലെ ഇന്ത്യൻ കൌൺസുലേറ്റുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരികയാണെന്ന് ഡോക്ടർ ഷംഷീർ വയലിൽ അറിയിച്ചു.
1: കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
2: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
3: Time check. Studio clock report samayam 5 mani kazhinju 7 minute.
4: Time check. Weather update.
2: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദിവസത്തേക്ക് അപേക്ഷിച്ച് ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ബർദുബായ് മേഖലയിലൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 35 degrees ആണ്. ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 57%.
2: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain.

0: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: ആൻഡ് യെസ്, നമ്മൾ ഈ ഒരു സമയത്ത് ഈ ഒരു മണിക്കൂർ ആരംഭിച്ച പോലെ തന്നെ കംപ്ലീറ്റ്ലി ലോകം ആ ഒരു വേൾഡ് കപ്പിലേക്ക്, ആ ഒരു ഒറ്റപ്പന്തിലേക്ക് ലോകം ചുരുങ്ങാൻ പോകുന്ന ദിവസങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. മണിക്കൂറുകൾക്കപ്പുറത്തേക്ക് ലോകം മുഴുവൻ ഒരൊറ്റ ഫുട്ബോളിലേക്ക് കേന്ദ്രീകരിക്കുന്ന ആൻഡ് യെസ്, എല്ലാവിധത്തിലുള്ള, പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ഒരു സമയത്ത് ലോകം പലതരത്തിലുള്ള ക്രൈസിസിലൂടെ കടന്നു പോകുന്ന സമയത്ത് എല്ലാ ലോക ജനതയെയും ഒന്നിച്ച് നിർത്താൻ വേണ്ടിയിട്ട് സ്പോർട്സ് പോലെ, ഫുട്ബോൾ പോലെ മറ്റെന്തിനാണ് സാധിക്കുക അല്ലേ? അപ്പോൾ എന്തായാലും സമാധാനത്തിൻ്റെതായിട്ടുള്ള ഒരു മികച്ച വേൾഡ് കപ്പ് കാലം നമ്മളെ കാത്തിരിക്കുകയാണ്. നാളെ കൃത്യം എനിക്ക് തോന്നുന്നു യു എ സമയം രാത്രി 11 ആകുമ്പോൾ തന്നെ മെക്സിക്ക സൗത്ത് കൊറിയ മത്സരത്തോടുകൂടി തന്നെ കിക്ക് ഓഫ് ആകുകയാണ് ഫിഫ വേൾഡ് കപ്പ് 2026. അപ്പോൾ സൗത്ത് കൊറിയ അല്ല, സൗത്ത് ആഫ്രിക്ക, രണ്ടും സൗത്ത് ആണല്ലോ. അപ്പോൾ സൗത്ത് ആഫ്രിക്കയും എന്ന് കരുതി കൊറിയയും ആഫ്രിക്കയും തമ്മിൽ എന്ത് ബന്ധമൊന്നും ചോദിക്കരുത്. കഥയിൽ ചോദ്യമില്ല, എനിക്കൊരു തെറ്റുപറ്റി, അങ്ങ് ക്ഷമിച്ചു കളയണം. നാളെ 11 മെക്സിക്ക വസ സൗത്ത് ആഫ്രിക്ക മത്സരത്തോടുകൂടി തന്നെ ഫിഫ 2026 ആരംഭം കുറിക്കുകയാണ്. ആരാധകരെല്ലാം തന്നെ വളരെ ആവേശത്തിലാണ്. ആരംഭഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ജൂൺ മാസം തുടങ്ങുന്ന സമയത്ത് പോലും കേരളത്തിലെങ്ങും ഫാൻസിന്റെ ഇടയിൽ വലിയൊരു ആവേശം കാണാൻ സാധിച്ചില്ലെങ്കിലും ഇപ്പോൾ നോക്കുമ്പോൾ എല്ലായിടത്തും ഉറങ്ങിക്കിടന്നിരുന്ന ഫാൻസ് എല്ലാം തന്നെ സടകുടഞ്ഞ് എഴുന്നേറ്റ് നിൽപ്പുണ്ട്. പോർച്ചുഗലിന്റെ ഫാൻസ് ആവട്ടെ, അർജന്റീനയുടേതാവട്ടെ, ബ്രസീലിൻ്റെതാവട്ടെ, എല്ലായിടത്തും അത്തരത്തിൽ ഫാൻ ഫ്ളാഗുകൾ നിറയുന്ന, തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ കട്ടൗട്ടുകൾ നിറയുന്ന മറ്റൊരു വേൾഡ് കപ്പ് കാലം കൂടി ഇതാ കടന്നു വന്നിരിക്കുകയാണ്. ആൻഡ് ഒരുപാട് സംഭവ വികാസങ്ങൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യുഎയിലൊക്കെ തന്നെ. എന്തായാലും നിങ്ങൾക്ക് ശരിക്കും ഒരുപാട് സർപ്രൈസുകൾ നമ്മൾ ഈ ഒരു ഫിഫ വേൾഡ് കപ്പ് കാലത്ത് ഹോം ഫോം കരുതി വെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങൾ അതിൻ്റെയൊക്കെ ആ സർപ്രൈസുകൾ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് റിവീൽ ചെയ്യുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്കും അനവധി നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരങ്ങളൊക്കെ, അങ്ങനെയാണല്ലോ വേണ്ടതല്ലേ? അതല്ലേ നിങ്ങൾക്കും താല്പര്യമേ? കളി കാണുക, കളിയെക്കുറിച്ച് അഭിപ്രായം പറയുക, കളിയെക്കുറിച്ച് പ്രെഡിക്ഷൻസ് നടത്തുക, അതിൻ്റെ പേരിൽ സമ്മാനങ്ങൾ സ്വന്തമാക്കുക. ഏത് വൈബ്, പൊളി വൈബിലുള്ള പരിപാടികൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഇങ്ങനെ അപ്ഡേറ്റുകൾ ഓരോന്നായിട്ട് അറിയിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും വഴിയെ വഴിയെ പറയാം, സമയം ഒരുപാടുണ്ടല്ലോ. കേട്ടുകൊണ്ടേയിരിക്കും ഹോം 92.2 എഫ്എമ്മിൽ, ഇത് ബാക്ക് ടു ഹോമിനാണ് സമയമായിരിക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: ആക്ച്വലി ഇന്നത്തെ ദിവസം നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുണ്ടായിരിക്കുക ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ച് തന്നെയായിരിക്കും. കാരണം എവിടെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും അവിടെ എല്ലാം അത്രമാത്രം ഫിഫേൻ്റെതായിട്ടുള്ള ഒരു ആവേശമാണ് കാണാൻ സാധിക്കുന്നത്. മെയിൻലി ഇപ്പോൾ യു എയിലെമ്പാടുമുള്ള മോളുകളാവട്ടെ, സ്റ്റോർസ് ആവട്ടെ, എല്ലായിടത്തും ജേഴ്സികൾ, ഫുട്ബോളുകൾ എല്ലാം തന്നെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് അല്ലേ. ആക്ച്വലി കഴിഞ്ഞ ദിവസം ഇതിനോടനുബന്ധിച്ചുകൊണ്ട് ഫിഫേൻ്റെതായിട്ടുള്ള ഈ ഒരു വേൾഡ് കപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ലോകത്ത് ഇതുവരെ നടന്നിട്ടുള്ള ഫുട്ബോൾ വേൾഡ് കപ്പുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം രാജ്യങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉള്ള ഒരു വേൾഡ് കപ്പാണ് ഇത് എന്നുള്ളതാണ്. 48 രാജ്യങ്ങളാണ് 2026 ഈ ഫുട്ബോൾ വേൾഡ് കപ്പിന് വേണ്ടി അരങ്ങിലെത്താൻ വേണ്ടി പോകുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ മത്സര ക്രമത്തിൽ തന്നെ പല വിധങ്ങളായിട്ടുള്ള പുനരാവിഷ്കരണങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഫിഫ ഇതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 2030 വേൾഡ് കപ്പ്, അടുത്ത വേൾഡ് കപ്പ് എനിക്ക് തോന്നുന്നു സൗദിയിലല്ലേ നടക്കാൻ പോകുന്നത്. അതെ, അപ്പോൾ സൗദി വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്തായാലും ഇത് കഴിഞ്ഞ പാട് തന്നെ തുടങ്ങണം. അപ്പോൾ അതിലേക്ക് ഇവർ നോക്കിക്കാണുന്നത് ഫിഫയുടെ ഒരു ഒരു ഒരു ഐഡിയോളജി പ്രകാരം ഫിഫ 2030 വേൾഡ് കപ്പിൽ 66 ടീമുകളെ പങ്കെടുപ്പിക്കാനുള്ള പ്ലാനിങ്ങുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോഴുള്ളതിനേക്കാൾ 18 ടീമുകളെ എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ട് 66 ടീമുകൾ മാറ്റിവെക്കുന്ന ഒരു ഒരു ഒരു മെഗാ വേൾഡ് കപ്പ് ആയിരിക്കും 2030 നമുക്ക് മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ സീസൺ കഴിയുമ്പോഴും അതിനെ കൂടുതൽ വിപുലീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് ഫിഫ ഈ ഒരു രീതിയിലേക്ക് പോയി ചേരുന്നത്. പക്ഷേ ഈ 66 ടീമുകളെ പങ്കെടുപ്പിക്കുന്ന 2030 വേൾഡ് കപ്പ് നടക്കുമെന്ന് പറയുമ്പോൾ 4 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെയെങ്കിലും മനസ്സിലൊരു പ്രത്യാശ വരാം, അന്നെങ്കിലും നമ്മുടെ ഇന്ത്യൻ ജേഴ്സി ഈ പറഞ്ഞ പോലെ ലോക ഫുട്ബോളിൻ്റെ ഒരു വേദിയിൽ നിറയുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റുമോന്ന്. അപ്പോൾ അത് അങ്ങനൊരു സംശയം നമ്മുടെയൊക്കെ മനസ്സിൽ ജനിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കാനുള്ളത് ഒരു റാങ്കിങ്ങിലേക്കാണ്. അതായത് ഫിഫയുടെ തന്നെ റാങ്കിങ് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ, ഈ വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് വേൾഡ് കപ്പിൻ്റെ വേദിയിലേക്ക് എത്തുന്ന 4 ടീമുകളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഉസ്ബെക്കിസ്ഥാൻ, ജോർദാൻ ഉണ്ട്, പിന്നെ പിന്നെ 2 രാജ്യങ്ങൾ കൂടെ ഉണ്ടല്ലോ, കേപ്പ് വെറുതെയും അതുപോലെ തന്നെ കുറക്കാവും. അപ്പോൾ ഈ 4 രാജ്യങ്ങളിൽ ഉസ്ബെക്കിസ്ഥാൻ്റെയും ജോർദാൻ്റെയും കാര്യം തന്നെ എടുക്കാം. 2026 വേൾഡ് കപ്പിലാണ് അവർ ആദ്യമായിട്ട് പന്ത് കെട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങളുടെയും ഇന്ത്യയുടെയും റാങ്കിങ് 2018, അതായത് കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വേൾഡ് കപ്പ് റഷ്യയിൽ നടക്കുമ്പോൾ ആ സമയത്തുള്ള റാങ്കിങ്ങും ഇന്നത്തെ റാങ്കിങ്ങും വെച്ച് നമുക്കൊന്ന് ഒന്ന് തട്ടിച്ച് നോക്കാം. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ ആവട്ടെ, ജോർദാൻ ആവട്ടെ, ഈ രാജ്യങ്ങൾ ഇന്ത്യയോളം അത്രമാത്രം മനുഷ്യസമ്പത്തുള്ള രാജ്യങ്ങളല്ല. മനുഷ്യസമ്പത്ത് ഇൻ ദ സെൻസ് ഓഫ് അത്രമാത്രം ആളുകളുള്ള, നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനസമ്പത്താണല്ലോ. 180 കോടിയിൽ നിന്നും ഒരു 11 പ്ലെയേഴ്സിനെ കണ്ടെത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം പ്രയാസമുള്ളൊരു കാര്യമൊന്നും അല്ല. അത്രമാത്രം ടാലൻറ്റഡ് ആയിട്ടുള്ള പല പ്ലെയേഴ്സും നമ്മുടെ ഇന്ത്യൻ ടീമിലേക്ക് വന്നു പോയിട്ടുണ്ട്, പക്ഷേ ലോകകപ്പിൻ്റെ വേദിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ ഈ കമ്പാരിസൺ പറയുന്നത് പ്രകാരം ഇന്ത്യയുടെ റാങ്കിങ് 2018 97-ാമത്തെ റാങ്കായിരുന്നു ഫിഫ ഫുട്ബോൾ റാങ്കിങ് പ്രകാരം. ഇന്ത്യയ്ക്ക് അന്ന് 2018 97-ാമത്തെ റാങ്കായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ റാങ്കിങ് 136-ാമതാണ് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. അതേ സ്ഥാനത്ത് ഉസ്ബെക്കിസ്ഥാൻ്റെ റാങ്ക് അന്ന് 95-ാമതായിരുന്നു. ഇന്ത്യയ്ക്ക് വെറും 2 റാങ്ക് മാത്രം മുകളിൽ കിടന്ന രാജ്യമാണ്. ഇന്ന് അവർ റാങ്കിങ്ങിൽ 50-ാം സ്ഥാനത്തേക്ക് കയറുകയും ഇവഞ്ച്വലി ഫുട്ബോൾ വേൾഡ് കപ്പിലേക്ക് അവർ അവരുടെ എൻട്രി ഉറപ്പിക്കുകയും ചെയ്തു. ജോർദാൻ അതേപോലെ, ജോർദാൻ അന്ന് 112-ാമത്തെ റാങ്കിങ്ങിൽ കിടന്നതാണ് 2018. ഇന്ത്യക്കും എത്രയോ റാങ്കുകൾക്ക് താഴെ, ഇന്ത്യ കഴിഞ്ഞിട്ട് 15 റാങ്കുകൾക്ക് താഴെ കിടന്ന ഒരു രാജ്യമാണ്. ഇന്ന് 63-ാമത്തെ റാങ്കിലേക്ക് ജോർദാൻ എത്തിച്ചേർന്നു. അവർ വേൾഡ് കപ്പിലുള്ള എൻട്രിയും ആ ഒരു ക്രൈറ്റീരിയാസൊക്കെ പാസ്സായി അവർ നേരെ വേൾഡ് കപ്പിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു റാങ്കിങ് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. കഴിഞ്ഞ 8 വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ റാങ്കിങ്ങിൽ, മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ റാങ്കിങ്ങിൽ ബഹുദൂരം മേളിലേക്ക് കയറുമ്പോൾ ഇന്ത്യ ഏതാണ്ട് 40-ാം റാങ്കുകൾക്ക് താഴേക്കാണ് പോയിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഇന്ത്യയിൽ ക്രിക്കറ്റിന് കിട്ടുന്ന പോലുള്ള സ്വീകാര്യത അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് ക്രിക്കറ്റ് കൊടുക്കുന്ന ഒരു പരിഗണന പലപ്പോഴും മറ്റു കായിക ഇനങ്ങൾക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഫുട്ബോൾ പോലെ ലോകം അംഗീകരിക്കുന്ന ഒരു കളിയിൽ പോലും ഒരു പക്ഷേ നമുക്ക് ലെഗസിയൊക്കെ ആവശ്യത്തിലതുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൻ്റെ ഫുട്ബോൾ ചരിത്രമാവട്ടെ, മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ പോലുള്ള ടീമുകളാവട്ടെ, ഒക്കെ എത്രയോ കാലഘട്ടങ്ങളായിട്ട് നിലനിൽക്കുന്ന ഫുട്ബോൾ സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ്. പക്ഷേ എന്നിരുന്നിട്ടും നമുക്ക് അതിനൊന്ന് മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം മാത്രമല്ലേ. എന്തായാലും നോക്കാം, ഇനിയിപ്പോൾ 66 ടീമുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിനൊരു ഒരു പുനരുജ്ജീവനമൊക്കെ സംഭവിച്ചിട്ട് അവിടെ നിന്ന് കുറേ താരങ്ങളൊക്കെ വന്നിട്ട് നമ്മളും വേൾഡ് കപ്പിൻ്റെ വേദിയിലേക്ക് എത്തട്ടെ. അടുത്ത വേൾഡ് കപ്പിൽ സൗദിയിൽ നടക്കുമ്പോൾ അവിടെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ റെപ്രസെൻറ്റേഷനായിട്ട് ഇന്ത്യൻ ടീം ഉണ്ടാവട്ടെ എന്നൊക്കെ നമുക്ക് എന്തായാലും പ്രത്യാശിക്കാം. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ തമിഴ് ട്രാക്ക് കേട്ടാലോ, കേട്ടിട്ട് ഓടി തിരിച്ചു വരാം. ആസുവാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: Alright, let's have a look onto the roads right now. ഈ ഒരു സമയത്ത് റോഡിന്റെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. യൂഷ്വലി ഉള്ള പോലെ തന്നെ വൈകുന്നേരത്തെ ആ ഒരു ഹ്യൂജ് ട്രാഫിക് കഞ്ചഷൻസ് സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്. സ്റ്റാർട്ടിംഗ് ഫ്രം ആ ഒരു ജബലാലി സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ അത്യാവശ്യം നല്ല കഞ്ചഷൻസ് കാണുന്നുണ്ട്. പ്രൊഡക്ഷൻ സിറ്റി സൈഡിലൊക്കെ ഇന്ന് സാധാരണ ഉള്ളതിനെ അപേക്ഷിച്ച് കുറച്ചധികം കഞ്ചഷൻസ് കാണുന്നുണ്ട്. ഹെസ സ്ട്രീറ്റ് നല്ല രീതിയിൽ പാക്ഡ് ആണ്. ഉമ്മുസഖീം സ്ട്രീറ്റിലും ഒരു മോട്ടോർ ട്രാഫിക് അവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് അൽഖേൽ റോഡിൽ നിന്ന് അൽഖുസ് ഫോർ ഭാഗത്തായിട്ട് ഒരു മൈനർ ആക്സിഡന്റ് സംഭവിച്ച റിപ്പോർട്ടുണ്ട്. പക്ഷേ കുറച്ചധികം സമയമായിട്ടുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്കിപ്പോഴും ആ ഒരു ട്രാഫിക്കിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് വിട്ടുകഴിഞ്ഞാൽ അൽഖേൽ റോഡ് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. ആൻഡ് ദുബായ് ഷാർജ റോഡ്സിൽ യൂഷ്വലി ഉള്ള ട്രാഫിക് കഞ്ചഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആൻഡ് എത്തിഹാദ് ടോൾ റോഡിൽ എസ്പെഷ്യലി ഇന്ന് ആ എയർപോർട്ട് സ്ട്രീറ്റിൻ്റെ അവിടെ നിന്ന് കഴിയുന്നിടം മുതൽ തന്നെ അത്യാവശ്യം ലോങ് സ്ട്രെച്ചിലേക്ക് അത്യാവശ്യം സ്ട്രോങ് ആയൊരു ട്രാഫിക് സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി മറ്റെന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസോ ആക്സിഡൻറ്റുകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അറിയിച്ചോളൂ. നമ്മുടെ ഹോം 92.2 FM വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് അറിയിച്ചാൽ മാത്രം മതി കേട്ടോ.
1: ട്രാഫിക് അപ്ഡേറ്റ്
0: ബ്രോട്ട് ടു യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC സപ്ലൈ. You are listening to Back to Home with Asif.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Back to home brought to you by Alnoor Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnoor Polyclinic Muthina. For appointments call 04385 7841.
1: തമിഴ് സിനിമയ്ക്ക് മാത്രമല്ല സൗത്ത് ഇന്ത്യൻ സിനിമാ പ്രേമികൾക്ക് മുഴുവൻ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം സംഭവിച്ച ദിവസമാണ് ഇന്ന്. അഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഭാരതരാജ എന്ന സംവിധായകന്റെ വിയോഗ വാർത്ത ഇന്നത്തെ ദിവസം നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ നമ്മൾ മലയാള സിനിമയുടെ ഒരു പ്രതാപ കാലഘട്ടമായിട്ട് ഇന്നത്തെ ദിവസങ്ങളെ കാണുമ്പോൾ തമിഴ് സിനിമയുടേതായിട്ട് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമയുടെ തന്നെ മുഖച്ഛായ മാറ്റിക്കൊടുത്തൊരു സംവിധായകനാണ് ഭാരതരാജ. 70s അവസാനം വരെ തമിഴ് സിനിമകൾ വലിയ ഇൻഡോർ സ്റ്റുഡിയോ സെറ്റുകളിലും കൃത്രിമ ലൈറ്റുകളിലും ഒക്കെ ആയിരുന്നു തളച്ചിടപ്പെട്ടിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും 77 16 വയതിനിലെ എന്ന ചിത്രവുമായിട്ട് ഭാരതരാജ കടന്നു വന്നതോടെ ഈ പതിവുകൾ പാടെ തകർക്കപ്പെടുകയായിരുന്നു കേട്ടോ. ഭാരമേറിയ ക്യാമറകളുമായി തനി നാടൻ തമിഴ് ഗ്രാമങ്ങളെ പൊടിപിടിച്ച വഴികളിലേക്ക് അദ്ദേഹം ഇറങ്ങി നടന്നപ്പോൾ തമിഴ് സിനിമയ്ക്ക് ലഭിച്ചത് അതുവരെ കണ്ടിട്ടില്ലാത്ത പച്ചയായ യാഥാർത്ഥ്യത്തിന്റെ പുതിയൊരു മേൽവിലാസം കൂടിയായിരുന്നു. ഒരുപക്ഷെ അത്തരം സിനിമകളൊക്കെ തന്നെ ഇപ്പോൾ മലയാളികളാണെങ്കിൽ തന്നെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള തമിഴ് ഗ്രാമങ്ങളുടെ കഥ പറയുന്ന പല സിനിമകളിലൂടെയും അല്ലെങ്കിൽ ആ സിനിമകൾക്കൊക്കെ കാരണക്കാരനായി മാറിയത് ആക്ച്വലി ഭാരതരാജ എന്ന വ്യക്തി തന്നെയായിരുന്നു. ആൻഡ് അതിന്റെ ഏറ്റവും വലിയ കാരണം അദ്ദേഹത്തിന്റെ ഒരു അസ്തിത്വം തന്നെയാണ്, അദ്ദേഹം കടന്നു വന്ന വഴികൾ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തെക്കുറിച്ച് ഭയങ്കര ഹൃദയഹാരിയായിട്ടുള്ളൊരു കുറിപ്പ് ഞാൻ ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ കണ്ടത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. സ്വന്തം അനുജന്റെയും അനുജത്തിയുടെയും പേര് ചേർത്ത് വെച്ച് ഭാരതരാജ ആയി മാറിയ ഒരു അഭിനയ സംവിധാന മോഹിയുടെ ഒരു സിനിമ മോഹിയുടെ കഥ. സിനിമ ഒരു ഭ്രാന്തായി തലക്കി പിടിച്ച കാലം, സ്വന്തമായിട്ട് വാദ്യോപകരണങ്ങൾ പോലും ഇല്ലാതിരുന്ന കാലത്ത് ഇരുമ്പ് കമ്പിയിൽ ദിണ്ടിക്കൽ പൂട്ടുകൊണ്ട് ഇളയരാജ എന്ന പ്രതിഭ സംഗീതം തീർക്കുന്നത് അത്ഭുതത്തോടെ നോക്കി നിന്ന ചിന്നസ്വാമി എന്ന് പറയുന്ന ഒരു ഒരു ഒരു കൗമാരക്കാരൻ്റെ കഥ. തേനിയിലെ പണ്യാപുരം എന്ന് പറയുന്ന ഗ്രാമമാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രാമം. നാടക സംഘങ്ങൾക്കൊപ്പം അലയുന്ന സമയത്ത് ഉള്ളിൽ വീണ സിനിമാ മോഹത്തിൻ്റെ തീപ്പൊരിയാണ് ഭാരതരാജ എന്ന പേരിൽ പിന്നീട് തമിഴ് സിനിമാ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചത്. അക്കാലങ്ങളിൽ സജീവമായിരുന്ന ഈ ഗാനമേളകളുണ്ടല്ലോ, ടി എം സൗന്ദരരാജൻ്റെയും പി സുശീലയുടെയും ഒക്കെ ഗാനമേള കണ്ടപ്പോൾ പണവും പ്രതാപവും നേടാൻ സിനിമയാകും ഏറ്റവും ഉചിതമായിട്ടുള്ള വഴി എന്ന ചിന്ത ചിന്നസ്വാമി എന്ന ആ ഒരു കൗമാരക്കാരൻ്റെ ഉള്ളിൽ ശക്തമാവുകയായിരുന്നു. മകൻ മദ്രാസ് മദ്രാസ് എന്ന് മന്ത്രം പോലെ ഉരുവിടുന്നത് കണ്ട് ഭ്രാന്ത് പിടിക്കുമെന്ന് പേടിച്ച അമ്മ കടം വാങ്ങിയ 300 രൂപയുമായി ഒരു ലോറിയിൽ മകനെ മദ്രാസിലേക്ക് കയറ്റിവിട്ടു. കോടമ്പക്കത്തെ തെരുവുകളിൽ അലയുമ്പോൾ വിശപ്പടക്കാൻ ബന്ധുവീട്ടിലെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പലഹാരത്തിൽ നിന്നും ഒരു അംശം ഒളിച്ചു കടത്തി പോക്കറ്റിലിട്ട ഒരു ഭൂതകാലവും അദ്ദേഹത്തിനുള്ളതായിട്ട് അദ്ദേഹം പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് മദ്രാസിലെത്തിയ ശേഷം ഇളയരാജയുടെ സംഗീതത്തോടൊപ്പം അദ്ദേഹം നാടകങ്ങളിൽ സജീവമായി. ഒടുവിൽ കന്നഡ സംവിധായകൻ പുട്ടണയുടെ മുന്നിൽ എത്തിപ്പെട്ടതോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന് വലിയൊരു വഴിത്തിരിവ് സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൗമാരകാലത്ത് അച്ഛനുമായിട്ട് പിണങ്ങി മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ അഭയം തേടിയ സമയത്ത് വിശപ്പ് മാറ്റാൻ അദ്ദേഹം വന്ന് കണ്ടെത്തിയൊരു വഴിയുണ്ടായിരുന്നു. സ്റ്റേഷനിൽ ഈ ഗുഡ്സ് ലോറിയിൽ നിന്ന് മരിച്ചാക്ക് കുത്തിത്തുളച്ച് ആ ട്രൗസർ പോക്കറ്റിനുണ്ടല്ലോ, ആ ട്രൗസറിൻ്റെ പോക്കറ്റിലേക്ക് ഈ അരി ഇങ്ങനെ നിറച്ചു വെക്കും. എന്നിട്ട് ആ പോക്കറ്റിലേക്ക് ടാപ്പോളം ഒഴിച്ച് അതിനെ കുതിർത്തിട്ട് ഒരു നനവോടുകൂടി ആ ഒരു അരി കഴിക്കും. അന്ന് ശീലിച്ച ആ ഒരു ടാപ്പോളം കുടിക്കൽ അദ്ദേഹം തന്നെ പറയുന്നത് പിൽക്കാലത്ത് മദ്രാസിലെ കഷ്ടപ്പാടിൻ്റെ നാളുകളിൽ അദ്ദേഹത്തിന് വലിയ തുണയായി മാറിയിട്ടുണ്ട് എന്നായിരുന്നു. അങ്ങനെ കന്നഡ സംവിധായകനായ പുട്ടണയുടെ മുന്നിലേക്കെത്തി അദ്ദേഹം ചിന്നസ്വാമി എന്ന പേര് സിനിമയ്ക്ക് ചേരില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ എന്ത് പേരിടുമെന്ന ആലോചനയിൽ സ്വന്തം അനിയൻ്റെയും അനുജത്തിയുടെയും പേര് ചേർത്ത് അനുജൻ ജയരാജിലെ രാജയും പ്രിയപ്പെട്ട സഹോദരി ഭാരതിയുടെ പേരും ചേർത്ത് വെച്ച് ഭാരതരാജ എന്ന പേര് അദ്ദേഹത്തിൽ നിന്ന് ജനിച്ചു. പുട്ടണ ബാംഗ്ലൂരിലേക്ക് പോയതോടുകൂടി മലയാളി സംവിധായകരായിട്ടുള്ള കൃഷ്ണനായർ, കെ എസ് സേതുമാധവൻ എന്നിവരുടെയൊക്കെ സഹായിയായി അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുടെ ദാഹം എന്ന സിനിമയിൽ പ്രവർത്തിച്ചതാണ് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ സിനിമാ നിർമ്മാണത്തിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കാനും ഒരു ഇൻഡിപെൻഡൻറ് ഡയറക്ടർ ആവാനുമുള്ള കോൺഫിഡൻസ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിർമ്മാതാവ് രാജാക്കണ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ മുന്നിൽ അദ്ദേഹം ഒരിക്കൽ 3 കഥകൾ അവതരിപ്പിക്കുകയുണ്ടായി. മയിൽ എന്ന ഒരു കഥ അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ടു. ആര് സംവിധാനം ചെയ്യുമെന്ന ചോദ്യത്തിന് അദ്ദേഹം പലരുടെയും പേര് പറഞ്ഞെങ്കിലും ഈ നിർമ്മാതാവിൻ്റെ തന്നെ നിർദ്ദേശമായിരുന്നു നിങ്ങൾ തന്നെ സംവിധാനം ചെയ്യുന്നത്. ഒരു സന്ധ്യാനേരത്ത് റോഡിലൂടെ നടക്കുന്ന സമയത്ത് രാജാക്കണ്ണൻ ഒരു 5 രൂപയുടെ ഒരു നോട്ട് എടുത്ത് ഭാരതരാജയുടെ പോക്കിലിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീതാ ഇന്ന പടത്തേക്ക് ഡയറക്ടർന്ന്. അങ്ങനെ അദ്ദേഹം അന്ന് പറഞ്ഞ മയിൽ എന്ന കഥ പിന്നീടൊരു സിനിമയായി. ആ സിനിമ മൈലെന്ന കഥ 16 വയതിനിലെ എന്ന ചിത്രമായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്ത് ഇളയരാജ ഈ സിനിമയ്ക്ക് സംഗീതം നൽകി. ചിത്രത്തിലെ സിന്ദൂരപ്പൂവ എന്ന പാട്ടിലൂടെ എസ് ജാനകിക്ക് നാഷണൽ അവാർഡ് ലഭിച്ചു. ആൻഡ് അങ്ങനെ തമിഴ് സിനിമയുടെ ദിശ തന്നെ മാറ്റിയ ഒരു ചിത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം 16 വയതിനിലെ മാറിയിരുന്നു. 1977 5 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഒരു വർഷത്തിലധികം തിയേറ്ററിലൂടെ ആ സിനിമ തമിഴ്നാടിൻ്റെ ചരിത്രത്തിലെ തന്നെ ഭാഗമായി മാറി. നടീനടന്മാരുടെ താരമൂല്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ തമിഴ് സിനിമയെ സംവിധായകൻ്റെ കലയാക്കി മാറ്റിയത് ഭാരതരാജയാണ്. മാത്രമല്ല ഇന്ന് നമ്മൾ കാണുന്ന തമിഴ് സിനിമയിൽ ഒട്ടനവധി താരങ്ങൾ കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ഒരുപക്ഷെ ഈ ലെജൻഡുകളെ സമ്മാനിക്കുക എന്നുള്ളതാണ് എന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യൻ സിനിമയിലെ അൾട്ടിമേറ്റ് സ്റ്റാർ മേക്കറാണ് ഭാരതരാജ. എത്രയോ താരങ്ങളെ, കമൽഹാസൻ, രജനീകാന്ത്, ശ്രീദേവി എന്നിവരുടെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസുകൾ സമ്മാനിച്ചത് ഭാരതരാജയുടെ സിനിമകളിലായിരുന്നു. രാധിക, രേവതി, രാധ, രേഖ, കാർത്തിക് തുടങ്ങി വലിയ താരനിരയെ തന്നെ ഇൻഡസ്ട്രിക്ക് നൽകിയത് അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ വെറുമൊരു ഗ്രാമീണ സംവിധായകൻ എന്ന് മാത്രം ലേബലൈസ് ചെയ്യേണ്ട ആളല്ല, കാരണം വ്യത്യസ്തമായിട്ടുള്ള ജോണറുകൾ അനായാസമായിട്ട് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രതിഭ ഭയങ്കര അസാധ്യമായിരുന്നു കേട്ടോ. ഒരു വശത്ത് നാടൻ സൗന്ദര്യവും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ആ സമയത്തെ ജാതി വ്യവസ്ഥയും ചർച്ച ചെയ്ത അലൈകൾ ഒഴിവതില്ലേ, മുതൽ മര്യാദ തുടങ്ങിയ ക്ലാസിക് സിനിമകൾ സൃഷ്ടിക്കുന്നു. അതേപോലെ തന്നെ മറുവശത്ത് തമിഴിലെ ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ ത്രില്ലറുകളായ സിഗപ്പ് റോജാക്കൾ പോലെയുള്ള സിനിമകളും അദ്ദേഹം സൃഷ്ടിച്ചുകൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് തന്റെ സിനിമകളുടെ തുടക്കത്തിൽ തന്റെ സ്വന്തം ഗംഭീരമുള്ള ശബ്ദത്തിൽ എന്നിനിയ തമിഴ് മക്കളെ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ഫ്രേസ് അക്കാലത്തെ സിനിമാ മോഹികൾക്കിടയിൽ വളരെ ഫേമസ് ആയിരുന്നു. ആൻഡ് കരിയറിന്റെ രണ്ടാം ഘട്ടത്തിൽ അഭിനേതാവായിട്ടും അദ്ദേഹം കടന്നു വന്നു. സൂര്യയോടൊപ്പം ആയുധഴുത്തിൽ, ആൻഡ് ധനുഷിന്റെ തിരുച്ചിത്രമ്പലത്തിൽ, മഹാരാജയിൽ, പിന്നെ മലയാളത്തിൽ തുടരുമിൽ. ഒരുപക്ഷെ അദ്ദേഹത്തിനുള്ള ഒരു ഒരു പ്രോപ്പർ ഫെയർവെൽ ആയിരുന്നു തുടരും എന്ന സിനിമയിലൂടെ തരൺമൂർത്തി നൽകിയത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരുപാട് ക്ലാസിക് സിനിമകൾ നിർമ്മിക്കുകയും മലയാളത്തിൽ ഉൾപ്പെടെ മലയാളത്തിലെ പല സംവിധായകർക്കും ഇൻസ്പിറേഷനായി മാറിയ, ആൻഡ് ഏതൊരു ചെറിയ ഗ്രാമത്തിൽ നിന്നും കടന്നു വരുന്നവരാണെങ്കിലും ഈ സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്താൻ പറ്റും എന്ന് ഒരു മാർഗം കാണിച്ചു കൊടുത്തൊരു വ്യക്തി കൂടിയാണ് ഭാരതരാജ. അദ്ദേഹത്തിന്റെ സിനിമകൾ ഓഫ് കോഴ്സ് എവർഗ്രീൻ ക്ലാസിക്കുകളായി നിലനിൽക്കുക തന്നെ ചെയ്യും. എന്തായാലും ഫെയർവെൽ ടു ഭാരതരാജ. ഇപ്പൊ എന്തായാലും നമുക്കൊരു എവർഗ്രീൻ ട്രാക്ക് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം. ആസിഫാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 FM.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിൽ. ഇറാനെ ആക്രമിച്ച US, തിരിച്ചടിച്ച ഇറാൻ. ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യം വിധി പരിശോധിച്ച് മറുപടിയെന്ന മുഖ്യമന്ത്രി. ബജറ്റ് രഹസ്യം പോലെയല്ല ട്രഷറി ബാലൻസ് എന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്ര AI വിവാദത്തിലും മുഖ്യമന്ത്രിയുടെ മറുപടി. ഭാരതി രാജ വിടവാങ്ങി. കാൽപന്താരവത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. സന്നാഹ മത്സരത്തിൽ മെസ്സിക്ക് ഗോൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഈ മാസം 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്രാ സൌകര്യം ഉറപ്പെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌജന്യ യാത്രയ്ക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ദിരാ ഗ്യാരന്റിയുടെ ഭാഗമായുള്ള പദ്ധതി പ്രിയദർശിനി എന്ന പേരിലാവും അറിയപ്പെടുക. വരുമാനം, പ്രായം എന്നീ ഉപാധികളൊന്നുമില്ലാതെ ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലായിരിക്കും സൌജന്യ യാത്ര നടപ്പിലാക്കുകയെന്ന് മുഖ്യമന്ത്രി. KSRTCക്ക് പ്രതിമാസ നഷ്ടം 65 മുതൽ 70 കോടി രൂപയാണ് വരിക. ഒരു വർഷത്തിൽ KSRTCക്ക് നഷ്ടം വരുന്നത് 800 കോടിയോളം രൂപ. ഈ തുക സർക്കാർ വഹിക്കും. നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1500 കോടിക്ക് പുറമെ ഈ നഷ്ടം സംഭവിക്കുന്ന തുകയും സർക്കാർ KSRTCക്ക് നൽകുമെന്ന് മുഖ്യമന്ത്രി. ട്രഷറിയിലെ ബാലൻസ് പുറത്തുവിട്ടതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രഷറി രഹസ്യങ്ങൾ ഒരിക്കലും പുറത്തറിയാൻ പാടില്ലെന്ന വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ട്രഷറിയിൽ 6000 കോടി രൂപ ബാക്കിയുണ്ടെന്ന് ആദ്യം വെളിപ്പെടുത്തിയത് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബജറ്റ് രഹസ്യം പോലെ സൂക്ഷിക്കേണ്ട ഒന്നല്ല ട്രഷറി ബാലൻസ് എന്നും ഇതിൽ യാതൊരുവിധ രഹസ്യവുമില്ലെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ 172 പേജുള്ള ധവളപത്രം തയ്യാറാക്കാൻ AI ഉപയോഗിച്ചെന്ന ആരോപണങ്ങൾക്കും മറുപടി നൽകി മുഖ്യമന്ത്രി. വെറും 10 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കില്ലെന്നും ഇതിന് പിന്നിൽ AI ടൂളുകളാണെന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ പോലുള്ളവർ തമാശ രൂപേണ വിമർശിച്ചിരുന്നു. എന്നാൽ ഇത്രയും പേജുള്ള റിപ്പോർട്ട് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാക്കാൻ സർക്കാരിന് ആവശ്യമായ ശേഷിയുണ്ടെന്നും ഇതിനായി AI ഉപയോഗിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻ സർക്കാർ സ്വീകരിച്ച ഇരട്ടത്താപ്പിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിയിൽ ഒരിക്കലും പങ്കുചേരില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്ന സർക്കാർ മന്ത്രിസഭയിലെ മറ്റംഗങ്ങളെപ്പോലും അറിയിക്കാതെ രഹസ്യമായി കരാറിൽ ഒപ്പിട്ടതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. ആലപ്പുഴയിൽ ഗൺമാൻമാർ നടത്തിയ അതിക്രമവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച വിധിക്ക് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കുമെന്നും കോടതിയുടെ ദൈനംദിന നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുന്നതെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോടതി വിധിയിൽ പരസ്യമായി പ്രതിഷേധിക്കാനോ അഭിപ്രായം പറയാനോ സർക്കാരിന് സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. കേരളത്തിലെ IAS കേഡറിലുള്ള ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിച്ചല്ല അവർക്ക് നിയമനങ്ങൾ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഗവർണറുടെ നടപടികളെ പിന്തുണച്ച ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കിയത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന വിമർശനത്തോട് പ്രതികരിക്കവെ ഉദ്യോഗസ്ഥർക്കെതിരായ അച്ചടക്ക നടപടികൾ നിലനിർത്തിക്കൊണ്ടു തന്നെയാണ് സസ്പെൻഷൻ പിൻവലിച്ചതെന്ന് വി ഡി സതീശൻ. ഗവർണർ സർവകലാശാലകളിൽ ഏകപക്ഷീയമായി ഇടപെടുന്നത് പുതിയ കാര്യമല്ലെന്നും മുൻ സർക്കാരുകളുടെ കാലത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. സിൻഡിക്കേറ്റുകളുടെ നിയമനങ്ങളും വൈസ് ചാൻസലർമാരുടെ പ്രശ്നങ്ങളും പണ്ടേ ഉള്ളതാണെന്നും പാനൽ നൽകേണ്ടിയിരുന്നത് മുൻ സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തുടങ്ങിയ ഒന്നല്ല ഗവർണറുടെ ഈ നീക്കങ്ങളെന്നും സർവകലാശാലയുമായി ബന്ധപ്പെട്ട നിലവിലെ നടപടിക്രമങ്ങളെല്ലാം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്നും വി ഡി സതീശൻ. കാപ്പാ കേസ് പ്രതിയായ BJP കൌൺസിലർ ആർ സുഗതനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ജനറൽ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം സുഗതനെ ആദ്യം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. സുഗതന്റെ അനുയായികൾ വളഞ്ഞതോടെ ആകാശത്തേക്ക് വെടിവെച്ചാണ് വട്ടിയൂർക്കാവ് SHO സംഘവും പ്രതിയെ പിടികൂടിയത്. സംഘർഷത്തിൽ SHO വിപിനും SI അഭിജിത്തിനും പരുക്കുണ്ട്. കാപ്പാ കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ സുഗതനെതിരെ വീണ്ടും കേസ്. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ്. BJP കൌൺസിലറുടെ അറസ്റ്റ് പോലീസിനെ അഭിനന്ദിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഗുണ്ടാവിളയാട്ടം സർക്കാർ അനുവദിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. കാപ്പാ കേസിൽ അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതനെ പിന്തുണച്ച് മേയർ VV രാജേഷ്. സുഗതന് രാഷ്ട്രീയ നിയമ പിന്തുണ നൽകും. സുഗതനെ വേട്ടയാടുകയാണെന്ന് മേയർ. സുഗതനെ കാപ്പാ കേസിൽ പെടുത്തിയതാണ് സുഗതൻ. പോലീസ് ഉദ്യോഗസ്ഥ

0: കോൺഗ്രസിനെ ആക്രമിച്ചിട്ടില്ല. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കൌൺസിലറെ പിടികൂടേണ്ട സാഹചര്യം തലസ്ഥാനത്തില്ലെന്നും മേയർ. സിഎംആറിൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിശദമായ ചോദ്യാവലി തയ്യാറാക്കി ഇഡി. സിഎംആറിൽ നിന്ന് ലഭിച്ച 2,78,00,000 വിനിയോഗിച്ചത് എങ്ങനെയെന്നതിൽ വ്യക്തത വരുത്തും. പണമുപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ അത് കണ്ടുകെട്ടാൻ നീക്കം. കുറ്റപത്രത്തിനൊപ്പമുള്ള 134 രേഖകൾ വേഗത്തിൽ വേണമെന്നും SFIയോട് ഇഡി ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച കൊച്ചി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് വീണയടക്കം 9 പേർക്ക് സമൻസ് അയച്ചത്. വീണ ടി സിഎംആറിൽ MD ശശിധരൻ കർത്ത, മകൻ ശരൺ എസ് കർത്ത, സിഎംആറിലെ പ്രധാന ഉദ്യോഗസ്ഥർ തുടങ്ങി 9 പേർക്കാണ് വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇഡി സമൻസ് അയച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ 2,78,00,000 രൂപ സിഎംആറിൽ നിന്ന് കൈപ്പറ്റിയത് ഏത് സേവനത്തിനാണ്, ഈ തുക എന്തിനുവേണ്ടി ചെലവഴിച്ചു എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് ശാസന. കമ്മീഷണർ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ശാസന. എന്തുകൊണ്ട് പ്രതിഷേധക്കാർക്കെതിരെ ലാത്തിചാർജ് ചെയ്തില്ലെന്ന് കമ്മീഷണർ കാർത്തിക് ചോദിച്ചു. ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയില്ലെന്ന് പോലീസുകാരുടെ മറുപടി. അപ്രതീക്ഷിത ആക്രമണമായിരുന്നുവെന്ന് കന്റോൺമെന്റ് AC കമ്മീഷണറെ അറിയിച്ചു. നടി ലക്ഷ്മിപ്രിയയ്ക്കും ഹിൽപാല സ്റ്റേഷനിലെ വനിതാ SI രേഷ്മിക്കുമെതിരെ അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. വനിതാ SI അൻസിബയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും വിവരങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പരാതിയിൽ കേസെടുക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി തൃക്കാക്കര SCP കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി. വ്യാജ പരാതിയുടെ മറവിൽ ലക്ഷ്മിപ്രിയയും വനിതാ SCയും ചേർന്ന് തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു അൻസിബയുടെ പരാതി. അതിനിടെ അൻസിബ ഹസനെതിരെ 10 കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മാനനഷ്ടക്കേസ് നൽകുമെന്ന് നടി ലക്ഷ്മിപ്രിയ. അൻസിബയുടെ പരാതിക്ക് പിന്നിൽ വർഗീയ ശക്തികളുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും ലക്ഷ്മിപ്രിയ. മധ്യപ്രദേശിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് കോൺഗ്രസ് നേതാക്കൾ. പത്രിക തള്ളിയ നടപടി തെറ്റ്. മീനാക്ഷി നടരാജനെതിരെ നിലവിൽ കേസുകളില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് കോൺഗ്രസ് നേതാക്കൾ. വിശദമായ ചർച്ച നടത്തിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. ഹിറ്റ്ലർ പരാമർശ വിവാദത്തിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ തള്ളി കോൺഗ്രസ് ദേശീയ നേതൃത്വം. പാർട്ടിയുടെ തത്വങ്ങൾക്കും ആശയങ്ങൾക്കും പുറത്താണ് രേവന്തിന്റെ പരാമർശമെന്ന് കോൺഗ്രസ് നേതൃത്വം. പരാമർശം അംഗീകരിക്കാനാകില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. ഇറാനിൽ ആക്രമണം നടത്തി US. US ഹെലികോപ്റ്റർ വെടിവച്ചിട്ടതിന് മറുപടിയായാണ് ആക്രമണം. 20 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള പ്രത്യാക്രമണമാണ് നടന്നതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെക്കൻ ഇറാൻ ഭാഗങ്ങളിലാണ് പ്രധാനമായും ആക്രമണം ഉണ്ടായത്. ഇറാന്റെ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങൾ തകർത്തുവെന്ന് അമേരിക്കൻ സൈന്യം അവകാശപ്പെട്ടു. തീരദേശ നഗരമായ സിറിക്കിലും ഹോർമുസ് പരിസരമുള്ള ബന്ദറബാസിലും കശമിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇന്നലെ ഇറാൻ തകർത്തതിന് മറുപടിയായാണ് ആക്രമണം. ആക്രമണം US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ തകർത്തതിന് US സൈന്യം മറുപടി നൽകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഹെലികോപ്റ്റർ വെടിവച്ചിട്ടത് തങ്ങളല്ലെന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്കൻ ആക്രമണത്തിന് മറുപടി നൽകിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. മേഖലയിലെ US ലക്ഷ്യങ്ങൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചുവെന്ന് IRGC. US ആക്രമണത്തിന് ശക്തമായി മറുപടി ലഭിക്കാതെ പോകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. സുരക്ഷിതമായിരിക്കണമെങ്കിൽ ഇറാന്റെ മേഖല വിട്ടുപോകണമെന്നും അമേരിക്കയോട് അറഖ്ചി ആവശ്യപ്പെട്ടു. ബഹ്റൈനിലും കുവൈറ്റിലും ജോർദാനിലും ഇറാന്റെ ആക്രമണം. USന്റെ ബഹ്റൈനിലെ 5 കപ്പൽപ്പടെ ആസ്ഥാനത്ത് ആക്രമണം നടത്തിയെന്ന് ഇറാൻ. 21 US കേന്ദ്രങ്ങളിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾ തടയാൻ ഗൾഫ് മേഖലയിലെ അയൽരാജ്യങ്ങൾക്ക് നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തമുണ്ടെന്ന് ഇറാൻ. USഉം ഇറാനും തമ്മിൽ പരസ്പര ആക്രമണങ്ങൾ ശക്തമാക്കുകയും പശ്ചിമേഷ്യയിലും ഗൾഫ് മേഖലയിലും സുരക്ഷാ സാഹചര്യം അതിവേഗം വഷളാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ മുന്നറിയിപ്പ്. സംവിധായകൻ ഭാരതി രാജ വിടവാങ്ങി. 4 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിൽ സൂപ്പർ ഹിറ്റുകളുടെ പരമ്പര തീർത്ത സംവിധായകനാണ് വിടവാങ്ങിയത്. 6 തവണ ദേശീയ പുരസ്കാരം നേടി. രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. 16 വയതിനിലെ എന്ന ചിത്രത്തിലൂടെയാണ് സംവിധായകനായി തമിഴ് സിനിമാ രംഗത്തേക്ക് അദ്ദേഹം കടന്നുവന്നത്. തെന്നിന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നിരവധി ഹിറ്റ് സിനിമകളൊരുക്കിയ സംവിധായകനാണ് വിടവാങ്ങിയത്. തമിഴ് സിനിമയുടെ ഗതി മാറ്റിക്കുറിച്ച മാന്ത്രികനായിരുന്നു ഭാരതി രാജ. എൻ ഡി എ മുന്നണി ഭരണത്തിൽ 12 വർഷം പൂർത്തിയാക്കുന്നത് പ്രമാണിച്ച് മുന്നണിയിലെ മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗം നാളെ ഡൽഹിയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. എൻ ഡി എ സർക്കാരിന്റെ പദ്ധതികളുടെ നിർവഹണം, വികസിത ഭാരതം പദ്ധതിയുടെ പുരോഗതി, പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ നിന്നുയർന്ന വെല്ലുവിളികൾ എന്നിവ ചർച്ചയാകും. ആർട്ടിമസ് ത്രീ ദൌത്യത്തിന്റെ ക്രൂ അംഗങ്ങളുടെ പേര് പ്രഖ്യാപിച്ച നാസ. ആൻഡ്രൂ ഡഗ്ലസ്, ഫ്രാങ്ക് റൂബിയോ എന്നിവരാണ് ആർട്ടിമസ് ത്രീ ദൌത്യത്തിലെ മിഷൻ സ്പെഷ്യലിസ്റ്റുമാർ. ഭ്രമണപഥത്തിൽ വെച്ച് മറ്റ് പേടകങ്ങളുമായി ഡോക്ക് ചെയ്യുന്നതടക്കമുള്ള നിർണായക പരീക്ഷണങ്ങളാണ് ആർട്ടിമസ് ത്രീ ലക്ഷ്യമിടുന്നത്. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്ന ആർട്ടിമസ് ഫോറിന് മുന്നോടിയായ ദൌത്യം നടക്കുക 2027. ദുബായിൽ എമിറേറ്റ്സ് റോഡിലുണ്ടായ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് 2.6 കോടി രൂപയുടെ പുനരധിവാസ പാക്കേജുമായി പ്രവാസി സംരംഭകനും ജീവകാരുണ്യ പ്രവർത്തകനും ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാനും സിഇഒയുമായ ഡോക്ടർ ഷംഷീർ വൈലി. അപകടത്തിൽ ജീവൻ നഷ്ടമായ 7 പേരുടെ കുടുംബങ്ങൾക്ക് 26 ലക്ഷം രൂപ വീതവും 2 മലയാളികൾ ഉൾപ്പെടെ പരിക്കേറ്റ 9 പേരുടെ അടിയന്തര ചികിത്സ പുനരധിവാസ ആവശ്യങ്ങൾക്കായി 47 ലക്ഷം രൂപയും നൽകും. ഇതിനു പുറമെ അപകടത്തിന് ഇരയായവരുടെ കുടുംബാംഗങ്ങളുടെ അടിയന്തര യാത്രാ താമസ സൌകര്യങ്ങൾക്കായി 18 ലക്ഷം രൂപയും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി 13 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട ഇന്ത്യൻ കുടുംബങ്ങൾക്ക് സഹായം ഉറപ്പാക്കാൻ ദുബായിലെ ഇന്ത്യൻ കൌൺസുലേറ്റുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരികയാണെന്ന് ഡോക്ടർ ഷംഷീർ വയലിൽ അറിയിച്ചു. ഫുട്ബോൾ ലോകകപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഫിഫ ലോകകപ്പിന് മുന്നോടിയായി നടന്ന സന്നാഹ മത്സരത്തിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. അലബാമയിൽ നടന്ന മത്സരത്തിൽ ഐസ്ലൻഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. സൂപ്പർ താരം ലിയണൽ മെസ്സിയും തിയാഗോ അൽമാഡയും വലന്റിൻ ബാർക്കോയും അർജന്റീനയ്ക്ക് വേണ്ടി വലകുലുക്കി. 16 അൾജീരിയക്കെതിരെയാണ് ലോകകപ്പിലെ അർജന്റീനയുടെ ആദ്യ മത്സരം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check. Good evening. Studio clock ഇപ്പോൾ സമയം 6:13.
3: Time check.
4: Weather update.
1: Brought to you by Alras Auto AC Parts, #1 Auto AC Spare Parts in the Middle East.
2: ദുബായ് മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 34 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 61%.
3: വെദർ അപ്ഡേറ്റ്
1: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.

0: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: എത്താം ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. എല്ലാ തരത്തിലും ഹസിൽ ഫ്രീ ആയിട്ട് ട്രാവലിലാവട്ടെ, നമ്മുടെ സൗകര്യങ്ങളിലാവട്ടെ, ഹസിൽ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതാണ് യുഎയുടെ, പ്രത്യേകിച്ചും ദുബായിയുടെ ഒരു മോട്ടോ എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. കാരണം എയർപോർട്ടുകളിൽ നോക്കുകയാണെങ്കിൽ തന്നെ ലോകത്തിലെ ഏറ്റവും സുഗമമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന എയർപോർട്ടുകളൊന്നായിട്ട് ദുബായ് എയർപോർട്ട് എത്രയോ വർഷങ്ങൾക്ക് മുൻപേ മാറിയതാണ്. നമുക്ക് ഇപ്പോൾ ക്യൂ നിൽക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഡോക്യുമെൻസും ഡേറ്റാസും ഒക്കെ ക്യാരി ചെയ്ത് കുറേ നീണ്ട നേരം ക്യൂ നിന്ന് ആ പരിപാടികളെല്ലാം തന്നെ മാറ്റിയിട്ട് സിംഗിളി നമുക്ക് വളരെ സിമ്പിളായിട്ട് നേരെ കടന്നു വന്ന് നമ്മുടെ മുഖം മാത്രം സ്കാൻ ചെയ്ത് കടന്നു പോകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഗേറ്റുകളും ഒക്കെ ആയിട്ട് എല്ലാ തരത്തിലും പാസഞ്ചേഴ്സ് ഫ്രണ്ട്ലി ആയി മാറിയിട്ടുള്ള, അന്താരാഷ്ട്ര യാത്രക്കാർക്ക് അത്രമാത്രം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഇടമാണ് ദുബായ്. ഇപ്പോൾ ദുബായിലേക്ക് സന്ദർശകർക്ക് വീണ്ടും ഒരു ആശ്വാസത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രഖ്യാപനം, അതായത് സിംഗിൾ എൻട്രി ടൂറിസ്റ്റ് വിസകൾ ഇനി 48 മണിക്കൂറിനുള്ളിൽ കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇൻ്റർനാഷണൽ വിസിറ്റേഴ്സിനൊക്കെ ദുബായിലേക്കുള്ള ആ ഒരു പ്രവേശന നടപടികൾ ഏറ്റവും സിംപ്ലിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പുതിയ പ്രഖ്യാപനം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസ് ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സ്, അപ്പോൾ GDRFA ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആവശ്യമായിട്ടുള്ള അപേക്ഷാ നടപടികളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ വിസിറ്റേഴ്സിന് 48 മണിക്കൂറിനുള്ളിൽ സിംഗിൾ എൻട്രി ടൂറിസ്റ്റ് വിസകൾ അനുവദിച്ച് നൽകും എന്ന് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. 30 ദിവസം അല്ലെങ്കിൽ 60 ദിവസത്തേക്ക് കാലാവധിയുള്ള സിംഗിൾ എൻട്രി ടൂറിസ്റ്റ് വിസകളൊക്കെ ഈ ഒരു സൗകര്യത്തിലൂടെ ലഭ്യമാണ് കേട്ടോ.

0: listening to Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's
8: 055-666-5859. Home 92.2 FM. Home is a feeling.
9: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് രാജ്.
2: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
5: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
2: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
5: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
2: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.
10: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
5: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം. എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
2: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയാ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
5: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് greenfarmuae.com.

0: ഐക്യരാഷ്ട്ര സംഘടന യു എന്നിന്റെ റെലവൻസിനെ കുറിച്ച് ഞാൻ ആർക്കും പറഞ്ഞുതരേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്കൂളുകളിൽ പോലും പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഈ ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗം നമുക്ക് ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ചും ഇന്ന് പല മേഖലകളിൽ, പ്രത്യേകിച്ചും ടെക്നിക്കലായ ജോലികളിലേക്കൊക്കെ പോകുന്ന പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ എന്തിനാണ് 10-ാം ക്ലാസ് വരെ അല്ലെങ്കിൽ +2 വരെയൊക്കെ ഈ ഒരു വിഷയം ഇങ്ങനെ പഠിച്ചതെന്ന്, നമ്മൾ എങ്ങനെ നമ്മളായി എന്ന്, ഇന്നത്തെ ലോകം എങ്ങനെയാണ് ഇന്നത്തെ ലോകമായി നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഈ വിഷയങ്ങളിലൂടെ ചരിത്രം പഠിക്കുന്ന സമയത്ത് തന്നെയാണ്. അപ്പോൾ ഈ ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് യു എൻ എന്ന് പറയുന്ന ആ ഒരു സംഘടന രൂപീകരിച്ചതിന് ശേഷം, അതിന് മുൻപ് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു, അതിനുശേഷം യു എൻ വന്നതിന് ശേഷം ആക്ച്വലി ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയൊരു ഐക്യം സൃഷ്ടിക്കപ്പെട്ടു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ അന്താരാഷ്ട്ര ഇടപെടലുകൾ ശക്തമായി. അതിന്റെ ഭാഗമായിട്ട് രാജ്യങ്ങൾക്കിടയിലുള്ള സംഘർഷമാവട്ടെ, ലോകം കുറച്ചുകൂടി സമാധാനമുള്ള ഒരു പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് നമ്മളെല്ലാവരും കരുതിയിരിക്കുന്നത്. ആൻഡ് ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്ന ഒരു കണക്ക് ആക്ച്വലി ഭയപ്പെടുത്തുന്നത് തന്നെയാണ് കേട്ടോ. നോർവേയിലെ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓസ്ലോ പുറത്തിറക്കിയിരിക്കുന്ന കണക്ക് പ്രകാരം 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത്, അതായത് 1945 അവസാനിച്ച 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏതാണ്ട് 85-90 വർഷങ്ങൾക്ക് ശേഷം, ഇപ്പോ ഈ ഒരു 2025 എത്തി നിൽക്കുമ്പോൾ 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ ലോകത്ത് നടന്ന വർഷമാണ് 2025 എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം. ഒരുപക്ഷെ അടുത്ത വർഷത്തിലേക്ക് എത്തുമ്പോൾ അത് ആ റെക്കോർഡ് മറി നടന്നതുകൊണ്ട് 2026 മാറും എന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സായുധ സംഘർഷങ്ങൾ നടന്ന വർഷമാണ് 2025 എന്നാണ് അവർ പറയുന്നത്. ആൻഡ് 65-ഓളം സായുധ പോരാട്ടങ്ങളാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഉക്രൈൻ യുദ്ധം, ഇസ്രായേൽ സിറിയ സംഘർഷം, ഇവയ്ക്ക് പുറമെ ഇന്ത്യ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ, കംബോഡിയ തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇരു രാജ്യങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന യുദ്ധങ്ങളുടെ എണ്ണം 8 വർദ്ധിച്ചുവെന്നും ഈ ഒരു റിപ്പോർട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ആഗോളതലത്തിൽ ഗ്ലോബലി സമാധാന അന്തരീക്ഷം തകർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. യു എൻ രക്ഷാസമിതി പോലെയുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങൾ ഈ നിർജ്ജീവമായി പോയി കഴിഞ്ഞാൽ ലോകത്തെ കൂടുതൽ ധ്രുവീകരണത്തിലേക്ക് നയിക്കുകയാണ് ശരിക്കും ഈ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഗവേഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ആൻഡ് ഈ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ പീസ് എന്ന വാക്കിൻ്റെ ഏറ്റവും ഉചിതമായിട്ടുള്ള അർത്ഥം എന്തെന്നും പീസ് എന്നതുകൊണ്ട് എന്തുകൊണ്ട് പീസ് റെലവൻ്റ് ആകുന്നു എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഇത്തരത്തിൽ ചില കണക്കുകൾ വരുന്ന സമയത്താണ്. പക്ഷേ ഭാവിയെക്കുറിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന ചില കണക്കുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.

0: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചു കാണിരാജ്.
1: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
2: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
1: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
2: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
1: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.
0: എന്റെ വണ്ടിയുടെ കാര്യം.
3: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-ലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-ലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
4: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
5: You're tuned into Home 92.2 FM. Home is a feeling.

0: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: ആക്ച്വലി തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യുന്നൊരു സിനിമ അനൗൺസ്മെന്റ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് തന്നെ ഇപ്പോൾ അറിയാം, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ റാൻഡംലി നമ്മൾ കാണുന്ന 5 reels ഒന്ന് ഒരു പൂച്ച റിലേറ്റഡ് സാധനമായിരിക്കും. അത്രമാത്രം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രിവിലേജ്ഡ് പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു ജീവിവർഗ്ഗമാണ് പൂച്ച. മറ്റേത് അടുക്കളപ്പുറത്ത് വന്ന് നിന്ന് മീനും കട്ട് നിന്ന് ഓടി പോകുന്ന സാധാരണ നാട്ടുപൂച്ചയല്ല. ഇന്ന് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ലോകമെമ്പാടുമായി ഗംഭീര ഫാൻ ബേസുകൾ നേടിയെടുത്തിട്ടുള്ള സാർ, സോ പേ സം റെസ്പെക്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ ബഹുമാന പരിസരം സാർ ചേർത്ത് വിളിക്കേണ്ട പൂച്ച സാറിന്റെ ആധിപത്യമാണിന്ന് പല സോഷ്യൽ മീഡിയകളിലാവട്ടെ, പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഓഫ്കോഴ്സ് പൂച്ച എന്ന് പറയുന്ന ജീവി തന്നെ കുറച്ച് ജാഡയുള്ള ഐറ്റം ആണല്ലോ. സാധാരണ രീതിയിൽ നമ്മൾ അതിനെ കുറിച്ചൊക്കെ കുറേ പറയാറുള്ളതാണ്. ആൻഡ് മീ ഇറ്റ്സെൽഫ്, ഞാനൊരു ഭയങ്കര പൂച്ച പ്രേമിയായിട്ടുള്ള വ്യക്തിയാണ്. എനിക്കൊരു പൂച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പേഴ്സണൽ സോഷ്യൽ മീഡിയ ഫീഡിലേക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ അവനെ വിറ്റാണ് ഞാൻ കുറച്ചൊക്കെ ജീവിക്കാറുള്ളത്. എനിക്ക് ചച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാറ്റുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പൂച്ച പ്രേമികൾക്കൊക്കെ തന്നെ ഒക്കെ വേണ്ടിയിട്ട് മലയാളത്തിൽ നിന്നും ഒരു പൂച്ച റിലേറ്റഡ് സിനിമ വരുന്നു. സിനിമയുടെ പേര് തന്നെ പൂച്ച സാറെന്നാണ്. ആൻഡ് ഈ വാഴ 2 ഹാഷറിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന കുറേ പേര് സിനിമാ ലോകത്തേക്ക് അവർക്കൊരു ഇൻട്രൊഡക്ഷൻ കിട്ടി. അവർക്ക് നിരവധി പ്രൊജക്റ്റുകൾ കിട്ടുന്നുണ്ട്. അതിലെ ഹാഷറിനെ പോലെ തന്നെ ഏറ്റവും അധികം ആളുകളുടെ സ്നേഹം സ്വന്തമാക്കിയിട്ടുള്ള അലൻ ബിൻ സിറാജും പിന്നെ നമ്മുടെ ജോമോൻ ജോദറും ഇരുവരുമാണ് ഈ ഒരു സിനിമയിൽ നായകന്മാരായിട്ട് എത്താൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഒരുപാട് ഭയങ്കര പ്രതീക്ഷ നൽകുന്ന ഒരു വലിയ ക്രൂ തന്നെയാണ് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പൂച്ച സാർ എന്ന് പറയുന്ന ഒരു സിനിമ ഒരു പൂച്ചയുടെ ജീവിതം റിലേറ്റ് ചെയ്തിട്ടുള്ള പടമാണോ അതോ പൂച്ച മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും കണ്ടറിയാം. എന്തായാലും ഇത്തരം ഫാൻറ്റസി സിനിമകൾക്ക് എല്ലാ കാലത്തും മലയാളത്തിൽ ഭയങ്കര സ്കോപ്പാണുള്ളത്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനത്തെ സിനിമകളൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ആ ഒരു വിടവ് എന്തായാലും പൂച്ച സാർ നികത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. എന്തായാലും പൂച്ച സാറിൻ്റെ കാര്യം, വരാൻ പോകുന്ന സിനിമയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ പലപ്പോഴും നമുക്കുണ്ടാകുന്ന ചില നഷ്ടബോധങ്ങളാണ് ചില സിനിമകൾ തിയേറ്ററിൽ മിസ്സായി പോയതിനെ കുറിച്ചിട്ട്, ചില സിനിമകൾ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്ന ഒരു ഖേദം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. പക്ഷേ അത്തരത്തിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ പേർക്ക് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന സമയത്ത് ചില ക്ലിപ്പിംഗ്സ് ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു സിനിമയാണ് പേട്രിയറ്റ്. കാരണം പേട്രിയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിലെ 2 മഹാരഥന്മാർ ഒന്നിച്ച ഒരു ചിത്രം, ഈ വർഷത്തെ ഏറ്റവും അധികം ഹൈപ്പ് ഉണ്ടായിരുന്ന ഒരു ചിത്രം, ഏറ്റവും അധികം പ്രതീക്ഷയോടെ മമ്മൂക്ക ലാലേട്ടൻ ആ ഒരു കോംബോ ഒന്നിക്കുന്നു. ഒപ്പം ഫഹദ് ഫാസിൽ, നയൻതാര, കുഞ്ചാക്കോ ബോബൻ ആൻഡ് അനവധി നിരവധി താരങ്ങൾ വരുന്നു. അതും ഒരു മഹേഷ് നാരായണൻ സിനിമയിൽ, ഒരു ടിപ്പിക്കൽ മഹേഷ് നാരായണൻ സിനിമ തന്നെയായിരുന്നു പേട്രിയറ്റ് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചിലർക്കൊക്കെ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ പേട്രിയറ്റ് മിസ്സായിട്ടുണ്ടായിരുന്നു. പേട്രിയറ്റ് മിസ്സായതിനെ കുറിച്ച് ഓർത്തിട്ട് ഇനി ആരും സങ്കടപ്പെടേണ്ട. കാരണം പേട്രിയറ്റ് ഇതാ നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് Z5, അതും UAE നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള പ്രമോഷൻസോടുകൂടി തന്നെ ഇപ്പോൾ പേട്രിയറ്റ് നമുക്ക് Z5 ആസ്വദിക്കാവുന്നതാണ്. പേട്രിയറ്റ് മാത്രമല്ല കേട്ടോ, തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷയിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ലഭ്യമാണ്. ആൻഡ് Z5 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഒരു പേഴ്സണൽ ഔട്ട് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഞാൻ ആക്ച്വലി ഭയങ്കര കാണുന്ന തരത്തിൽ അല്ലെങ്കിൽ ഞാൻ കാണുന്ന സീരീസുകളാവട്ടെ സിനിമകളിലാവട്ടെ എല്ലാം തന്നെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എപ്പോഴും ചൂസ് ചെയ്ത് നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് Z5. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഏറ്റവും നല്ല സിനിമകൾ സീരീസുകൾക്കൊക്കെ 100% ഗ്യാരണ്ടി ഉറപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് Z5. അപ്പോൾ പേട്രിയറ്റ് ഉൾപ്പെടെ നിരവധി സിനിമകൾ ഇപ്പോൾ നമുക്ക് Z5 ആസ്വദിക്കാം. ആൻഡ് ദ ബെസ്റ്റ് പാർട്ടീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫെസ്റ്റീവ് ഓഫർ ഇപ്പോൾ റണ്ണിയാണ്. ഓൾ ആക്സസ് പാക്ക് ഒരു വർഷത്തേക്ക് വെറും 99.99 ദിർഹംസ് മാത്രം. ഇതിന് മുൻപേ ഏതാണ്ട് 129 ദിർഹംസിന് മുകളിൽ, 129.99 ദിർഹംസ് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഫെസ്റ്റീവ് പാക്കിൽ നമുക്ക് ഓഫറിൽ 99.99 ദിർഹംസിന് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും പ്രയോജനപ്പെടുത്തുക. അതുപോലെ മന്ത്ലി പാക്ക് വെറും 19.99 ദിർഹംസ് മാത്രമേ ഉള്ളൂ ആദ്യത്തെ 3 മാസത്തേക്ക്. അപ്പോൾ അങ്ങനെ നിരവധി ഓഫറുകളുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി നമുക്ക് അറിയാലോ ഇപ്പോൾ ഔട്ട്ഡോർ പരിപാടികളൊക്കെ കുറച്ച് കുറവാണ്, കാരണം ചൂടിങ്ങനെ കൂടെ നിൽക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് മാക്സിമം സമയം നമ്മൾ ഇൻഡോറിലായിരിക്കും ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം ഒക്കെ ചെർച്ച ചെയ്യുന്ന സമയത്ത് ഏറ്റവും മികച്ച സിനിമകളും സീരീസും ഒക്കെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ പോയിട്ട് ഈ ഓഫർ പ്രയോജനപ്പെടുത്തുക. Z5 സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയവർ, പേട്രിയറ്റ് കാണാൻ പറ്റാതെ പോയവർ, മറ്റ് സിനിമകൾ കാണാൻ പറ്റാതെ പോയവർ, ഒരുപാട് സീരീസുകൾ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും കണ്ട് ആസ്വദിക്കുക Z5. കേട്ടോ,
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസ്

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പേട്രിയറ്റ് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
2: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
1: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
2: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
1: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.
3: You are listening to Home

വാർത്തകളുമായി മിനി പത്മ. ഈ മാസം 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്രാ സൌകര്യം ഉറപ്പെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സൌജന്യ യാത്രയ്ക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ദിര ഗ്യാരന്റിയുടെ ഭാഗമായുള്ള പദ്ധതി പ്രിയദർശിനി എന്ന പേരിലാവും അറിയപ്പെടുക. വരുമാനം, പ്രായം എന്നീ ഉപാധികളൊന്നുമില്ലാതെ ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലായിരിക്കും സൌജന്യ യാത്ര നടപ്പിലാക്കുകയെന്ന് മുഖ്യമന്ത്രി. ഇ ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും പഠിക്കാൻ സമിതിയെ നിയോഗിച്ചതാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ. പഠിച്ച ശേഷം മാത്രം തീരുമാനമെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിനുശേഷം അറിയിച്ചു. ട്രഷറിയിലെ ബാലൻസ് പുറത്തുവിട്ടതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി VD സതീശൻ, ട്രഷറി രഹസ്യങ്ങൾ ഒരിക്കലും പുറത്തറിയാൻ പാടില്ലെന്ന വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ട്രഷറിയിൽ 6,000 കോടി രൂപ ബാക്കിയുണ്ടെന്ന് ആദ്യം വെളിപ്പെടുത്തിയത് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ തന്നെയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബജറ്റ് രഹസ്യം പോലെ സൂക്ഷിക്കേണ്ട ഒന്നല്ല ട്രഷറി ബാലൻസ് എന്നും ഇതിൽ യാതൊരുവിധ രഹസ്യവുമില്ലെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ 172 പേജുള്ള ധവളപത്രം തയ്യാറാക്കാൻ AI ഉപയോഗിച്ചെന്ന ആരോപണങ്ങൾക്കും മറുപടി നൽകി മുഖ്യമന്ത്രി. വെറും 10 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കില്ലെന്നും ഇതിനു പിന്നിൽ AI ടൂളുകളാണെന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ പോലുള്ളവർ തമാശ രൂപേണ വിമർശിച്ചിരുന്നു. എന്നാൽ ഇത്രയും പേജുള്ള റിപ്പോർട്ട് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാക്കാൻ സർക്കാരിന് ആവശ്യമായ ശേഷിയുണ്ടെന്നും AI ഉപയോഗിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻ സർക്കാർ സ്വീകരിച്ച ഇരട്ടത്താപ്പിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി VD സതീശൻ, പദ്ധതിയിൽ ഒരിക്കലും പങ്കുചേരില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്ന സർക്കാർ മന്ത്രിസഭയിലെ മറ്റംഗങ്ങളെപ്പോലും അറിയിക്കാതെ രഹസ്യമായി കരാറിൽ ഒപ്പിട്ടതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് VD സതീശൻ ആരോപിച്ചു. ആലപ്പുഴയിൽ ഗൺമാൻമാർ നടത്തിയ അതിക്രമവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച വിധിക്ക് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കുമെന്നും കോടതിയുടെ ദൈനംദിന നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുന്നതെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കോടതി വിധിയിൽ പരസ്യമായി പ്രതിഷേധിക്കാനോ അഭിപ്രായം പറയാനോ സർക്കാരിന് സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. കേരളത്തിലെ IAS കേഡറിലുള്ള ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിച്ചല്ല അവർക്ക് നിയമനങ്ങൾ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഗവർണറുടെ നടപടികളെ പിന്തുണച്ച B അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കിയത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന വിമർശനത്തോട് പ്രതികരിക്കവേ ഉദ്യോഗസ്ഥർക്കെതിരായ അച്ചടക്ക നടപടികൾ നിലനിർത്തിക്കൊണ്ടുതന്നെയാണ് സസ്പെൻഷൻ പിൻവലിച്ചതെന്ന് VD സതീശൻ. BJP കൌൺസിലറുടെ അറസ്റ്റ് പോലീസിനെ അഭിനന്ദിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഗുണ്ടാവിളയാട്ടം സർക്കാർ അനുവദിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. കാപ്പാക്കേസിൽ അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതനെ പിന്തുണച്ച് മേയർ VV രാജേഷ്. സുഗതന് രാഷ്ട്രീയ നിയമ പിന്തുണ നൽകും. സുഗതനെ വേട്ടയാടുകയാണെന്ന് മേയർ. സുഗതനെ കാപ്പാക്കേസിൽ പെടുത്തിയതാണ്. സുഗതൻ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചിട്ടില്ല. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കൌൺസിലറെ പിടികൂടേണ്ട സാഹചര്യം തലസ്ഥാനത്തില്ലെന്നും മേയർ. CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ TA ചോദ്യം ചെയ്യാൻ വിശദമായ ചോദ്യാവലി തയ്യാറാക്കി ED. CMR നിന്ന് ലഭിച്ച 2,78,00,000 വിനിയോഗിച്ചത് എങ്ങനെയെന്നതിൽ വ്യക്തത വരുത്തും. പണമുപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ അത് കണ്ടുകെട്ടാൻ നീക്കം. കോഴിക്കോട് നീപ്പ ലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. സ്രവം PCR പരിശോധനയ്ക്കായി അയച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. നടി ആക്രമിച്ച കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് പിന്മാറി. കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറുന്ന രണ്ടാമത്തെ ജഡ്ജാണ് കൌസർ എടപ്പകത്ത്. നേരത്തെ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും പിന്മാറിയിരുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം വടകര സ്കോഡ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക്. ഗ്രൂപ്പിന്റെ 5 അഡ്മിൻമാരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം വന്നത് വടകര സ്കോഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണെന്ന് പോലീസ് സംശയിക്കുന്നു. DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണന് കാഫിർ സ്ക്രീൻഷോട്ട് ലഭിച്ചതും വടകര സ്കോഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നായിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് നാളെ മുതൽ രാജ്യവ്യാപകമായി ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്ത കോക്രോച്ച് ജനതാ പാർട്ടി. നാളെ പൂനെയിൽ നിന്നാണ് സമര പരമ്പരയ്ക്ക് തുടക്കമാവുക. തുടർന്ന് ലക്നൌ, അമൃത്സർ, ബംഗളൂരു, ജയ്പൂർ, ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്ന് സംഘടന പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. ഇറാനിൽ ആക്രമണം നടത്തി US. US ഹെലികോപ്റ്റർ വെടിവച്ചിട്ടതിന് മറുപടിയായാണ് ആക്രമണം. 20 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള പ്രത്യാക്രമണമാണ് നടന്നതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെക്കൻ ഇറാൻ ഭാഗങ്ങളിലാണ് പ്രധാനമായും ആക്രമണം ഉണ്ടായത്. ഇറാന്റെ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങൾ തകർത്തുവെന്ന് അമേരിക്കൻ സൈന്യം അവകാശപ്പെട്ടു. തീരദേശ നഗരമായ സിറിക്കിലും ഹോർമുസ് പരിസരമുള്ള ബന്ദർബാസിലും കശമിലും സ്ഫോടനങ്ങൾ ഉണ്ടായി.

0: അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇന്നലെ ഇറാൻ തകർത്തതിന് മറുപടിയായാണ് ആക്രമണം. ആക്രമണം US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ തകർത്തതിന് US സൈന്യം മറുപടി നൽകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടത് തങ്ങളല്ലെന്നാണ് ഇറാൻ പറയുന്നത്. ബഹ്റൈനിലും കുവൈറ്റിലും ജോർദാനിലും ഇറാന്റെ ആക്രമണം. യുഎസിന്റെ ബഹ്റൈനിലെ 5th കപ്പൽപ്പടെ ആസ്ഥാനത്ത് ആക്രമണം നടത്തിയെന്ന് ഇറാൻ. 21 US കേന്ദ്രങ്ങളിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾ തടയാൻ ഗൾഫ് മേഖലയിലെ അയൽരാജ്യങ്ങൾക്ക് നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തമുണ്ടെന്ന് ഇറാൻ. യുഎസും ഇറാനും തമ്മിൽ പരസ്പര ആക്രമണങ്ങൾ ശക്തമാക്കുകയും പശ്ചിമേഷ്യയിലും ഗൾഫ് മേഖലയിലും സുരക്ഷാ സാഹചര്യം അതിവേഗം വഷളാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ മുന്നറിയിപ്പ്. ദുബായിൽ എമിറേറ്റ്സ് റോഡിലുണ്ടായ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് 2.6 കോടി രൂപയുടെ പുനരധിവാസ പാക്കേജുമായി പ്രവാസി സംരംഭകനും ജീവകാരുണ്യ പ്രവർത്തകനും ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാനും സിഇഒയുമായ ഡോക്ടർ ഷംഷീർ വൈലി. അപകടത്തിൽ ജീവൻ നഷ്ടമായ 7 പേരുടെ കുടുംബങ്ങൾക്ക് 26 ലക്ഷം രൂപ വീതവും 2 മലയാളികൾ ഉൾപ്പെടെ പരിക്കേറ്റ 9 പേരുടെ അടിയന്തര ചികിത്സ പുനരധിവാസ ആവശ്യങ്ങൾക്കായി 47 ലക്ഷം രൂപയും നൽകും. ഇതിനു പുറമെ അപകടത്തിന് ഇരയായവരുടെ കുടുംബാംഗങ്ങളുടെ അടിയന്തര യാത്രാ താമസ സൌകര്യങ്ങൾക്കായി 18 ലക്ഷം രൂപയും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി 13 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട ഇന്ത്യൻ കുടുംബങ്ങൾക്ക് സഹായം ഉറപ്പാക്കാൻ ദുബായിലെ ഇന്ത്യൻ കൌൺസുലേറ്റുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരികയാണെന്ന് ഡോക്ടർ ഷംഷീർ വയലിൽ അറിയിച്ചു. ഫുട്ബോൾ ലോകകപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഫിഫ ലോകകപ്പിന് മുന്നോടിയായി നടന്ന സന്നാഹ മത്സരത്തിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. അലബാമയിൽ നടന്ന മത്സരത്തിൽ ഐസ്ലൻഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. സൂപ്പർ താരം ലിയണൽ മെസ്സിയും തിയാഗോ അൽമാഡയും വലന്റിൻ ബാർക്കോയും അർജന്റീനയ്ക്ക് വേണ്ടി വലകുലുക്കി. 16 അൾജീരിയക്കെതിരെയാണ് ലോകകപ്പിലെ അർജന്റീനയുടെ ആദ്യ മത്സരം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check. ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
3: Brought to you by Alras Auto AC Parts, No. 1 Auto AC Spare Parts in the Middle East.
2: ബർദുബായ് മേഖലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 34 ഡിഗ്രി സെൽഷ്യസ്. ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 63%.
3: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ആസ് യൂഷ്വൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്, അതിനെ എങ്ങനെ ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുത്തണം അല്ലെങ്കിൽ ഉപയോഗിക്കണം എന്നുള്ളതിന് യു എ വലിയൊരു മാതൃക തന്നെയാണെന്നുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ബസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ എയിന്റെ ഒരു ഇംപ്ലാന്റേഷൻ യു എ അതെങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു, ദുബായ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. ആൻഡ് ആ ഒരു കൂട്ടത്തിലേക്ക് ഒരു എക്സ്ട്രാ പുതിയ ആഡ് ഓൺ കൂടി വന്നെത്തി ചേർന്നിരിക്കുകയാണ്. എന്താണെന്ന് പറയാം, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. അതായത് ദുബായിലെ AI ക്യാമറകളുടെ സേവനത്തോടു കൂടിയുള്ള പരിഷ്കരിച്ച ഡ്രൈവിംഗ് പരിശീലന സംവിധാനത്തെ കുറിച്ചിട്ട് RTA പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അതായത് എമിറേറ്റിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പരിശീലന സെഷനുകൾ കംപ്ലീറ്റ്ലി ഇനി AI അധിഷ്ഠിതമായിട്ടുള്ള സ്മാർട്ട് ക്യാമറകളുടെ നിരീക്ഷണത്തിലാക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ എല്ലാ പരിശീലന വാഹനങ്ങളിലും ഏറ്റവും മോഡേൺ സിസ്റ്റം ഉടൻ നടപ്പിലാക്കുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ദുബായിലെ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് വേണ്ടി RTA യുടെ പ്രത്യേക ഒരു കൺവെൻഷൻ പോലെയുള്ള പരിപാടിയൊക്കെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പരിശീലന സമയത്ത് വാഹനത്തിനുള്ളിലെ ഇൻസ്ട്രക്ടേഴ്സിനെയും അതുപോലെ ട്രെയിനികളുടെയൊക്കെ പെരുമാറ്റവും പ്രവർത്തനങ്ങളും ഒക്കെ ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് നിരീക്ഷിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും മികച്ച ഒരു ഡ്രൈവിംഗ് കൾച്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുവേണ്ടിയിട്ട് പ്രാപ്തരാക്കി മാറ്റുന്ന, അതിനുവേണ്ടി ഓരോ ഡ്രൈവേഴ്സിനെയും പ്രാപ്തരാക്കി മാറ്റുന്ന ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മുതൽ തന്നെ നമ്മളീ പറഞ്ഞ പോലെ കതിരിൽ കൊണ്ടല്ല വളം വയ്ക്കേണ്ടത് എന്ന് പറയുന്നത് പോലെ ഏറ്റവും ആരംഭഘട്ടത്തിൽ അവർ ഈ ഒരു ജേണി തുടങ്ങുന്ന സമയത്ത് ഒരു ഏറ്റവും മികച്ച ഡ്രൈവിംഗ് കൾച്ചർ ആരംഭിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് എവിടെയാണ് അതിനൊരു ആരംഭം കുറിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ബോധ്യം തന്നെയാണ് ഈ ഒരു ഇന്നോവേഷൻ്റെ പിറകിലേൻ കാരണമായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റുന്നത്. സച്ച് എ ഗുഡ് തിങ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്കൊക്കെ കേട്ട് ഓടി തിരിച്ച് വരാം. ആ സമയത്ത് പറയാൻ ഇനിയും കുറേ വിശേഷങ്ങളുണ്ട്. ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഭയങ്കര ട്രെൻഡിങ്ങായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പടമുണ്ട്. അതായത് ഈ ചില്ലറ പൈസയ്ക്ക് പടം എടുത്തിട്ട് അത് ലോട്ടറി അടിച്ച പോലെ അതിൻ്റെ 1000 മടങ്ങിലധികം എമൗണ്ട് തുക അത് ജനറേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെന്ത് വിളിക്കാൻ വേണ്ടി പറ്റും? ബ്ലോക്ക് ബസ്റ്റർ എന്നൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല, അതിൻ്റെയൊക്കെ ഓൾ ടൈം ലെവലിലേക്ക് പറയേണ്ടി വരുമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പറയാം, ഒരു ട്രെയിനിങ് ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാം. ആസിഫാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയം.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ദുബായ് അൽക്കരാമയിലുള്ള ന്യൂറൽ സമ മെഡിക്കൽ സെന്റർ തികച്ചും ഫ്രീ ആയിട്ടൊരു ആയുർവേദിക് ഹെൽത്ത് ക്യാമ്പ് ഒരുക്കുകയാണ്. ജൂൺ 13-14 തീയതികളിലാണ്, അതായത് വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയുർവേദിക് കൺസൾട്ടേഷൻ, ആദ്യ ട്രീറ്റ്മെന്റിൽ 20% ഡിസ്കൗണ്ട്, ഫ്രീ BP, ഷുഗർ ചെക്ക്, പേഴ്സണലൈസ്ഡ് ഡയറ്റ് ഗൈഡൻസും കിട്ടും. ഇവിടെ എല്ലാ ഇൻഷുറൻസുകളും ആക്സെപ്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 0585 7557 എന്ന നമ്പറിലേക്ക്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഓൾ റൈറ്റ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സിനിമ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ഒരു സിനിമ ഒരു വിജയിക്കുന്ന രീതിയിലേക്ക്, ഒരു വിജയ ഫോർമുല കംപ്ലീറ്റ്ലി ഉള്ള ഒരു സിനിമ, ഈവൻ ദോ കംപ്ലീറ്റ് കമ്പാരിറ്റീവ്ലി ബജറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ഒരു ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ പോലും, നമ്മുടെ മലയാളത്തിൽ നിന്ന് പോലും വരണമെന്നുണ്ടെങ്കിൽ ഒരു ശരാശരി 10 കോടിക്ക് മുകളിലേക്കുള്ള ബജറ്റ് വേണം. ആൻഡ് എങ്കിൽ പോലും അതിൻ്റെ ഒരു കളക്ഷൻ ബാരിയേഴ്സ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പലപ്പോഴും ചർച്ചകൾ നടക്കാറുണ്ടല്ലേ. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സിനിമയുടെ കണ്ടന്റിന്റെ ബലം കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ മേക്കിംഗ് സ്റ്റൈലി കൊണ്ട് അതിൽ എത്രമാത്രം നിങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നു അതിനനുസരിച്ച് ആ സിനിമയുടെ കർവേച്ചർ വലുതാകുമെന്ന് ലോകത്തിന് ആക്ച്വലി തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ ഒരു സിനിമ. ഒബ്സഷൻ എന്ന് പറയുന്ന സിനിമ എവിടെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ്ലി ഒബ്സഷനെ കുറിച്ചുള്ള റിവ്യൂസ് റെസ്പോൺസസ് ഇവയൊക്കെ തന്നെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. വലിയൊരു തരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. റെക്കോർഡ് വേട്ടയാണ് നേടിയിരിക്കുന്നത്. വെറും 1.5 ലക്ഷം ഡോളർ ബജറ്റിൽ ഒരുങ്ങിയ ഈ ഒരു സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ ഏതാണ്ട് 22.4 കോടി ഡോളറിലധികം വാരി കൂട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത് കേട്ടോ. സിനിമാ ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ശരിക്കും ഈ ഒരു സൈക്കോ ത്രില്ലർ സിനിമ ഒബ്സഷൻ. ആൻഡ് പ്രശസ്ത പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടുള്ള ഫോക്കസ് ഫീച്ചേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രമായി മാറിയ ഒബ്സഷൻ സിനിമാ ചരിത്രത്തിലെ പല വമ്പൻ റെക്കോർഡുകളും ഇതിനോടകം തന്നെ തകർത്തിരിക്കുകയാണ്. യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള കരി ബാർക്കർ സംവിധാനം ചെയ്ത ഈ ഒരു കൊച്ചു ചിത്രം റിലീസ് ചെയ്ത 4-ാമത്തെ ആഴ്ചയിലേക്ക് എത്തുന്ന സമയത്തും തിയേറ്ററുകളിൽ വലിയൊരു ജനപ്രീതി നിലനിർത്തിക്കൊണ്ടാണ് അവർ മുന്നേറിക്കൊണ്ടേയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററുകളിൽ തന്നെ ഒന്ന് കണ്ടു നോക്കിക്കോ. ഒബ്സഷൻ നഷ്ടമാകില്ല എന്നാണ് പറയുന്നത്. സൈക്കോ ത്രില്ലർ സിനിമയാണ്. ഒഫ്കോഴ്സ് അങ്ങനത്തെ ആ ജോണറിൽ വരുന്ന സിനിമകൾക്ക് അറിയാലോ, പലപ്പോഴും നമ്മളിപ്പോൾ ഈ ഇൻസീഡിയസോ കോഞ്ചുറിങ്ങോ പോലുള്ള സിനിമകൾ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാം, അതായത് ഇത് വലിയൊരു ബജറ്റിൽ, ലൈറ്റ്സ് ഔട്ട് എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഉണ്ടല്ലോ, വലിയൊരു ബജറ്റിൽ വരുന്ന സിനിമകളൊന്നും ആയിരിക്കില്ല. പക്ഷേ എന്തോ ആളുകൾക്ക് പേടിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ പ്രേത സിനിമകൾക്ക് അല്ലെങ്കിൽ ഹൊറർ സൈക്കോ ത്രില്ലർ സിനിമകൾക്കൊക്കെ തന്നെ ഈ ബൗണ്ടറികൾക്ക് അതീതമായിട്ടുള്ള വലിയൊരു സ്വീകാര്യത കിട്ടുന്നത്. എനിവേ, എന്തായാലും ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഹെൽത്തിനെ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് വേണ്ട ധാരണയും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. ആൻഡ് ഈ സമയത്ത് അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പം പലതരത്തിലുള്ള ഹെൽത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പല ഹെൽത്ത് ക്യാമ്പുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒരു ആയുർവേദ ഹെൽത്ത് ക്യാമ്പിനെ കുറിച്ചാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് ഒരു ഫ്രീ ആയുർവേദ കൺസൾട്ടേഷൻ ആൻഡ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് 20% ഓഫ് ഉൾപ്പെടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഫ്രീ വൈറ്റൽസ് ചെക്ക് ഉൾപ്പെടെയുള്ള, അതായത് ദോഷ അനാലിസിസും ഒക്കെ അങ്ങനെയാണല്ലോ ആയുർവേദത്തിൽ പറയുന്നത്, അതൊക്കെ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയുർവേദ ഫ്രീ ഹെൽത്ത് ക്യാമ്പ് ഈ വരുന്ന June 13-14 നമ്മുടെ നൂറൽസമ്മ മെഡിക്കൽ സെൻ്ററിൻ്റെ അവിടെ വെച്ചിട്ട് ആയുർവേദ ക്യാമ്പിൽ വെച്ചിട്ട് അവിടെ അവരുടെ കരാമ ബ്രാഞ്ചിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്തോളൂ കേട്ടോ. ഇപ്പൊ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ തമിഴ് ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാം.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കണ്ട.
2: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
2: അമ്പാണ്, എന്നാ വേഗം പോ അൺഗ്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
3: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എൻ ഇ.
0: Stay connected with Home 92.2 FM. Home is a feeling.

0: ലോകത്തിൽ ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയ പല രാജ്യങ്ങളും വലിയ വെല്ലുവിളികളായി കണ്ടിരുന്ന കാര്യങ്ങൾ അത് സാധിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുമെന്ന് പ്രൂവ് ചെയ്ത ചില ഭരണകൂടങ്ങളുണ്ട് കേട്ടോ. നമ്മൾ പലപ്പോഴും അറിയാം, ഇന്നും നമുക്ക് എല്ലാവർക്കും ദുബായ് എന്ന് പറയുന്ന നഗരം ഒരു വലിയ അത്ഭുതമായി നിലകൊള്ളുന്നതിൻ്റെ കാരണം ഈ പറഞ്ഞതുപോലെ നാച്ചുറൽ റിസോഴ്സുകളെക്കാളൊക്കെ ഉപരിയായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് ലോകമെമ്പാടുമുള്ള ആളുകൾ ഇവിടേക്ക് ആകർഷിച്ച ഒരു വലിയ ഐതിഹാസിക വിപ്ലവം തന്നെയാണ് ഇവിടെ ആക്ച്വലി ദുബായിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു കാലത്ത് ഡ്രഗ് അഡിക്ഷൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു രാജ്യമാണ് പോർച്ചുഗൽ. പക്ഷേ പോർച്ചുഗലിൽ ഒരു സമയത്ത് ഇത് ഏറ്റവും വലിയ ത്രെട്ടായി മനസ്സിലാക്കിക്കൊണ്ട് അവർ അതിനു വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ, 2001 ലോകത്തിലെ ഏറ്റവും അധികം ഡ്രഗ് യൂസേജ് ഉണ്ടായിരുന്ന പോർച്ചുഗലിനെ 2026 എത്തി നിൽക്കുന്ന സമയത്ത് ഡ്രഗ് യൂസേജിൻ്റെ കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ശരാശരിയുള്ള യൂറോപ്യൻ രാജ്യമാക്കി മാറ്റി. അതിനു വേണ്ടിയിട്ട് അവർ ചെയ്ത, ഒരിക്കലും കഴിയില്ല എന്ന് പറഞ്ഞൊരു കാര്യത്തെയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടി അവർ ചെയ്തത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഈ ഡ്രഗ്സിനെ ഡീക്രിമിനലൈസ് ചെയ്തുകൊണ്ട് ഈ അഡിക്ഷനെ ഒരു ഹെൽത്ത് കെയർ രീതിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. ഹെൽത്ത് കെയറിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഹെൽത്ത് കെയറിൻ്റെ ഒബ്ജക്റ്റീവ്സിലൊന്നായിട്ട് ഈ അഡിക്ഷനിൽ നിന്നുള്ള റിലീഫിനെ മാറ്റി എന്നുള്ളതാണ്. അതുമൂലം തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു വലിയ രീതിയിലേക്ക് അതിൻ്റെ ഔട്ട്കം കൃത്യമായിട്ട് കണക്കാക്കി എടുക്കാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. ലോകത്ത് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻസിൻ്റെയൊക്കെ കാര്യം എടുത്തു പറയുന്ന രാജ്യങ്ങളിലൊന്നാണ് ക്യൂബ. ഒരു അതീവ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും ഒക്കെ പോയ ഒരു സാഹചര്യത്തിൽ നിന്നും ഏറ്റവും ആദ്യമായിട്ട് ക്യൂബ ഡെവലപ്പ് ചെയ്ത കാര്യങ്ങളിലൊന്നാണ്. ഒരുപക്ഷേ ഈ ഒരു രാജ്യത്തിന് തിരിച്ചുവരവില്ല എന്ന് പറഞ്ഞ സമയത്ത് അവർ ഡെവലപ്പ് ചെയ്തൊരു സംഭവമാണ് ഹെൽത്ത് കെയർ. ഡോക്ടർ ഷോർട്ടേജ് എന്ന് പറയുന്ന ഒരു പ്രിവിലേജിന് അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു പ്രശ്നത്തെ ക്യൂബ വ്യക്തമായിട്ട് അഡ്രസ്സ് ചെയ്യുകയും മെഡിക്കൽ സ്കൂളുകൾ ഫ്രീ ആക്കി കൊടുക്കുകയും, ഒരുപക്ഷെ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും അധികം പണം ചിലവാക്കി പഠിക്കേണ്ടി വരുന്ന കോഴ്സുകളിലൊന്നാണ് MBBS. പക്ഷേ അതിനെ സൗജന്യമാക്കി കൊടുത്തുകൊണ്ട് ക്യൂബ ഡോക്ടേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഒരു പക്ഷേ വേൾഡിലെ ഹയസ്റ്റ് ഡോക്ടർ ടു പേഷ്യൻറ്റ് റേഷ്യോ ഉള്ള ഏറ്റവും കൂടുതൽ ആയിരക്കണക്കിന് ഡോക്ടേഴ്സിനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ക്യൂബ മാറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ പല രാജ്യങ്ങളും ഇപ്പോൾ ഉദാഹരണം പറയാനാണെങ്കിൽ ബ്യൂറോക്രസിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ടീനേജേഴ്സിൻ്റെ പല പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ഫേമസ് ആയിരുന്നു ഐസ്ലൻഡ് എന്ന് പറഞ്ഞ രാജ്യം. പോവർട്ടിയുടെ കാര്യത്തിൽ ഒരു കാലത്ത് ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യപ്പെട്ടിരുന്ന രാജ്യമായിരുന്നു സൗത്ത് കൊറിയ. അപ്പം ഇവിടെ എല്ലാം കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല സംവിധാനങ്ങളും ഇത് നടക്കില്ല എന്ന് പറയുമെങ്കിലും ഏറ്റവും കൂടുതൽ ലക്ഷണശാലിയായ ഒരു വ്യക്തി മുന്നിൽ ഇറങ്ങുന്നുകൊണ്ട് ഒരു സിസ്റ്റത്തെ തന്നെ ഉടച്ചു വാർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഈ രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. ഇതുപോലെയുള്ള മാറ്റങ്ങൾ എല്ലായിടത്തും ലോകത്തിൻ്റെ പല ഭാഗത്തും സംഭവിച്ചിട്ടുണ്ട്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഇറാൻ ആക്രമിച്ച US, തിരിച്ചടിച്ച ഇറാൻ. കാൽപന്താരവത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. സന്നാഹ മത്സരത്തിൽ മെസ്സിക്ക് ഗോ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഈ മാസം 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്രാ സൌകര്യം ഉറപ്പെന്ന് മുഖ്യമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഈ മാസം 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC

മുഖ്യമന്ത്രി വി ഡി സതീശൻ. പഠിച്ച ശേഷം മാത്രം തീരുമാനമെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം അറിയിച്ചു. ട്രഷറിയിലെ ബാലൻസ് പുറത്തുവിട്ടതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ, ട്രഷറി രഹസ്യങ്ങൾ ഒരിക്കലും പുറത്തറിയാൻ പാടില്ലെന്ന വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ട്രഷറിയിൽ 6,000 കോടി രൂപ ബാക്കിയുണ്ടെന്ന് ആദ്യം വെളിപ്പെടുത്തിയത് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബജറ്റ് രഹസ്യം പോലെ സൂക്ഷിക്കേണ്ട ഒന്നല്ല ട്രഷറി ബാലൻസെന്നും ഇതിൽ യാതൊരുവിധ രഹസ്യവുമില്ലെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ 172 പേജുള്ള ധവളപത്രം തയ്യാറാക്കാൻ AI ഉപയോഗിച്ചെന്ന ആരോപണങ്ങൾക്കും മറുപടി നൽകി മുഖ്യമന്ത്രി. വെറും 10 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കില്ലെന്നും ഇതിനു പിന്നിൽ AI ടൂളുകളാണെന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ പോലുള്ളവർ തമാശ രൂപേണ വിമർശിച്ചിരുന്നു. എന്നാൽ ഇത്രയും പേജുള്ള റിപ്പോർട്ട് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാക്കാൻ സർക്കാരിന് ആവശ്യമായ ശേഷിയുണ്ടെന്നും AI ഉപയോഗിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻ സർക്കാർ സ്വീകരിച്ച ഇരട്ടത്താപ്പിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ, പദ്ധതിയിൽ ഒരിക്കലും പങ്കുചേരില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്ന സർക്കാർ മന്ത്രിസഭയിലെ മറ്റംഗങ്ങളെ പോലും അറിയിക്കാതെ രഹസ്യമായി കരാറിൽ ഒപ്പിട്ടതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. ആലപ്പുഴയിൽ ഗൺമാൻമാർ നടത്തിയ അതിക്രമവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച വിധിക്ക് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കുമെന്നും കോടതിയുടെ ദൈനംദിന നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുന്നതെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോടതി വിധിയിൽ പരസ്യമായി പ്രതിഷേധിക്കാനോ അഭിപ്രായം പറയാനോ സർക്കാരിന് സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. കേരളത്തിലെ IAS കേഡറിലുള്ള ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിച്ചല്ല അവർക്ക് നിയമനങ്ങൾ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഗവർണറുടെ നടപടികളെ പിന്തുണച്ച ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കിയത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന വിമർശനത്തോട് പ്രതികരിക്കവേ ഉദ്യോഗസ്ഥർക്കെതിരായ അച്ചടക്ക നടപടികൾ നിലനിർത്തിക്കൊണ്ടുതന്നെയാണ് സസ്പെൻഷൻ പിൻവലിച്ചതെന്ന് വി ഡി സതീശൻ. BJP കൌൺസിലറുടെ അറസ്റ്റ്, പോലീസിനെ അഭിനന്ദിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഗുണ്ടാവിളയാട്ടം സർക്കാർ അനുവദിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതനെ പിന്തുണച്ച് മേയർ VV രാജേഷ്. സുഗതന് രാഷ്ട്രീയ നിയമ പിന്തുണ നൽകും, സുഗതനെ വേട്ടയാടുകയാണെന്ന് മേയർ. സുഗതനെ കാപ്പ കേസിൽ പെടുത്തിയതാണ്, സുഗതൻ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചിട്ടില്ല. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കൌൺസിലറെ പിടികൂടേണ്ട സാഹചര്യം തലസ്ഥാനത്തില്ലെന്നും മേയർ. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിശദമായ ചോദ്യാവലി തയ്യാറാക്കി ED. CMRൽ നിന്ന് ലഭിച്ച 2,78,00,000 വിനിയോഗിച്ചത് എങ്ങനെയെന്നതിൽ വ്യക്തത വരുത്തും. പണമുപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ അത് കണ്ടുകെട്ടാൻ നീക്കം. കോഴിക്കോട് നീപ്പ ലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ, സ്രവം PCR പരിശോധനയ്ക്കായി അയച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നടി ആക്രമിച്ച കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് പിന്മാറി. കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറുന്ന രണ്ടാമത്തെ ജഡ്ജാണ് കൌസർ എടപ്പകത്ത്. നേരത്തെ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും പിന്മാറിയിരുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം വടകര സ്ക്വാഡ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക്. ഗ്രൂപ്പിന്റെ 5 അഡ്മിൻമാരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം വന്നത് വടകര സ്ക്വാഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണെന്ന് പോലീസ് സംശയിക്കുന്നു. DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണന് കാഫിർ സ്ക്രീൻഷോട്ട് ലഭിച്ചതും വടകര സ്ക്വാഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നായിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് നാളെ മുതൽ രാജ്യവ്യാപകമായി ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്ത് കോക്രോച്ച് ജനതാ പാർട്ടി. നാളെ പൂനെയിൽ നിന്നാണ് സമരപരമ്പരയ്ക്ക് തുടക്കമാവുക. തുടർന്ന് ലക്നൌ, അമൃത്സർ, ബംഗളൂരു, ജയ്പൂർ, ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്ന് സംഘടന പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. ഇറാനിൽ ആക്രമണം നടത്തി US. US ഹെലികോപ്റ്റർ വെടിവച്ചിട്ടതിന് മറുപടിയായാണ് ആക്രമണം. 20 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള പ്രത്യാക്രമണമാണ് നടന്നതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെക്കൻ ഇറാൻ ഭാഗങ്ങളിലാണ് പ്രധാനമായും ആക്രമണം ഉണ്ടായത്. ഇറാന്റെ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങൾ തകർത്തുവെന്ന് അമേരിക്കൻ സൈന്യം അവകാശപ്പെട്ടു. തീരദേശ നഗരമായ സിരിക്കിലും ഹോർമുസ് പരിസരമുള്ള ബന്ദറബാസിലും കശമിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. അമേരിക്കയുടെ അപാച്ചെ ഹെലികോപ്റ്റർ ഇന്നലെ ഇറാൻ തകർത്തതിന് മറുപടിയായാണ് ആക്രമണം. ആക്രമണം US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ തകർത്തതിന് US സൈന്യം മറുപടി നൽകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഹെലികോപ്റ്റർ വെടിവച്ചിട്ടത് തങ്ങളല്ലെന്നാണ് ഇറാൻ പറയുന്നത്. ബഹ്റൈനിലും കുവൈറ്റിലും ജോർദാനിലും ഇറാന്റെ ആക്രമണം. US ബഹ്റൈനിലെ 5-ാം കപ്പൽപ്പടയ ആസ്ഥാനത്ത് ആക്രമണം നടത്തിയെന്ന് ഇറാൻ. 21 US കേന്ദ്രങ്ങളിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾ തടയാൻ ഗൾഫ് മേഖലയിലെ അയൽരാജ്യങ്ങൾക്ക് നിയമപരവും ധാർമ്മിക

0: ശക്തമായ ഉത്തരവാദിത്തമുണ്ടെന്ന് ഇറാൻ. യു എസും ഇറാനും തമ്മിൽ പരസ്പര ആക്രമണങ്ങൾ ശക്തമാക്കുകയും പശ്ചിമേഷ്യയിലും ഗൾഫ് മേഖലയിലും സുരക്ഷാ സാഹചര്യം അതിവേഗം വഷളാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ മുന്നറിയിപ്പ്. ദുബായിൽ എമിറേറ്റ്സ് റോഡിലുണ്ടായ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് 2.6 കോടി രൂപയുടെ പുനരധിവാസ പാക്കേജുമായി പ്രവാസി സംരംഭകനും ജീവകാരുണ്യ പ്രവർത്തകനും ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാനും സിഇഒയുമായ ഡോക്ടർ ഷംഷീർ വൈലി. അപകടത്തിൽ ജീവൻ നഷ്ടമായ 7 പേരുടെ കുടുംബങ്ങൾക്ക് 26 ലക്ഷം രൂപ വീതവും 2 മലയാളികൾ ഉൾപ്പെടെ പരിക്കേറ്റ 9 പേരുടെ അടിയന്തര ചികിത്സ പുനരധിവാസ ആവശ്യങ്ങൾക്കായി 47 ലക്ഷം രൂപയും നൽകും. ഇതിനു പുറമെ അപകടത്തിന് ഇരയായവരുടെ കുടുംബാംഗങ്ങളുടെ അടിയന്തര യാത്രാ താമസ സൌകര്യങ്ങൾക്കായി 18 ലക്ഷം രൂപയും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി 13 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട ഇന്ത്യൻ കുടുംബങ്ങൾക്ക് സഹായം ഉറപ്പാക്കാൻ ദുബായിലെ ഇന്ത്യൻ കൌൺസുലേറ്റുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരികയാണെന്ന് ഡോക്ടർ ഷംഷീർ വയലിൽ അറിയിച്ചു. ഫുട്ബോൾ ലോകകപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഫിഫ ലോകകപ്പിന് മുന്നോടിയായി നടന്ന സന്നാഹ മത്സരത്തിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. അലബാമയിൽ നടന്ന മത്സരത്തിൽ ഐസ്ലൻഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. സൂപ്പർതാരം ലിയണൽ മെസ്സിയും തിയാഗോ അൽമാഡയും വലന്റിൻ ബാർക്കോയും അർജന്റീനയ്ക്ക് വേണ്ടി വലകുലുക്കി. 16-ന് അൾജീരിയക്കെതിരെയാണ് ലോകകപ്പിലെ അർജന്റീനയുടെ ആദ്യ മത്സരം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.

0: Back to home brought to you by Alnoor Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnoor Polyclinic Muthina for appointments. Call 04385 7841.
1: Once again, welcome back to home 92.2 FM. Back to home ആണ് കേൾക്കുന്നത്, ആസഫാണ് കൂടെയുള്ളത് കേട്ടോ. നമ്മുടെ എയർ ഇന്ത്യ ആക്ച്വലി ഒരു പുതിയ പരിപാടിയുടെ ആലോചനയിലാണെന്നാണ് അറിയുന്നത്. ആക്ച്വലി ഇത് പുതിയ ഇന്നോവേറ്റീവ് കാര്യങ്ങളൊന്നുമല്ല. അതിനിടയിൽ എസ്പെഷ്യലി എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഈ ട്രാവൽ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ട്രാവൽ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്ന ആ മേഖലയിൽ വിദഗ്ധർ പറയുന്ന ഒരു കാര്യമുണ്ട്. അടുത്ത ആഴ്ചയോട് കൂടി തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്സിൻ്റെ ഒക്കെ റേറ്റ് കൂടുന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ മുൻകൂട്ടി എടുക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പോഴേ എടുത്ത് വെച്ചോ. ടിക്കറ്റൊക്കെ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ ടിക്കറ്റ് റേറ്റൊക്കെ നല്ല കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർ ഇന്ത്യയിൽ വരാൻ വേണ്ടി പോകുന്ന ഒരു പുതിയ പരിപാടി, എയർ ഇന്ത്യയിൽ സൗജന്യമായിട്ട് കൊടുക്കുന്ന ഭക്ഷണം ഇനി ഉണ്ടാവില്ല എന്നുള്ളൊരു പരിപാടിയാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നോമീൽസ് ഓപ്ഷൻ ആണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. യാത്രക്കാർക്ക് ടിക്കറ്റിൻ്റെ നിരക്കിൽ ഇളവ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് വിമാനത്തിനുള്ളിലെ സൗജന്യ ഭക്ഷണ വിതരണത്തിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് എയർ ഇന്ത്യ ആലോചിക്കുന്ന റിപ്പോർട്ടുകൾ കേട്ടോ. നല്ലതാ, നല്ലതാ. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പേരിൽ ടിക്കറ്റ് റേറ്റ് കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതങ്ങ് കട്ട് ചെയ്തോ, കുറച്ചോ, കുഴപ്പമില്ല. കുറച്ച് വിശപ്പ് സഹിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇരുന്നോളാം. ടിക്കറ്റ് റേറ്റ് ഒന്ന് കുറച്ച് തന്നാൽ മതി അല്ലേ. ഈ പറഞ്ഞ ഞാൻ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലാതെ തന്നെ ആയിരിക്കുമല്ലോ. കാരണം നമ്മളിപ്പോൾ സി ഭക്ഷണത്തിൻ്റെ ആ ഒരു എമൗണ്ട് കൊണ്ട് കുറയ്ക്കാൻ പറ്റുന്നതിൻ്റെ പേരിൽ ഒരു ഒരു ഒരു ടിക്കറ്റ് റേറ്റിൽ ഒരു വലിയ ഡിമാൻഡബിളായിട്ടുള്ള നിരക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതല്ലേ നല്ലത്. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വിമാനത്തിലെ ഭക്ഷണം ആവശ്യമില്ലെന്ന് ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള നോമിൽസ് ഓപ്ഷൻ അവതരിപ്പിക്കാനാണ് കമ്പനി ഇപ്പോൾ ഒരുങ്ങാൻ വേണ്ടി പോകുന്നത്. നിലവിൽ എയർ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ സർവീസുകളിൽ ടിക്കറ്റ് നിരക്കിനൊപ്പം ഫുഡും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുതിയ മാറ്റം വരുന്നതോടെ ഭക്ഷണം ഒഴിവാക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിലും കുറഞ്ഞ റേറ്റിൽ ടിക്കറ്റ് കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും കണ്ടറിയാം, ഇത്തരം ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലേ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Back to home brought to you by Alnoor Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnoor Polyclinic Muthina for appointments. Call 04385 7841.
1: നമ്മുടെ ഷാറൂഖ് ഖാനിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട, നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓഫ് കോഴ്സ് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഇന്ത്യക്കാരൻ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഇന്ത്യക്കാരിലൊരാളാണ് ഷാറൂഖ് ഖാൻ. നമ്മൾ മറ്റു ഭാഷകളിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് ചെന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു പേരിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ഇന്ത്യക്കാരൻ്റെ പേര് പറയാൻ പറയുന്ന സമയത്ത് പലയിടത്തും ആദ്യം അവരെടുത്ത് പറയുന്ന പേരുകളിലൊന്ന് നമ്മുടെ കിങ് ഖാൻ്റെ പേര് തന്നെയായിരിക്കും അല്ലേ. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഷാറൂഖ് ഖാനിൽ നിന്ന് പഠിച്ച ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ മോട്ടോസിൽ, ഇൻ്റർവ്യൂസിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കഠിനാധ്വാനത്തിന് പകരം വയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്നില്ല. ഏറ്റവും പ്രൈമായിട്ട് നമ്മുടെ സക്സസ്സിലേക്കുള്ള പാതയ്ക്ക് അനിവാര്യമായ കാര്യങ്ങളൊന്ന് നമ്മുടെ ഹാർഡ് വർക്ക് തന്നെയാണ് അല്ലേ. കാര്യങ്ങൾ എത്ര തവണ മോശമായാലും നമ്മൾ തിരയുന്ന അത്ഭുതം അത് നമ്മുടെ ജീവിതം തന്നെയാണ്. ആ ജീവിതം തന്നെ നമുക്കത് കാണിച്ചു തരുമെന്നാണ് പറയുന്നത്. പിന്നെ ഒന്ന്, നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ ബിസി ആവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വയം പരിതപിക്കാനോ സങ്കടപ്പെടാനോ നമ്മുടെ സമയം ഇല്ലാത്തൊരു സാഹചര്യം നമുക്ക് വരും അത്രേ. എല്ലാ സിനിമകൾക്കും ഒരു കഥയുള്ളതുപോലെ തന്നെ ഓരോ മനുഷ്യനിലും ഒരു കഥയുണ്ട്. ഓരോ മനുഷ്യനുമുണ്ട് ഒരു കഥ. നമ്മുടേത് മറ്റുള്ളവരുടേതിനേക്കാൾ മികച്ചതാണെന്ന് കരുതാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്താൽ നമ്മുടെ കഥ മറ്റുള്ളവരെക്കാളൊക്കെ ബെറ്ററാക്കി മാറ്റാൻ വേണ്ടി പറ്റും. ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് കുഴപ്പമല്ല. ലോകത്തിലെ എല്ലാ വ്യക്തികളുടെയും അടിസ്ഥാനം ഈ ആശയക്കുഴപ്പങ്ങളിലാണ്. നമ്മൾ ആ ഒരു ട്രോമ ഉണ്ടല്ലോ, ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണോ, ഇനി അടുത്ത ഞാൻ എന്താണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ആ ഒരു ആശയക്കുഴപ്പങ്ങളിൽ നിന്നാണ് എല്ലാ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങളും ജനിച്ചിട്ടുള്ളതും എല്ലാ സക്സസ്ഫുൾ പേഴ്സൺസും ജനിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിലുള്ളൊരു കൺഫ്യൂഷനാണെങ്കിൽ ആ കൺഫ്യൂഷൻ സ്വാഭാവികമാണ്, നമ്മുടെ സക്സസ്സിലേക്കുള്ള ജേണിയുടെ അത് വളരെ അനിവാര്യം തന്നെയാണ്. അതിലാരും ഡെസ്പെറേറ്റ് ആവേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. സ്വന്തം ജോലി സ്വയം ചെയ്യുക, സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, സ്വന്തം ലോകത്ത് കുറച്ചൊക്കെ ജീവിക്കാൻ ശ്രമിക്കുക. യഥാർത്ഥത്തിൽ അർഹിക്കുന്ന ഒന്ന് നമ്മളിൽ നിന്നും പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് അദ്ദേഹം പല തവണയായിട്ട് പറഞ്ഞിട്ടുള്ള ചില ജീവിതോപദേശങ്ങളിൽ ചിലത്. അപ്പോൾ ഷാറൂഖ് ഖാൻ്റെ ജീവിതമാണ്, ഷാറൂഖ് ഖാൻ്റെ ജീവിതം അല്ല നമ്മുടെ ജീവിതം. എന്നിരുന്നാലും അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന, എടുക്കാൻ പറ്റുന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്തേക്കുക കേട്ടോ. ഈ ഒരു പോസിറ്റീവ് നോട്ടോടുകൂടി നമ്മൾ ഇന്നത്തെ ഒരു ഷോ അതിൻ്റെ പിയാണ്. നാളെ വൈകുന്നേരം 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: آسف آسف
1: مراقة

മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ കണ്ടുപിടിച്ചത്. ഇപ്പോൾ ജനാലകളാണത്രേ അയാൾ നോക്കുന്നത്. അതിലൂടെ കയറി വരുന്ന കാറ്റ് വെറുപ്പിനോടൊപ്പം അയാളുടെ രഹസ്യങ്ങളും ഒപ്പുന്നുണ്ടത്രേ. അയാളുടെ പേര്

ഒരു മുറിയിലെ ചിരി, മറ്റൊരു വീട്ടിലെ വിനോദം, ഒരു മുറിയിലെ കരച്ചിൽ, മറ്റൊരു മുറിയിലെ വാർത്ത. നിങ്ങളുടെ മനസ്സും മനസ്സിലിരിപ്പും ആരുടെയും മേശപ്പുറത്തെ ഒരു തുറന്ന ഫയൽ.

അവന്റെ അറയായിരുന്നു അത്രേ. ആർക്കോ കറന്നെടുക്കാൻ കറവ മറ്റുമ്പോൾ അറുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാം അല്ല. അയാളും അയാളെ പോലെയുള്ള പലരും നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്ന യഥാർത്ഥ മനുഷ്യ ഫാം.

0: ഇറ്റ്സ് എ ഫീലിംഗ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: You're tuned into Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

You're listening to Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: പൃഥ്വിരാജ്
1: ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിൽ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling. Ciao.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയടന്ന് നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
3: ഓടിക്കും. അതാ
2: പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: അരിതരി കളയരുതരിതരി കളയരുതരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരുതരിതരി കളയരുതരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. ബലനര കയറിയ വഴിയവരരുളിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുതിനു തരുതല പറയരുതടരിനു മുതിരരുതേ. ബലനര കയറിയ വഴിയവരരുളിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുതിനു തരുതല പറയരുതടരിനു മുതിരരുതേ. അരിതരി കളയരുതരിതരി കളയരുതരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരുതരിതരി കളയരുതരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ.

0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.